ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 29, കൊല്ലവർഷം 1201, ഇടവം 5, 2026 മെയ് 19, ചൊവ്വാഴ്ച.

ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് വളരെ ദേഷ്യത്തോടും വെറുപ്പോടും കൂടി സംസാരിക്കുമ്പോൾ നമുക്ക് അയാളോടും വെറുപ്പും ദേഷ്യവും തോന്നും, സങ്കടം വരും. എന്തിനാണ് ഈ മനുഷ്യൻ ബഹളം വയ്ക്കുന്നത്, സമാധാനമായി ഇരുന്നുകൂടെ എന്ന് നമ്മളും അകമേയെങ്കിലും കരുതും. ഒരാളും ദേഷ്യപ്പെടാനോ വെറുക്കാനോ ആഗ്രഹിക്കുന്നില്ലെന്നും അങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ നമുക്കറിയാനാവാത്ത ഒരു കാരണമുണ്ടായിരിക്കുമെന്നും പിടിവിട്ടുപോയ ഏതൊക്കെയോ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടായിരിക്കും ആ ഒരാൾ നിന്ന് വിറയ്ക്കുന്നതെന്നും നമ്മൾ അറിയുമ്പോൾ ആ ആളോട് നമുക്ക് തോന്നിയ വെറുപ്പും വിദ്വേഷവും മെല്ലെ അലിഞ്ഞുപോകും. അവിടെ കരുണയും കരുതലും ഉടലെടുക്കും. അപ്പോൾ കരുണയോടും കരുതലോടും കൂടി നാം ആളെ നോക്കുന്ന ഒരു നിമിഷമുണ്ട്. അതിന് പറയുന്ന പേരാണ് ബുദ്ധം. അത് മരച്ചുവട്ടിലിരുന്ന് ധ്യാനിച്ചാലുണ്ടാകണം എന്നില്ല. ഓരോ സന്ദർഭങ്ങളോടും പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നാം സംയമികളാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ മാത്രമല്ല സത്യം എന്നറിഞ്ഞ് കുറച്ചു സമയം കൂടി വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ ധൃതിയില്ലാതെ സാവകാശത്തോടെ അപ്പുറത്തുള്ളവരെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ശ്രദ്ധ ഉള്ളിലുണർന്നു വരുമ്പോൾ നമ്മിൽ നിറയുന്ന ഹൃദ്യമായ ഒരു സമാധാനമുണ്ട്. ആ സമാധാനത്തിന് പറയുന്ന പേരാണ് ബുദ്ധം, ബുദ്ധൻ പറഞ്ഞ അവബോധം. മുൻവിധിയില്ലാതെ ജീവിതാനുഭവങ്ങളെ തുറന്ന ഹൃദയത്തോടെ കാണാൻ മനസ്സുണ്ടാകുമ്പോൾ സങ്കുചിതമായ ധാരണകളിൽ നിന്നും നാം മുക്തി പ്രാപിക്കും. പ്രാപഞ്ചികമായ ധാരണയുമായി പാരസ്പര്യപ്പെട്ടിരിക്കുന്ന ആ നിമിഷത്തിൽ നാം അനുഭവിക്കുന്നതാണ് ബുദ്ധാവബോധം. ആ ബുദ്ധനെയാണ് നാം ശരണം പ്രാപിക്കേണ്ടത്. ആ ബുദ്ധനെയാണ് നമ്മുടെ പ്രാണനോട് ചേർത്ത് വെച്ച് കഴിയുന്നത്ര കൊണ്ടു നടക്കേണ്ടത്. പക്ഷേ നമുക്കങ്ങനെയൊരു അവബോധത്തിൽ നിറഞ്ഞിരിക്കാൻ കഴിയുമോ? ഇല്ല. വല്ലപ്പോഴുമേ നമുക്കതിന് കഴിയൂ. അത്രമാത്രം ജൈവികവും സാമൂഹികവുമായ മുൻവിധികൾ കൊണ്ട് മാറാല പിടിച്ചതാണ് നമ്മുടെ മനസ്സ്. മനുഷ്യനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനുഷ്യബോധത്തിൽ നിന്ന് മുക്തി കിട്ടാൻ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട്. നമുക്കെപ്പോഴും മനുഷ്യനാണ് പ്രധാനം. മറ്റു ജീവികളും ഈ പ്രകൃതിയും നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകുന്നേയില്ല. എപ്പോഴാണോ മനുഷ്യനൊപ്പം മറ്റു ജീവജാലങ്ങളെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും വിഷയമായി കാണാൻ നമുക്ക് കഴിയുന്നത്, ആ സമയത്ത് നമ്മുടെ ബോധത്തിൽ നിന്നും അഴിഞ്ഞു വീഴുന്ന ചില കെട്ടുകളുണ്ട്. ആ അഴിഞ്ഞു വീഴലിലാണ് ഈ പറയുന്ന അവബോധത്തിലേക്ക് നാം കുറച്ചെങ്കിലും തെളിഞ്ഞു വരിക. ഞാൻ, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, ഭൂതകാലം തുടങ്ങിയ സ്മൃതികളിൽ മാത്രം വട്ടം കറങ്ങുന്ന ബോധത്തെ അതിൽ നിന്നും സ്വയം നാം നിവർത്തിക്കേണ്ടതുണ്ട്. എൻ്റെ മാത്രം സ്മരണയിലല്ല ഞാൻ ജീവിക്കേണ്ടത്. എന്നെപ്പോലെ തന്നെ അനേകായിരം ഭൂതകാല സ്മരണകൾ പേർന്നവരാണ് ചുറ്റുമുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദുഃഖം നിറഞ്ഞവ മാത്രമല്ല, സുഖദുഃഖ സമ്മിശ്രമായ സ്മരണകളാണ് നമുക്കുള്ളത്. ഇവിടെ ദുഃഖം മാത്രമായി ആരും ജീവിച്ചിട്ടില്ല. കുറച്ചു സമയമെങ്കിലും ഒന്നുമറിയാതെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ സുഖമനുഭവിച്ചവരാണ് നമ്മളെന്നത് മറക്കാതിരിക്കേണ്ടതുണ്ട്. ദുഃഖത്തെ മാത്രം ആവർത്തിച്ചു പറഞ്ഞ് അതിൽ അഭിരമിച്ച് സ്വയം ഇരുട്ടിലേക്ക് വീണുപോകുന്നു എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും അപകടകരമായ അവസ്ഥ. സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളതെന്ന് എപ്പോഴാണോ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്, അപ്പോഴാണ് ബുദ്ധം എന്ന അവസ്ഥയിലേക്ക് ആദ്യത്തെ പടി നാം എടുത്തു വയ്ക്കുന്നവർ ആവുക. ബുദ്ധമെന്ന് പറയുന്ന കരുവിലേക്ക്, ശ്രദ്ധയിലേക്ക്, ശ്രദ്ധ

0: ഉന്നതമാകണമെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മെക്കുറിച്ചും പൂർവകാല അനുഭവങ്ങളിലെ ദുഃഖത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇടുങ്ങിയ ബോധത്തിൽ നിന്ന് മുക്തരാകുക എന്നുള്ളതാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഹൃദ്യമായ വാക്കുകൾ കേൾക്കുമ്പോൾ, ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന കാഴ്ചകൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ, നമ്മളോട് തന്നെ സ്നേഹം തോന്നിയിട്ടുള്ള എത്രയോ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ബുദ്ധമെന്ന അവസ്ഥ നാളെ സാക്ഷാത്കരിക്കേണ്ടതോ ഇപ്പോൾ ഇല്ലാത്തതോ ആയ ഒരവസ്ഥയല്ല. എപ്പോഴും ദുഃഖത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും മാത്രം കടന്നുവന്നവരാണെന്ന തെറ്റിദ്ധാരണയാലാണ് ഈ ഉണർവിനെ നാം പ്രാപിക്കേണ്ടതാണെന്ന് നാം ധരിച്ചിരിക്കുന്നത്. അതീവ ശാന്തവും സ്വസ്ഥവുമായ അവസ്ഥയെ അനുഭവിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതി എന്നു പറഞ്ഞ എത്രയോ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് നാം. സാക്ഷാൽ അനുഭവശാലികളാം ഓർക്കിലാരും എന്ന് നാരായണഗുരു പറയുന്നത് എത്ര സത്യമാണെന്ന് സ്വാനുഭവങ്ങളെ ധ്യാനിച്ചു പോകുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഷൗക്കത്ത് എ വി.
3: സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഈ മാസം 29-ന് സംസ്ഥാനത്ത് UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം നടത്താൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം ഗവർണർക്ക് ശുപാർശ നൽകി. ഈ മാസം 21-22 തീയതികളിൽ ഇതിനായി പ്രത്യേക സമ്മേളനം വിളിക്കാനും ഗവർണറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടത്തും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരം തൽക്കാലം മാറ്റിവച്ചിരിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇനി ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, 6:55 FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 മണിക്ക് മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിങ് സൊല്യൂഷൻസ് കൊച്ചി ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് SRAJESH. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ബ്രോങ്കയിൽ ആസ്മ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ BPS ലൈക്ക് ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ

0: സ്വർണ്ണവില, തുടർന്ന് ചില്ലുജാലകം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സോപാന സംഗീതം. തൃപ്പൂണിത്തുറ രാഹേഷ് അവതരിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. വൈകിട്ട് 6:50 കിസാൻ വാണി. വിശ്രമജീവിതത്തിൽ വിതച്ച സ്വപ്നങ്ങൾ. സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം കൃഷി കർമ്മപാതയാക്കിയ എരൂരുള്ള ലംബോദരനെ പരിചയപ്പെടാം. ശാസ്ത്രീയമായ മണ്ണ് പരിശോധനയും സാമ്പിൾ ശേഖരണവും. എറണാകുളം ജില്ലാ മണ്ണ് പരിശോധനാ ലാബ് അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് അതുൽ BM സംസാരിക്കുന്നു. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. വിനോദ് ചമ്പക്കരയും സംഘവും അവതരിപ്പിച്ചത് കഥ ഇസഹാക്കും ബറാബാസും. 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതകൾ കേട്ടത് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: Prime Minister Narendra Modi attended the India-Norway Business and Research Summit in Oslo. Crown Prince Haakon and the Prime Minister of Norway, Jonas Gahr Støre, also participated in the summit. Addressing the summit, Prime Minister Modi appreciated the growth in bilateral trade and investments following the entry into force of Trade and Economic Partnership Agreement, TEPA. He underlined that stakeholders on both sides should make efforts to achieve the investment target of $100 billion under TEPA and the consequent creation of 1 million jobs in India.
2: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ട്രേഡ് ആൻഡ് ഇക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ലാഗൂ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി ഓർ മ്യൂച്വൽ ട്രസ്റ്റ് കാ അഗ്രിമെന്റ് ഹൈ ഇസി അഗ്രിമെന്റ് മാധ്യമ എഫ്റ്റാ കൺട്രീസ് ഭാരത് മേ അഗലേ 15 വർഷോ മേ $100 billion ഇൻവെസ്റ്റ്മെന്റ് ഓർ 1 million ജോബ്സ് ക്രിയേറ്റ് കെ ലക്ഷ്യ ഹൈ.
1: Prime Minister Modi also underscored India's ambitious green transition agenda, emphasizing country's scale, growing energy demands, climate commitments and rapid expansion in renewable energy, grid infrastructure, green hydrogen and clean energy. The summit was attended by CEOs of over 50 companies and more than 250 participants from Norwegian and Indian business and research communities. Earlier, in a gesture towards closer relations, Prime Minister Modi was awarded Grand Cross of the Royal Norwegian Order of Merit by His Majesty King Harald V of Norway. On the last leg of his five-nation visit, Prime Minister Narendra Modi will arrive in Rome, Italy, on a two-day state visit today at the invitation of his Italian counterpart, Giorgia Meloni. Prime Minister Modi will have bilateral talks with Prime Minister Meloni. He will also call on the President of Italy, Sergio Mattarella. Mr. Modi is scheduled to hold talks with business leaders to further promote trade and investment between the two countries. Defence Minister Rajnath Singh has described Operation Sindoor as a testament to India's transformation into a strong, confident and capable nation. Addressing the Indian diaspora in Hanoi yesterday, Mr. Singh asserted that while India remains committed to the no first use policy, it will not succumb to nuclear blackmail and stands ready to respond firmly to any enemy misadventure. He highlighted India's growing stature on the international stage due to unprecedented progress achieved under the leadership of Prime Minister Narendra Modi. Judges Inquiry Committee investigating allegations concerning Justice Yashwant Verma submitted its report to Lok Sabha Speaker Om Birla at the Parliament House. It was presented in accordance with the statutory requirements under the Judges Inquiry Act 1968. The report will be laid in both Houses of Parliament in due course. The committee was constituted by Lok Sabha Speaker on 12th August last year.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഗായിക ചിത്ര, ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഗാനരചന, സംഗീതം, ആലാപനം ജയം രാജു.

ശ്രോതാക്കൾ കേട്ടത് പ്രഭാതഗീതം. ഇത് ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 26 കുരുമുളക് കൃഷി എന്ന വിഷയത്തിൽ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 88 91 54 07 78 88 91 54 07 78. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ

ഒരു ഗ്രാജുവേറ്റ് ട്രെയിനിയെ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്ത് പരീക്ഷയും വോക്കിൻ ഇൻ്റർവ്യൂവും നടത്തുന്നു. അപേക്ഷകർ കെമിസ്ട്രിയിൽ ബിരുദമോ അല്ലെങ്കിൽ പോളിമർ സയൻസ്, പോളിമർ ടെക്നോളജിയിൽ ഡിപ്ലോമയോ ഉള്ളവരും 2026 മെയ് 1 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നാളെ രാവിലെ 9:30 NIRTUയുടെ പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ എഴുത്തു പരീക്ഷയ്ക്കും ഇൻ്റർവ്യൂവിനും തയ്യാറായി ഹാജരാകണം. ഫോൺ നമ്പർ 04-81-2-35-31-27 04-81-2-35-31-27. വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്കും ഈ മാസം 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടിയിലേക്കും അപേക്ഷകൾ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 88-91-54-07-78 88-91-54-07-78. PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 വരെ ആക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 97-78-43-62-65 97-78-43-62-65. കേരള കാർഷിക സർവകലാശാലയുടെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. വില 1 ന് ₹175. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85-47-07-07-73 85-47-07-07-73. വിളിക്കേണ്ട സമയം രാവിലെ 10 മുതൽ 4 വരെ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻറ്റലിന് 24,600 രൂപ, കൊപ്ര 14,700, കുരുമുളക് ഗാർബിൾഡ് 72,600, അൺഗാർബിൾഡ് 70,600, റബ്ബർ RSS 4 26,100, RSS 5 25,800. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32:48. പ്രധാന പത്രവാർത്തകൾ. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി വി ഡി സതീശനും 21 മന്ത്രിമാരും ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21. കേരളത്തിലെ എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ശേഖരം ലഭ്യമാണെന്ന് അവകാശപ്പെട്ട് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾ. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ മാതൃക കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ടു. മുംബൈ അഹമ്മദാബാദ് റൂട്ടിലായിരിക്കും സർവീസ് നടത്തുക. ഭാരതി ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ 75% ഓഹരി സ്വന്തമാക്കാൻ യു കെയിലെ പ്രുഡൻഷ്യൽ ഗ്രൂപ്പ്.

0: ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ സ്വാധീനത്തിൽ കേരളത്തിൻ്റെ കയറ്റുമതി വരുമാനം ഇടിഞ്ഞു. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിർണായക മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 5 വിക്കറ്റ് ജയം. കരിയറിലെ ആദ്യ ഇറ്റാലിയൻ ഓപ്പൺ കിരീടം സ്വന്തമാക്കി ആതിഥേയ താരം യാനിക് സിന്നർ. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നൊരു ഭാഗം. ആലാപനം മൃദുല.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താൽപര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാലിതാ, ഇവയെയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ ഫോണിൻ പരിപാടി നാളെ മുതൽ ആരംഭിക്കുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക. ഏറ്റവും ആദ്യം ശരിയുത്തരം അയക്കുന്ന 6 ശ്രോതാക്കളുടെ പേരുകൾ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോഴിനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ?

പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04-8-4-24-36-397 അല്ലെങ്കിൽ 04-8-4-24-36-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്നീ നമ്പറുകളിൽ വിളിക്കുക.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി. വിശ്രമ ജീവിതത്തിൽ വിതച്ച സ്വപ്നങ്ങൾ. സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം കൃഷി കർമ്മപാതയാക്കിയ എരൂരുള്ള ലംബോദരനെ പരിചയപ്പെടാം. തുടർന്ന് ശാസ്ത്രീയമായ മണ്ണ് പരിശോധനയും സാമ്പിൾ ശേഖരണവും. എറണാകുളം ജില്ലാ മണ്ണ് പരിശോധനാ ലാബ് അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് അതുൽ ബി എം സംസാരിക്കുന്നു. വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. സമയം 6 കഴിഞ്ഞ് 43:50. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.
2: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, ജെ പി നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത് ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
4: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി സിഇഒമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
2: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും എൽപിജി വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ശതമാനത്തിലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300-ലേറെ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും യുഎഇ പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക ഒരു മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് യുഎസ് കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് പിഎബി ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും പിഎബി അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-നായിരിക്കും ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 മാസങ്ങളിൽ 2000 രൂപയുടെ വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട്ടുനിന്ന് പി ജഗന്നിവാസൻ.
1: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി JLG സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ച് ഇനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.78 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർകോട് ജില്ലയാണ് മുന്നിലെത്തിയത്.
0: ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ 1-2 ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5-നാണ് മത്സരം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 പോയിന്റുമായി സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMA-യുമായി 2 യുവാക്കളെ ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. NGO ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചേളന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ

0: നാംസാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 12 സെക്കൻഡും.

0: അറിവും ആനന്ദവും അഴകായി കോർത്തിണക്കിയ എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം. ദൗർഭാഗ്യം വരുമ്പോൾ ധൈര്യത്തോടെ ഇരിക്കുക, സൗഭാഗ്യങ്ങൾ വരുമ്പോൾ വിനയത്തോടെയും. ദൗർഭാഗ്യം വരുമ്പോൾ ധൈര്യത്തോടെ ഇരിക്കുക, സൗഭാഗ്യങ്ങൾ വരുമ്പോൾ വിനയത്തോടെയും. ഒരു ജർമ്മൻ പഴമൊഴി. ഇനി ഇന്നത്തെ ചോദ്യം, ബ്ലാക്ക് ഷർട്ട്സ് ഇറ്റലിയിലെ മുസോളിനിയുടെ സംഘടനയായിരുന്നു, എന്നാൽ ജർമ്മനിയിൽ ബ്രൗൺ ഷർട്ട്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരായിരുന്നു? ചോദ്യം ആവർത്തിക്കാം. ബ്ലാക്ക് ഷർട്ട്സ് ഇറ്റലിയിലെ മുസോളിനിയുടെ സംഘടനയായിരുന്നു, എന്നാൽ ജർമ്മനിയിൽ ബ്രൗൺ ഷർട്ട്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരായിരുന്നു? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്തുണ്ട്, 8:30 തൊട്ടു മുൻപ്.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: നാട്ടുവിശേഷം. ചങ്ങമ്പുഴ പാർക്കിൽ ആഴ്ചവട്ടം കലാസംഗമം വൈകിട്ട് 5:30. കൊടുങ്ങല്ലൂർ പനങ്ങാട് ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സപ്താഹ ജ്ഞാനയജ്ഞത്തോടനുബന്ധിച്ചുള്ള സ്വയംവര ഘോഷയാത്രയും സർവൈശ്വര പൂജയും. കണയന്നൂർ ശ്രീവല്ലീശ്വര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ഉത്സവം. പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയുടെ പൊതുയോഗം വൈകിട്ട് 6:00 വായനശാല ഹാളിൽ. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം. എഫ് എം ഡയറിയിൽ ഇനി സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പി ജി ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് നാളെ വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kma.ac.in. ഫോൺ നമ്പർ 0484242275.

0: 5. തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കുമുള്ള പരിശീലന ക്ലാസും ഈ മാസം 20-നും 23-നും. യഥാക്രമം തൊടുപുഴ കോപ്പറേറ്റീവ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൊടുപുഴ പെരുമ്പിള്ളിച്ചിറ അൽ അസർ കോളേജ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മണി മുതൽ നടക്കും. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04862225564, 04862225564. സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
3: പ്രദക്ഷിണം, പ്രകർഷേണ ദക്ഷിണ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ ഭാഷാപരമായ നിരുക്തി. പ്രദക്ഷിണം പ്രതീകാത്മകമായ ഒരു മതാചാരമാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത്. ദേവതകൾക്ക് പ്രദക്ഷിണത്തിൻ്റെ കണക്ക് വ്യത്യസ്തമാണ്. ഗണപതിക്കൊന്ന്, ആദിത്യനു 2, ശിവന് 3, വിഷ്ണുവിന് 4, അയ്യപ്പന് 5, സുബ്രഹ്മണ്യന് 6, ദുർഗയ്ക്ക് 7 എന്നിങ്ങനെയാണ് പ്രദക്ഷിണ കണക്ക്. ശയനപ്രദക്ഷിണം ത്യാഗപൂർണമായ വ്യക്തിപര അനുഷ്ഠാനമാണ്. പ്രപഞ്ചഗോളങ്ങളുടെ ശീലത്തിൻ്റെ അനുകൃതിയാണ് പ്രദക്ഷിണമെന്നും നിരീക്ഷിക്കാവുന്നതാണ്. പ്രദക്ഷിണം വഴി ഭക്തൻ കേന്ദ്രത്തോടും കേന്ദ്രസ്ഥാനീയനായ ഈശ്വരനോടും ഉള്ള ആഭിമുഖ്യം പ്രതീകാത്മകമായി പ്രഖ്യാപിക്കുന്നു എന്നാണ് സങ്കല്പം. പ്രദക്ഷിണം ചെയ്യുന്നത് എന്തിനെയാണോ ആ വസ്തുവിന് കേന്ദ്രസ്ഥാനീയത ലഭിക്കുന്നു. യുദ്ധത്തിലെ പിടിച്ചെടുക്കലിനെയും പ്രദക്ഷിണം പ്രതീകവൽക്കരിക്കുന്നു. എരിഹോ മതിലിനു ചുറ്റും ഇസ്രായേൽ ജനത 7 തവണ പ്രദക്ഷിണം ചെയ്തതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രദക്ഷിണത്തിന് ശേഷമാണ് മതിൽ ഇടിഞ്ഞു വീണതും അധികാരം പിടിച്ചെടുത്തതും. പ്രദക്ഷിണം അതിർത്തി ഉറപ്പിക്കലിൻ്റെ പ്രതീകം കൂടിയാണെന്ന് പറയാം. ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിൽ ഓട്ടപ്രദക്ഷിണം നടത്തുന്നതും പതിവാണ്. ഓടിക്കൊണ്ടുള്ള ബലിതൂവലാണ് അവിടെ നടക്കുന്നത്. ഓട്ടപ്രദക്ഷിണം മലയാളത്തിൽ ശൈലിയായും പ്രയോഗിക്കാറുണ്ട്. സമഗ്ര നിരീക്ഷണം നടത്തി എന്നാണ് വക്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിൽ മാത്രമല്ല, വീട്ടുമുറ്റത്തെ തുളസിക്കും പ്രദക്ഷിണം ചെയ്യാറുണ്ട്. പ്രദക്ഷിണം ക്രൈസ്തവ ദേവാലയങ്ങളിലും നടത്തപ്പെടാറുണ്ട്. കുരുത്തോല പ്രദക്ഷിണം വ്യാപകമായി നടത്തപ്പെടുന്നു. കുറവിലങ്ങാട് മാർത്തമറിയൻ ദേവാലയത്തിലെ കപ്പൽ പ്രദക്ഷിണം പ്രസിദ്ധമാണ്. യോനാപ്രവാചകൻ നിനവേയിലേക്ക് യാത്ര ചെയ്തതിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കപ്പൽ പ്രദക്ഷിണം. വലതുനിന്ന് ഇടത്തോട്ട് ചുറ്റുന്നതിന് അപ്രദക്ഷിണം എന്നാണ് പറയുക. സ്വയം നിന്നു തിരിഞ്ഞാൽ അത് ആത്മപ്രദക്ഷിണവുമാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
0: KSCB അറിയിപ്പ്. മട്ടാഞ്ചേരി സെക്ഷൻ പരിധിയിൽ പള്ളം റോഡ്, കുമാർ പമ്പ്, സുജാത റോഡ്, കൂവപ്പാടം, ഫറവാന, കപ്പലണ്ടിമുക്ക് എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. എരൂർ സെക്ഷൻ പരിധിയിൽ ഐരേറ്റിൽ ക്ഷേത്രം, SMP കോളനി, ചോയ്സ് സ്കൂൾ പരിസരം, അലിയാർ പാലം എന്നിവിടങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായും വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04842 അറുപത്

0: 30 04842 57 60 പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസുകളുടെ വിചാരണയ്ക്കായി ആലപ്പുഴ ഡിസ്ട്രിക്ട് സെന്ററിൽ സംസ്ഥാനം മുഴുവൻ അധികാരപരിധിയായി സ്പെഷ്യൽ കോടതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ വിലാസം, ജനന തീയതി എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രം, എൻട്രോൾമെന്റ് സാക്ഷ്യപത്രം, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകൾ, ബാർ കൌൺസിൽ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 30 വൈകുന്നേരം 5 മണിക്ക് മുൻപ് ആലപ്പുഴ കളക്ട്രേറ്റിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04772251676 04772251676. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവ്. യോഗ്യതാ 8-ാം ക്ലാസ് പാസ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ സമർപ്പിക്കാം. www.cochinshipyard.in. പെരുമ്പാവൂർ ടിമ്പർ സെയിൽസ് ഡിവിഷന് കീഴിൽ വരുന്ന ചാലക്കുടി ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായി നടത്തുന്ന തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന നാളെ രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. ഒരു ഉപഭോക്താവിന് 5 ക്യുബിക് മീറ്റർ വരെ തടി ലഭിക്കുന്നതാണ്. സ്വന്തം വീട് പണിക്കാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉപഭോക്താവ് ഹാജരാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വീട് പണിക്ക് ലഭിച്ച അനുമതി പത്രം, അംഗീകൃത പ്ലാൻ, പാൻ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും ഉപഭോക്താവിന്റെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ അസലും പകർപ്പും കൂടി ഹാജരാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04802074440 04802074440. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ വിവിധ തസ്തികകളിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. JPHN, RBSK നഴ്സ്, യോഗ്യത SSLC, സർക്കാർ അംഗീകൃത JPHN കോഴ്സ്, കുറഞ്ഞത് 18 മാസത്തെ ANM കോഴ്സ്, സ്റ്റാഫ് നഴ്സ് യോഗ്യത BSc നഴ്സിംഗ് GNM, മിഡ് ലെവൽ സേവനദാതാക്കൾ യോഗ്യത 2024 ജനുവരി 1 ഒരു വർഷത്തെ പ്രവൃത്തി പരിചയത്തോടെ BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM. പ്രായപരിധി 40 വയസ്സ്. കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. www.arogyakeralam.gov.in ഈ മാസം 23 വൈകിട്ട് 5 അപേക്ഷിക്കണം. ഫോൺ നമ്പർ 04912504695 04912504695.
1: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം

0: ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04/8/4/24/26/397 അല്ലെങ്കിൽ 04/8/24/26/387 അല്ലെങ്കിൽ 94/46/45/58/88 എന്നീ നമ്പറുകളിൽ വിളിക്കുക. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത് 1997 പുറത്തിറങ്ങിയ ചിത്രമാണ് ഗുരു. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ നെടുമുടി വേണു, ശ്രീനിവാസൻ, കാവേരി, മധുപാൽ, സുരേഷ് ഗോപി, സിത്താര, ശ്രീലക്ഷ്മി എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ, പാടിയത് സുജാത.

നിൽക്കും താഴത്ത് രഥമേറി വന്നല്ലോ അഴകിനു വരനായി അവനുടനണയും പുലരുകളിനിയും

0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ.
0: പ്രായോജികർ
1: മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
1: ഫോൺ 94 97 45 79 70.
2: ഐ ബി ഡി അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ കുടലിനെ ബാധിക്കുന്ന സ്ഥായിയായിട്ടുള്ള ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ വ്രണങ്ങൾ, അതാണ് ഐ ബി ഡി. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രണ്ട് തരങ്ങളാണുള്ളത്. ഒന്ന്, വൻകുടലിനെ മാത്രം ബാധിക്കുന്ന അൾസറേറ്റിക് കൊളൈറ്റിസും, രണ്ട്, കുടലിന്റെ ഏത് ഭാഗത്തെയും, വായ തൊട്ട് മലദ്വാരം വരെയും ഏത് ഭാഗത്തെയും ബാധിക്കാവുന്ന ക്രോൺസ് ഡിസീസ്. ചുരുക്കം ചില ആൾക്കാരിൽ ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു പ്രത്യേക സ്വഭാവം കാണാറുണ്ട്. അതിനെ നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് കൊളൈറ്റിസ് അല്ലെങ്കിൽ ഐ ബി ഡി അൺക്ലാസിഫൈഡ് നമ്മൾ പറയാറുണ്ട്. ചുരുക്കം ചില ആൾക്കാരിൽ അങ്ങനെ കാണാറുള്ള പ്രധാനമായിട്ടും അൾസറേറ്റിക് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസുമാണ് ഇതിനകത്ത് കാണപ്പെടുന്ന രോഗങ്ങൾ. May 19 ലോകമെമ്പാടും ഐ ബി ഡി ദിനമായിട്ട് ആചരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക ദിനം ആചരിക്കാൻ കാരണം തന്നെ ലോകത്ത് ഇന്ന് ഈ അസുഖത്തിൻ്റെ പ്രാധാന്യം ഏറി വരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രോഗങ്ങൾ ഉണ്ടാവുന്നത് യഥാർത്ഥ കാരണം നമുക്കറിയില്ലെങ്കിലും രണ്ടു മൂന്ന് കാരണങ്ങളെ നമ്മൾ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. ഒന്ന്, ജനിതകമായ കാരണങ്ങൾ, ജനറ്റിക് ഫാക്ടേഴ്സ്. ഇത് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ അവിടെ പ്രത്യേകതരം ജീൻസ് അങ്ങനെയുള്ള ജനിതകമായ കാരണങ്ങൾ അൾസറ്റിക് കൊളൈറ്റിസിനും ക്രോൺസിസിനും, പ്രത്യേകിച്ച് ക്രോൺസിസുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ജനറ്റിക് ഫാക്ടേഴ്സ് ഇന്ത്യയിൽ നമ്മുടെ പഠനങ്ങളിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല. എന്നിരുന്നാലും ജനിതകമായ കാരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മളിപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അതിന് കാരണം പറയാൻ എന്താണെന്നാൽ വിദേശ രാജ്യങ്ങളിൽ അൾസറ്റിക് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസും ഒരേ ഫാമിലിയിൽ പലർക്കും കാണപ്പെടാറുണ്ട്. അച്ഛനും അമ്മയ്ക്കും ക്രോൺസ് ഡിസീസ് ഉണ്ട് അല്ലെങ്കിൽ ഐ ബി ഡി ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ 10 മുതൽ 25% ആൾക്കാരിലും ഈ രോഗം വരാൻ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇത് കുറവാണെങ്കിലും നമ്മൾ പലപ്പോഴും ഒരേ ഫാമിലിയിൽ പലർക്കും ഈ രോഗം കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ചും ക്രോൺസ് ഡിസീസിൽ. പിന്നീട് അടുത്ത ഫാക്ടർ നമ്മൾ പറയുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ്. അത് പലതാകാം, അതിനകത്ത് ഇൻഫെക്ഷൻ വരാം, പലതുണ്ടാകാം. മൂന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിനുണ്ടാവുന്ന വ്യത്യാസങ്ങൾ. ഇത് മൂന്നും കൂടെ ചേർന്നുണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഈ രോഗം ഉണ്ടാകുന്നത്. ഒരു ജനിതകമായ കാരണമുള്ള അല്ലെങ്കിൽ ഒരു ജനറ്റിക് പ്രോബ്ലം ഉള്ള ആൾക്ക് അതിന് അനുകൂലമായൊരു പാരിസ്ഥിതിക ഘടകവും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിനുള്ള വ്യത്യാസവും എല്ലാം ഒത്തൊരുമിച്ച് വരുമ്പോഴായിരിക്കും ഇവർക്ക് ഈ രോഗം ഉണ്ടാകുന്നത്. നഗരവൽക്കരണവും സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റും നമ്മുടെ ജീവിതശൈലി, ജീവിത നിലവാരം ഉയർന്നതിന് ശേഷം ഉണ്ടായ ഒരു രോഗമാണ്. ഒരു പക്ഷേ ചെറുപ്പത്തിലേ തന്നെ പല രോഗങ്ങളും നമുക്ക് കിട്ടുന്നതിനൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറി കുറച്ചുകൂടെ വ്യക്തി

0: ശുചിത്വം ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പല ചെറിയ ചെറിയ രോഗങ്ങളും നമുക്ക് ഉണ്ടാകാത്തല്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതിനുള്ള പ്രതിരോധം കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് വലുതാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ ബോഡി ഇതിനെ ഓവർ റിയാക്ട് ചെയ്തിട്ട് കുടലിലൊക്കെ വ്രണങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ ആയിരിക്കാം IBDയുടെ കാരണം.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ മാത്യു ഫിലിപ്പ്.
2: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
3: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
2: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊച്ചി.
3: ആരോഗ്യക്കുറിപ്പുകൾ,
2: പ്രായോജികർ,
3: മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
3: ഫോൺ 94 97 45 79 79.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: പോരാ, ഈ ചായക്കടങ്ങിന് പോയാ പോരാ.
2: മതി, ഇങ്ങനെ തന്നെ പോയാ മതി എനിക്ക്.
1: തങ്കമ്മ, വെറൈറ്റി എന്നാ ഫുഡാണ് ഈ ചായക്കടയിലുള്ളത്?
2: ഇവിടത്തെ നാട്ടുകാരെ ഉള്ള ഫുഡ് ഐറ്റം വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളൂ.
1: അങ്ങനെ പിന്തിരിപ്പൻ വർത്തമാനം പറയരുതേ.
2: എന്നാ കിട്ടിയാലും മൂക്കും മുട്ടും അങ്ങ് തട്ടും എന്നിട്ടാ പറയുന്നേ.
1: യോ, തടി കൂടുക, ഞാൻ ശ്രദ്ധിക്കണം.
2: പെരുമ്പാമ്പ് നിങ്ങളെ രക്ഷകനായേക്കും.
1: പെരുമ്പാമ്പോ എന്റെ രക്ഷകനോ?
2: അതെ. കേട്ടില്ലേ?
1: കേട്ടില്ല.
2: പെരുമ്പാമ്പിന്റെ രക്തമേ മനുഷ്യന്റെ അമിത വണ്ണത്തിന് പരിഹാരമാകുമെന്ന് കണ്ടെത്തി.
1: ആര്? എപ്പ?
2: സ്റ്റാൻഫോർഡ് സർവകലാശാല.
1: ഓഹോ,
2: പെരുമ്പാമ്പിന്റെ രക്തത്തിലെ ഒരു തന്മാത്ര മതിയെന്ന്.
1: ശരിയായിരിക്കും കേട്ടോ, കാരണം ഏത് വലിയ ജീവിയെ വിഴുങ്ങാലും പെരുമ്പാമ്പ് അതിന്റെ ഷേപ്പിലല്ലേ ഇരിക്കുന്നേ.
2: അതല്ല മനുഷ്യ.
1: ഏതല്ല?
2: അതിലെ തന്മാത്ര നമ്മുടെ വിശപ്പ് നിയന്ത്രിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും.
1: ഓഹോ,
2: ഭക്ഷണം കഴിക്കുന്നത് അങ്ങ് കുറയും.
1: ഓ,
2: അങ്ങനെ മെലി
1: മെലിയെ തടിക്ക് എന്നാ വേണമല്ലോ ആയിക്കോ. പക്ഷേ കടയിലെ മെനു മാറണം.
2: എന്നാ മെനു മാറ്റാനാ?
1: ചൈനീസ് ആക്കണം തങ്ങമ്മേ, ചൈനീസ്.
2: എങ്ങനേലും ആ ഞാൻ നാടനൊക്കെ ഉണ്ടാക്കുന്നെ, അപ്പോഴാ ഇനിയിപ്പ ചൈനീസ്.
1: വയ്യെങ്കിൽ പറ, ഞാൻ ഏറ്റെടുത്ത് നടത്താം.
2: അയ്യോ വേണ്ടായേ, ഞാൻ തന്നെ നോക്കിക്കോളാം.
1: നന്നാവരുത്, ഒരിക്കലും നന്നാവരുത്.
2: എന്നാ പറ, എങ്ങനെ നന്നാവണം?
1: ഇവിടുത്തെ അവിയലില് മുളകുണ്ടോ?
2: ഉണ്ട്.
1: ഇവിടുത്തെ സാമ്പാറില് മുളകുണ്ടോ?
2: ഉണ്ട്.
1: ഇവിടുത്തെ ചമ്മന്തിയില് മുളകുണ്ടോ?
2: ഹാ, ഉണ്ടെന്നേ.
1: പിന്നെ സിമ്പിൾ, നാളെ മുതൽ എഴുതി വെക്കണം, ചില്ലി അവിയൽ, ചില്ലി സാമ്പാർ, ചില്ലി ചമ്മന്തി, മൊത്തം ചൈനീസ്.
2: തൽക്കാലം ചില്ലി കട്ടൻ ഒരെണ്ണം അങ്ങ് കുടിക്കെ.
0: ദീപസ്തംഭം മഹാശ്ചര്യം.
3: കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
4: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാലിതാ, ഇവയെയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ ഫോണിൻ പരിപാടി നാളെ മുതൽ ആരംഭിക്കുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9444545888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക. ഏറ്റവും ആദ്യം ശരിയുത്തരമയക്കുന്ന 6 ശ്രോതാക്കളുടെ പേരുകൾ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോഴിനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ?

കോട്ടയം പാലാ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന സ്കൂൾ വാഹനങ്ങളുടെ വാർഷിക ഫിറ്റ്നസ് പരിശോധന ഈ മാസം 23 നടക്കും. വാഹന നമ്പർ 5001 മുതൽ 9999 വരെയുള്ളവയ്ക്ക് ഈ മാസം 23 ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് പരിശോധന. രാവിലെ 10 CF ടെസ്റ്റിനെ യോഗ്യമാക്കി വാഹനങ്ങൾ ഹാജരാക്കണം. വിവരങ്ങൾക്ക് 04-828-28-01-04 എന്ന നമ്പറിൽ വിളിക്കുക. 04-828-28-01-04. സമയം

7 മണി കഴിഞ്ഞ് 24:28. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു. FM ഡയറി തുടരും 7:35. അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവെ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമുള്ള വളർച്ച അഭൂതപൂർവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവെ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർവെ കിരീടാവകാശി ഹാക്കോണും പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറയും ഉച്ചകോടിയിൽ പങ്കെടുത്തു. നീല സമ്പദ്വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
1: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूं.
0: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഹരിത തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി നോർവെ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി. നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. എംഎൽഎയും മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം അദ്ദേഹം അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന. അംഗനവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർധന എന്നിവയ്ക്കും തീരുമാനമായി. കോംഗോയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കോംഗോയിൽ നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം.

0: കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തവും ആത്മവിശ്വാസമുള്ളതുമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആഗോള സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ നൽകിയ ഇളവ് അമേരിക്ക ഒരു മാസത്തേക്ക് നീട്ടി. ഏപ്രിൽ 17-നോ അതിനു മുൻപോ കടലിൽ കുടുങ്ങിയ കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിലെ ഇളവ് ജൂൺ 17 വരെ നീട്ടി. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ മാർച്ച് 2-നാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ നഗരഗതാഗതത്തിന് പ്രായോഗികവും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. IPL 2020 ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 180 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 19 ഓവറിൽ 5 wicket നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയെ 1-2 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കോവളം, കൊല്ലം, കുമരകം, കൊച്ചി, കാക്കനാട്, മൂന്നാർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ പല മേഖലകളിലും രാവിലെ മുതൽ ചെറിയ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്തിൽ നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീരപ്രദേശങ്ങളിൽ 60 km/h വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
0: ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി. സത്യസന്ധമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ ശ്രദ്ധിക്കാനും PIB നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗൽപൂരിൽ ഇന്ന് നടക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത

0: ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35:12. FM ഡയറി തുടരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.
2: സമകാലികം.
3: കായികവേദി.
4: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എസ് രാജേഷ് തയ്യാറാക്കിയ അവലോകനം.
5: ഭാരതത്തിന്റെ കായിക യാത്രയിൽ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്നും ലക്ഷ്യബോധവും നിക്ഷേപവും പ്രചോദനവും മുമ്പെങ്ങുമില്ലാത്ത വിധം ഒത്തുചേരുന്ന കാലഘട്ടമാണിതെന്നുമുള്ള ഇന്ത്യൻ ദേശീയ ബാഡ്മിന്റൺ ടീം മുഖ്യ പരിശീലകനായ പുല്ലേല ഗോപിചന്ദിന്റെ ശ്രദ്ധേയമായ പ്രസ്താവന കഴിഞ്ഞുപോയ കായിക വാരത്തിൽ കേട്ടു. ലക്ഷ്യബോധവും നിക്ഷേപവും പ്രചോദനവും മുമ്പെങ്ങുമില്ലാത്ത വിധം ഒത്തുചേരുന്ന കാലഘട്ടത്തിൽ വെറും മത്സരം എന്നതിലുപരി ആരോഗ്യം, അച്ചടക്കം, നാടിന്റെ പെരുമ എന്നിവയ്ക്കുള്ള ഉപാധിയായും കായികരംഗത്തെ ജനങ്ങൾ കാണുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ കായികരംഗത്തിന്റെ കുതിപ്പിനെ സംബന്ധിച്ച് നടന്ന ചിന്താ ശിബിരത്തിലെ ഗോപിചന്ദിന്റെ വാക്കുകളുടെ പ്രസക്തി ഏറെയാണ്.
6: IPL പഞ്ചാബ് കിങ്സിനെ 23 റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു പരാജയപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ദിവസമാണ്. 20 8 നഷ്ടത്തിൽ 199 റൺസ് എടുക്കാൻ മാത്രമേ പഞ്ചാബിന് കഴിഞ്ഞുള്ളൂ. ജയത്തോടെ 18 പോയിന്റുമായി ബംഗളൂരു പ്ലേ ഓഫിലെത്തി. 223 റൺസ് വിജയലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ പഞ്ചാബിന് മോശം തുടക്കമാണ് ബാറ്റർമാർ സമ്മാനിച്ചത്. ഓപ്പണർ പ്രഭ് സിമ്രൻ സിംഗ് 2 സഹ ഓപ്പണർ പ്രിയാം ശാര്യ 0 പുറത്തായി. നായകൻ ശ്രേയസ് അയ്യർ 1 റണ്ണെടുത്ത് മടങ്ങിയതോടെ കളി ബംഗളൂരുവിന്റെ വഴിയിലെത്തി. മൂന്നാമനായി കളത്തിലിറങ്ങിയ കൂപ്പർ കൊണോലി 37 നേടിയതോടെ ടീം മത്സരത്തിലേക്ക് തിരിച്ചുവന്നു. സൂര്യാം ഷെഡ്ജെ 22 പന്തിൽ 35 റൺസ് നേടി കൂപ്പർ കൊണോലിക്ക് മികച്ച പിന്തുണ നൽകി. ഇരുവരും പുറത്തായതോടെ പകരമെത്തിയ മാർക്കസ് സ്റ്റോയിനിസും ശശാങ്ക് സിംഗും ചേർന്ന് കളി പഞ്ചാബിന്റെ വരുതിയിലെത്തിച്ചു. ഇരുവരും ചേർന്ന് 67 റൺസിന്റെ കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത്. ജോഷ് ഹെയിൽവുഡിന്റെ പന്തിൽ മാർക്കസ് സ്റ്റോയിനിസ് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങിയതോടെ മത്സരം പഞ്ചാബ് വീണ്ടും കൈവിട്ടു. അസ്മത്തുള്ള ഒമർസായി നടത്തിയ ഒറ്റയാൾ പോരാട്ടവും പാഴായി. ഇതോടെ മത്സരത്തിൽ 23 റൺസിന്റെ തോൽവി പഞ്ചാബ് വഴങ്ങുകയായിരുന്നു. ബംഗളൂരുവിനായി റാസിഖ് സലാം 3 ഭുവനേശ്വർ കുമാർ 2 വിക്കറ്റുകളും വീഴ്ത്തി. നേരത്തെ ടോസ് നേടിയ പഞ്ചാബ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഓപ്പണറായ ജേക്കബ് ബദേൽ നിരാശപ്പെടുത്തിയപ്പോൾ വിരാട് കോഹ്ലി മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 37 പന്തിൽ 58 റൺസ് അടിച്ചെടുത്ത വിരാട് കോഹ്ലിയെ യുസ്വേന്ദ്ര ചഹൽ പുറത്താക്കി. തുടർന്ന് കളത്തിലെത്തിയ ദേവദത്ത് പടിക്കൽ 25 പന്തിൽ 45 റൺസ് നേടി പുറത്തായി. നാലാമനായി കളത്തിലിറങ്ങിയ വെങ്കടേഷ് അയ്യരും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. പുറത്താകാതെ 40 പന്തിൽ 73 റൺസാണ് താരം നേടിയത്. 4 സിക്സറുകളും 8 ഫോറുകളും അടങ്ങിയതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. പഞ്ചാബിനായി ഹർപ്രീത് ബ്രാർ 2 വിക്കറ്റും യുസ്വേന്ദ്ര ചഹൽ, അർഷദീപ് എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി.
5: മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഹാട്രിക് തോൽവിയിലേക്ക് തള്ളിയിട്ട് ഡൽഹി ക്യാപിറ്റൽസ് വിജയം സ്വന്തമാക്കിയത് ഇക്കഴിഞ്ഞ ദിവസമാണ്. തോൽവി രാജസ്ഥാന്റെ പ്ലേ ഓഫ് സാധ്യതകളെ ത്രിശങ്കുവിലാക്കി. തുടരെ 3 മത്സരം തോറ്റ രാജസ്ഥാൻ 6 സ്ഥാനത്തേക്കും വീണു. 5 വിക്കറ്റ് വിജയമാണ് ഡൽഹി ആഘോഷിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ് എടുത്തു. ഡൽഹി 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 197 റൺസ് എടുത്താണ് ജയം സ്വന്തമാക്കിയത്. 194 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ഏന്തിയ ഡൽഹിക്കായി ഓപ്പണർമാരായ കെ എൽ രാഹുൽ, അഭിഷേക് പൊരേൽ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി മികച്ച തുടക്കം നൽകി. ഇടയ്ക്കൊന്ന് വിയർത്തെങ്കിലും ക്യാപ്റ്റൻ അക്ഷർ പട്ടേലും അശുതോഷ് ശർമ്മയും ചേർന്ന് ടീമിനെ ജയത്തിലെത്തിച്ചു. രാഹുൽ 42 പന്തിൽ 3 സിക്സും ഒരു ഫോറും സഹിതം 56 റൺസ് എടുത്തു. അഭിഷേക് 31 പന്തിൽ 7 ഫോറും ഒരു സിക്സും സഹിതം 51 റൺസും കണ്ടെത്തി. അക്ഷർ പട്ടേൽ 18 പന്തിൽ 2 വീതം സിക്സും ഫോറും സഹിതം 38 റൺസുമായി പുറത്താകാതെ നിന്നു. ഇംപാക്ട് പ്ലെയർ

റായി എത്തിയ അശുതോഷ് വെറും 5 പന്തിൽ 2 സിക്സും 1 ഫോറും സഹിതം 18 റൺസുമായും പുറത്താകാതെ നിന്നു. നേരത്തെ ധ്രുവ് ജുറൈൽ, നായകൻ റിയാൻ പരാഗ് എന്നിവരുടെ അർദ്ധ സെഞ്ചുറി മികവിലാണ് രാജസ്ഥാൻ പൊരുതാവുന്ന സ്കോർ ഉയർത്തിയത്. ടോസ് നേടിയ ഡൽഹി രാജസ്ഥാനെ ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു. ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും മികച്ച രീതിയിലാണ് ഇന്നിംഗ്സ് ആരംഭിച്ചത്. 9 പന്തിൽ 3 ഫോറുകൾ ഉൾപ്പെടെ 12 റൺസ് എടുത്ത ജയ്സ്വാളിനെ ലുൻഗി എങ്കിഡി പുറത്താക്കി. പിന്നാലെ കളത്തിലെത്തിയ ധ്രുവ് ജുറൈലും സൂര്യവംശിയും ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. 2 വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 70 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത്. 3 സിക്സും 5 ഫോറും ഉൾപ്പെടെ 21 പന്തിൽ 46 റൺസാണ് വൈഭവ് നേടിയത്. 4 നമ്പറിൽ ക്രീസിലെത്തിയ നായകൻ റിയാൻ പരാഗും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഡൽഹി ബൌളർമാരെ തലങ്ങും വിലങ്ങും അടിച്ച് പായിച്ചു. അർദ്ധ സെഞ്ചുറി നേടി. 26 പന്തിൽ 51 റൺസാണ് താരം അടിച്ചെടുത്തത്. എന്നാൽ തുടർന്ന് ബാറ്റ് ചെയ്യാനെത്തിയ ഡൊണോവൻ

0: 21 റൺസാണ് താരം അടിച്ചെടുത്തത്. എന്നാൽ തുടർന്ന് ബാറ്റ് ചെയ്യാനെത്തിയ ഡൊണോവൻ ഫെരേര 0-നും രവി സിംഗ് 4 റൺസ് നേടി പുറത്തായി. അവസാനം വരെ പൊരുതി നിന്ന ധ്രുവ് ജുറേൽ 40 പന്തിൽ 53 റൺസ് നേടി പുറത്തായതോടെ രാജസ്ഥാൻ കളി മറന്നു. വാലറ്റക്കാരായി കളത്തിലെത്തിയ ശുഭൻ ദുബെ 5 റൺസും ദസുൻ ഷെനക്ക 10 റൺസിനും പുറത്തായി. ഇതോടെ രാജസ്ഥാൻ ഇന്നിംഗ്സ് 193 അവസാനിക്കുകയായിരുന്നു. ഡൽഹിക്കായി മിച്ചൽ സ്റ്റാർക്ക് 4, ലുൻഗി എൻഗിഡിയും മാധവ് തിവാരിയും 2 വിക്കറ്റുകളും വീഴ്ത്തി.
1: ടെസ്റ്റ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശ് കരസ്ഥമാക്കിയത് ചരിത്ര വിജയമായിരുന്നു. ഷേർ ബംഗ്ലാ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 104 റൺസിന്റെ മിന്നും ജയമാണ് ആതിഥേയർ സ്വന്തമാക്കിയത്. ബംഗ്ലാദേശ് മണ്ണിൽ പാകിസ്ഥാനെതിരെ ആദ്യ ടെസ്റ്റ് ജയമെന്ന നേട്ടവും ഇതോടെ അവർ സ്വന്തമാക്കി. തുടർച്ചയായ 3-ാം ടെസ്റ്റ് വിജയവും ബംഗ്ലാദേശ് കുറിച്ചു. 268 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാന് 5-ാം ദിനം എല്ലാം കൈവിട്ടു. പാകിസ്ഥാൻ 163 റൺസിന് പുറത്തായി. ജയത്തോടെ 2 മത്സര പരമ്പരയിൽ ബംഗ്ലാദേശ് 1-0 മുന്നിലെത്തി. 2024 വരെ പാകിസ്ഥാനെതിരെ ഒരു ടെസ്റ്റ് ജയം പോലും ഇല്ലാതിരുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നടന്ന പരമ്പരയിൽ 2-0 വിജയിച്ചിരുന്നു. ഇമാമുൽ ഹാക്കിനെ തുടക്കത്തിൽ തന്നെ പുറത്താക്കി തസ്കിൻ അഹമ്മദ് തിരിച്ചടി നൽകി. അബ്ദുള്ള ഫസൽ 66 റൺസ് എടുത്ത് ക്രീസിൽ തുടർന്നെങ്കിലും മറ്റാർക്കും പിടിച്ചു നിൽക്കാനായില്ല. നാഹിദ് റാണയുടെ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ തകർത്തു. സൌദ് ഷക്കീലിനെയും മുഹമ്മദ് റിസ്വാനെയും പുറത്താക്കിയ ശേഷമാണ് ബംഗ്ലാദേശ് മത്സരത്തിന്റെ പൂർണ്ണ ആധിപത്യം പിടിച്ചെടുത്തത്. മഴ മൂലം 3-4 ദിവസങ്ങളിലെ സമയം നഷ്ടമായിരുന്നെങ്കിലും ബംഗ്ലാദേശ് അവരുടെ ആക്രമണം തുടർന്നു. 2-ാം ഇന്നിംഗ്സിൽ 240-9 എന്ന് ഡിക്ലെയർ ചെയ്ത ബംഗ്ലാദേശ് പാകിസ്ഥാനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. നായകൻ നജ്മൽ ഹുസൈൻ ഷാൻഡോയുടെ തകർപ്പൻ 87 റൺസും മെഹ്ദി ഹസന്റെ വേഗതയേറിയ 24 റൺസും ടീമിന്റെ കരുത്തായി. ആദ്യ ഇന്നിംഗ്സിൽ 413 റൺസ് നേടിയ ബംഗ്ലാദേശ് പാകിസ്ഥാനെ 386 റൺസിൽ ഒതുക്കി 27 റൺസിന്റെ ലീഡ് സ്വന്തമാക്കി. ഓഫ് സ്പിന്നർ മെഹ്ദി ഹസൻ 5 വിക്കറ്റുകൾ നേടി പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി. ഈ ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ബംഗ്ലാദേശിന് 12 നിർണായക പോയിന്റുകളും ലഭിച്ചു.
0: ഭാരത ജൂനിയർ പുരുഷ ഹോക്കി ടീം പരിശീലക സ്ഥാനത്ത് നിന്ന് പി ആർ ശ്രീജേഷിനെ മാറ്റി. ഫ്രാൻസിൽ നിന്നുള്ള വിഖ്യാത പരിശീലകൻ ഫെഡറിക് സോയസ് ആയിരിക്കും പകരക്കാരനെന്ന് ഹോക്കി ഇന്ത്യ അറിയിച്ചു. 2 തവണ ഒളിമ്പിക്സ് മെഡൽ നേടിയ ശ്രീജേഷ് കരിയറിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെയാണ് പരിശീലക രംഗത്തേക്ക് തിരിഞ്ഞത്. 17 മാസം ജൂനിയർ ടീം പരിശീലകനായിരുന്ന ശേഷമാണ് ശ്രീജേഷിന്റെ പടിയിറക്കം. ഇതിഹാസ താരം കോച്ചായുള്ള കരാർ അവസാനിച്ചതോടെയാണ് പുതിയ ആളെ കണ്ടെത്തിയത്. ശ്രീജേഷ് കോച്ചായിരുന്ന ഈ കാലയളവിൽ ഭാരത ജൂനിയർ ടീം FIH ജൂനിയർ ലോകകപ്പിൽ 3-ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തതാണ് പ്രധാന നേട്ടം. ദീർഘകാലത്തെ ഭാരത ഹോക്കി ടീമിനെ ഫലപ്രദമായി ഒരുക്കിയെടുക്കലാണ് ലക്ഷ്യമെന്ന് പുതിയ കോച്ചിനെ തെരഞ്ഞെടുത്ത അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. പ്രധാനമായും 2036 ഒളിമ്പിക്സ് ആതിഥേയത്വത്തിനായി ശ്രമിക്കുന്ന ഭാരതത്തിന് ഹോക്കിയിൽ കരുത്തൻ നിരയെ വാർത്തെടുക്കേണ്ടി വരും. അതിന്റെ ഭാഗമായാണ് വിദേശ കോച്ചിനെ കൊണ്ടുവന്നത്. 15 വർഷത്തോളം ഫ്രഞ്ച് ദേശീയ ടീമിൽ കളിച്ചിട്ടുള്ള ആളാണ് ഫെഡറിക് സോയസ്. ഇത്രയും കാലത്തെ കോച്ചിംഗ് പരിചയവും കൈമുതലായുണ്ട്. 2016-2020 ഒളിമ്പിക്സുകളിൽ സ്പെയിന്റെ കോച്ചായിരുന്നു. പിന്നീട് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഫ്രാൻസിനെ പരിശീലിപ്പിച്ചു. ഹോക്കി ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ ശ്രീജേഷ് രംഗത്തെത്തിയിട്ടുണ്ട്. ഹോക്കിയിൽ വരും തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിരമിക്കലിന് പിന്നാലെ ജൂനിയർ ടീം പരിശീലക സ്ഥാനം ചോദിച്ചു വാങ്ങിയതെന്ന് അദ്ദേഹം പറയുന്നു.
1: മികച്ച പോരാട്ടത്തിനൊടുവിൽ കോപ്പ ഇറ്റാലിയ ഫൈനലിൽ അർഹിച്ച വിജയവുമായി ഇന്റർ മിലാൻ ജേതാക്കളായി. കലാശപ്പോരിൽ പൊരുതാനിറങ്ങിയ ലാസിയോയെ 2-0 നിഷ്പ്രഭമാക്കിയാണ് ഇന്ററിന്റെ നേട്ടം. ദിവസങ്ങൾക്ക് മുൻപ് ഈ ടീം ഇറ്റാലിയൻ സിരി എ നേടിയിരുന്നു. 16 വർഷത്തിന് ശേഷമാണ് ഇറ്റലിയിലെ 2 ടൈറ്റിലുകളും ഇന്റർ ഒരുമിച്ച് ഒരേ സീസണിൽ നേടുന്നത്. കലാശക്കളിയിൽ വ്യക്തമായ ആധിപത്യത്തോടു കൂടി കളിച്ച ഇന്റർ മത്സരത്തിന്റെ 14-ാം മിനിറ്റിൽ ഡെഡ്ലോക്ക് ബ്രേക്ക് ചെയ്തത് ദാന ഗോളിന്റെ ബലത്തിലാണ്. എന്നാൽ ഇന്റർ മിലാൻ ലാസിയോ ഗോൾമുഖത്ത് കാഴ്ചവെച്ച ശക്തമായ പ്രസിംഗ് ഗെയിമിനെ തുടർന്നായിരുന്നു ഈ ഗോൾ നേട്ടം. ഇന്റർ തൊടുത്ത മികച്ച ഒരു കോർണർ കിക്കിനെ ഹെഡ് ചെയ്ത് പുറത്തേക്ക് കളയാൻ ശ്രമിച്ച ആദം മസൂറിച്ചിന് പിഴക്കുകയായിരുന്നു. പന്ത് സ്വന്തം വലയിൽ കയറിയതോടെ ഇന്റർ പട ആഘോഷം തുടങ്ങി. 35-ാം മിനിറ്റിൽ ടീം നായകൻ കൂടിയായ ലൗതാരോ മാർട്ടിനസിലൂടെയാണ് അവർ കിരീടം ഊട്ടിയുറപ്പിച്ചത്. മത്സരത്തിൽ ഇന്റർ നടത്തിയ നിരവധി മികച്ച മുന്നേറ്റങ്ങളിൽ ഒന്നായിരുന്നു അത്. മധ്യനിര താരം ഡെൻസൽ ഡെംഫ്രീസ് നൽകിയ പാസിനെ ലൗതാരോ തന്റെ സ്വതസിദ്ധമായ വഴക്കത്തിലൂടെ ഗോളാക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ 2-0 ആധിപത്യം പുലർത്തിയ ഇന്റർന് പിന്നീട് കൂടുതൽ അധ്വാനിക്കേണ്ടി വന്നില്ല. സ്വന്തം ഗോൾമുഖത്ത് കാര്യമായ വെല്ലുവിളി ഉയർത്താനും എതിരാളികൾക്ക് സാധിച്ചില്ല. ഇന്റർ മിലാനിന്റെ 10-ാം കോപ്പ ഇറ്റാലിയൻ കിരീടമാണിത്. ഇതിനു മുമ്പ് ടൈറ്റിൽ സ്വന്തമാക്കിയത് 2023. ഏറ്റവും കൂടുതൽ തവണ കോപ്പ ഇറ്റാലിയനിൽ മുത്തമിട്ടത് യുവന്റസ് ആണ്. 15 കിരീടങ്ങൾ അവർ സ്വന്തമാക്കി.
0: ഫിഫ ലോകകപ്പ് ഇക്കുറി 3 രാജ്യങ്ങളിലായി നടക്കുന്നു എന്ന പ്രത്യേകതയ്ക്ക് പുറമെ 3 രാജ്യങ്ങളിലും ഉദ്ഘാടന ചടങ്ങും ഉണ്ടാകും. ആദ്യ മത്സരം നടക്കുന്ന ജൂൺ 11 മെക്സിക്കോയിലും ഇതിനോടനുബന്ധമായും തൊട്ടടുത്ത ദിവസം കാനഡ

0: കാനഡയിലും അമേരിക്കയിലും വർണ്ണാഭമായ ചടങ്ങുകൾ അരങ്ങേറും. കാനഡയിലെ ടൊറാന്റോയിൽ നടക്കുന്ന ചടങ്ങിലാണ് ബോളിവുഡിലും മലയാളത്തിലുമടക്കം ശ്രദ്ധേയനായ കനേഡിയൻ ഗായികയും നർത്തകിയുമായ നോറ ഫത്തേഹി പങ്കെടുക്കുക. മലയാള സിനിമകളായ ഡബിൾ ബാരൽ, കായംകുളം കൊച്ചുണ്ണി എന്നിവയിലും നോറ ഭാഗമായിരുന്നു. 2014 പുറത്തിറങ്ങിയ റോർ ടൈഗർ ഓഫ് സബർമൻ എന്ന ചിത്രത്തിലൂടെയാണ് നോറ ഭാരത സിനിമയിൽ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയത്. ടൊറാന്റോയിലെ BMO ഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായുള്ള സംഗീത നിശയിൽ പ്രശസ്ത താരങ്ങളായ മൈക്കൽ ബുബ്ലെ, അലാനീസ് മൊറിസെറ്റെ, അലീസിയ കാര, എല്ലിയാന, ജെസി റെയ്സ്, സാൻജോയ്, വെഗഡ്രീം, വില്യം പ്രിൻസ് എന്നിവർക്കൊപ്പമാണ് നോറ ഫത്തേഹിയും ചേരുക.
1: ക്രിസ്ത്യാനോ റൊണാൾഡോ 41-ാം വയസ്സിൽ സൗദി പ്രോ ലീഗിൽ കാഴ്ചവെക്കുന്ന പ്രകടനം ലോകത്തോട് പറയും പ്രായം വെറുമൊരു നമ്പർ മാത്രമെന്നും. ഇത് കുറെ കൂടി നിറവോടെ കാണാൻ ലോകം കാത്തിരിക്കുന്ന ലോകകപ്പാണ് കടന്നുവരുന്നത്. ഹൃദയം കീഴടക്കിയ ഫുട്ബോൾ മാന്ത്രികർ നിരവധിയുണ്ട്. അതിൽ എല്ലാവരും കൺമുമ്പിൽ എന്ന പോലെ ഓർത്തുവെക്കുന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിഹാസ താരമായി നിറഞ്ഞു നിന്ന പെലെ, പിന്നീട് ഫുട്ബോളിനെ ഭ്രാന്തമായി സ്നേഹിക്കാൻ പ്രേരിപ്പിച്ച ഡീഗോ മറഡോണ എന്നിവർ അത്തരം ശ്രേണിയിൽപ്പെട്ട ചിലരാണ്. അവരുടെ യുഗത്തിന് ശേഷവും ശ്രേഷ്ഠതയാർന്ന കളിക്കാർ നിരവധി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഫുട്ബോൾ പ്രേമികളെ വല്ലാതെ ഭ്രമിപ്പിച്ച രണ്ട് പേരുകളിൽ ഒന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. രണ്ടാമൻ ഖത്തർ ലോകകപ്പിലൂടെ ലോക ഫുട്ബോൾ കിരീടം എന്ന കുറവ് നികത്തിയ സമ്പൂർണ്ണ താരം ലിയണൽ മെസ്സി. ഒരു കളിക്കാരനെ അടയാളപ്പെടുത്തുന്ന ഒന്നല്ല കിരീട നേട്ടം എന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. ഡെസ്റ്റഫാനോ, ഗില്ലേർമോ, സ്റ്റേബിൾ, യൊഹാൻ ക്രൈഫ്, ഡേവിഡ് ബെക്കാം, റിക്കൽമി എന്നിവരെല്ലാം ആ ഗണത്തിൽപ്പെടും. എങ്കിലും 4 വർഷം കൂടുമ്പോൾ വരുന്ന ഓരോ ലോകകപ്പിലും പ്രതീക്ഷയോടെ ഓരോ ഫുട്ബോൾ പ്രേമിയും കാത്തിരിക്കുന്നത് അവരുടെ പ്രിയ താരം കരിയറിൽ പൂർണ്ണത പ്രാപിക്കുന്നത് കാണാനാകും എന്നാണ്. 2000-ങ്ങളിലാണ് മെസ്സിയും റൊണാൾഡോവും ലോകഹൃദയം കീഴടക്കി തുടങ്ങിയത്. ആ കാലം മുതൽ ഈ രണ്ട് താരങ്ങളും ലോക കിരീടം ഉയർത്തുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് ലോകം. ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ലെന്ന തിരിച്ചറിവോടെ മരണ പോരാട്ടത്തിനിറങ്ങുന്ന ടീമായി ക്രിസ്ത്യാനോയും സംഘവും മാറും. കാണാം, കാത്തിരിക്കാം.
0: സീസണിലെ അവസാന എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ നിഷ്പ്രഭരാക്കി ബാഴ്സ ജയത്തോടെ സ്പാനിഷ് ലാലിഗ കിരീടവും നിലനിർത്തി. മത്സരം 2-0 വിജയിച്ചത്. ബാഴ്സയുടെ 29-ാം കിരീട നേട്ടമാണ് ഇത്. സീസൺ പൂർത്തിയാകാൻ 3 മത്സരങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ബാഴ്സ ലീഗ് സ്വന്തമാക്കിയത്. ഇതുവരെ പൂർത്തിയായ 35 മത്സരങ്ങളിൽ നിന്ന് 91 പോയിന്റായി. തൊട്ടടുത്ത എതിർ ടീം റയൽ മാഡ്രിഡിന് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 77 പോയിന്റേ ആയിട്ടുള്ളൂ. ഇനിയുള്ള 3 മത്സരത്തിലും റയൽ ജയിച്ചാൽ പോലും ബാഴ്സയുടെ ഇപ്പോഴത്തെ നിലയേക്കാൾ 5 പോയിന്റ് പിന്നിൽ മാത്രമേ ഫിനിഷ് ചെയ്യാൻ സാധിക്കൂ. ലീഗിൽ 3-ാം സ്ഥാനത്ത് 69 പോയിന്റുമായി വിയാറയിൽ തുടരുന്നു. 63 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് 4-ാം സ്ഥാനത്ത്. ബാഴ്സയുടെ ക്യാമ്പ് ന്യൂവിൽ നടന്ന സീസണിലെ അവസാന എൽ ക്ലാസിക്കോ തീർത്തും ഏകപക്ഷീയമായിരുന്നു. റയലിനേക്കാൾ അടിമുടി മുന്നിട്ട് നിന്നത് ബാഴ്സയാണ്. 9-ാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് മാർക്കസ് റാഷ്ഫ്രഡ് അത്യുഗ്ര ഷോട്ടിലൂടെ ഗോളാക്കി മാറ്റി. കളത്തിൽ നനഞ്ഞ പടക്കമായി മാറിയ റയൽ മത്സരത്തിൽ ആകെ ഒരേ ഒരു തവണയാണ് ഓൺ ടാർജറ്റ് ഷോട്ട് ഉതിർത്തത്.
1: 2 വർഷത്തെ കിരീട വരർച്ചയ്ക്ക് ശേഷം പരിഹാരം കാണാനാവാതെ തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ ഭാരത പുരുഷ ഡബിൾസ് സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്തോനേഷ്യയുടെ ലിയോ റോളി കർണാൻഡോ ഡാനിയൽ മാർട്ടിൻ സഖ്യത്തോട് പരാജയപ്പെട്ടത് പോയ വാരത്തിന്റെ അവസാന ദിനങ്ങളിലാണ്. നേരിട്ടുള്ള ഗെയിമിന്റെ തോൽവിയാണ് വഴങ്ങിയത്. സ്കോർ 12-21, 23-25. നേരിട്ടുള്ള ഗെയിമിൽ മത്സരം അവസാനിച്ചെങ്കിലും വലിയ പോരാട്ടം കാഴ്ചവെച്ചാണ് ഭാരത സഖ്യം കീഴടങ്ങിയത്. 52-ാം മിനിറ്റിൽ മത്സരം അവസാനിച്ചു. 2 ഡബിൾസ് സഖ്യങ്ങൾ ഏറ്റുമുട്ടിയ 5-ാം മത്സരമായിരുന്നു ഈ ഫൈനൽ. ഇതിനു മുൻപ് 4 തവണയും ഭാരത സഖ്യത്തിനായിരുന്നു വിജയം. നേരത്തെ സാത്വിക് ചിരാഗ് സഖ്യം തായ്ലൻഡ് ഓപ്പൺ കിരീടം നേടിയിട്ടുണ്ട്.
0: ബംഗളൂരുവിൽ നടന്ന പ്രശസ്തമായ മെക്കോ മെറിറ്റസ് കപ്പിൽ റയോ റേസിംഗ് ടീം ഇരട്ട നേട്ടം സ്വന്തമാക്കി. മുംബൈയിൽ നിന്നുള്ള യുവതാരം കിയാൻ ഷാ റോട്ടാക്സ് സീനിയർ ടൈറ്റിൽ സ്വന്തമാക്കിയപ്പോൾ മൈക്രോ വിഭാഗത്തിൽ മുംബൈയിൽ നിന്നുള്ള അഥർവ ഹേമേനി റോട്ടാക്സ് കിരീടം നേടി. റയോ റേസിംഗിന്റെ തന്നെ ആരോ സുരേഖിനാണ് 3-ാം സ്ഥാനം. വിജയികൾക്ക് FMSCI നാഷണൽ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ എല്ലാ റൌണ്ടുകളിലേക്കും സൌജന്യ പ്രവേശനം ലഭിക്കും. അടുത്തിടെ തായ്ലൻഡിൽ നടന്ന RMC ഏഷ്യ ട്രോഫിയിൽ പോഡിയം ഫിനിഷ് നേടിയ 15-ാം കാരനായ കിയാൻ മെറിറ്റസ് കപ്പിന്റെ 1-ാം റൌണ്ടിലെ ആദ്യ റേസിൽ 1-ാമതായും 2-ാം റേസിൽ 2-ാമതായും ഫിനിഷ് ചെയ്തതാണ് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തിയത്.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എസ് രാജേഷ് തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്.
3: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ.

0: എഫ് എം ഡയറിയിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: എന്തിനാടോ വന്നത്? നീ ഇമ്പിച്ചന്റെ കുതിരപ്പന്തിയിലായിരുന്നില്ലേ? ഇവിടെ വരാൻ കാര്യം, എനിക്കൊരു പണി വേണം. അത് കേട്ട ഉടനെ കണ്ണച്ചൻ കോലായിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ കൂട്ടിയിട്ടിരുന്ന തേങ്ങകളിൽ ഏതാനും ചിലതെടുത്ത് ചെവിക്കടുത്ത് വെച്ച് കുലുക്കി. പിന്നെ തൃപ്തി വന്നിട്ടെന്നോണം അത് കൂമ്പാരത്തിലേക്ക് തന്നെ എടുത്തിട്ടു. മുറ്റത്തുകൂടെ ഒന്ന് രണ്ടു ചാൽ നടന്നു. തുടർന്ന് പറമ്പിലേക്കും അതിനപ്പുറത്തുള്ള വയലിലേക്കും നോക്കി. വയൽവരമ്പിലൂടെ പണിക്കാർ നടന്നു വരുന്നു. പൈക്കളെ കറക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ വലിയ മന്ദകളുമായി ആലയിലേക്ക് വേഗത്തിൽ പോകുന്നു. കാളകൾ വലിയ നിരയായി വയലിലേക്ക്. കണ്ണച്ചൻ എന്താണ് ഒന്നും പറയാത്തത് എന്ന വേവലാതിയിലായിരുന്നു രാമർ. അതിരാവിലെ തന്നെ വീടിന്റെ ഉമ്മറത്ത് കാത്തിരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? പുറംകാഴ്ചകളിലേക്ക് തെല്ലിട നോക്കി നിന്ന ശേഷം കണ്ണച്ചൻ മുറ്റത്തുനിന്നും കുറുകെ നേരെ ഉമ്മറത്തേക്ക് വന്നു. നിനക്കൊരു പണി വേണോന്നല്ലേ? കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ ചോദിച്ചു, നിന്റെ അച്ഛൻ ഒന്നും പറഞ്ഞില്ലേ എന്നെപ്പറ്റി? രാമർ ഒന്നും മിണ്ടിയില്ല. അച്ഛൻ കാര്യമായി ഒന്നും പറഞ്ഞിരുന്നില്ല. നിന്റെ അച്ഛനും ഞാനും ഒന്നിച്ച് കളിച്ച് ഒന്നിച്ച് പണിയെടുത്ത് വളർന്നോരാ. ഓന്റെ തലയിലെഴുത്ത് അങ്ങനെയായിപ്പോയി, എന്റേത് ഇങ്ങനെയും. ഓന്റെ മോൻ എന്റെ അടുത്ത് വന്നാല് എനിക്ക് കൈയൊഴിയാൻ പറ്റുമോ? ഞാൻ കൈയൊഴിയോ? നീ ഇവിടെ വരുന്ന കാര്യം നിന്റെ അച്ഛൻ അറിയോ? ഇല്ല, എനിക്ക് തോന്നി. അറിഞ്ഞാ സമ്മതിക്കൂല. ഓനൊരു ദുരഭിമാനിയാ. നിന്റെ അമ്മ പോയതോടെ ഓൻ ആശാകോശയായി. ഓളായിരുന്നു ഓന്റെ ശക്തി. പറഞ്ഞിട്ടെന്താ വിധി? അല്ലാതെ എന്ത്? ഇവിടത്തെ കാര്യങ്ങൾ നോക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. ഓന് സൂക്കേടാ, ഇനി വരൂന്നും തോന്നുന്നില്ല. നിനക്ക് കഴിയോ ഇതൊക്കെ നോക്കി നടത്താൻ? രാമറിൽ പെട്ടെന്ന് ഒരാത്മവിശ്വാസം വളർന്നു. പലതും തനിക്ക് കഴിയുമെന്ന തോന്നലിന്റെ വക്കിൽ അവനെത്തി. രാമർ പറഞ്ഞു, എന്നാൽ കഴിയുന്നതും നോക്കാം. കള്ളത്തരം പാടില്ല, അത് മാത്രം എനിക്ക് പിടിക്കൂല. അതുണ്ടാവില്ല, രാമർ ഉറപ്പ് നൽകി. അന്നേരം രാമർ അമ്മയെ ഓർത്തു. അമ്മ എന്നും പറയാറുണ്ടായിരുന്നു, കള്ളത്തരവും കന്നത്തവും കൊണ്ട് നടക്കാൻ പാടില്ല, അങ്ങനെയുള്ളവർക്ക് ഗതി പിടിക്കില്ല. തന്റെ മറുപടി കണ്ണച്ചൻ ഇഷ്ടപ്പെട്ടുവെന്ന് തോന്നി. കണ്ണച്ചൻ കണ്ണടച്ച് ഏറെ നേരം നിന്നു. പിറ്റേന്ന് വൈകിട്ട് തുന്നൽക്കടയിൽ ചെല്ലുമ്പോൾ കുഞ്ഞിക്കേളു നിലത്ത് കുത്തിയിരുന്ന് വെള്ളക്കടലാസിൽ എന്തോ ഗൗരവപൂർവ്വം എഴുതുകയാണ്. പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്. ഓരോ വാക്ക് എഴുതുമ്പോഴും അയാൾ പതുക്കെ ഉച്ചരിക്കുന്നുണ്ട്. ഇത് നാട്ടുകാരുടെ ഒരാവശ്യമാണ്. നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ പ്രശ്നങ്ങൾക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ പരിഹാരമാകുമെന്ന് താഴ്മയായി അറിയിച്ചുകൊള്ളുന്നു. അത്രയും എഴുതിയ ശേഷം കുഞ്ഞിക്കേളു സംതൃപ്തിയോടെ തലയുയർത്തി. എന്താത്? രാമർ ചോദിച്ചു. നാട്ടുകാരുടെ ഒരു ഹർജി തയ്യാറാക്കുന്ന. എന്തിനു വേണ്ടി? നമുക്ക് തീവണ്ടിയിൽ കയറണമെങ്കിൽ തിക്കോടിയിലോ അല്ലെങ്കിൽ വടയരയിലോ പോകണം. മേലടിയിലെ ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ആ വിഷമം തീരൂലേ? സുബ്രഹ്മണ്യ അയ്യര് വക്കീലിനെ കൊണ്ട് ഞാനിത് ഇംഗ്ലീഷിലേക്ക് മാറ്റിച്ച് എല്ലാരെ കൊണ്ടും ഒപ്പിടിവിച്ച് കലക്ടർക്ക് എത്തിക്കും. എന്തു പറയുന്നു? കുഞ്ഞിക്കേളു ആത്മവിശ്വാസത്തോടെ ചോദിച്ചു. നല്ല കാര്യമായി. ഞങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തയുള്ളൂ അല്ലേ? ഇങ്ങനെയും ചെയ്യാൻ കുറച്ച് പേരെ വേണ്ടേ രാമറേ? ആട്ടെ, നീ കണ്ണച്ചന്റെ കാര്യസ്ഥനായി എന്നറിഞ്ഞു? ആര് പറഞ്ഞു? കണ്ണച്ചന്റെ മൂരിക്കാരെ. ഓൻ എന്റെ അങ്ങട്ടേലല്ലേ. കുതിരപ്പന്തിയിൽ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് വെറുതെ പോയി നോക്കിയതാ. ഓറെന്നോട് ആടെ നിന്നോളാൻ പറഞ്ഞു, രാമർ വ്യക്തമാക്കി. നന്നായി, നനക്കും ഓർക്കും. കണ്ണച്ച നല്ലയാളാ. നിങ്ങളെ നാടകെഴുത്ത് എടിയെത്തി? രാമർ തിരക്കി. അത് എഴുതിക്കൊടുത്തു, ഇന്നാ റിഹേഴ്സല്. കുഞ്ഞിക്കേളു വീണ്ടും എഴുത്താരംഭിച്ചു. റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരുന്നതുവരെ അയാൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പ്രകൃതം. അപ്പോഴാണ് ബാങ്കിന് മുകളിലെ സൈറൺ സ്വയം മുഴക്കിയത്. 6 മണി. ബാങ്കിന് മുമ്പിൽ പുല്ലിന്റെയും മത്സ്യത്തിന്റെയും കച്ചവടം തകൃതിയായി നടക്കുകയാണ്. പുല്ലു നിറച്ച വല്ലങ്ങൾ നിരത്തി ചെറുമികൾ വിലപേശുന്നു. മുകളിൽ നല്ല പുല്ലും അടിയിൽ ആമ്പലിന്റെയും കഴുക്കയുടെയും തണ്ടുകളും വെച്ചായിരിക്കും വല്ലങ്ങൾ പലതും നിറച്ചിട്ടുണ്ടാവുക. ഇത് കള്ളത്തരമാണ്. പുല്ലു വാങ്ങാൻ വരുന്നവർ ആദ്യം മേലെയുള്ള പുല്ലു മാറ്റി താഴത്തോട്ട് കൈനീട്ടി ഇളക്കി മറിക്കും. പിന്നെ വല്ലത്തിന്റെ കനം നോക്കാൻ വലത് കാൽപ്പടം വല്ലത്തിന്റെ അടിയിലോട്ട് താഴ്ത്തി നോക്കും. എന്നിട്ടാണ് വില പറയുക. ചെറുമികൾ ഇതെല്ലാം തമാശയോടെ നോക്കി നിൽക്കും. എന്ത് വില കൊടുത്തും പുല്ലു വാങ്ങിക്കോളുമെന്ന് അവർക്കറിയാം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
1: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം. സേവന വാർത്തകൾ. കോട്ടയത്ത് മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. പ്രജനനകാലത്ത് മീനുകളുടെ സഞ്ചാരപഥത്തിന് തടസ്സം വരുത്തി അവയെ പിടിക്കുന്നതും കൂട്, അടിച്ചിൽ, പത്തായം മുതലായ അനധികൃത മാർഗങ്ങളിലൂടെ മീൻ പിടിക്കുന്നതും കേരള ഉൾനാടൻ മത്സ്യബന്ധന നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. വിലക്ക് ലംഘിച്ച് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് 10,000 രൂപ പിഴയും 6 മാസം തടവും ശിക്ഷ ലഭിക്കാം. കോട്ടയം ജില്ലയിൽ ക്ഷീരപരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 സ്കൂൾ വിദ്യാർത്ഥികൾക്കായി യു പി വിഭാഗം ചിത്രരചന, ഹൈസ്കൂൾ വിഭാഗം പ്രബന്ധരചന, ഹയർ സെക്കൻഡറി വിഭാഗം പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ചിത്രരചനയും പ്രബന്ധരചനയും രാവിലെ 10:30 മുതൽ 11:30 വരെയും പ്രശ്നോത്തരി 11:30 മുതൽ 12:30 വരെയും നടക്കും. പങ്കെടുക്കുന്നവരുടെ പേര് ഈ മാസം 23 വൈകിട്ട് 5 മുൻപ് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481230223, 0481230223.
2: വെഡിങ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
3: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
1: മണ്ണാർക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഒരു വർഷത്തേക്ക് സ്കാനിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. RSBY, KASP, JSSK, JSSK ന്യൂബോൺ, ട്രൈബ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് സേവനം ലഭ്യമാക്കേണ്ടത്. താൽപര്യമുള്ള സ്ഥാപനങ്ങൾ ഓരോ സ്കാനിംഗിനുമുള്ള നിരക്കുകൾ പ്രത്യേകം രേഖപ്പെടുത്തി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം PCPNDT ലൈസൻസിന്റെ പകർപ്പും ലഭ്യമാക്കണം. ടെൻഡർ ഫോമുകൾ ഈ മാസം 25 വൈകിട്ട് 4 വിതരണം ചെയ്യും. വിവരങ്ങൾക്ക് വിളിക്കുക നമ്പർ 0492422549, 0492422549.
4: എന്ത് പഠിക്കണം, എന്താകണം?
5: കരിയർ ഗൈഡൻസ്.
4: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
6: ഹലോ,
7: ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നതാണ്. പ്രഗ്നൻസി, എന്റെ മകളെ BSc നഴ്സിംഗിന് പഠിക്കുന്നതാണ്. അപ്പൊ അത് കഴിയുമ്പോ അയാൾക്ക് ടീച്ചിങ്ങിന് പോകാനാണ് താല്പര്യം പറയണത്.
6: അപ്പൊ
7: എന്താണ് ഇനി അത് കഴിഞ്ഞ് പഠിക്കേണ്ടത്?
6: പഠിപ്പിക്കാൻ പോകാനാണ് താല്പര്യം.
7: ആ പഠിപ്പിക്കാൻ പോകാനാണ് പുള്ളിക്കാരത്തിക്ക് താല്പര്യം.
6: അപ്പൊ MSc എടുക്കണം.
7: MSc കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ സാറായിട്ട് പറഞ്ഞ് MSc കഴിയുമ്പോ വേറെ എന്തോ കൂടി പഠിക്കണം നല്ലതായിരിക്കും എന്ന് പറഞ്ഞു.
6: അതാണ് പറഞ്ഞു, പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ MSc എടുക്കുക. MSc നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ BEd ഒന്നും ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നഴ്സിംഗ് കോളേജിലും നഴ്സിംഗ് സ്കൂളിലും ജോലി കിട്ടും. പക്ഷെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എന്താ അറിയാമോ, BSc നഴ്സിംഗ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കൊല്ലം നഴ്സായിട്ട് വരും. നഴ്സ് എന്താണെന്ന് അറിയണ്ടേ? ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം നഴ്സായിട്ട് വർക്ക് ചെയ്യുക, എന്നിട്ട് MSc പോകുന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. എന്താ നഴ്സിംഗ് കോളേജുകളിൽ പഠിപ്പിക്കാൻ ജോലി കിട്ടാനുള്ള അവസരങ്ങൾ കുറവാണ്, എല്ലാ കോളേജിലൊക്കെ വേക്കൻസി വരണ്ടേ? എന്നാൽ ശരിക്കും ഒരു നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്നത് നഴ്സാകാൻ വേണ്ടിയാണ്, അതിന് മുഴുവൻ അത്രയും പഠിപ്പിക്കേണ്ടവര്. അപ്പൊ അത് കാരണം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കൊല്ലം ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്ത് ആ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ MSc പോകും, അതായിരിക്കും ഭംഗി. നേരിട്ട് MSc പോകേണ്ട തെറ്റൊന്നും ഉണ്ടായിട്ട് പറയുകയല്ല കേട്ടാ, കുട്ടിക്ക് പഠിപ്പിക്കൽ തന്നെ നഴ്സ് ടീച്ചിങ് മാത്രമേ ഇഷ്ടമുള്ളൂ പറഞ്ഞാൽ പഠിപ്പിക്കാൻ പോട്ടെ, MSc പോട്ടെ, അല്ലെങ്കിൽ 2 നഴ്സിംഗ് കഴിഞ്ഞ് MSc പോട്ടെ കേട്ടോ. വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ, 2 കഴിഞ്ഞു മതി. അതെ അതെ കേട്ടോ. ആ PG എടുത്താൽ പഠിപ്പിക്കാൻ പോവാം. പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ PG എടുക്കേണ്ട കാര്യമില്ല, വെറും BSc മതി. നഴ്സായിട്ട് ജീവിക്കാൻ BSc മതി, MSc വേണ്ട കേട്ടോ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 8:00.

0: മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: മഹാരാഷ്ട്ര പാൽഘർ ജില്ലയിൽ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാർ സ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ അഭിനന്ദന പ്രവാഹം. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ അഭിനന്ദനം അറിയിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗസാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം. രാജ്യത്ത് ഒരിടത്തും LPG തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം കുറിച്ചത്. IPL ക്രിക്കറ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത മേഖലയായ മംഗളവനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിന്ന് പങ്കുവയ്ക്കാം. എറണാകുളം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പക്ഷികളുടെ ആലയം പൊടിയും പുകയും നിറഞ്ഞ നഗര സവിശേഷതകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിലകൊള്ളുന്നതുകൊണ്ടുതന്നെ കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹമാണ്. കേരള ഹൈക്കോടതി കെട്ടിടത്തിൻ്റെ പിൻവശത്തായി കണ്ടൽക്കാടുകളാലും മറ്റ് വൃക്ഷങ്ങളാലും സമ്പന്നമായ ഈ തുരുത്ത് തദ്ദേശീയ പക്ഷികളുടെയും ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രമായി നിലകൊള്ളുന്നു. പക്ഷികളുടെ രാത്രികാല വിശ്രമ സങ്കേതം എന്ന നിലയിലും വിവിധ ഇനം കടവാതിലുകളുടെ സങ്കേതം എന്ന നിലയിലും മംഗളവനം പ്രാധാന്യമർഹിക്കുന്നു. കണ്ടൽ വനത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചെറു പക്ഷി സങ്കേതത്തിനുണ്ട്. പക്ഷിവർഗങ്ങൾക്ക് പുറമെ ചിത്രശലഭങ്ങളാലും വിവിധ ഇനം ചിലന്തികളാലുമൊക്കെ സമൃദ്ധമാണ് ഈയിടം. ഇവിടത്തെ കണ്ടലുകൾ സംരക്ഷണ പ്രാധാന്യമുള്ളവയായതിനാൽ തന്നെ ഇവയെ പരിരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പരിസ്ഥിതി പ്രവർത്തകർ പലപ്പോഴും ഊന്നിപ്പറയാറുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന അക്കാന്തസ് ഇലിസിഹോളിയസ് ഇവയിലേറ്റവും പ്രധാനപ്പെട്ട ഒരിനമാണ്. പേര് പക്ഷിസങ്കേതം എന്നാണെങ്കിലും ഫ്ലയിംഗ് ഫോക്സ്, പെയിൻറ്റഡ് ബാറ്റ്, വരകളുള്ള 3 ഇനം അണ്ണാറക്കണ്ണന്മാർ, യൂറോപ്യൻ ഔട്ടർ തുടങ്ങിയ സസ്തനികൾ ഈ പ്രദേശം ഇഷ്ടപ്പെട്ട് ഇവിടെ ആവാസ കേന്ദ്രമായി സ്വീകരിച്ച് ജീവിക്കുന്നതായി ചില ഗവേഷകർ കണ്ടെത്തിയത് ഇവിടെ പ്രസ്താവ്യമാണ്. ചില ഉഭയജീവി വർഗങ്ങളുടെയും വിവിധ മത്സ്യയിനങ്ങളുടെയും സാന്നിധ്യവും ഇതിൻ്റെ പരിസരത്തുള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. 2.74 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പക്ഷിപ്രപഞ്ചത്തിൽ 32 ഇനങ്ങളിലായുള്ള പക്ഷികളും 17 ഇനം ചിത്രശലഭങ്ങളും 67 ഇനം ചിലന്തികളും 6 സസ്തനികളുമുള്ളതായി ഔദ്യോഗിക സർവേ കാണിക്കുന്നു. ഇന്തപ്പന, തേക്ക്, ആൽ എന്നിവയെ കൂടാതെ നിരവധിയിനം ഔഷധ സസ്യങ്ങളും ഇവിടെയുണ്ട്. സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഈ പക്ഷിപ്പർദീസയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. റേഞ്ച് ഓഫീസിൽ പേരും രജിസ്റ്റർ ചെയ്ത് ലഭ്യമെങ്കിൽ ബൈനോക്കുലറും അവിടെ നിന്നും സംഘടിപ്പിച്ച് രാവിലെ 9 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്കിവിടം സന്ദർശിക്കാം. ജനുവരി മുതൽ മാർച്ച് മാസം വരെയാണ് ഏറ്റവും അനുയോജ്യമായ സമയം. പക്ഷികൾ സക്രിയമായിരിക്കുന്ന പുലരികളും സായന്തനങ്ങളും സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യമാണ് എന്ന കാര്യം കൂടി സൂചിപ്പിക്കട്ടെ.
2: ഈ വിവരങ്ങൾ നൽകിയത് എസ്

0: സുധീഷ് ഷെനായ്.
1: ശാസ്ത്രദീപ്തി.
2: ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
3: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: ജനിതക വൈകല്യമുള്ള കുട്ടികൾക്ക് നല്ല ഹോമിയോപ്പതി ചികിത്സ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്കിലുണ്ട്.
3: എനിക്കറിയാം, എന്റെ ഫ്രണ്ട് ഷെറിന്റെ കുട്ടിയുടെ ട്രീറ്റ്മെന്റും അവിടെ നിന്നായിരുന്നേ. അതിശയകരമായ മാറ്റം ആ കുട്ടിക്കുണ്ടായത്, അൺബിലീവബിൾ. ഷെറിന്റെ നാവലിപ്പോ എന്നും എയിംസിന്റെ പേരാ. നന്ദി പറഞ്ഞാൽ തീരില്ലെന്നാ അവൻ പറയുന്നേ.
4: AIHMS എയിംസ് ഹോമിയോപ്പതി, എ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി ക്ലിനിക്, അബ്രഹാം മാസ്റ്റർ റോഡ്, പനമ്പള്ളി നഗർ, കൊച്ചി. ഫോൺ 9349374747.
5: ഇന്ന് ഈ പരിപാടിയിൽ ആസ്മയും ഹോമിയോ ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് AIHMS അലർജിക് ആൻഡ് റെസ്പിറേറ്ററി ക്ലിനിക്കിലെ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി ഒരഭിമുഖം.
6: രോഗങ്ങളുടെ കാര്യം പറയുമ്പോൾ വളരെ ലളിതമായിട്ട് വിചാരിക്കുന്ന ചില അസുഖങ്ങൾ കാലം കഴിയുന്തോറും ചിലപ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങൾ, ചിലപ്പോൾ നമുക്ക് വിട്ടുമാറാത്ത ഒരു ബുദ്ധിമുട്ടായിട്ടും മാറുന്ന അസുഖങ്ങളുണ്ട്. തുടക്കത്തിലേ അതിന് വേണ്ട രീതിയിൽ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകാതെ നോക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറയാവും.
7: തീർച്ചയായിട്ടും
6: അങ്ങനെയുള്ള ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു അസുഖമാണ് ആസ്മ എന്ന് പറയുന്നത്. ആസ്മ എന്ന് പറയുന്ന അസുഖം എങ്ങനെയാണ് തുടങ്ങുന്നത്, ഏതൊക്കെ തരം ആസ്മകളുണ്ട്, എങ്ങനെയാണ് ആസ്മ ഉണ്ടാകുന്നത്, അതിന് ഹോമിയോ നൽകുന്ന പരിഹാരം എന്താണ്, ഹോമിയോ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാം. പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ആസ്മ ഒരു രോഗിയിൽ പ്രത്യക്ഷപ്പെടുന്നത്?
7: ആസ്മ എന്ന് പറയുമ്പം അത് ശ്വാസം മുട്ടൽ എന്നുള്ള ലക്ഷണത്തെക്കാൾ ഉപരി അതിന്റെ പുറകിലുള്ള മെക്കാനിസത്തെ കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് ശ്വാസം മുട്ടലിലേക്ക് എത്തുന്നത്, അതെങ്ങനെ ആസ്തമയിലേക്ക് നമ്മൾ എത്തുന്നത്. അത് പറയാൻ കാരണം, ഒരുപക്ഷെ നമ്മൾ ന്യൂമോണിയ വന്നാലും അത് കൂടി കഴിയുമ്പം നമുക്ക് രോഗിയിൽ ശ്വാസം മുട്ടൽ കാണാം, പക്ഷെ അത് ആസ്തമയല്ല. ആസ്മ എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ രോഗി നമ്മളുടെ മുന്നിൽ വരുമ്പം രോഗി ചിലപ്പോൾ ചുമ, ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ നെഞ്ചില് ഒരു ഭാരമോ അല്ലെങ്കിൽ ഒരു മുറുക്കം പോലെയുള്ള തോന്നൽ, ഇതെല്ലാം നമ്മളോട് പറയാം.
6: ഒരു വിങ്ങലൊക്കെ,
7: ഒരു വിങ്ങല്, ഇതെല്ലാം ഉണ്ടാകും. ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ ഈ പറയുന്ന പനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറില്ല ശ്വാസം മുട്ടലുള്ള രോഗികൾ. മറ്റൊരു സംഗതി വെച്ചാൽ അത് വീണ്ടും വീണ്ടും വരുന്ന ഒരു ശ്വാസം മുട്ടലോ ചുമയോ ആയിരിക്കും നമ്മൾ ആസ്തമയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ.
6: ആവർത്തന സ്വഭാവമുണ്ട്,
7: ആവർത്തന സ്വഭാവമുണ്ട്. ഈ ആസ്തമ എന്ന് പറയുമ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ശരീരത്തിലുണ്ടാവുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ട്രക്കിയോ ബ്രോങ്കിയൽ ട്രീ, അതായത് തൊണ്ടയുടെ തൊട്ട് താഴെ, തൊണ്ട നമ്മുടെ ശബ്ദനാളം, അതാണ് ലാരിങ്സ്, അതിൻ്റെ തൊട്ട് താഴെയാണ് ട്രക്കിയ തുടങ്ങുന്നത്. അപ്പോൾ ട്രക്കിയ തൊട്ട് നമ്മളുടെ ലങ്സിലേക്കുള്ള ശ്വാസകോശ ഭാഗങ്ങളിൽ വരുന്ന ഒരു ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ആണ്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആവശ്യത്തിലധികമുള്ള പ്രതികരണം. അത് പലതര കാരണങ്ങളോടാവാം, പദാർത്ഥങ്ങളോടാവാം, കാലാവസ്ഥയിലുള്ള തണുപ്പിൻ്റെയും ചൂടിൻ്റെയും വ്യതിയാനങ്ങളോടാകാം, പുകയോടാകാം, കഴിക്കുന്ന ഭക്ഷണത്തിലെ ചില അലർജി ഉണ്ടാക്കുന്ന പ്രോട്ടീൻസിനോടാകാം. അങ്ങനെ അതിനാണ് സ്റ്റിമുലൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രേരക ഘടകം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ ബേസിക് പ്രശ്നം, അതായത് ആവശ്യത്തിലധികമുള്ള റെസ്പോൺസ് ആണ്,
6: ശരീരം കൂടുതലായി പ്രതികരിക്കുന്നു.
7: അതെ, ഈ ഭാഗം കൂടുതലായിട്ട് പ്രതികരിക്കുന്നു.
6: ശ്വാസനാളവും അതുപോലെ തന്നെ ശ്വാസകോശവും അടങ്ങുന്ന ആ ഭാഗം അല്ലേ?
7: അതെ, ലളിതമായി പറഞ്ഞാൽ ഈ ട്രക്കിയോ ബ്രോങ്കിയൽ ട്രീ എന്ന് പറയുന്നത് നമ്മളെ ഏതാണ്ട് ഒരു പൈപ്പിന്റെ ഒരു സിസ്റ്റം പോലെയാണ്, എല്ലാം ഉരുണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ആവശ്യത്തിലധികം പ്രതികരണം ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത് ഈ പൈപ്പ് അങ്ങോട്ട് ചുരുങ്ങും, അതിനാണ് സ്പാസം. അലർജിക് ബേസ് ഒന്ന് ട്രിഗർ ചെയ്യുമ്പോൾ ഇതിനകത്തൊന്ന് ചുരുങ്ങും, ഈ പൈപ്പ് ചെറുതാവും. രണ്ട്, ഈ പൈപ്പിലേക്ക് കഫം വരികയാണ്, കാരണം ഈ പൈപ്പിൻ്റെ ഒരു ലൈനിങ് ഉണ്ട്, അതിനാണ് മ്യൂക്കസ് മെംബ്രേൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കാരണം. അപ്പോൾ ഒന്നാമത് ആ ഒരു ലൈനിങ്ങിൻ്റെ കനം കൂടും ഈ നീര് കെട്ടുമ്പോൾ, രണ്ടാമത് ഈ പൈപ്പിൻ്റെ വ്യാസത്തിലേക്ക് കഫം വരികയാണ്. ഇതെല്ലാം കൂടെയാണ് ഈ ശ്വാസം മുട്ടലിൻ്റെ നമുക്കുണ്ടാവുന്ന, രോഗിക്കുണ്ടാകുന്ന വിഷമങ്ങളുടെ പുറകിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ.
6: ലളിതമായിട്ട് പറയുകയാണെങ്കിൽ മൂക്കിലൂടെ വലിക്കുന്ന വായു ഉള്ളിൽ വേണ്ട സ്ഥലത്ത് ചെന്നെത്താതെ ഇരിക്കുന്ന ഒരു തടസ്സം
7: സൃഷ്ടിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തടസ്സം സൃഷ്ടിക്കുന്ന വേറെ രോഗങ്ങളുമുണ്ട്, പക്ഷെ ശ്വാസം മുട്ടൽ അതാണ് ആസ്തമ, അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ്. അപ്പോൾ ഇത് ആസ്തമയാണ് എന്ന് നമ്മൾ ഒരു നിഗമനത്തിലേക്ക് എത്തിയാൽ പിന്നെ നമ്മളത് ചിന്തിക്കുന്നത് ഇത് അലർജിക് ടൈപ്പ്.

0: ആണോ അല്ലെങ്കിൽ നോൺ അലർജിക് ടൈപ്പാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ എക്സ്ട്രിൻസിക് ആസ്മ അല്ലെങ്കിൽ ഇൻട്രിൻസിക് ആസ്മ. അപ്പോൾ കൂടുതലും കാണുന്നത് അലർജി ബേസ് ആയിട്ടുള്ള ശ്വാസമുട്ടലും പ്രശ്നങ്ങളാണ്,
1: അലർജി മൂലം ഉണ്ടാകുന്ന ആസ്മയാ
0: അലർജി കാരണം. അതെ, ഇൻട്രിൻസിക് ആസ്മയുടെ ഒരു ഉദാഹരണമാണ് ചിലപ്പോൾ നമ്മൾ ഈ പനിയായിട്ടൊക്കെ വരുമ്പോൾ, ചിലർക്ക് വരുമ്പോൾ തന്നെ ഡോക്ടറെ പനി വന്നു, പിന്നെ ഒരു ജലദോഷമായിട്ട് തുടങ്ങി, പെട്ടെന്ന് ശ്വാസം മുട്ടലായി. അതിനകത്ത് ചിലപ്പം അലർജി ഉണ്ടാവണമെന്നില്ല, അത് ഈ വൈറസ് ഇൻഫെക്ഷൻ കാരണം സെക്കൻഡറി ആയിട്ട് ഉണ്ടാവുന്ന ആസ്മയാണ്. അത് ചിലപ്പം അലർജിക് ബേസ് ഉണ്ടാവില്ല, അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ കൂടെ തിരിച്ചറിയാൻ പറ്റും. സാധാരണ അലർജി ബേസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളുടെ നമ്മൾ ആബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് എടുക്കുമ്പം അത് മിക്ക രോഗികളും അത് കൂടുതലായിരിക്കും. പിന്നെ IgE, അതൊരു ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്, അതിൻ്റെ ടെസ്റ്റ് എടുക്കും പല കേസുകളിലും അത്. പക്ഷെ അത് എപ്പോഴും അത് കൂടണമെന്നില്ല, പക്ഷെ ആബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് മിക്ക അലർജിക് കേസുകളിലും കൂടുതലായിരിക്കും. അതിനോടൊപ്പം നമ്മൾ സെക്കൻഡ് ആയിട്ട് എടുക്കുന്നതാണ് ഈ ഇമ്യൂണോഗ്ലോബുലിൻ കൗണ്ടും, IgE മീഡിയേറ്റഡ് റെസ്പോൺസ് ആയതുകൊണ്ട് അത് കൂടുന്നു. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ക്ലിനിക്കിൽ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ രോഗികളുടെ നിന്ന് നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ അവരെ നിർണ്ണയിക്കുന്നത്.
1: അപ്പൊ ഈ ആസ്മയുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ശ്വാസ തടസ്സം തന്നെയാണോ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളായിട്ടും വരാമോ?
0: ആസ്മയുടെ പ്രാഥമിക ലക്ഷണം നമ്മൾ വേറെ ചിലപ്പം ചുമ കൂടെ ഉണ്ടായിരിക്കാം, മൂക്കൊലിപ്പ് ഉണ്ടായിരിക്കാം, മൂക്കടപ്പ് ഉണ്ടായിരിക്കാം, പക്ഷേ ഈ ശ്വാസമുട്ടലുണ്ടാവണം. അതിനകത്ത് ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ മുതിർന്നവരും അങ്ങനെ പറയും, കുട്ടിക്ക് ശ്വാസമുട്ടാന്ന് പറയും അല്ലെങ്കിൽ എനിക്ക് ശ്വാസമുട്ടാന്ന് പറയും, ചിലപ്പോൾ മൂക്കടപ്പായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്,
1: ശ്വാസം വലിക്കാനുള്ള ഒരു
0: വലിക്കാനുള്ള ബുദ്ധിമുട്ടിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിലവർ കുട്ടിക്ക് ശ്വാസമുട്ടലാന്ന് പറയും, നമ്മൾ നോക്കുമ്പോൾ തൊണ്ടയിൽ കഫമായിരിക്കും, അപ്പം ഈ കുറുങ്ങുന്ന ശബ്ദം കേൾക്കും. കുട്ടി ഒരു പ്രായം എത്തുന്ന വരെ അവർക്ക് കഫം തുപ്പാൻ അറിയത്തില്ല, അപ്പം ഒന്നെങ്കിൽ അവരുടെ അടുത്ത് വിഴുങ്ങും അല്ലെങ്കിൽ കുറേ കഫമാകുമ്പോൾ അവർ ഛർദ്ദിച്ച് കളയും. അപ്പോൾ അതുവരെ ഈ കഫം തൊണ്ടയിൽ കിടക്കുമ്പോൾ ഇതിങ്ങനെ കുറുങ്ങുന്ന ശബ്ദം കേൾക്കും, പക്ഷേ ശ്വാസം മുട്ടലായിട്ടുണ്ടാവില്ല. പിന്നെ ചിലപ്പം സ്പീഡിൽ വലിച്ചു വിടും, ഇങ്ങനെ ബ്രീതിങ് റേറ്റ് കൂടും, ചിലപ്പോൾ പനിയുള്ളപ്പോൾ കൂടും. അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ കുട്ടികളിത് കാണുമ്പം അത് ശ്വാസം മുട്ടലാന്ന് ധരിക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ, കുട്ടി നമ്മൾ പരിശോധിക്കുമ്പോഴും അത് ഡോക്ടേഴ്സ് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കും. അപ്പോൾ അതൊന്നും നമ്മൾ ആസ്തമയുടെ ഗണത്തിൽ പെടുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ശ്വാസം മുട്ടൽ എന്നുള്ള ലക്ഷണം വേണമെങ്കിൽ പറയാം, പക്ഷെ ആസ്തമയുടെ ഗണത്തിൽ പെടുന്നില്ല. അപ്പം കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ തൊണ്ടതാളം കുഴിയുന്നുണ്ടോ? ശരിക്കും ശ്വാസം മുട്ടലാകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ഉള്ളിലേക്ക് ശ്വാസം കിടക്കാതെ വരുമ്പം പ്രാണവായു അല്ലേ, അപ്പം പ്രാണന് വേണ്ടി നമ്മൾ വലിക്കും, അതാണ് ഈ വലിവ് എന്ന് നമ്മൾ പറയുന്നത്. വലിക്കുമ്പം നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തപ്പം നമ്മൾ ഉപയോഗിക്കാത്ത പേശികൾ, ശ്വാസം എടുക്കാനുള്ള ഉപയോഗിക്കുന്ന പേശികൾ ആ വ്യക്തി അറിയാതെ തന്നെ എടുത്തു പോകും. അപ്പം അത് നമുക്ക് ബാഹ്യമായിട്ട് കാണുന്നത് തൊണ്ട കുഴിയുന്നതായിട്ടോ ചെസ്റ്റിൻ്റെ അതായത് നെഞ്ചിൻ്റെ എല്ല് വാരിയലിനിടയിലേക്ക് ദശ വലിഞ്ഞു കയറിയുന്നതായിട്ടോ, ഇൻഡ്രോയിങ് എന്ന് പറയും, അത് നമ്മൾ കാണാൻ സാധിക്കും. അത് വളരെ മൈൽഡ് ശ്വാസം മുട്ടലാണെങ്കിൽ ചിലപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ വന്നാലില്ല, പക്ഷേ മോഡറേറ്റ് സിവിയർ ഇൻറ്റൻസിറ്റി ഉള്ള ആസ്തമകളിൽ നമ്മൾ ആസ്തമാറ്റിക് പേഷ്യൻസിൽ നമുക്കിത് കാണാൻ സാധിക്കും. ചില രോഗ പേഷ്യൻസിനൊക്കെ ഈ ആസ്തമ വരുന്നത് വളരെ മൈൽഡായിട്ടാണ്, ഈ അമിതമായ പ്രതികരണത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, അറ്റാക്ക് മൈൽഡായിരിക്കും, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്കിത് ഒബ്ജക്റ്റീവായിട്ട് അളക്കാൻ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, സ്പൈറോമെട്രി എന്ന് പറയും, പീക്ക് ഫ്ലോ
1: എത്ര ശ്വാസം നമുക്ക്
0: ഉൾക്കൊള്ളാൻ പറ്റുന്നു അതൊക്കെ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് അളക്കുകയാണെങ്കിൽ, ഇപ്പം മൈൽഡ് ആസ്തമയിലാണെങ്കിൽ കൂടുതൽ ലങ്സിലേക്ക് ഏറെ കിടക്കുന്നതായിട്ട് നമുക്ക് ആ മീറ്ററിൽ കാണാൻ പറ്റും. അതേസമയം മോഡറേറ്റും സിവിയർ ആകുമ്പോഴത്തേക്കും ആ മീറ്ററിൽ എയർ ഫ്ലോ കുറവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എത്ര നാൾ പോയെന്നല്ലോ അല്ല, അതിന്റെ ശക്തി തീവ്രതയാണ് ഉദ്ദേശിക്കുന്നത്, മൈൽഡ് മോഡറേറ്റ് സിവിയർ. പിന്നെ നമ്മൾ ആസ്തമ നമ്മൾ കാണുന്നത്, നമ്മളൊരു പേഷ്യൻ്റ് വരുമ്പം നമ്മൾ നോക്കുന്നത് സീസണലാണോ അതോ എല്ലാ ദിവസവും ഉണ്ടോ. അപ്പോൾ നമ്മളൊരു മെജോറിറ്റി ഓഫ് ദ കേസസ് ഒരു മൈൽഡ് മോഡറേറ്റ് കാറ്റഗറിയിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ.
1: അതായത് ഗുരുതരമാവുന്ന ഒരു അവസ്ഥയിലേക്ക്
0: തീവ്രം വളരെ
1: തീവ്രമാവുന്ന അവസ്ഥയിലേക്ക് വരുന്നില്ല,
0: ഡെയിലി ഉള്ള ഒരു വലിവ് എന്നുള്ള രീതിയിലുള്ള പേഷ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവ്. 100 പേരെടുക്കുകയാണെങ്കിൽ അതിൽ ശതമാനം കുറവാണ്. ഇത് നമ്മളൊരു ക്ലിനിക്കിലെ നമ്മൾ നടത്തുന്ന ഇവാലുവേഷൻ, അതനുസരിച്ചാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സും, നമ്മൾ ഈ രോഗി എങ്ങനെ ചികിത്സിക്കുമ്പോൾ രോഗി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അളക്കുന്നതൊക്കെ ഈ ആദ്യം നമ്മൾ ഈ അസസ്മെൻറ്റ് നടത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാകുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അളക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് കൂടുതലും ഇപ്പൊ ഒരു പഠനം നടത്തിയതിൽ കണ്ടത് കേരളത്തിലൊക്കെ എറണാകുളം പോലെയുള്ള കൊമേഴ്ഷ്യൽ സിറ്റീസൊക്കെ വിട്ടാൽ കൂടുതലും റൂറൽ ഏരിയസിലാണ് ആസ്മയുടെ പ്രവലൻസ്. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്തൊക്കെ പട്ടണത്തിനേക്കാളും കൂടുതൽ തിരുവനന്തപുരം റൂറൽ
1: ഗ്രാമങ്ങളിലാണ്,
0: തിരുവനന്തപുരം ചുറ്റിപ്പറ്റിയുള്ള ഗ്രാമങ്ങളിലാണ് ശ്വാസമുട്ടൽ കൂടുതലെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൊച്ചിയിലൊക്കെ പട്ടണങ്ങളിലാണ് കൂടുതൽ. കൊച്ചി
1: അന്തരീക്ഷത്തിന്റെ ഒരു വ്യത്യാസം,
0: അന്തരീക്ഷത്തിന്റെ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ നമ്മൾ രോഗികളെ മനസ്സിൽ പിടിക്കേണ്ട ഒരു കാര്യം

0: ഈ എൻവയറോണമെന്റൽ ടൊബാക്കോ സ്മോക്ക് കാര്യമായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എൻവയറോണമെന്റൽ ടൊബാക്കോ സ്മോക്ക് എന്ന് പറയുന്നത് നമ്മളല്ല വലിക്കുന്നെങ്കിൽ നമ്മളുടെ പരിസരത്ത് അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും പുക വലിക്കുന്നുണ്ടെങ്കിലോ
1: മറ്റുള്ളവർക്ക്,
0: അതെ, അത് മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ട്.
1: പുക വലിക്കാത്തവരെ
0: ബാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ അന്തരീക്ഷത്തിലുള്ള ഈ സിഗരറ്റിന്റെയോ ബീഡിയുടെയോ പുക അത് കാര്യമായിട്ട് ദോഷം ചെയ്യുന്നുണ്ട്. ഇപ്പം പുക വലിക്കുന്ന അച്ഛന്മാരുണ്ടെങ്കിൽ അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഇത് അവർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അതോടൊപ്പം നമ്മളുടെ അടുക്കളയിലുള്ള പുക, അത്
1: അടുപ്പിൽ
0: അടുപ്പിൽ
1: നിന്നൊക്കെയാണ്,
0: നിന്നുള്ള പുക ശരിക്കും പുറത്തേക്ക് പോകുന്നില്ലെങ്കിലും അതും ആ വീട്ടിലുള്ള ആ പുകയായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ അമ്മയെ മാത്രമല്ല കുട്ടികളെയും ബാധിച്ചേക്കാം. അതും ഈ ഒരു പഠനത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിൽ പിടിക്കുന്നത് നല്ലതാണ്.
1: ഇപ്പൊ ഡോക്ടർ പറഞ്ഞു തരംതിരിവ്, ഇപ്പൊ നമ്മൾ അലർജി മൂലം അല്ലെങ്കിൽ അലർജി കൊണ്ട് ഉണ്ടാവുന്ന ആസ്മ ഉണ്ടാവും, അലർജിയുടെ ലക്ഷണങ്ങൾ ഇല്ലാത്ത അലർജി ഇല്ലാത്ത ആസ്മകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് വരുന്നതിനുള്ള കാരണങ്ങൾ ഇപ്പൊ ഇങ്ങനെ ബാഹ്യമായ ഘടകങ്ങളാണോ അതോ പാരമ്പര്യ സാധ്യതകളാണോ ഈ രണ്ട് വിഭാഗത്തിലും ആസ്മ വരാനുള്ള ഒരു കാരണം?
0: അലർജിക് ആസ്മയിൽ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. അതായത് അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന അറ്റോപ്പി എന്ന്, അതിൻ്റെ നമ്മൾ അതിൻ്റെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ അച്ഛനോ അമ്മയ്ക്കോ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അടുത്ത കുടുംബാംഗങ്ങൾക്ക് ശ്വാസമുട്ടൽ തന്നെ ഉണ്ടാവണമെന്നില്ല, അലർജി കൊണ്ടുണ്ടാവുന്ന ത്വക്ക് രോഗങ്ങളോ തുമ്മലോ, അതായത് മറ്റ് ശ്വാസകോശ സംബന്ധ പ്രശ്നങ്ങളോ, തുമ്മല് ത്വക്ക് രോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിലും അവർക്ക് ഈ അലർജിക് ആസ്മ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ സാധാരണ സ്കിൻ ഡിസീസിൽ അലർജിക് കാറ്റഗറി പെടുന്നത് എക്സീമ അങ്ങനെയുള്ള, പിന്നെ നമ്മൾ എന്തെങ്കിലും ഈ വീട്ടമ്മമാർക്ക് പാത്രം കഴുകുമ്പോൾ സോപ്പ് ടച്ച് ചെയ്തിട്ടുള്ള അലർജി ഒക്കെ വരും, കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്, അതൊക്കെ അലർജിക് ബേസ് ആണ്. അങ്ങനെയുള്ള ഹിസ്റ്ററി ഒക്കെ ഉള്ളവരോ തുമ്മലുള്ള പല ഇപ്പം മാതാപിതാക്കളെ പിള്ളേരായിട്ട് വരുമ്പോൾ അവർക്ക് ശ്വാസമുള്ള, പക്ഷെ അവർക്ക് തുമ്മലുണ്ടോ, അതും ഈ അലർജിക് ബേസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡെഫിനറ്റ്ലി ഇത് അലർജിക് ആസ്മ എന്ന് ആ ഒരു നിർണയത്തിലേക്ക് വരാൻ സഹായിക്കുന്ന ഘടകമാണ്. അത് ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറും കൂടിയാണ് തീർച്ചയായിട്ടും ഈ പാരമ്പര്യമായിട്ടുള്ളത്. നോൺ അലർജിക് ടൈപ്പ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഈ പിള്ളേരുടെ കേസിൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നത്, അത് ഈ തുടക്കം ശ്വാസമുട്ടലായിരിക്കില്ലേ, ഒരു ജലദോഷം, തൊണ്ടവേദന, പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. മിക്കവാറും ഒരു ടെമ്പറേച്ചർ കാണും, പനി കാണും. പനി തുടങ്ങി ഇപ്പം മിക്കവാറും അവർ പറയുന്ന ഇത് ആദ്യം ജലദോഷം വന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ആ ദിവസം തന്നെ ചുമയായി പനിയായി പിറ്റേ ദിവസം ആയപ്പോൾ ശ്വാസമുട്ടല് എന്ന് പറയുമ്പോൾ അത് മിക്കവാറും വരുന്ന കാറ്റഗറി ഈ നോൺ അലർജിക് ആണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ഈ ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതിൻ്റെ പേർക്ക് വരുന്നില്ല. ആ കൂടെ നമ്മൾ ചെയ്യുന്നത് ഈ നോൺ അലർജിക് ആകുമ്പോൾ മിക്കവാറും അതിൻ്റെ വരുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ അത്ര അധികം ആവർത്തിച്ച് വരികയില്ലായിരിക്കും. പിന്നെ അവരുടെ നമ്മൾ അവരുടെ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആകുമ്പോഴത്തേക്കും അത് അവർ ഓവർകം ചെയ്യും. പക്ഷേ ഈ അലർജി ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെയും ശ്വാസമുട്ടൽ വരാം. മിക്കവർക്കും ചില സീസണുകളായിരിക്കും, സീസണുകളിപ്പം തണുപ്പുള്ള സമയത്ത് ശ്വാസമുട്ടൽ വരുന്നവർക്ക് ആ തണുപ്പുള്ള മാസങ്ങളിൽ കൂടുതൽ പ്രാവശ്യം വരും, പലപ്പോഴും രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റെന്നൊക്കെ വരാം, അങ്ങനെ വരാം. പക്ഷേ ഈ നോൺ അലർജിക് ആൾക്കാർക്ക് അങ്ങനെ ഇന്ന സീസൺ എന്ന് പ്രത്യേകിച്ച് ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മളത് കാര്യങ്ങൾ. നമ്മൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പം നമ്മൾ കൂടുതലും കാണുന്നത് കൗമാന പ്രായം എത്തുന്നതിന് മുമ്പാണെങ്കിൽ ആണുങ്ങളിലാണ് കൂടുതലും കാണുന്നത്. കൗമാര പ്രായം കഴിഞ്ഞാൽ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒരേപോലെയാണ് കാണുന്നത്. അതുപോലെ ചെറിയ പ്രായത്തിൽ സാധാരണ കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്നത് 4 മുതൽ 5 വയസ്സ് വരെ ഇടയ്ക്കുള്ളത് ആരംഭം കാണിക്കുന്നത്. അവരിൽ ഹോമിയോപ്പതിക്ക് അല്ലാത്ത ചികിത്സയിൽ കൂടെ ഇങ്ങനെ പോയാൽ അവർക്ക് മിക്കവാർക്കും ഒരു പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും അവരുടെ കൗമാര പ്രായം കഴിയുമ്പോഴത്തേക്കും അവർക്ക് ശ്വാസമുട്ടൽ മാറുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഒരു വയസ്സിന് മുമ്പ് തുടങ്ങുന്ന കേസുകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും അത് തീവ്രത കൂടിയ പ്രശ്നമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഏത് പ്രായത്തിൽ തുടങ്ങി, ഒരു വയസ്സിന് മുമ്പ് തുടങ്ങിയെന്ന് പറയുന്ന മിക്ക കേസുകളിലും വളരെ ശക്തമായ ആസ്മയായിരിക്കും ആ പിള്ളേരിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവാലുവേഷൻ നമ്മൾ എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചികിത്സയിലേക്ക് പോകുന്നത്.
1: ഇപ്പോൾ ഹോമിയോപ്പതിയുടെ സമീപനം എങ്ങനെയാണ്? ഇപ്പോൾ സാധാരണ നമ്മൾ ഹോമിയോപ്പതി ഹോളിസ്റ്റിക് അപ്രോച്ച് ഇതിനുണ്ട്, അതായത് വ്യക്തിയെ മൊത്തത്തിലാണ് കാണുന്നത്, അതല്ലാതെ പാരമ്പര്യ ഘടകങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ്, ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഹോമിയോപ്പതിയുടെ ചികിത്സ തന്നെ. ഇപ്പോൾ ആസ്തമ പോലെയുള്ള ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഏറെ പ്രാധാന്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഹോമിയോപ്പതിയുടെ സമീപനം ഇതിലെങ്ങനെയാണ്, ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്?
0: ഹോമിയോപ്പതി അല്ലാത്ത സാധാരണ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പം അവർ സിംപ്റ്റം മാനേജ്മെന്റ് ആണ് കൊടുക്കുന്നത്,
1: ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി.
0: അപ്പം അലർജിക് ടൈപ്പ് ആസ്മ എടുക്കാം. അപ്പൊ അതിന്റെ അടിസ്ഥാനം അലർജിയാണ്, ശ്വാസകോശം അമിതമായ പ്രതികരിക്കുകയാണ്. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ആ അമിതമായിട്ടുള്ള പ്രതികരണം ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് തടസ്സം ഓരോ മരുന്ന് കൊടുത്ത് അത് നിയന്ത്രിക്കും, പക്ഷെ അലർജി മാറുന്നില്ല. അപ്പം ആ ലക്ഷണങ്ങളൊക്കെ നിയന്ത്രിച്ച് ഒരു പ്രായമാകുമ്പോൾ അങ്ങ് ശരിയാകും എന്നുള്ള ഒരു അപ്രോച്ചാണ്. ഹോമിയോപ്പതിയിൽ നമ്മുടെ ഉദ്ദേശം ഈ അലർജി തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം അസുഖം മാറാൻ 15 വയസ്സാവണമെന്നില്ല, നമ്മൾ എത്രയും നേരത്തെ ഇത് പൂർണ്ണമായിട്ട് മാറ്റി ആ വ്യക്തിയെ രോഗവിമോചിതനാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ ദീർഘവീക്ഷണം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അറ്റാക്സ്, അതിൻ്റെ തീവ്രത കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന് നമ്മളിൻ്റെ

0: കൂടെ കൊടുക്കും. പക്ഷെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ അന്തിമ ഉദ്ദേശം ക്രമേണ ആ ശ്വാസകോശത്തിൻ്റെ അലർജി പൂർണ്ണമായിട്ട് മാറ്റി എല്ലാവിധ മരുന്നിൽ നിന്നും വിമുക്തി നേടി രോഗിക്ക് കൊടുക്കുക. അപ്പോൾ രോഗി കുറേ കൂടെ പ്രൊഡക്റ്റീവ് ആവണം ലൈഫിൽ, പ്രശ്നങ്ങളില്ലാതെ. അപ്പം നമ്മൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും അവർ ഓടിക്കളിക്കുമ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അത് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ വളർച്ചയും വികസനത്തിനെയും ബാധിക്കുന്നൊരു സംഗതിയാണ്. അവർക്ക് വേണ്ട രീതിയിൽ ഓടിക്കളിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യണമെങ്കിൽ, അപ്പം അതിൽ നിന്നൊക്കെ അവർക്ക് ഒരു വിമുക്തി നേടിക്കൊടുക്കുക എന്നൊന്നും നമുക്ക് നമ്മൾ ഹോമിയോപ്പത്തിയിൽ ഉദ്ദേശമുണ്ട്. നമ്മളത് എങ്ങനെ നിവൃത്തിയേറിയെടുക്കുന്നു എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞപോലെ, നമ്മൾ ആ രോഗിയെ മൊത്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിക്കുള്ള ഒരു ഇൻഡിവിജ്വലൈസ്ഡ്, അതായത് വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു മരുന്നാണ്. അല്ലാതെ നമ്മൾ ആസ്ത്മ എന്നുള്ളൊരു ഡയഗ്നോസിസിൽ എത്തിയാൽ നമ്മൾ ഉടനെ ഒരു മരുന്നിലേക്ക് എത്തില്ല. ഈ ആസ്ത്മ ബാധിച്ച വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി, നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തീവ്രത കുറഞ്ഞതായിരിക്കാം, തീവ്രത കൂടിയതായിരിക്കാം, അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് ഈ വ്യക്തിയിൽ ഈ രോഗം എങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം പ്രശ്നങ്ങളുണ്ട്, അതിന് കൂടെ അനുബന്ധമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ചില വളരെ ചുരുക്കം കേസുകൾ നമ്മൾ കാണാറുണ്ട് ഈ കുട്ടികളുടെ വളർച്ച തന്നെ മുരടിച്ചു പോകാറാണ് ഇതിനോടൊപ്പം തന്നെ. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്ത് ആ പൂർണ്ണമായിട്ടും അവരുടെ പ്രശ്നങ്ങൾ ഈ ശ്വാസമുട്ടൽ മാത്രം നിയന്ത്രിക്കുക എന്നുള്ള അവരുടെ അനുബന്ധമായ പൂർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുക എന്നും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പറയുന്ന പോലെ നമ്മൾ അവരുടെ ഫാമിലി ഹിസ്റ്ററിയും ഈ വ്യക്തിയുടെ വ്യക്തിത്വവും കൂടെ പഠിച്ചതിന് ശേഷം ആ വ്യക്തിക്ക് വേണ്ട ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിനാണ് കൊടുക്കുന്നത്. ആ മെഡിസിൻ കൊണ്ട് ഇത് എങ്ങനെയാണ് ഫലം ഉണ്ടാകണമെന്ന് വെച്ചാൽ, ഈ ഹോമിയോപ്പതിക് മെഡിസിൻ ശരീരത്തിലേക്ക് ചെല്ലുമ്പം ഇവരുടെ അസുഖം ഫൈറ്റ് ചെയ്യാനുള്ള സ്വന്തം ഇമ്മ്യൂണിറ്റിയും അതുപോലെയുള്ള നമ്മുടെ ശരീരത്തിന് അസുഖം തടഞ്ഞു നിർത്താനുള്ള സംവിധാനങ്ങളുണ്ട്, അതെല്ലാം റീആക്ടിവേറ്റ് അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ശേഷി ഉത്തേജിപ്പിച്ച് ഈ അസുഖത്തെ കീഴ്പ്പെടുത്തുകയാണ് ഈ ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ട് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഇതിൻ്റെ ഒരു സുപ്പീരിയോറിറ്റി അവിടെയാണ് വരുന്നത്. കുറെ കൂടെ ആഴമായിട്ടാണ് ഇതിൻ്റെ ഈ മരുന്നിൻ്റെ ആക്ഷൻ വരുന്നത്. അങ്ങനെ ആ ഒരു ഒബ്ജക്റ്റീവിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് രോഗിയെ ഒരു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമ്മൾ കിടത്തി വിടുകയാണ് ട്രീറ്റ്മെൻറ് കൊണ്ട്.
1: ഈ ആസ്ത്മയുടെ കാര്യം പറയുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചില വ്യക്തികൾക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലതൊക്കെ ആസ്ത്മ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഹോമിയോപ്പതിയുടെ ചികിത്സയിൽ അത്തരം നിയന്ത്രണങ്ങൾ പറയാറുണ്ടോ?
0: ആഹാരത്തിന്റെ കാര്യങ്ങൾ കേസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അവരോട് ചോദിക്കും, ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് അലർജി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ അവർ ഐഡന്റിഫൈ ഉണ്ടെങ്കിൽ അത് തൽക്കാലം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും. കാലക്രമേണ ഒട്ടുമിക്ക ഭക്ഷണ സാധനങ്ങളുടെ അലർജി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിൽ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ട് കാണുന്നത് ഷെൽഫിഷ്, അതായത് ചെമ്മീൻ, കക്കയിറച്ചി, ഞണ്ട് അങ്ങനത്തെ തരം മീനുകളുടെയും അയിലയുടെയും ഇതുകൊണ്ടുണ്ടാകുന്ന അലർജിയാണ് നമ്മൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് കാണുന്നത്. പക്ഷേ അങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്യുമ്പോഴും അവർക്ക് അതുകൊണ്ട് ശ്വാസമുട്ടൽ വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ആ ശ്വാസമുട്ടൽ മാറി അവർക്ക് ചിലപ്പോൾ നല്ല ശക്തമായ തുമ്മലോ അങ്ങനെ എന്തെങ്കിലും കുറച്ചും കൂടെ ബാഹ്യമായ അസുഖങ്ങൾ വരുന്നതായിട്ടാണ് കാണാറ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവരുടെ ഈ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധശേഷി വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പൊതുവെ ഈ കവർ പാല് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. അതായത് കവർ പാലൊക്കെ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ പലതരം പാല് മിക്സ് ചെയ്യും, ഹോമോജിനൈസേഷൻ എന്ന് പറയും. അപ്പം പലതരം പാല് മിക്സ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഉള്ള പാലുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തരം പാലുകൾ ഒഴിവാക്കാനാണ് പറയുന്നത്. പകരം അതിന് വേണ്ട വേറെ കാൽഷ്യം, അതിൻ്റെ ന്യൂട്രീഷൻ കിട്ടുന്ന വേറെ ഭക്ഷണങ്ങൾ കൊടുക്കുക. അതുപോലെ പക്ഷേ അതിന് സമയം നമ്മൾ വീട്ടിൽ നാട്ടിലൊക്കെ വളർന്ന പോലെ പുല്ലൊക്കെ തിരിച്ച് വളർന്ന പാലാണ് കിട്ടുമെങ്കിൽ അത് അത്രയും ബുദ്ധിമുട്ട് കാണാറില്ല. അല്ലാത്ത പാലുകൾ നമ്മൾ പൊതുവെ ഒഴിവാക്കാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണങ്ങളിൽ അങ്ങനെ ഇന്നത് കഴിക്കരുത് ഒരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശമല്ല, രോഗിയുടെ അവസ്ഥ കണ്ടിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്.
1: ക്രമേണ അവർക്ക് അതിനും ഒരു പ്രതിരോധശേഷി കൈവരുത്തുന്ന ഒരു ചികിത്സയാണ് ഹോമിയോപ്പതി നൽകുന്നത്.
0: ഒരു കാര്യം, നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് അലർജി ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ വീട്ടിലുള്ള പഴയ പൊടി ഒരു സ്ട്രോങ് ശക്തമായിട്ട് അലർജി ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതിപ്പോ നമുക്ക് ഒരു അലർജി ഇല്ലാത്ത ഒരാൾ നമ്മൾ പഴയ പൊടി എടുത്ത് നമ്മൾ തുമ്മും, ആ തുമ്മലൊരു അസുഖമല്ല, അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി തുമ്മുന്നു. നമ്മൾ അത് ഉള്ളിലേക്ക് പോയാലാണ് പ്രശ്നം, അത് തുമ്മി പുറത്തേക്കാണ് കളയുന്നത്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മൾക്കൊരു സംരക്ഷണത്തിന് വേണ്ടിയുള്ള ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് നമ്മൾ രോഗമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഹോമിയോപ്പതി കൊണ്ടുള്ള മറ്റൊരു പ്രത്യേക അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ അസുഖങ്ങൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ബ്രോങ്കൽ ആസ്ത്മ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഏതാണ്ട് ലാരിങ്സ് തൊണ്ടനാള് അടിയിലേക്കുള്ള ശ്വാസകോശത്തിലെ അവിടെ സംവിധാനങ്ങളുള്ള അലർജിയാണ്. അത് നമുക്ക് മാറ്റിയെടുക്കുമ്പം പലപ്പോഴും രോഗികളിൽ തുമ്മൽ, കണ്ണിലെ ചൊറിച്ചിൽ, അപ്പം ബാഹ്യമായിട്ടുള്ള അലർജി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ഹോമിയോപ്പതിക് മെഡിസിൻ അങ്ങനെയാണ് ശരീരം സ്വന്തം ആ അസുഖങ്ങൾ മാറ്റിയെടുക്കുന്ന ഒരു നിയമം അങ്ങനെയാണ്. ആഴത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ബാഹ്യമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് കൊണ്ടുവരും. കാരണം നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, ശ്വാസം മുട്ടലിനേക്കാളും എത്രയോ ലഘുവാണ് തുമ്മലും കണ്ണു ചോർച്ചലും. ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കണമെങ്കിലും നമുക്ക് അത്രയും പ്രശ്നമുള്ള സംഗതികളല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഹോമിയോപ്പതി കറക്റ്റ് ഹോമിയോപ്പതിക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ എല്ലാ കേസുകളും

0: അങ്ങനെ വരണമെന്നില്ല, ചിലർക്ക് അതൊന്നും ഇല്ലാതെ തന്നെ മാറിപ്പോകും, ചിലർക്കത് വരും. വന്നാലും അവരത് വേറൊരു രോഗമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, കുറച്ച് നാൾ കഴിയുമ്പം അതും ക്രമേണ ശമിച്ചു പോകും.
1: ഇപ്പം നമ്മൾ ഈ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആസ്തമ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിൽ ഹോമിയോപ്പതിയുടെ സമീപനം എന്താണെന്നും എങ്ങനെയാണ് അത് ഹോമിയോപ്പതി അത് മാറ്റിയെടുക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞു തന്നത്. വളരെ നന്ദി.
2: ആസ്മയും ഹോമിയോ ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് AIHMS അലർജിക് ആൻഡ് റെസ്പിറേറ്ററി ക്ലിനിക്കിലെ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
3: ജനിതക വൈകല്യമുള്ള കുട്ടികൾക്ക് നല്ല ഹോമിയോപ്പതി ചികിത്സ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്കിലുണ്ട്.
4: എനിക്കറിയാം, എന്റെ ഫ്രണ്ട് ഷെറിന്റെ കുട്ടിയുടെ ട്രീറ്റ്മെന്റും അവിടെ നിന്നായിരുന്നേ. അതിശയകരമായ മാറ്റം ആ കുട്ടിക്കുണ്ടായത്, അൺബിലീവബിൾ. ഷെറിന്റെ നാവലിപ്പോ എന്നും എയിംസിന്റെ പേരാ. നന്ദി പറഞ്ഞാൽ തീരില്ലെന്ന് അവൻ പറയുന്നേ.
5: AIHMS എയിംസ് ഹോമിയോപ്പതി, എ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി ക്ലിനിക്, അബ്രഹാം മാസ്റ്റർ റോഡ്, പനമ്പിള്ളി നഗർ, കൊച്ചി. ഫോൺ 9349374747.
6: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 6 റേഡിയോ സൗഹൃദ കൂട്ടായ്മ സ്വരക്കൂട്ട് ഒരുക്കുന്ന KV ശരത്ചന്ദ്രൻ റേഡിയോ കാലം നാടകക്കാലം. KV ശരത്ചന്ദ്രന്റെ യാത്രയയപ്പ് പങ്കെടുക്കുന്നവർ PF മാത്യൂസ്, ഷിബു ചക്രവർത്തി, CJ ജോൺ, BM ഗിരിജ, NK സെബാസ്റ്റ്യൻ. ഒപ്പം നാടകാവതരണവും ഗാനങ്ങളും. VT ഭട്ടതിരിപ്പാട് സ്മാരക സംസ്ഥാന പുരസ്കാരം പ്രമുഖ നാടക സംവിധായകനും നാടകകൃത്തും നാടക പരിശീലകനുമായ TM അബ്രഹാമിന്. പുരസ്കാര സമർപ്പണം ഈ മാസം 25 തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. വൈകിട്ട് 6:50 കിസാൻ വാണി. വിശ്രമജീവിതത്തിൽ വിതച്ച സ്വപ്നങ്ങൾ. സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം കൃഷി കർമ്മപാതയാക്കിയ എരൂരുള്ള ലംബോദരനെ പരിചയപ്പെടാം. ശാസ്ത്രീയമായ മണ്ണ് പരിശോധനയും സാമ്പിൾ ശേഖരണവും. എറണാകുളം ജില്ലാ മണ്ണ് പരിശോധനാ ലാബ് അസിസ്റ്റന്റ് അതുൽ BM സംസാരിക്കുന്നു. FM ഈവനിംഗിൽ രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. രാത്രി 9:30 കഥാപ്രസംഗം. വിനോദ് ചമ്പക്കരയും സംഘവും അവതരിപ്പിച്ചത് കഥ ഇസ്ഹാക്കും ബറാബാസും. 10 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി FM ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യമിതായിരുന്നു, ബ്ലാക്ക് ഷർട്സ് ഇറ്റലിയിലെ മുസോളിനിയുടെ സംഘടന ആയിരുന്നു, എന്നാൽ ജർമ്മനിയിൽ ബ്രൌൺ ഷർട്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരായിരുന്നു? ഉത്തരം, അഡോൾഫ് ഹിറ്റ്ലർ. ബ്ലാക്ക് ഷർട്സ് ഇറ്റലിയിലെ മുസോളിനിയുടെ സംഘടന ആയിരുന്നു, എന്നാൽ ജർമ്മനിയിൽ ബ്രൌൺ ഷർട്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് അഡോൾഫ് ഹിറ്റ്ലർ. ചിന്താശകലം, ദൗർഭാഗ്യം വരുമ്പോൾ ധൈര്യത്തോടെ ഇരിക്കുക, സൗഭാഗ്യങ്ങൾ വരുമ്പോൾ വിനയത്തോടെയും. ജർമ്മൻ പഴമൊഴി. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഡയറി സമാപിക്കുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മുതൽ 8:30 വരെ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിനം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 26 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേഡ് പ്രോഗ്രാം.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ് ഹലോ, നമസ്കാരമുണ്ട് എല്ലാവർക്കും. ഒരു പാൽപായസ നമസ്കാരം. എന്താ, എല്ലാവർക്കും ഇഷ്ടമല്ലേ പാൽപായസം എന്ന് പറയുന്നത്? ഓ, ഷുഗർ ഉള്ളവർക്ക് പ്രശ്നം അല്ലേ? ശരി, എങ്കിൽ മാറ്റിയേക്കാം. ഒരു സുന്ദര നമസ്കാരം. എത്ര കാലായി നമ്മളിങ്ങനെ കാണാതെ കാണുന്നു, അറിയുന്നു. ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും കേട്ടോ. കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ച് നടക്കുന്ന ആൾക്കാർക്കിടയിലാണ് കാണാതെ കാണുന്ന അറിയുന്ന ഈ സൗഹൃദം നീളുന്നത്. മനുഷ്യന്റെ കാര്യം ബഹുരസാട്ടോ. കൊടിമരത്തിൽ പാറുന്ന കൊടിയെ നോക്കി ഒരാൾ പറയുന്നേ, കൊടി പാറുന്നത് കണ്ടോ എന്ന്. ഇത് കേട്ട് അടുത്തയാൾ പറയും, കൊടിയല്ല മാഷെ ചലിക്കുന്നത്, അന്തരീക്ഷ വായുവാണ്. ഇത് കേട്ട് മൂന്നാമത്തവൻ പറയും, കൊടിയുമല്ല വായുവുമല്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ചലിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സാണെന്ന്. പ്രിയരെ, കൺമുന്നിലെ കാഴ്ചകൾ ഉൾക്കാഴ്ചയിൽ സംസ്കരിച്ചെടുക്കുന്നതാണ് ദർശനം. ദർശനം പലർക്കും വ്യത്യസ്തമാകുന്നതിന് അടിസ്ഥാനവും ഇത് തന്നെയാണ്. പദാർത്ഥങ്ങളുടെ ലോകത്തെ കാണാ കാഴ്ചകൾ കാണാൻ നമുക്ക് മൈക്രോസ്കോപ്പ് വേണ്ടേ? ഇതാണ് മനസ്സിന്റെയും കാര്യം. മനുഷ്യ മനസ്സിനും പല കാഴ്ചകളും കാട്ടിത്തരാൻ സാധിക്കും, പക്ഷേ ശ്രമിക്കണമെന്ന് മാത്രം. പുതിയ ദർശനങ്ങളിലേക്ക് കാലെടുത്തു വെക്കാൻ എല്ലാ മനസ്സുകൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശി ആരംഭിക്കുന്നു. ഹലോ, വി പി എസ് ലേക് ഷോർ, സ്പോൺസേർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം പ്രസന്റേഴ്സ് ബാലകൃഷ്ണൻ പെരിയ, ഡാനി ജെയിംസ് ആൻഡ് ആശലത.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ വി പി എസ് ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ഗോപികയാണോ?
2: അതെ
0: ഗോപിക, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷാലതയാണ്.
2: ഹലോ,
0: എന്താണ് ഗോപിക?
2: ഞാൻ
0: എന്താ ചെയ്യുന്നത് ഗോപിക?
2: ഞാനിപ്പോ ഓൺലൈൻ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നുണ്ട്, ഫാഷൻ ഡിസൈനിങ് പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്.
0: ഓക്കെ, ഓൺലൈനിൽ എന്തൊക്കെയാ വിൽക്കുന്നത് കേക്കട്ടെ?
2: നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന, അപ്പൊ ഓരോ ഡ്രസ് ഡിസൈൻ ചെയ്ത് നമ്മൾ മോഡൽ ഇറക്കും, അങ്ങനെ അപ്പൊ തോന്നുന്ന മോഡൽസ് ഇറക്കും.
0: എന്താണ് സൈറ്റിന്റെ പേര്?
2: ജി എ ക്ലോത്തിങ് ഗാലറ്റ്, ഗോപികാനന്ദു.
0: ഓ ഓക്കെ, എവിടെയാ വീട്?
2: വീട് എന്റെ സ്വന്തം വീട് ആലുവയിലാണ്, ഹസ്ബൻഡ് വീട് കോതമംഗലം.
0: അപ്പൊ ഇപ്പൊ എവിടെയുള്ളത്? കോതമംഗലത്താണോ?
2: ഇപ്പൊ ഞാൻ ആക്ച്വലി ക്ലാസ്സിലാണ്, മൂവാറ്റുപുഴയിലാ ക്ലാസ്.
0: അടിപൊളി ചുരിദാർ ഒക്കെ ഉണ്ടാക്കും നിങ്ങള്? എന്തൊക്കെയാണ് ചുരിദാർ ഉണ്ട്, പിന്നെന്താ ഉള്ളത്? സാരി ഉണ്ടോ?
2: ചുരിദാർ ഉണ്ട്, പിന്നെ നമ്മള് എല്ലൈൻ ടോപ്സ്, ഡിഫറെന്റ് ടൈപ്പ് ടോപ്സ്, ജീൻസിന്റെ ടോപ്പ്, കോട്ട് സെറ്റ് എല്ലാം ഉണ്ട്.
0: ഓ, കോട്ട് സെറ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് വയ്യ, ആരാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത്? ഗോപിക കുട്ടിയാണോ അല്ല വേറെ ആരെങ്കിലും?
2: ഇപ്പൊ എന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കുന്നുള്ളൂ, അപ്പൊ അമ്മ ഓൾറെഡി ടൈലറിംഗ് ഷോപ്പ് ഉണ്ട് ചുണങ്ങവേലിയില്, അപ്പൊ അമ്മയാണ് തയ്ച്ചു തരുന്നത്.
0: ഓ, വെരി ഗുഡ്.
2: ഞാൻ ആ സ്റ്റിച്ചിനെ കണ്ടിട്ടുണ്ട് മീൻസ് പണ്ട്, ഞാൻ ചെറുതായിരുന്നപ്പോ.
0: ആണോ, ചെറുതായിരുന്നപ്പോ കണ്ട ആൾ ഇപ്പൊ കല്യാണം കഴിച്ച നമുക്ക് കുട്ടികളുണ്ടാ?
2: ഇല്ല ഇല്ല, കുട്ടികളായിട്ടില്ല.
0: ഓക്കെ, എന്നെ കണ്ട ആൾക്കാരൊക്കെ വലിയ ആൾക്കാരായി, ജോലി കിട്ടി, കല്യാണം കഴിച്ച്, കുട്ടികളുമായി, ഭാര്യനെയൊക്കെ കുട്ടി, എന്നെ കാണാൻ വരുന്ന ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മക്ക് വയസ്സായി എന്ന് നമ്മള് സമ്മതിക്കൂല.
2: ആക്ച്വലി ഇപ്പൊ ശരിക്കും എന്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ ഓർമ്മ വെച്ചാലോട്ട് അമ്മ റേഡിയോ വയ്ക്കുന്നതാ, അപ്പൊ ആ ചേച്ചിയുടെ പണ്ടുപോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഇപ്പൊ ഇവിടെ ഒന്നിപ്പോഴും കേട്ടോണ്ടിരിക്കുന്നുണ്ട്.
0: അമ്മയുടെ പേരെന്താ മോളെ?
2: അമ്മയുടെ പേര് ഗീത.
0: ഹസ്ബൻഡിന്റെ പേരെന്താ?
2: ഹസ്ബൻഡ് പേര് അനന്ത്.
0: അനന്ത് എന്താ ചെയ്യുന്നത്?
2: ഇൻഫോപാർക്കിലാണ്, ഓഡിറ്ററാണ്.
0: ശരി.

0: പാട്ടാണ്. അപ്പൊ ഏത് പാട്ടാ ഗോപിക്ക് കുട്ടിക്ക് വേണ്ടത്? ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മള് നല്ലൊരു പാട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് വെച്ചുതരാം.
1: ഏതെങ്കിലും പുതിയൊരു സിനിമയിൽ പാട്ട് വെച്ചു.
0: ശരി മോളെ.
1: പിന്നെ ബാലേട്ടനെയും ഡാനിയും എല്ലാരും
0: അന്വേഷിച്ചു. തീർച്ചയായിട്ടും അന്വേഷണം പറയാം. ഹസ്ബൻഡ് അടുത്തും അമ്മയുടെ അടുത്തും ഞങ്ങളുടെ അന്വേഷണം പറയാം.
1: ഓക്കെ ഓക്കെ.
0: ബൈ ബൈ.
1: ഓക്കെ താങ്ക് യു.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ് ആശജി. ഹലോ VPS ലേക്ഷോർ.
3: ഓ,
2: ഇതൊരു യാത്രാമൊഴിയാണ്. ഇന്ന് കുഞ്ഞുവിന്റെ അമ്മമ്മ ഭൂമിയിൽ നിന്നും ഒരു യാത്രാമൊഴി പോലും പറയാതെ പോയിട്ട് 16 ദിവസമായി. ഇപ്പോഴും മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. രക്തബന്ധത്തെക്കാൾ ശക്തമായ കർമ്മബന്ധം. അവന്റെ അച്ഛന്റെ ജീവിതത്തിലെ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തി തന്നെ അവന്റെയും പ്രിയപ്പെട്ട അമ്മമ്മയായി. സ്വന്തം മകനെപ്പോലെ അവന്റെ അച്ഛനെ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടെ കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്നും കൈപിടിച്ചുയർത്തി ഒരു നിലയിൽ എത്തിക്കാൻ അവന്റെ അമ്മമ്മ എടുത്ത കരുതൽ ഒന്നും മറ്റാർക്കും ചെയ്യാൻ കഴിയുന്നതല്ല. അത്രയ്ക്കും അവന്റെ അച്ഛന്റെ പ്രിയപ്പെട്ട വല്യമ്മ, അങ്ങനെ അവന്റെ പ്രിയപ്പെട്ട അമ്മമ്മയായി മാറുകയായിരുന്നു. എന്റെ ജീവിതത്തിലും ഏറ്റവും പ്രിയപ്പെട്ട വല്യമ്മ തന്നെയായിരുന്നു അവർ. ആദ്യമായി ഗർഭിണിയായപ്പോൾ എന്റെ കുഞ്ചു ഒരിക്കൽ എന്നെ പേടിപ്പിച്ചപ്പോൾ ആദ്യം എനിക്ക് അരികിലേക്ക് ഓടി വന്നത് എന്റെ അമ്മയോ അമ്മായി അമ്മയോ ആയിരുന്നില്ല. ഫോൾസ് പെയിൻ വന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കണ്ടത് വല്യമ്മയായിരുന്നു. അവന്റെ അമ്മമ്മ അന്നു മുതൽ തന്നെ അവന്റെ കവചമായി ഉണ്ടായിരുന്നു. പ്രസവശേഷം ആദ്യമായി അവൻ കയറി വന്നതും അവന്റെ അച്ഛൻ

വീട്ടിലേക്കായിരുന്നില്ല, അവന്റെ സ്വന്തം അമ്മമ്മയുടെ അടുത്തേക്കായിരുന്നു. ജനിച്ച ഒരാഴ്ച തികയും മുന്നേ ഒരു രാത്രി മുഴുവൻ നിലവിളിയോടെ നേരം വെളുത്തപ്പോൾ അവനെ എടുത്തുകൊണ്ട് അവന്റെ വല്യമ്മയുടെ അടുത്തേക്കാണ് ഡോക്ടറായ ഏട്ടത്തിയമ്മ കൊണ്ടുവരാൻ പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് അവന്റെ ലോകത്തിലെ നിർണായക സാന്നിധ്യമായി അവന്റെ അമ്മമ്മ ഉണ്ടായിരുന്നു. 4 മാസം മുതൽ എല്ലാ വൈകുന്നേരങ്ങളിലും വല്യമ്മയുടെ വീട്ടിലെ സ്ഥിരം വിരുന്നുകാരനായി, ഒടുവിൽ അവിടുത്തെ സ്ഥിരം വാസിയായി. കിടക്കാൻ പോവാൻ വിളിച്ചാൽ വരാൻ പോലും മടിയായിരുന്നു. 2-ാമത്തെ പ്രസവത്തിന് പോകുമ്പോൾ മൂത്താളെ എന്തു ചെയ്യും എന്ന് കൂട്ടുകാർ സങ്കടപ്പെട്ടപ്പോൾ എനിക്കങ്ങനെ ഒരു ആശങ്ക പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവൻ അവന്റെ വല്യമ്മയുടെ അടുത്ത് ഏറ്റവും സന്തോഷത്തോടെ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. വല്യമ്മയും ഏട്ടത്തമ്മയും ചേച്ചിയും തീർത്ത ലോകത്തിൽ ഏറ്റവും സന്തോഷത്തോടെ അവന്റെ ദിനങ്ങൾ അവൻ ചെലവിട്ടിരുന്നു. അവനു വേണ്ടി വാദിക്കുന്ന, അവന്റെ അച്ഛനെ വടക്കു പറഞ്ഞാൽ ശാസിക്കുന്ന, എന്നും അവന്റെ പക്ഷം

0: ഒടുവിൽ അവിടത്തെ സ്ഥിരം വാസിയായി. കിടക്കാൻ പോവാൻ വിളിച്ചാൽ വരാൻ പോലും മടിയായിരുന്നു. രണ്ടാമത്തെ പ്രസവത്തിന് പോകുമ്പോൾ മൂത്താളെ എന്ത് ചെയ്യും എന്ന് കൂട്ടുകാർ സങ്കടപ്പെട്ടപ്പോൾ എനിക്കങ്ങനെ ഒരു ആശങ്ക പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവൻ അവന്റെ വല്യമ്മയുടെ അടുത്ത് ഏറ്റവും സന്തോഷത്തോടെ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. വല്യമ്മയും ഏട്ടത്തമ്മയും ചേച്ചിയും തീർത്ത ലോകത്തിൽ ഏറ്റവും സന്തോഷത്തോടെ അവന്റെ ദിനങ്ങൾ അവൻ ചെലവിട്ടിരുന്നു. അവന് വേണ്ടി വാദിക്കുന്ന, അവന്റെ അച്ഛനെ വടക്കു പറഞ്ഞാൽ ശാസിക്കുന്ന, എന്നും അവന്റെ പക്ഷം മാത്രം ചേരുന്ന അവന്റെ മാത്രം അമ്മമ്മ. ആ കർമ്മബന്ധത്തെ എങ്ങനെ വർണ്ണിക്കും എന്ന് തന്നെ സംശയമാണ്. എന്തിനുമേതിനും സംശയം ചോദിക്കുന്ന ചോദ്യശരങ്ങൾ നിറഞ്ഞ അവന്റെ സംസാര ശൈലിയിൽ അവന്റെ ഉത്തരങ്ങളെല്ലാം അമ്മമ്മയിലുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ എന്നെ പുത്തൂർ അമ്മമ്മയുടെ അടുത്ത് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു കുഞ്ചു. കഥകളുടെ ലോകം അവനു മുന്നിൽ തുറന്ന അമ്മമ്മ വിട പറഞ്ഞപ്പോൾ ഏഴു വയസ്സുകാരന് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് സംശയമായിരുന്നു. എല്ലാവരും അവനോട് പറയരുത്, അവൻ അറിയണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവന്റെ അമ്മമ്മയെ അവൻ അവസാനമായി കാണട്ടെ എന്ന് ഞാൻ ശഠിച്ചു. അമ്മമ്മ അമ്പാട്ടിയുടെ അടുത്ത് പോയെന്ന് അവനോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മമ്മയ്ക്ക് കാലിന് വയ്യാലോ, അപ്പൊ ദൂരേക്ക് നടക്കാനൊന്നും അമ്മമ്മ പോവില്ല എന്ന് പറഞ്ഞപ്പോൾ വാക്കുകൾ എനിക്ക് നഷ്ടമായി. ഇനി നമുക്കൊരിക്കലും കാണാൻ പറ്റാത്ത അമ്പാട്ടിയുടെ അടുത്തേക്കാണെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ നോക്കിയ നോട്ടം ഒരിക്കലും മറക്കാൻ കഴിയില്ല. കരയാൻ പാടില്ല, അമ്മമ്മയ്ക്ക് അത് സങ്കടമാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. കൂടെ കൊണ്ടുപോകുമ്പോൾ അവനൊന്നും മിണ്ടിയിരുന്നില്ല. ആ നിശബ്ദത എന്നെ വേദനിപ്പിച്ചു. അവന്റെ മുഖത്ത് നോക്കുമ്പോൾ കണ്ണൊന്ന് തുടയ്ക്കുന്നത് കണ്ടപ്പോൾ അമ്മ ഞാൻ കരഞ്ഞതല്ല, കണ്ണിൽ പൊടി വീണതാണെന്ന ഏഴു വയസ്സുകാരന്റെ പക്വത എന്നെ അമ്പരപ്പിച്ചു. അവന് പ്രിയപ്പെട്ട അവന്റെ അമ്മമ്മയുടെ അടുത്ത് നിർത്തിയപ്പോൾ അവൻ ചോദിച്ചതും വല്യമ്മയുടെ മക്കളായ അവന്റെ അനുവും അപ്പവും എവിടെയെന്നാണ്. എല്ലാവരും എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിച്ചു. അവസാനം വീടിനു മുന്നിലെ അമ്പലത്തിന് മുന്നിൽ ഒരു നിമിഷം നിന്നു. ഇനി പുത്തൂർ അമ്പാട്ടിയുടെ അടുത്ത് അമ്മമ്മയുമുണ്ടോ? നമ്മൾ തൊഴാൻ പോകുമ്പോൾ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെയല്ല, അങ്ങ് ദൂരെ ഒരമ്പാട്ടിയുടെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ചുവിനെ കൂടെ അവിടെ പോയി കാണിക്കാമോ എന്നവൻ വീണ്ടും എന്നോട് ചോദിച്ചപ്പോൾ ആ ചോദ്യവും എന്നെ തളർത്തി. തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോഴും കുളിക്കുമ്പോഴും ഒന്നും അറിയാത്ത ഒരു ലോകത്തിലൂടെ അവൻ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ കണ്ടു നിന്ന എന്റെ അമ്മ പോലും അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ നിശബ്ദനായി അവൻ നോക്കി നിന്നു. അവനെക്കുറിച്ചായിരുന്നു അവന്റെ മാമനും വിഷമം. അവനെ ഒറ്റയ്ക്ക് നിർത്തണ്ട എന്നെല്ലാവരും പറഞ്ഞിരുന്നു. കുളി കഴിഞ്ഞു വന്ന് അന്നത്തെ പത്രം അവൻ തുറന്നുവെച്ചു. ആദ്യമായി കാർ നോക്കാൻ മാത്രം പത്രം തുറന്നിരുന്നവൻ അന്ന് പക്ഷേ തിരഞ്ഞത് ചരമക്കോളമായിരുന്നു. ഇത്തവണ അവൻ അനിയത്തിക്ക് മുന്നിൽ പക്വതയോടെ ഉത്തരം പറയുന്ന ഏട്ടനായിരുന്നു. അമ്മമ്മയുടെ ഫോട്ടോ കാണിച്ച് അമ്പാട്ടിയുടെ അടുത്തേക്ക് അമ്മമ്മ പോയെന്ന് അവൻ പറയുമ്പോൾ ഇത്രയും പേർക്ക് താമസിക്കാൻ അമ്പാട്ടിയുടെ അടുത്ത് സ്ഥലമുണ്ടാവോ എന്നവൾ ചോദിക്കുമ്പോൾ അവന്റെ അമ്മമ്മ പറഞ്ഞ കഥയിൽ അമ്പാട്ടിയുടെ കൊട്ടാരം വളരെ വലുതാണെന്നും എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാൻ കഴിയുന്ന അത്രയും വലുതാണെന്ന് അമ്മമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടെ കേട്ടപ്പോൾ അവനും അമ്മമ്മയും തമ്മിലുള്ള ലോകം ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ വലുതായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. അവനിലൂടെ അവന്റെ പുത്തൂർ അമ്മമ്മയെയും മറ്റുള്ളവരെയും കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ അമ്മമ്മ പറയുന്ന വാചകം ഓർമ്മ വന്നു. അവര് തമ്മിൽ പൂർവിക ബന്ധമുണ്ടെന്ന്. നിന്റെ ഗർഭപാത്രത്തിലൂടെ ജനിച്ചാലും അവൻ അവരുടെ അടുത്തെത്തുമ്പോൾ ആ ബന്ധം ശക്തമായി ഈ ജന്മവും തുടരുമെന്ന് വർഷങ്ങൾക്ക് മുന്നേ അമ്മമ്മ എന്നോട് പറയുമ്പോൾ തമാശയായി തോന്നിയെങ്കിലും കാലം കടന്നുപോകുമ്പോൾ അത് സത്യമായിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെയുള്ള അവന്റെ ജീവിതത്തിലെ നിർണായക വ്യക്തി ഒരു യാത്രാമൊഴി പോലും പറയാതെ വിട പറഞ്ഞപ്പോൾ മരണമെന്ന രംഗബോധമില്ലാത്ത കോമാളിയോട് വീണ്ടും വീണ്ടും ദേഷ്യം തോന്നുന്നു. പലപ്പോഴും മനസ്സിൽ കയറിക്കൂടിയിരുന്ന വട്ടു ചോദ്യങ്ങൾ വീണ്ടും തലപൊക്കി വരുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്നും ഭൂമിയിൽ നിന്ന് വിട പറയാൻ തുടങ്ങുന്ന അവസാന നിമിഷം ഒരവസരം എല്ലാവർക്കും കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഭൂമിയിലെ ബന്ധങ്ങളിൽ നിന്നും അടർത്തി മാറ്റപ്പെടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പാതിയോടും മക്കളോടും പേരക്കുട്ടികളോടുമൊക്കെ ഒരു യാത്രാമൊഴി എങ്കിലും പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആശിച്ചു പോവുകയാണ്. അവർക്ക് മുന്നോട്ടു പോവാൻ ഒരാശ്വാസ വാക്കെങ്കിലും പറഞ്ഞ് വിട പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അത്രയെങ്കിലും ഒരു ജന്മം ജീവിച്ച മനുഷ്യന് അർഹതയില്ലേ എന്ന വലിയ ചോദ്യത്തോടു കൂടിയാണ് സുചിത്ര എസ് മേനോൻ പാലക്കാട് നിന്ന് ഈ കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്.
1: സുചിത്ര, ലോകത്തിൽ ഒരുപാട് പേർ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് മരണം ഒരു കോമാളിയെ പോലെ ഏത് സമയത്തും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ള ഒരു പ്രയോഗം തന്നെ ഉണ്ടായിട്ടുള്ളത്. കുട്ടികളുടെ ഒരു നിഷ്കളങ്കമായ സ്നേഹം, അതെന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് സ്നേഹം പങ്കുവെക്കുന്ന എല്ലാവർക്കും മതിയാവോളം കിട്ടുന്ന ഒന്നാണ്. ആ കുഞ്ഞിന് ഒരുപാട് ലോകങ്ങൾ തന്റെ സംസാരത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ടുള്ള അമ്മമ്മ തന്നെയാണ് അവന്റെ ലോകത്തു നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നത്. എന്ത് തന്നെയായാലും അവർ പങ്കിട്ട കഥകളും ഓർമ്മകളും എല്ലാം അവന്റെ മനസ്സിൽ ഇന്നും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.
0: തീർച്ചയായിട്ടും. കാരണം എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന കഥകളേക്കാൾ ജീവിതത്തെക്കാൾ

0: സത്യത്തെക്കാൾ അവന്റെ ഹൃദയത്തിൽ രൂഢമൂലമായി എല്ലാ കാലത്തേക്കും സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന കഥകളുടെ ഒരു ഭണ്ഡാരമാണ് അമ്മമ്മയും അച്ഛനും മുത്തശ്ശന്മാരും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ചെറിയ കുട്ടിയുടെ മനസ്സും ഒരു മുത്തശ്ശിയുടെ മനസ്സും ഒരുപോലെയാണെന്ന്, 6-ലും 60-ലും ഒരുപോലെയാണെന്നും 7-ലും 70-ലും ഒരുപോലെയാണെന്നൊക്കെ നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള വാക്കുകളാണ്. നമ്മളിപ്പോ ഏത് കുട്ടിയെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ആ കുട്ടിയുടെ വീട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവന് പറയാനുള്ള കഥകളിലെ എല്ലാം സൂപ്പർ ഹീറോ ഹീറോയിൻ അവർ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ കുടുംബത്തിലേക്ക് ഇങ്ങനെ വഴുതിമാറി മക്കളും ഭാര്യയും ഭർത്താവും എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഈ ലോകം നിങ്ങളോട് തുടർച്ചയായി പറയുന്നത്, എത്ര യൂട്യൂബുകളും എത്ര ഫേസ്ബുക്കുകളും എത്ര കാർട്ടൂണുകളും കാണിച്ചാലും അവന്റെ ഹൃദയത്തിലേക്ക് പാഞ്ഞുവരാനും ജീവിതകാലം മുഴുവനും സൂക്ഷിക്കാനുള്ള ചെറിയ കഥകൾ, ചെറിയ അനുഭവങ്ങൾ, അത് പറഞ്ഞു തരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിസ്മയത്തിന്റെ പേരൊരു മുത്തശ്ശി എന്ന്, അല്ലെങ്കിൽ ഒരു മുത്തശ്ശൻ എന്നാണ്. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയുള്ള ഒരു ജീവിതം വഴി നമ്മുടെ മക്കൾക്ക് വലിയ അറിവിന്റെ ലോകത്തിലേക്കും സ്വസ്ഥമായ ലോകത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. മറിച്ച് എത്ര ബുദ്ധിമുട്ടിയാലും നമ്മുടെ വീട്ടിൽ ഒരു മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആയുഷ്കാലം മുഴുവൻ കൂടെ നിർത്താൻ സാധിച്ചാൽ അതിനപ്പുറമുള്ള ഒരു അനുഭവ ജ്ഞാനം അത് നമ്മുടെ മക്കളെ സംബന്ധിച്ചിട്ട് ഉണ്ടാവുകയേയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല മക്കളായി നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കണം എന്നാഗ്രഹിക്കുന്നവരോട് ഞങ്ങൾക്ക് ഒറ്റ ഉപദേശം മാത്രമേ പറയാനുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ഉപദേശം മാത്രമേ നൽകാനുള്ളൂ. അതിനുള്ള ഏറ്റവും വലിയ സിദ്ധൌഷധം എന്ന് പറയുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ സ്വന്തം വീട്ടിൽ തന്നെ നിർത്തി പരിപാലിക്കുക എന്നുള്ളതാണ്.
1: ഞാനിപ്പോ അച്ഛമ്മയാണല്ലോ, ഞാനിപ്പോ എന്റെ
0: നിങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ
1: പറഞ്ഞുതരാം.
0: അങ്ങനെയാണെങ്കിൽ ഞാൻ പുള്ള് തിരുത്തിയിട്ട് ഒന്നുകൂടി എടുക്കാം.
1: എന്റെ മോനും മോളിപ്പോ കുഞ്ഞുമാവിയൊക്കെ ബാംഗ്ലൂരാണ്, അവരങ്ങോട്ട് സെറ്റിൽ ചെയ്തു. ഫോണിൽ വിളിക്കുമ്പോഴേ മുങ്ങുപ്പാന്ന് ഞാൻ വിളിക്കുമ്പം അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ഓടി വരും. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ വിളി കേൾക്കണെന്ന് പറഞ്ഞത് മമ്മി? ഓ ഇപ്പൊ ഞാൻ വിളിക്കുമ്പോ ഓ
0: കളിയാക്കലായി കൊടുത്തതേ കിട്ടുള്ളൂ.

ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റ് ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാം

0: മൂന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയ ശശി ബാലേട്ടാ
3: നമസ്കാരം.
2: ഇത് പിന്നെയും ഞങ്ങളാണ്. ഞങ്ങ എന്ന് പറയുമ്പോ ഞങ്ങ ആശാന്റെ ശിഷ്യന്മാർ. ഏതാശാൻ? സാക്ഷാൽ രാജൻ ആശാൻ ഫ്രം ചിറായി. ആംസ്ട്രോങ് ജിംനേഷ്യം. ആശാന് പ്രായം 74 ആയിരുന്നു, പക്ഷെ ഇപ്പോഴും 47 ചെറുപ്പം. ഇന്നൊരു പ്രമുഖ പത്രത്തിൽ ആശാനെ കുറിച്ചൊരു ഫീച്ചർ വന്നിരുന്നു, അതാണ് ഈ എഴുത്തിനുള്ള കാരണം. അത് ഞാൻ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ രണ്ടാളും വായിക്കണേ.
3: തീർച്ചയായിട്ടും.
2: ഞങ്ങൾ മുൻപ് ഒരു എഴുത്ത് വിട്ടിരുന്നു, അത് ആശിച്ച് പ്രോഗ്രാമിൽ വായിച്ചിരുന്നു. ആ റെക്കോർഡഡ് ഓഡിയോ ആശാൻ ഇപ്പോഴും പല ഗ്രൂപ്പുകളിലും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 8:30 മുതൽ 9 വരെ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടാണ് ഡംബൽ എടുക്കുന്നത്. കഴിഞ്ഞ കത്ത് ഞങ്ങൾ എഴുതുമ്പോൾ ആശാന്റെ ജിം മെൻസ് ഓൺലി ആയിരുന്നു, തുടങ്ങിയിട്ട് 55 വർഷം. ഞങ്ങൾ മധ്യവയസ്കർ ഒരുപാട് നാളായി ആശാനോട് പറയുന്നു, ആശാനെ എല്ലാ ജിമ്മിലും ഇപ്പൊ ലേഡീസ് ഉണ്ട്, നാടോടുമ്പോ നടുവേ ഓടണം. ആശാന് ലേഡീസ് എൻട്രി കൊടുക്കുന്നു, നല്ല നാല് ലേഡീസിനെ ഞങ്ങളും അറേഞ്ച് ചെയ്ത് തരാം, ഞങ്ങൾ ഓഫറും കൊടുത്തു. ആദ്യമൊന്നും ആശാൻ വഴങ്ങിയില്ല. എടാ എടാ, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. ഇതായിരുന്നു ആശാന്റെ മറുപടി. ഒരു വർഷം മുമ്പ് ആശാൻ ആ അനൗൺസ്മെന്റ് നടത്തി, ലേഡീസിന് എൻട്രി കൊടുക്കാം. കുറെ പേര് ചോദിച്ചു വരുന്നുണ്ട്, ഞങ്ങൾ ഹാപ്പിനെസ് പുറത്ത് കാണിക്കാതെ അത് വേണോ ആശാനെ? എന്ന് ചോദിച്ചു ആശാൻ. എന്ത് കൊഴപ്പോ? ഒരു കൊഴപ്പില്ല. അങ്ങനെ ആശാന്റെ ഉള്ളിലെ 500 റാൻ ഇറങ്ങി ഓടി. ഞങ്ങ സ്വന്തം മനസ്സിലേക്ക് നോക്കി പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞു. 9 മണിക്ക് നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ആശാന്റെ റേഡിയോ ഓഫ് ചെയ്യും. പിന്നെ ഒരു മിനിറ്റ് ഞങ്ങൾ പഴയ കഥകളൊക്കെ കേട്ടിരിക്കും, അതാണ് പതിവ്. ലേഡീസ് എൻട്രി അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ഒരു ദിവസം നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ് റേഡിയോ ഓഫാക്കി ഞങ്ങളും ആശാനും ചുറ്റുമിരിക്കാൻ തുടങ്ങിയപ്പോൾ ആശാൻ കുറച്ച് ദേഷ്യത്തിൽ, നിങ്ങ ഇരിക്കാൻ പോകണേ, ജിമ്മ് കഴിഞ്ഞല്ലോ, വേഗം പോയിക്ക എന്ന് പറഞ്ഞു ഞങ്ങളെ പുറത്താക്കി. ഞങ്ങൾ വിഷണ്ണ കുണ്ഠിതരായി ഗേറ്റിന് വെളിയിൽ നിൽക്കുമ്പോൾ 4 മധ്യവയസ്കരായ സ്ത്രീകൾ ജിമ്മിലേക്ക് കയറി പോകുന്നു. ഞങ്ങൾ പരസ്പരം നോക്കി, ആശാൻ നല്ല ചെയ്ത്തായി പോയി ചെയ്തത് കേട്ടാ. ഞങ്ങളിൽ പലരുടെയും കയ്യിലിരിപ്പ് ആശാനെ നന്നായി അറിയാവുന്നത് കൊണ്ട് ആശാൻ എടുത്ത പ്രിക്കോഷൻ ആയിരുന്നു അത് എന്ന് ആശാൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആശിജി ബാലേട്ട, നിങ്ങളുടെ പ്രോഗ്രാം 9:30 വരെ ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിയുന്നത് വരെ ജിമ്മിലിരിക്കാമായിരുന്നു. ആശാന്റെ ഫോൺ നമ്പർ ഇതാണ്, നിങ്ങളൊന്ന് വിളിക്കോ, കട്ട ഫാനാണ്. സ്നേഹത്തോടെ സ്വന്തം മധ്യവയസ്കർ ഫ്രം ആംസ്ട്രോങ് ജിം ചെറായി.
3: വളരെ വളരെ സന്തോഷം. 74 വയസ്സിലും ഒരു വലിയ ജിംനാഷ്യം നടത്തി 19 വർഷക്കാലമായി മറ്റുള്ളവരുടെ ആരോഗ്യ പരിപാലന രംഗത്തിന് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ആശാനെ കുറിച്ചിട്ടൊരു കത്ത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ജീവിതത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താകണം എന്നുള്ളതാണ് ആ ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ആർക്കും അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പലതും ആകാൻ ശ്രമിക്കും, എന്നിട്ട് പലതും ആവാതെ പോവും. ചില ആളുകൾ ഒന്നു മാത്രം ആഗ്രഹിക്കും ജീവിതകാലം മുഴുവൻ, ആ ഒന്നായി മാറാൻ ആഗ്രഹിക്കും, ആ ഒന്നിന്റെ ഏറ്റവും വലിയ ഔന്നിത്യത്തിൽ നിന്ന് വിരമിച്ച് ജീവിതം എന്താണ് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നവരും ധാരാളമായിട്ടുണ്ട്. ഇവിടെ ആശാനെ സംബന്ധിച്ച് 50 വർഷം തുടർച്ചയായി ജിംനാഷ്യം നടത്തുക, എന്നിട്ട് ആ ജിംനാഷ്യം വഴി എത്രയോ ആളുടെ ആരോഗ്യത്തിന് കാവലാളായി മാറുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല ആശാനെ. പിന്നെ എല്ലാ ദിവസവും ഞങ്ങളെയും കൂടി കേൾക്കുന്നു എന്നറിഞ്ഞപ്പോ വളരെ വളരെ സന്തോഷം.
2: ആശാനെ ഉന്നാശാനെ എന്നൊക്കെ വിളിക്കേണ്ടി വരും. ആശാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, ബാലേട്ടൻ ഇപ്പൊ എന്താവണം എന്നൊക്കെ ചോദിച്ചില്ലേ, അതേപോലെ തന്നെ ആശാനും അവിടെയുള്ള മധ്യവയസ്കരോടൊക്കെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് വയസ്സാകുമ്പോ വീൽചെയറിൽ പോണോ അല്ല നടന്നു പോണോ എന്നും. അതിനുള്ള ഉത്തരം, വീൽചെയറിൽ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണെങ്കിൽ ആശാന്റെ ജിമ്മിൽ വരാനാണ് ആശാൻ പറയുന്നത്. അപ്പൊ ആശാന്റെ കാഴ്ചപ്പാട് എന്തായാലും മോശമല്ല, അതിനുള്ള പരസ്യങ്ങളൊന്നും പുള്ളി കൊടുക്കാറില്ല, വേറെ കട്ടൗട്ടർ ഒന്നും വെക്കേണ്ട കാര്യമില്ല, ആശാനാണ് സ്റ്റാർ.

0: അശനാശി നല്ല ബന്ധമുണ്ടല്ലേ.
1: ഒരാള് കഠിനാധ്വാനം ചെയ്യും, ഒരാള് വാചാടോപം നടത്തും.
0: എന്തിനെ ഇങ്ങനെ എന്നെ
1: നിങ്ങള് ജിംനാഷ്യം നടത്തുന്നില്ലല്ലോ.
0: ഞാൻ ജിംനാഷ്യം നടത്തില്ല, ഞാൻ വീട്ടില് നന്നായിട്ട് യോഗ ചെയ്യുന്നുണ്ട്.
1: പറഞ്ഞിരുന്നു.
0: ആര് പറഞ്ഞു?
1: നാഷണൽ ബിൽഡേഴ്സ്
0: ഫ്യൂച്ചർ ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്രത്തില്. എന്തൊരു
1: കഷ്ടപ്പെടാം. ആശാൻ ഒരു വലിയ ഉന്നതമായ
0: കണ്ടാൽ ആശാൻ പറയും, ആശേച്ചി ഫിറ്റാണ് ബാലേട്ട, നിങ്ങളൊന്ന് സ്ലിം ആവാനുണ്ട്, കുറച്ച് കുമ്പിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് പറയും. മത്സരത്തിനുണ്ടോ ബെറ്റ് വെക്ക്. ആശാനെ വിളിച്ചിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തു.
1: സ്വാഭാവികമാണല്ലോ. അതിന്റെ അർത്ഥം എന്താ? ജീവിതത്തിൽ ഏറ്റവും സമൃദ്ധമായി വളർന്നത് ഞാനാണ്. അതിപ്പോ കുറയ്ക്കാനാണ് പറയുന്നത്, അത്രേ ഉള്ളൂ. നിങ്ങള് വളർന്നില്ല, നിങ്ങള് വളർന്നില്ല, നിങ്ങൾക്ക് വളരാൻ
0: പറ്റൂല. ഒരു കൺട്രോളില് നിർത്താൻ പഠിക്കണം, കുറച്ച് ശ്രമിക്കണം, രണ്ടും നിങ്ങൾക്ക് പറ്റൂല.
1: എല്ലാ ആഴ്ചയും ആശുപത്രി പോകും.
0: ആര്
1: ഓരോ ടെസ്റ്റ് നടത്തും. ടെസ്റ്റ് നടത്തുന്നവർക്ക് ഇനിയിപ്പോ ഒരു നാണക്കേടാണ്. ഇപ്പൊ പറയുന്നുണ്ട് ടെസ്റ്റ് ആശ വരുന്നുണ്ട്.
0: ഞാൻ എത്രയോ കൊല്ലങ്ങളിട്ടു
1: ഭയങ്കര ഇട്ടപ്പോ നമ്മളെല്ലാം ഇങ്ങനെ, ഞാൻ നാട്ടിലായിരുന്നു ആ ഫേസ്ബുക്കുള്ള ദിവസം. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ അയ്യോ ആശേച്ചി എന്തോ ടെസ്റ്റ് നടത്തിട്ട് ഒരു ചെറിയ പ്രതീക്ഷയിൽ വായിച്ചാണ്. അപ്പൊ അതിന്റെ ഒന്നുമില്ല, ടെസ്റ്റിന് പോയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന്. ടെസ്റ്റിന് പോയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ എന്തിനാണ് അവര് ടെസ്റ്റിന് പോകുന്നത്?
0: ഇതന്നെയാണ് എന്നെയും ഈ ദുഷ്ടം വിളിച്ചിട്ട് പറഞ്ഞത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൽ കാതലായ കാര്യം ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഒന്നുമില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇട്ടതെന്ന്? മനസ്സിലിരിപ്പ് നോക്ക്.
1: വായിച്ചു കഴിയുമ്പോ നമുക്ക് അവസാനം ഒരു പ്രതീക്ഷ ഉണ്ട്. വായിച്ചത് വെറുതെ ആയിപ്പോയി. ഏതായാലും സാരമില്ല, എന്റെ ആശേച്ചി ആയൊരു ആരോഗ്യ സൗഖ്യത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കട്ടെ എന്ന് ആദ്യമായിട്ട് അവസാനമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും ആശാനും ആശേച്ചിക്കും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. കത്തുകൾ എഴുതേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ഹലോ വി പി എസ് ലേക് ഷോർ സൗണ്ട് പാർക്ക് അക്കാദമി
0: പറഞ്ഞു തുടങ്ങി, ഒന്നും ഓർമ്മയില്ല. തൃക്കാക്കര പിഒ ആണ്, ആരും മറക്കണ്ട.
1: 8157000088 നമ്പർ ആരെ കൊണ്ടും പറയിപ്പിക്കൂല. എന്നിട്ട് ഞാൻ വർഷങ്ങളോളം പറയാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ചോദിക്കും, എനിക്ക് മറന്നുപോകും. അതുകൊണ്ട് ഞാനിപ്പോ അത് കംപ്ലീറ്റ് ഓർമ്മിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നമ്പർ ഞാൻ പറയും. 8157000088
0: അഡ്രസ് തെറ്റിയോണ്ടുള്ള ചളിപ്പ, നിങ്ങൾ ആരും കാര്യമാക്കണ്ട.
1: സന്തോഷം
0: അപ്പൊ
1: ജയിച്ചാ മതി.
0: ഹലോ വി പി എസ്,
1: ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ജയിക്കാണ്
0: കേട്ടാ.
1: അതെ,
0: പിന്നെ തോൽക്കാനാണല്ലോ പിന്നെ നാട്ടുകാർക്കൊക്കെ ഇഷ്ടം.
1: ഓക്കെ,
0: അപ്പൊ വീണ്ടും നാളെ കാണാം. നന്ദി,
1: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:30 കഴിഞ്ഞ് 36 സെക്കൻഡ്.

FM മോർണിംഗ് സെലക്ഷൻസ്. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം ഈ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. ചിത്രം ഈ അടുത്ത കാലത്ത്. ഗായകർ വിജയ് യേശുദാസ്, നയന നായർ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്നീ നമ്പറുകളിൽ വിളിക്കുക. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം തസ്കരവീരൻ, പാടിയത് മധു ബാലകൃഷ്ണൻ, MD രാജേന്ദ്രൻ്റെ വഴി വരികൾ ചിട്ടപ്പെടുത്തിയത് ഔസേപ്പച്ചൻ.

ഗായകൻ ബിജു നാരായണൻ, ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ. ചിത്രം കല്യാണ സൗഗന്ധികം.

0: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ ഫോണിൻ പരിപാടി നാളെ മുതൽ ആരംഭിക്കുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക. ഏറ്റവും ആദ്യം ശരിയുത്തരമയക്കുന്ന 6 ശ്രോതാക്കളുടെ പേരുകൾ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോഴിനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ?
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
2: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ!
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഈ പറക്കും തളിക.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ,
1: കുടുങ്ങി.
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സമയം 9 കഴിഞ്ഞ് 32 മിനിറ്റ്. FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജോൺസൺ ഈണം പകർന്നത്. ചിത്രം ഈ പുഴയും കടന്ന്.

യേശുദാസ്, ചിത്ര എന്നിവർ നയിച്ച ഗാനം. വരികളെഴുതിയത് കൈതപ്രം, ഈണം നൽകിയത് ജെറി അമൽദേവ്. ചിത്രം എന്നെന്നും കണ്ണേട്ടൻ്റെ.

ചിത്രം എങ്ങനെ നീ മറക്കും. പാടിയ ദേശുദാസ്. ഗാനമൊരുക്കിയത് ചുനക്കര രാമൻകുട്ടി, ശ്യാം.

0: ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചിന്നജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചിന്നജാലകം, പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി.
1: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം കവിത സുബ്രഹ്മണ്യം പാടിയത്, വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, ലക്ഷ്മി നാരായണൻ എന്നിവർ, സംഗീതം എൽ സുബ്രഹ്മണ്യം, ചിത്രം ഈ സ്നേഹതീരത്ത്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചില്ല ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി. വിശ്രമജീവിതത്തിൽ വിതച്ച സ്വപ്നങ്ങൾ. സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം കൃഷി കർമ്മപാതയാക്കിയ എരൂരുള്ള ലംബോദരനെ പരിചയപ്പെടാം. തുടർന്ന് ശാസ്ത്രീയമായ മണ്ണ് പരിശോധനയും സാമ്പിൾ ശേഖരണവും. എറണാകുളം ജില്ലാ മണ്ണ് പരിശോധനാ ലാബ് അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് അതുൽ ബി എം സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കുക വൈകിട്ട് 6:50 കിസാൻ വാണി. എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം ശ്രേയ ഘോഷാൽ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം എന്ന് നിന്റെ മൊയ്തീൻ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും 10:15.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഓസ്ലോയിൽ ചേർന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ൽ കമ്പനികളുടെ സിഇഒമാർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോടേം സ്പീക്കർ ജി സുധാകരന്റെ മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മധ്യേന്ത്യയിലെ ഭരണവികസന കാര്യങ്ങൾ ലക്ഷ്യമാക്കി സംഘടിപ്പിക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിലിന്റെ 26-ാമത് യോഗത്തിന് ഛത്തീസ്ഗഡിലെ ബസ്ദറിൽ ഇന്ന് തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തിൽ അധ്യക്ഷനാകും. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ വിവിധ കഥകളികൾ അരങ്ങേറും. മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പഞ്ഞന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMA രണ്ട് യുവാക്കളെ ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടി. NGO ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ഇരിട്ടി റൂട്ടിലോടുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ISL ഫുട്ബോളിൽ ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 9 കഴിഞ്ഞ് 59:39. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 വേൾഡ് IBD ഡേ. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും

0: ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
1: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് മെയ് 19 നാം ലോക IBD ദിനമായി ആചരിക്കുകയാണ്. IBD എന്ന രോഗത്തെക്കുറിച്ചുള്ള അറിവും IBD എന്ന രോഗത്തിന്റെ ലക്ഷണവും സമൂഹത്തിൽ എത്തിക്കുക, ജനങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു ദിനാചരണം നാം നടത്തുന്നത്. ഇതെല്ലാ വർഷവും മെയ് 19 നടത്തുന്നത്. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടൽ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിന് വരുന്ന ഇൻഫ്ലമേഷൻ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിന്റെ എക്സ്പാൻഷൻ, അല്ലെ, മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തില് ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റി കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. രണ്ട്, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളോട് ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റി കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടല്, വൻകുടല്, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റി കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ടും വൻകുടലിനെ ആയിരിക്കും ബാധിക്കും. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റി കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തില് ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തില് അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിന് മൊത്തത്തിൽ അൾസറായിട്ട് അങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിന്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് ഈ അസുഖത്തിന്റെ അൾസറിന്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിന്റേതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിന്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ചു കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് 2 അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല, നമ്മുടെ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പൊ വയറിളക്കം IBD രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം IBD രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായി വയറിന് വേദന, അത് പൊക്കിളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിന് ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നല്, മലധാരത്തിന്റെ അവിടെ ഇരിച്ചില്, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് IBD രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിന്റെ കൂടെ തന്നെ മലത്തില് ബ്ലഡ് പോവുക, രക്തത്തിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കള പോലെ പോവുക, ഇതും IBD രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റി കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പുണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പുണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക പിന്നെയും ഇത് ആവർത്തിച്ചു വരിക. ഇങ്ങനെയുള്ളവർക്ക് IBD അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റി കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക,

അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം എ ബി ഡി രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാര്, രണ്ടാമത് പ്രായമുള്ള ആൾക്കാർ. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തിൽ. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്കും, അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും, അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഐ ബി ഡി രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപകൃതിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ ഐ ബി ഡി രോഗം നിർണയിക്കുക സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിന്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിന്റെ കൗണ്ട് കൂടുതലായിട്ട് പോവുക, അല്ലെങ്കിൽ സി ആർ പി കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷെ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടല് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിന്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിന്റെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപ്പോഴത്തെ പാടുകൾ, ചുമന്ന പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിന്റെ ഭാഗത്ത് നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം. സംശയിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ്, അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ ബി ഡി എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്കൊരു ആശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലദ്വാരത്തിൽ ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടു കൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണം ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്ന ഒരു ടെസ്റ്റല്ല. വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. ഐ ബി ഡി രോഗം നിർണയിക്കുന്നതിന് അതുതന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിന്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് ഐ ബി എസ് എന്നാണ് പേര്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നതിന് പൊതുവെ പറയും ഐ ബി എസ്. ഐ ബി എസ് താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. അപ്പൊ ഈ ഐ ബി എസിന്റെ ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം, പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ ഐ ബി എസും ഐ ബി ഡിയും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഐ ബി എസിൽ വയറിളക്കം, ഈ പറയുന്ന പോലെ വയറ്റുവേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ ഐ ബി എസിൽ നോർമലാണ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ. എന്നാൽ ഐ ബി ഡിയിൽ വ്യത്യാസങ്ങൾ വരാം. സി ആർ പി കൂടുതൽ, ഇ എസ് ആർ തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ ഐ ബി എസ് രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും. എന്നാൽ ഐ ബി ഡി രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത ഐ ബി ഡിയിൽ കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസ് തുടങ്ങിയ അസുഖങ്ങളുടെ രോഗം നിർണയം താമസിച്ചു പോയാൽ, രോഗം കൂടുതലായിട്ട് വന്നാൽ കുടലിൽ ചുരുക്കം അനുഭവപ്പെടാം. കുടലിൽ ചുരുക്കം അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിലെത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിലെത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിന്റെ പരിഹാരം. ഇപ്പൊ രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിന്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അസുഖം നമ്മുടെ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളികയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസോ രണ്ടു മാസോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല.

0: അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ, ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം, അതുപോലെ സാമ്പത്തികം മരുന്നിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിന്റെ അസുഖത്തിന്റെ ആഘാതം രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിന്റെ ചികിത്സ എടുക്കണം? ആറുമാസം കൊണ്ട് തീരുമോ, ഒരു വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടുപോയേക്കാം. പക്ഷേ ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല പുതിയ പല മരുന്നുകളും, അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും, ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിൾ ആണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിന്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോയെന്നും കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ മറ്റൊന്ന് സാധാരണ രോഗികൾ ചോദിക്കുന്ന, ഈ IBD രോഗികൾ ക്യാൻസറിന്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിന്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികൾ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും, ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗികൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്നറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് IBD ദിനത്തിനോട് അനുബന്ധിച്ച് ഇത്രയും പറയാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി കഴിഞ്ഞ് 15:08. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം എന്നും എപ്പോഴും, പി ജയചന്ദ്രൻ, രാജലക്ഷ്മി എന്നിവർ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം എൻ്റെ മെഴുതിരി അത്താഴങ്ങൾ. ഗായകൻ വിജയ് യേശുദാസ്, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിൽ ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 31 വരെ ലഭ്യമാകും. 14 വയസ്സ് പൂർത്തിയായവർ മുതൽ 15 വയസ്സും 3 മാസവുമായ കുട്ടികൾക്ക് വാക്സിൻ എടുക്കാവുന്നതാണ്. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും അറിയാം. ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ വയസ്സ് തെളിയിക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. കോട്ടയത്ത് പഠനോപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി അടുത്ത മാസം 15 വരെ തുടരും. സഹകരണ വകുപ്പിന് കീഴിൽ കോട്ടയം പുന്നപ്ര IMT കെമാറ്റ് 2ാം ഘട്ട പ്രവേശന പരീക്ഷയുടെ സൗജന്യ ഓൺലൈൻ പരിശീലനം നാളെ ആരംഭിക്കും. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദം നേടിയവർക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477

0: ഇരുപത്തിയാറ് 76 02 0477-2-26-76-02.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂർ പെൺകുട്ടികളുടെയും ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ട്യൂട്ടർമാരെ നിയമിക്കുന്നു. യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് നിയമനം നടക്കുന്നത്. ബിരുദവും ബി എഡുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷകൾ ഈ മാസം 22 വൈകിട്ട് 5 മുൻപായി പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 85-47-63-01-26 85-47-63-01-26. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പ്രൊഫസർ എൻ ആർ മാധവ മേനോൻ ഇൻ്റർ ഡിസിപ്ലിനറി സെൻറ്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രോട്ടോകോൾസിൽ 5 ബി എസ് സി, എൽ എൽ ബി ഓണേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, നിയമവിഷയങ്ങൾ എന്നിവ പഠിപ്പിക്കുന്നതിനായി അധ്യാപകരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നു. യഥാക്രമം ഈ മാസം 25 രാവിലെ 10 26 ഉച്ചയ്ക്ക് 12 ഐ സി ആർ ഇ പി ഓഫീസിലാണ് വോക്ക് ഇൻ ഇൻ്റർവ്യൂ. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.ac.in അല്ലെങ്കിൽ icrep.qsat.ac.in സന്ദർശിക്കുക. ഫോൺ നമ്പർ 80780196-88 80780196-88 ഇമെയിൽ icrep@qsat.ac.in.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെയും അനുബന്ധ രേഖകളുടെയും പകർപ്പ് അടുത്ത മാസം 22 മുൻപായി രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ ലഭിക്കത്തക്ക വിധം അയയ്ക്കണം. അപേക്ഷ, യോഗ്യത, മറ്റ് വിശദ വിവരങ്ങൾ എന്നിവയ്ക്ക് recruit.qsat.ac.in സന്ദർശിക്കുക. recruit.qsat.ac.in ഫോൺ നമ്പർ 04-84-286-23-01 04-84-286-23-01. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 14,395 രൂപ നിരക്കിലും പവന് 115,160 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:31 മിനിറ്റും 36 സെക്കൻഡും. ഇപ്പോൾ ചില്ലുജാലകം.

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നൊരു ദൃശ്യമുണ്ട്. പച്ചപ്പട്ടണിഞ്ഞ വയലേലകളും പ്രകൃതി രമണീയമായ കായലോരങ്ങളും. റോഡുകളും മറ്റ് യാത്രാ സൗകര്യങ്ങളും വേണ്ടുവോളമില്ലാതിരുന്ന കാലങ്ങളിൽ തോണികളിലായിരുന്നു ചരക്കുകളും മനുഷ്യരും യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ ഗൃഹാതുരമായൊരു ഓർമ്മയായി ഇന്നും മലയാളി ഈയൊരു ദൃശ്യത്തെ നെഞ്ചേറ്റുന്നു. കാലാന്തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട നന്മകളുടെ പട്ടികയിൽ ഈ ചിത്രവും നാം മായാതെ സൂക്ഷിക്കുന്നു. മനസ്സിൽ കിടക്കുന്ന തോണി യാത്രയുടെ രസകരമായ അനുഭവങ്ങളില്ലാത്ത ആരുണ്ട് മലയാളിയായി? നീറ്റിൽ പങ്കായമെറിയുമ്പോഴുള്ള കളകളാരവം ഇന്നും നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നില്ലേ? ഇതാ രസകരമായൊരു തോണിയാത്രയുടെ ദൃശ്യത്തിലേക്ക്. അതിസുന്ദരിയായ പുഴയെപ്പറ്റി തോണിക്കാരൻ പാടി നമ്മെ കൊതിപ്പിക്കുകയാണ്.

ഇവിടെ പുഴ നിറഞ്ഞൊഴുകുന്നത് നമ്മുടെ സ്വപ്നങ്ങളിലാണ്. ആഗ്രഹങ്ങളും അഭിനിവേശവുമെല്ലാം പുഴയോടാണിവർ പങ്കുവെക്കുന്നത്. പുഴ ഇവിടെ ഇവരുടെ കൂട്ടുകാരിയാവുകയാണ്.

ഹരിതാഭയാർന്ന ചേല ചുറ്റിയ പുഴയോരങ്ങൾക്കിടയിലൂടെ മോഹത്തോണിയേറി പോവുകയാണിവർ. പുഴയോടിവർക്ക് പറയാൻ ഒത്തിരി രഹസ്യങ്ങൾ. ഇക്കിളിയിട്ട് പുഴ ഇവരുടെ കിന്നാരം ശ്രവിക്കുകയാണ്. പുഴയ്ക്കിപ്പോൾ പ്രണയിനിയുടെ ചന്തമുണ്ട്.

മോഹച്ചിറകേറി പറക്കുന്ന ഇളം കാറ്റ് വലയം ചെയ്യവേ നിലയ്ക്കാത്ത ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുഴ ഇവർക്ക് കൂട്ടേകുകയാണ്. അങ്ങകലെ ചക്രം ചവിട്ടി വെള്ളം തേവുന്ന കർഷകന്റെ പാട്ടും അവ്യക്തമായി കേൾക്കാം. തരിവളകൾ കിലുക്കി തുള്ളി കിതച്ചു പോകുന്ന കൗമാരക്കാരിയാവുകയാണ് ഇവിടെ പുഴ.

സന്ധ്യാസൂര്യന്റെ പ്രഭയിൽ സ്വർണവർണ്ണമാർന്ന പുഴയ്ക്ക് എന്നും പതിനേഴിന്റെ മാധുര്യം. പുഴയിലേക്ക് ചെരിഞ്ഞ വൃക്ഷങ്ങൾക്കിടയിലൂടെ പല രൂപങ്ങളായി തെളിയുന്ന സൂര്യരശ്മികൾ പുഴയുടെ കവിൽത്തടങ്ങൾ തുടിപ്പിച്ചു. തിരിതാഴുന്ന സൂര്യൻ നമുക്ക് നൽകുന്ന അതിശയ കാഴ്ചയിലേക്ക് ഇതാ.

ഈ പുഴ മോഹങ്ങളുടേതാണ്, ചിലപ്പോൾ തിരിച്ചറിവിൻ്റേതും. ജീവിതമാകുന്ന മോഹവഞ്ചി വഴിപിരിഞ്ഞു പോകുന്നത് ഇവിടെ. ബന്ധനമാകുന്ന ബന്ധങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ദിശയറിയാതെ ചലിക്കുന്ന ചങ്ങാടമാവുകയാണ് ഇവിടെ ജീവിതം. മോഹങ്ങളാൽ ഇരുളടഞ്ഞ കണ്ണുകൾക്ക് കരദൃശ്യമാകുന്നില്ല.

മോഹങ്ങളുടെ ആഗ്രഹങ്ങളുടെ അഭിനിവേശത്തിന്റെ തിരകളിലക്കി തോണി മുന്നേറുകയാണ്. ഈ വഞ്ചിക്കൊപ്പം നമുക്കും യാത്ര ചെയ്യാം. ചില്ലുജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. ജീവിതയാത്രയിൽ രസകരമായ മറ്റനുഭവങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച. അതുവരെ വിട.

ചില്ലുജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം ശുഭാ ഹരികൃഷ്ണൻ, സഹായം അർപ്പണ കൃഷ്ണരാജ്.

0: നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 5:30 ആഴ്ചവട്ടം കലാസംഗമം, 6 റേഡിയോ സൌഹൃദ കൂട്ടായ്മ, സ്വരക്കൂട്ടൊരുക്കുന്ന കെ വി ശരത്ചന്ദ്രൻ റേഡിയോ കാലം നാടകകാലം. കെ വി ശരത്ചന്ദ്രന് യാത്രയപ്പ്. പങ്കെടുക്കുന്നവർ പി എഫ് മാത്യൂസ്, ഷിബു ചക്രവർത്തി, സി ജെ ജോൺ, വി എം ഗിരിജ, എൻ കെ സെബാസ്റ്റ്യൻ, ഒപ്പം നാടകാവതരണവും ഗാനങ്ങളും. വി ടി ഭട്ടതിരിപ്പാട് സ്മാരക സംസ്ഥാന പുരസ്കാരം പ്രമുഖ നാടക സംവിധായകനും നാടകകൃത്തും നാടക പരിശീലകനുമായ ടി എം അബ്രഹാമിന്. പുരസ്കാര സമർപ്പണം ഈ മാസം 25 തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയുടെ പൊതുയോഗം ഇന്ന് വൈകിട്ട് 6 വായനശാല ഹാളിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
7: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താൽപര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാലിതാ, ഇവയെയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ ഫോണിൻ പരിപാടി നാളെ മുതൽ ആരംഭിക്കുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക. ഏറ്റവും ആദ്യം ശരിയുത്തരമയക്കുന്ന 6 ശ്രോതാക്കളുടെ പേരുകൾ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോഴിനി ബുധനാഴ്ചകളിൽ 1 മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ?
8: ആകാശവാണി FM വാർത്തകൾ.
0: സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കുന്നതിന് സാമ്പത്തിക വിദഗ്ധരുടെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം. G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഒക്ടോബർ 30-31 തീയതികളിൽ ജോർജിയയിലെ അറ്റ്ലാന്റയിൽ ചേരുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ആഗോള സുസ്ഥിരതയും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യമിട്ട് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. മിസോറാമിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ആരംഭിച്ചു. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് വോട്ടർ പട്ടിക കൈകാര്യം ചെയ്യുന്നതിനാൽ പ്രക്രിയയിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണെന്ന് മിസോറാം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ ലാൽ റൊസാമ അറിയിച്ചു. ഡൽഹിയിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 90 വർദ്ധിച്ചു. ഇതോടെ ദേശീയ തലസ്ഥാനത്ത് പെട്രോളിന്റെ വില ലിറ്ററിന് 97.77 നിന്ന് 98.64 ഉയർന്നു. ഡീസലിന് 90.67 നിന്ന് 91.58 ഉയർന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ചൈനയിലെത്തുമെന്ന് റിപ്പോർട്ട്.

0: ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ യോഗം ഇന്ന് കൊൽക്കത്തയിൽ. പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് യോഗം വിളിച്ചുചേർത്തത്. രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. സെൻസെക്സ് 366-ലധികം പോയിന്റുകൾ ഉയർന്ന് 75,706-ലും നിഫ്റ്റി 107 പോയിന്റുകൾ നേട്ടത്തോടെ 23,760-ലും എത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11:00 രണ്ട് മിനിറ്റും 48 സെക്കൻഡും.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തൃപ്പൂണിത്തറ രാഹേഷ് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം കേൾക്കാം.
3: സോപാന സംഗീതം അഥവാ കൊട്ടിപ്പാടി സേവ ക്ഷേത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട സംഗീതമാണ്. സോപാനപ്പടിയുടെ അടുത്തു നിന്ന് പാടുന്ന ഈ സംഗീതത്തിൽ ഭക്തിക്കാണ് പ്രാധാന്യം. നാട്ടരാഗത്തിലുള്ള ധ്യാനിയോടുകൂടി നമുക്ക് ആരംഭിക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൃപ്പൂണിത്തറ രാഹേഷ് അവതരിപ്പിച്ച സോപാന സംഗീതം.
1: ഇനി വടക്കൻ പാട്ട്, ആകാശവാണി കോഴിക്കോട് നിലയം ഗായക സംഘം അവതരിപ്പിച്ചത്. സംഗീതം നൽകിയത് കെ രാഘവൻ.

നിങ്ങൾ കേട്ടത് വടക്കൻ പാട്ട്, ആകാശവാണി കോഴിക്കോട് നിലയം ഗായക സംഘം അവതരിപ്പിച്ചത്. സംഗീതം കെ രാഘവൻ. പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-387 അല്ലെങ്കിൽ 9446-4558-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. സ്പോൺസർ പരിപാടി ഉമംഗ്.

0: गौरा देवी, एक महान पर्यावरण नेत्री। कार्यक्रम समन्वय प्रोफेसर राजेंद्र पाल। तकनीकी समन्वय बटी लैंगलिंगडो। ध्वनियांकन विकास सांगवान। कलाकार बाबला कोचर, पूनम एस कुदेसिया, ममता मलकानी, प्रज्ञा, प्रवीण शर्मा और गीतांजलि। आलेख एवं मार्गदर्शन अजीत होरो। निर्माण सहायक कुसुमलता। निर्देशन एवं निर्माण विमलेश चौधरी। प्रिय श्रोता, यदि आप हमारे कार्यक्रमों पर अपनी प्रतिक्रियाएं देना चाहते हैं तो हमारे IVRS नंबर 8800440559 पर हमसे संपर्क कर सकते हैं। साथ ही आप ईमेल पर भी हमसे संपर्क कर सकते हैं। हमारे ईमेल का पता है audio@ciet.nic.in। यह कार्यक्रम CIET NCERT नई दिल्ली भारत द्वारा प्रस्तुत किया गया। अभी आपने सुना कार्यक्रम गौरा देवी। आशा है श्रोताओं, ये कार्यक्रम आपको जरूर पसंद आया होगा। अब हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब अपने मित्र अजीत
1: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് തോലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, സഹകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടിക്കാഴ്ചയിൽ രാജ്നാഥ് സിംഗ് അറിയിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരുവ് നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. തെരുവ് നായ്ക്കളെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ചോദ്യം ചെയ്ത് മൃഗസ്നേഹികളുടെ സംഘടന നൽകിയ ഹർജി തള്ളിയാണ് പുതിയ ഉത്തരവ്. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരനെ പ്രോടേം സ്പീക്കറായി നിശ്ചയിച്ചു. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇതുവഴി ഉണ്ടാകുന്ന അധിക ബാധ്യത ആര് വഹിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ്. ചെറുവണ്ണൂർ സ്വദേശിനി സോനയാണ് മരിച്ചത്.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 2. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങൾ, ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
5: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
6: കുടുങ്ങി
7: അജ്ഞാത ലിങ്കുകൾ.

0: ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തൽസമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ പരസ്പരം. തൽസമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ. വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: പ്രകൃതിയുടെ രുചി.
2: വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
5: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: വൈകിട്ട് 6:50 കിസാൻ വാണി. വിശ്രമ ജീവിതത്തിൽ വിതച്ച സ്വപ്നങ്ങൾ. സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം കൃഷി കർമ്മപാതയാക്കിയ എരൂരുള്ള ലംബോദരനെ പരിചയപ്പെടാം. തുടർന്ന് ശാസ്ത്രീയമായ മണ്ണ് പരിശോധനയും സാമ്പിൾ ശേഖരണവും. എറണാകുളം ജില്ലാ മണ്ണ് പരിശോധന ലാബ് അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് അതുൽ MBM സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എസ് രാജേഷ്. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. തുടർന്ന് മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
5: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: രാത്രി 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. വിനോദ് ചമ്പക്കരയും സംഘവും അവതരിപ്പിച്ചത് കഥ ഇസഹാക്കും ബറാബാസും തിരുവനന്തപുരം റിലേ. 10 മണിക്ക് സ്മൃതിരാഗം, പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ പഴം, പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഏത്തയ്ക്ക് നാടൻ മൊത്തവില 48, ചില്ലറ വില 53. മറുനാടൻ മൊത്തവില 46, ചില്ലറ വില 52. പയർ നാടൻ 45.50, മറുനാടൻ 35.40. ചേന നാടൻ 29.35, മറുനാടൻ 26.30. മരച്ചീനി 28.30. ഇനി മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും മൊത്തവില 38, ചില്ലറ വില 42. കുമ്പളങ്ങ 17.20, ഞാലിപ്പൂവൻ 43.50, പാളയംതോടൻ 25.30, പൂവൻ 52.56, റോബസ്റ്റ 29.33, ബീറ്റ്റൂട്ട് 48.55, വെണ്ടയ്ക്ക 35.40, പാവയ്ക്ക 50.57, ചുരയ്ക്ക 30.35, വഴുതന 36.42, കത്തിരി ഉരുണ്ടത് 36.42, ക്യാബേജ് 42.47, ക്യാരറ്റ് 60.67, കോളിഫ്ലവർ 42.

0: 47, കൊത്തമര 35 40, കൂർക്ക 42 50, ചേമ്പ് വലുത് 70 75, ചേമ്പ് ചെറുത് 50 55, വെള്ളരി 18 22, മുരിങ്ങക്കായ 40 45, ബീൻസ് 118 122, ഇഞ്ചി 154 160, പച്ചമുളക് 45 50, കറിനാരങ്ങ 108 112, ചെറുനാരങ്ങ ഒരെണ്ണം 5 രൂപ, കോവയ്ക്ക് 52 57, പച്ചമാങ്ങ 35 40, സവാള 18 22, ചെറിയ ഉള്ളി 60 65, ഉരുളക്കിഴങ്ങ് 25 30, മത്തൻ 22 26, പീച്ചിങ്ങ 45 50, പടവലം 45 50, തക്കാളി 52 60, അമരപ്പയർ 65 70. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വിലവിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിജേഷ് ഗോപാൽ പാടിയത്. ഗാനരചന ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. സംഗീതം നൽകിയത് ഡോക്ടർ സന്ദീപ് ആർ.

അടുത്ത ഗാനം പാടിയത് കാവാലം ശ്രീകുമാർ എസ് ജാനകി ദേവി, ഗാനരചന രവീന്ദ്രൻ ചെന്നിലോട്, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ. സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പി ജി ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് നാളെ വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484242227 5, 0484242227 5. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 31 വൈകിട്ട് 5 മുൻപായി തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. ഫോൺ നമ്പർ 9446723714, 9446723714.
1: നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: തൊടുപുഴ കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രൈമറി ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, കമ്പ്യൂട്ടർ കം AI ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നാളെ വിദ്യാലയത്തിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം: 0486228960, 0486228960. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ

0: പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ രണ്ടാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSE, ITI ഇതിലേതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഫോൺ നമ്പർ 9562452019, 9562452019. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST എന്നീ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.lbscenter.kerala.gov.in. പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസുകളുടെ വിചാരണയ്ക്കായി ആലപ്പുഴ ഡിസ്ട്രിക്ട് സെന്ററിൽ സംസ്ഥാനം മുഴുവൻ അധികാര പരിധിയായി സ്പെഷ്യൽ കോടതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്, 0477-2251-676, 0477-2251-676. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SC നേരിടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനം ലക്ഷ്യമിടുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പേവിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി സുപ്രീംകോടതി. വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ വിധി പറയുകയായിരുന്നു കോടതി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പിലാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നുവെന്ന് പരമോന്നത കോടതി വിമർശിച്ചു. ചട്ടക്കൂടിന് അനുസൃതമായി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ഓരോ ജില്ലയിലും പൂർണമായ പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും സ്ഥാപിച്ച് പരിശീലനം ലഭിച്ച വ്യക്തികളുടെ സേവനം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിയറ്റ്നാമുമായി ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലെമുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പുതിയ MLA സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. മുൻമന്ത്രി ജി സുധാകരനാണ് പ്രോടെം സ്പീക്കർ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. ഇടുക്കി മലങ്കര ജലാശയത്തിൽ നടപ്പാക്കുന്ന കൊളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് പരാതി. ആരോപണങ്ങൾ തള്ളിയ മുൻ ജലമന്ത്രി റോഷി അഗസ്റ്റിൻ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ലാഭത്തിന്റെ സിംഹഭാഗവും സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിൽ 30 വർഷത്തെ പാട്ടത്തിന് ജലാശയവും തീരങ്ങളും കൈമാറി

0: എന്നാണ് പ്രധാന പരാതി. മുട്ടം സ്വദേശി ബേബി ജോസഫാണ് മുൻമന്ത്രി റോഷി അഗസ്റ്റിനും ഏതാനും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസിനെ സമീപിച്ചത്. ടൂറിസം മേഖലയിൽ മുൻപരിചയമില്ലാത്ത കടലാസ് കമ്പനിക്ക് കരാർ നൽകിയെന്നും കേരളത്തിലെ മറ്റു ചില ജലാശയങ്ങളിലെ ടൂറിസം കരാറുകളും ഇതേ കമ്പനിക്ക് ലഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. എല്ലാവിധ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കിയതെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി.
1: ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെ പദ്ധതിയിട്ട ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൌരവമായ ചർച്ചകൾ നടക്കുകയാണെന്നും ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിച്ചു. ലിറ്ററിന് 90 പൈസയാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില ഈ മാസം 15 ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 314 പോയിന്റ് ഉയർന്ന് 75638 നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23751 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 117160 രൂപയും ഗ്രാമിന് 14395 രൂപയുമാണ് ഇന്നത്തെ വില. തൃശൂരിൽ അത്യാധുനിക ആധാർ സേവാകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്തിന് ശേഷം സംസ്ഥാനത്തെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂർ പാട്ടുരായ്ക്കലിൽ തുടങ്ങിയത്. സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തും. മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി കൊച്ചി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ. കൊച്ചി ഡിസിപി അശ്വതി ജിജി അന്വേഷണം നയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പെൺകുട്ടികളെ ദുബായിലെത്തിച്ച് സെക്സ് റാക്കറ്റുകളിൽ അകപ്പെടുത്തിയ കേസിൽ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തിരുവനന്തപുരം പേട്ടയിൽ വഞ്ചിനാട് എക്സ്പ്രസിന് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് വെള്ളിയാഴ്ച മുതൽ പേട്ടയിൽ രാവിലെ 9:30 എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വഞ്ചിനാട് എക്സ്പ്രസ് വൈകുന്നേരം 5:50 പേട്ടയിൽ നിർത്തും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ വരുന്ന വിഴിഞ്ഞം, മതിപ്പുറം, പള്ളിവിളാകം പ്രദേശങ്ങളിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ വി രാജേഷ് സന്ദർശിച്ചു. നഗരസഭയുടെ മേൽനോട്ടത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഫ്ളാറ്റുകൾ തകർച്ചയുടെ വക്കിലെന്ന പരാതിയിലാണ് സന്ദർശനം. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളി അരങ്ങേറും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവകഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സ് വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേവി മഹാത്മ്യം കഥകളി അരങ്ങേറും.
1: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. ഗുവാഹത്തിയിൽ ഇന്ന് വൈകിട്ട് 5 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ FC ഗോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് 1-2 പരാജയപ്പെടുത്തിയിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 തന്ത്രി കണ്ഠരി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന സഹസ്ര കലശാഭിഷേകം നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കും. 26 പ്രതിഷ്ഠാദിനം. മുസ്ലിം ലീഗ് നേതാവ്.

0: വും കണ്ണൂർ പന്നിയന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കബറടക്കം ഇന്ന് പന്നിയന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. കോഴിക്കോട് വനമേഖലയിൽ യുവാവിനെ കാണാതായി. ആനക്കാംപൊയിൽ തമ്പുരാൻകൊല്ലി പ്രദേശത്താണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027 ആദ്യഘട്ടം ലക്ഷദ്വീപിൽ വിജയകരമായി പൂർത്തിയായി. സെൻസസിന്റെ രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രാജ്യമെമ്പാടും നടത്തും. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന ആരംഭിക്കുന്നു. ഇരിട്ടി ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന നാളെയും 23 മട്ടന്നൂർ ഉപമേഖലയിലെ ബസ്സുകളുടെ പരിശോധനയും നടത്തും. കണ്ണൂർ എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് എസ് പി ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. 5 പ്രതികളെ ഒന്നാം സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 ഫെബ്രുവരി 12 എടയന്നൂർ തെരൂരിൽ വച്ചാണ് ഷുഹൈബ് കൊല്ലപ്പെട്ടത്. ജൂലൈ 10 വരെ നടക്കുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിലേക്കും ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്കും വരികയായിരുന്ന ബസ്സുകളാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ ചുറ്റികൊണ്ട് അടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പാപ്പിനിശ്ശേരി സ്വദേശി പ്രശാന്തനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 18 സുഹൃത്ത് കെ പി ഫെഫീഖാണ് ചുറ്റികൊണ്ട് പ്രശാന്തിനെ പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിനുശേഷം രക്ഷപ്പെടുന്നതിനിടെ ഫെഫീഖ് തീവണ്ടി തട്ടി മരണപ്പെട്ടിരുന്നു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവു നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദ് നെസ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു.
3: ജീവനും ആരോഗ്യവും സംരക്ഷിക്കുക എന്നതാണല്ലോ ഏതൊരു രോഗിയും ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഏതൊരു ശസ്ത്രക്രിയാ വിദഗ്ധന്റെയും രോഗിയോടുള്ള പ്രാഥമികവും പ്രധാനവുമായ കടമയും ഇതുതന്നെയാണ്. എന്നാൽ ഇതിനുമപ്പുറം ധാർമ്മികമായും നിയമപരമായുമുള്ള ഒരു കടമ ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും രോഗിക്ക് ലഭിക്കേണ്ടതായുണ്ട്. രോഗിയുടെ സ്വയംഭരണം മാനിക്കണം എന്നതാണ് ആ കടമ. ആ കടമയിൽ നിന്നും ഉരുത്തിരിയുന്ന രോഗിയുടെ അവകാശങ്ങളാണ് ഇവിടെ ഇന്നത്തെ വിഷയം. ഈ അവകാശങ്ങളിൽ ആദ്യത്തേത് എന്തുതരം ചികിത്സ എടുക്കണമെന്നത് രോഗിയുടെ മാത്രം വിവേചന അവകാശമാണ് എന്നതാണ്. ഉദാഹരണത്തിന്, ഹെർണിയ എന്ന അസുഖത്തിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വേണോ അതോ തുറന്ന ശസ്ത്രക്രിയ വേണോ എന്നത് രോഗിയുടെ തീരുമാനമാണ്. ഇവിടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തുന്നതിന് രോഗിക്ക് ശാരീരിക പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലെന്ന് ഡോക്ടർ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ അവകാശം രോഗി വിനിയോഗിക്കുന്നത്. അതായത് ശാസ്ത്രപരമായ അറിവ് ഒരു ഡോക്ടർ പകർന്നു നൽകിയ ശേഷമേ ആ തീരുമാനത്തിലെത്താൻ രോഗിക്ക് കഴിയുകയുള്ളൂ. ചികിത്സ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ രണ്ടാമത്തേത്, നമ്മുടെ ദേഹത്ത് ആര് സ്പർശിക്കണം, ആരുടെ കൺമുമ്പിൽ വസ്ത്രമഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് മാത്രം സ്വാതന്ത്ര്യം ഉള്ളതുപോലെയാണ് ആര് നമ്മുടെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യണം എന്നുള്ളതും. അതായത് ഏതു ശസ്ത്രക്രിയാ വിദഗ്ധനാണ് തന്റെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം രോഗിക്ക് മാത്രമാണ്. അവകാശങ്ങളിൽ മൂന്നാമത്തേത്, ചികിത്സ എടുത്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനന്തരഫലത്തെ വിലയിരുത്താനുള്ള അവകാശമാണ്. ഉദാഹരണത്തിന്, കാലിലെ ഒരു മുഴ നീക്കം ചെയ്യേണ്ടത് ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണെന്ന് കരുതുക. ഈ ശസ്ത്രക്രിയ കൊണ്ടുണ്ടാകാവുന്ന അനന്തരഫലങ്ങളായ നടക്കാനുള്ള ശേഷിയില്ലായ്മ, പ്രധാന രക്തക്കുഴലുകൾ മുറിക്കേണ്ടി വന്നാൽ കാലിന്റെ ശേഷിക്കുന്ന ഭാഗം നഷ്ടപ്പെടാവുന്ന അവസ്ഥ തുടങ്ങിയവയെക്കുറിച്ചുള്ള ശാസ്ത്രപരമായ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ നാലാമത്തേത്, എനിക്ക് ചികിത്സ വേണ്ട എന്ന രോഗിയുടെ സ്വയം നിഷേധമാണ്. ഇങ്ങനെയുള്ള ഒരു നിഷേധം തെറ്റായ ഒന്നാണെന്ന് ശസ്ത്രക്രിയാ വിദഗ്ധന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും ആ ബോധ്യം

രോഗിയെ വേണ്ട വിധത്തിൽ അറിയിച്ച ശേഷവും രോഗി ചികിത്സാ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ തീരുമാനം സർവാത്മന അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇവിടെ രോഗിയുടെ ഉടയവർക്കും ഉറ്റവർക്കു പോലും ആ തീരുമാനം അംഗീകരിക്കുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ചികിത്സാ നിഷേധത്തെ തുടർന്ന് പ്രസ്തുത രോഗി അബോധാവസ്ഥയിലോ മാനസിക വിഭ്രാന്തിയിലോ എത്തിപ്പെട്ടാൽ പോലും ആ മുൻ തീരുമാനം തിരുത്താൻ ഉടയവർക്കോ ഉറ്റവർക്കോ ശസ്ത്രക്രിയാ വിദഗ്ധനോ കഴിയില്ല എന്നതും പ്രസ്തുത രോഗിയുടെ സ്വയം നിർണയ അവകാശമായി നിലനിൽക്കും. അവകാശങ്ങളിൽ അഞ്ചാമത്തേത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗി സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നതിനുള്ള അവകാശമാണ്. മിക്ക രോഗികളും ചില ഇൻഷുറൻസ് കടലാസുകളിലെ സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്ന ലാഘവത്തോടെയാണ് ഇത് ഒപ്പിടുന്നതായി കണ്ടുവരുന്നത്. ഒന്ന് വായിച്ചു നോക്കാൻ പോലും പലരും കൂട്ടക്കാറില്ല. ഒപ്പിടിവിക്കുന്ന ഡോക്ടറോട് ഒരു സംശയം

തീരുമാനം തിരുത്താൻ ഉടയവർക്കോ ഉറ്റവർക്കോ ശസ്ത്രക്രിയാ വിദഗ്ധനോ കഴിയില്ല എന്നതും പ്രസ്തുത രോഗിയുടെ സ്വയം നിർണയ അവകാശമായി നിലനിൽക്കും. അവകാശങ്ങളിൽ അഞ്ചാമത്തേത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗി സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നതിനുള്ള അവകാശമാണ്. മിക്ക രോഗികളും ചില ഇൻഷുറൻസ് കടലാസുകളിലെ സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്ന ലാഘവത്തോടെയാണ് ഇത് ഒപ്പിടുന്നതായി കണ്ടുവരുന്നത്. ഒന്ന് വായിച്ചു നോക്കാൻ പോലും പലരും കൂട്ടക്കാറില്ല. ഒപ്പിടിവിക്കുന്ന ഡോക്ടറോട് ഒരു സംശയം പോലും മിക്കവരും ചോദിക്കാറുമില്ല. എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഡോക്ടർ എന്തെങ്കിലും മോശമായി എന്നെക്കുറിച്ച് ചിന്തിച്ചാലോ, അല്ലെങ്കിൽ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നത് പോലെ ഡോക്ടർക്ക് തോന്നിയാലോ, അതുകൊണ്ട് തന്നെ എന്റെ ശസ്ത്രക്രിയ ഡോക്ടർ നേരെ ചൊവ്വേ ചെയ്തില്ലെങ്കിലോ തുടങ്ങിയ പലവിധത്തിലുള്ള ചിന്തയിലും ആശങ്കയിലും പലപ്പോഴും രോഗികൾ മൌനം പാലിച്ച് ഒപ്പിടാനുള്ള ഭാഗം മാത്രം കണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയാണ് കാണാറുള്ളത്. എന്നാൽ കാര്യങ്ങളും നിയമങ്ങളും അങ്ങനെയല്ല. ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെയെന്ന് അറിയാനുള്ള പരിജ്ഞാനം രോഗിക്കില്ലല്ലോ. മാത്രവുമല്ല, രോഗിയുടെ ജീവിതം തൊഴിലും സംബന്ധിച്ച കാര്യങ്ങളെ ഈ അപകട സാധ്യതയും പാർശ്വഫലങ്ങളും എങ്ങനെ ബാധിക്കും എന്ന് ഡോക്ടർക്കും മുന്നറിവില്ല. ഉദാഹരണത്തിന്, അധ്യാപികയായ രോഗിക്ക് കഴുത്തിൽ തൈറോയിഡിന്റെ ഒരു ചെറിയ മുഴ ഉണ്ടെന്ന് കരുതുക. അതിന് ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഡോക്ടർ വിധിയെഴുതുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ തന്റെ ഈ മുഴ ഒരു അഭംഗിയാണെന്നതിനാൽ ശസ്ത്രക്രിയ വേണം എന്നാഗ്രഹം രോഗി പ്രകടിപ്പിക്കുന്നു. ഇത്തരം മുഴകൾ രോഗിയുടെ ആഗ്രഹത്തിനനുസരിച്ച് വേണമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാമെന്ന ശാസ്ത്രവിധി ഉപയോഗപ്പെടുത്തി ശസ്ത്രക്രിയാ വിദഗ്ധൻ ശസ്ത്രക്രിയക്ക് തയ്യാറാവുന്നു. ശബ്ദം പുറപ്പെടുവിക്കുന്ന ഞരമ്പിന് ശസ്ത്രക്രിയാവേളയിൽ ക്ഷതം വരാനും അതുവഴി ശബ്ദത്തിന് സാരമായ കേടുപാടുകൾ വരാനും സാധ്യതയുണ്ടെന്ന വിവരം ഇവിടെ രോഗിക്ക് അറിയില്ല. ഉറക്കെ വിളിച്ചു പറഞ്ഞു പഠിപ്പിക്കേണ്ട ആളാണെന്ന മുൻവിവരം ഡോക്ടർക്കും ഇല്ല. രണ്ടുപേരും തമ്മിൽ അത്തരത്തിൽ ഒരു വിനിമയം നടന്നെങ്കിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ ആത്യന്തികമായി വേണോ വേണ്ടേ എന്ന് തീരുമാനം രോഗിക്ക് എടുക്കാൻ കഴിയൂ. ആയതിനാൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പായി രോഗിക്ക് ആവശ്യമുള്ള അറിവ് പകർന്നു കിട്ടണം. ശേഷം ഉചിതമായ തീരുമാനമെടുക്കാൻ ഉതകുന്ന വെറും സമ്മതമല്ല, അറിഞ്ഞുള്ള സമ്മതം തന്നെ ആവശ്യമാണ്. ഇതിന് ആദ്യം വേണ്ടത് രോഗിയും ഡോക്ടറും തമ്മിൽ ക്ഷമയോടെ ശാന്തമായ ഒരിടത്തിരുന്ന് സംസാരിക്കുക എന്നതാണ്. രോഗിക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും സംഭാഷണം നടത്താൻ ഡോക്ടറും ബാധ്യസ്ഥനാണ്. അപ്പോൾ സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കി തരാൻ ആവശ്യപ്പെടാനും ചിന്തിക്കാൻ മതിയായ സമയം ലഭിക്കാനുമുള്ള അവകാശം രോഗിക്കുണ്ട്. ഇനി ഈ അറിഞ്ഞുള്ള സമ്മതം ഒപ്പിടുന്നതിന് മുമ്പ് ഒരു രോഗി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അറിയേണ്ടതും എന്ന് നോക്കാം. രോഗത്തെക്കുറിച്ചും അതിന് ശസ്ത്രക്രിയയുടെ ആവശ്യകതയെക്കുറിച്ചും രോഗി അറിഞ്ഞിരിക്കണം. ശസ്ത്രക്രിയ അല്ലാതെ വേറെ ഫലപ്രദമായ ചികിത്സയുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ വിവരം അറിഞ്ഞ ശേഷം ഇതിലേതാണ് നല്ലതെന്നോ തന്റെ ജീവിതത്തിനും തൊഴിലിനും ഏതാണ് പറ്റിയതെന്നോ തീരുമാനം രോഗി എടുക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള ശസ്ത്രക്രിയയാണ് തന്നിൽ ചെയ്യപ്പെടുന്നത് എന്ന് രോഗി അറിയണം. ആ ശസ്ത്രക്രിയ എങ്ങനെയാണ് തന്റെ അസുഖത്തെയും അസ്വസ്ഥതകളെയും മാറ്റുന്നതും എന്നും അറിയണം. ഉദാഹരണത്തിന്, വയറിൽ മൂന്നോ നാലോ ചെറിയ സുഷിരങ്ങളിലൂടെ കുഴലുകൾ കടത്തിയാണ് പിത്തസഞ്ചി നീക്കം ചെയ്യുന്നത് എന്ന അറിവ് രോഗിക്ക് വേണം. ഈ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തന്റെ വയറിലെ വേദന മാറുമോ എന്നറിയാനുള്ള അവകാശവും രോഗിക്കുണ്ട്. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങളും അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളും എന്തൊക്കെയാണെന്ന് രോഗി അറിയണം. ഒരു ചികിത്സയും എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി അറിയുമ്പോഴേ രോഗിക്ക് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. താൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്നറിയാൻ ഡോക്ടർക്ക് ചില ചോദ്യങ്ങൾ രോഗിയോട് ചോദിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ആയിട്ടും ഇനി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു രോഗിക്ക് അവലംബിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം, ഡോക്ടറാണ് രോഗിയുടെ സ്ഥാനത്തെങ്കിൽ എന്ത് തീരുമാനമെടുക്കും എന്ന ഡോക്ടറോട് ഭവ്യമായി ചോദിക്കുക എന്നതാണ്. ശാസ്ത്രജ്ഞാനമുള്ള ഡോക്ടർ അപ്പോൾ പറയുന്ന അഭിപ്രായം ഉറപ്പായിട്ടും ഒരു ഉറപ്പുള്ള വഴികാട്ടിയായിരിക്കും. ഈ സംഭാഷണം കഴിഞ്ഞ ശേഷം മാത്രമേ സമ്മതപത്രം എഴുതി തയ്യാറാക്കപ്പെടാനും അതിലൊപ്പെടാനും പാടുള്ളൂ എന്നതാണ് ധാർമ്മികത. സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുത്തിലുമുള്ളതെന്ന് വായിച്ചു നോക്കുകയോ ഉറ്റവരെക്കൊണ്ട് വായിപ്പിച്ചു കേൾക്കുകയോ ചെയ്ത ശേഷമേ ഒപ്പിടാൻ പാടുള്ളൂ. ഒപ്പിടുന്നതിന് മുമ്പ് പ്രസ്തുത സമ്മതപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രോഗിയുടെ പേരും വയസ്സും ഒപ്പം അന്നത്തെ തീയതിയും സമയവും ഉണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തുക. അവകാശങ്ങളിൽ ആറാമത്തേതായി ശസ്ത്രക്രിയ ആർക്കൊക്കെ നേരിട്ട് സമ്മതം നൽകാൻ കഴിയും എന്ന് നോക്കാം. ഒപ്പം സമ്മതം നൽകാൻ കഴിവില്ലാത്തവരുടെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്നും നോക്കാം. 18 അതിനു മുകളിൽ വയസ്സുള്ള ആർക്കുമോ സ്വമേധയാ സമ്മതം നൽകാം. 18 വയസ്സിന് താഴെയുള്ളവർക്കും അബോധാവസ്ഥയിലുള്ളവർക്കും കടുത്ത മാനസിക വിഭ്രാന്തി ഉള്ളവർക്കും നേരിട്ട് സമ്മതം നൽകാൻ കഴിയില്ല. എന്നാൽ 12-നും 18-നും മധ്യേ ഉള്ളവരോട് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. മുൻ പറഞ്ഞ മൂന്ന് കൂട്ടർക്കും അവരുടെ ഏറ്റവും ഉറ്റ ബന്ധുക്കളുടെ സമ്മതം ആവശ്യമാണ്. ബന്ധുക്കളില്ലെങ്കിൽ നിയമപരമായ ഉടയവരുടെ സമ്മതമാണ് വേണ്ടത്.
ശസ്ത്രക്രിയയ്ക്ക് സമ്മതം

0: നൽകാൻ പ്രജ്ഞയുള്ള ഒരു മുതിർന്ന ആളിന്റെ സമ്മതപത്രം ഉറ്റവർ മാത്രം ഒപ്പിടുന്ന ഒരു രീതിയും നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന്, 90 വയസ്സുള്ള ഒരാളുടെ കാല് മുറിക്കേണ്ടി വന്നാൽ അത് ഞങ്ങൾ മക്കൾ ഒപ്പിട്ട് തരും, ഡോക്ടർ ചെയ്താൽ മതി എന്ന തരത്തിൽ ഉറ്റവർ പറഞ്ഞാൽ രോഗി പറയുന്നത് അനുസരിക്കുക മാത്രമേ ഡോക്ടർക്ക് വഴിയുള്ളൂ. ജീവനോ കൈകാലുകളോ അടിയന്തിരമായി രക്ഷിക്കാൻ ശസ്ത്രക്രിയ വേണമെന്നിരിക്കെ ആ സമയത്ത് സമ്മതം നൽകാൻ ആരുമില്ലെങ്കിൽ അത്തരം സമ്മതമില്ലാതെ ആ ശസ്ത്രക്രിയ ചെയ്യാൻ ഒരു ഡോക്ടർക്ക് എല്ലാ നിയമപരിരക്ഷയുമുണ്ട് എന്നതുകൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം. മയക്കം നൽകി ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കെ അവിചാരിതമായി നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യതിചലിക്കേണ്ട സാഹചര്യം വന്നാൽ അങ്ങനെ ചെയ്യാൻ ഒരു ശസ്ത്രക്രിയ വിദഗ്ധന് ആരുടെയും സമ്മതം ആവശ്യമില്ല. ഉദാഹരണത്തിന്, സീസേറിയൻ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു കഴിഞ്ഞ ഉടൻ അമ്മയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് അമിതവും ശക്തവും നിയന്ത്രണാതീതവുമായ രക്തപ്രവാഹം ഉണ്ടെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ ഗർഭപാത്രം ഉടനടി നീക്കം ചെയ്യാൻ പ്രത്യേക സമ്മതം ആവശ്യമില്ല. അവകാശങ്ങളിൽ അവസാനമായി, ഒരു രോഗിക്ക് തന്റെ രോഗവിവരങ്ങൾ ഏറ്റവും ഉറ്റവരോടുപോലും വെളിപ്പെടുത്താൻ താൽപര്യമില്ലെങ്കിൽ അത് അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥനാണ് എന്ന അവകാശമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന അസുഖമാണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ രോഗി ആവശ്യപ്പെട്ടാൽ പോലും അത് രഹസ്യമാക്കി വയ്ക്കാൻ ഡോക്ടർക്ക് അവകാശമില്ല.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ്. ഇനി 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ 100 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കപ്പൽ നിർമ്മാണം, ഗ്രീൻ എനർജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നോർവീജിയൻ കമ്പനികളെ ക്ഷണിച്ചു.
3: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കെ സാത്ത് ട്രേഡ് ആൻഡ് ഇക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ലാഗൂ കിയാ യേ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി और म्यूचुअल ट्रस्ट का एग्रीमेंट है. इसी एग्रीमेंट के माध्यम से एफ्टा कंट्रीज से भारत में अगले 15 वर्षों में 100 बिलियन डॉलर इन्वेस्टमेंट और 1 मिलियन जॉब्स क्रिएट करने का लक्ष्य है.
2: ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 19 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലാന്റ്, ഫിൻലാന്റ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ്യ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും.

0: പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനെയാണ് പ്രോടേം സ്പീക്കറായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ചോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ ആർജികർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്ദഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SC യെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5:00 മത്സരം. കോംഗോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും

ഉഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണ ശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ. ഈ വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഗാനോത്സവത്തിലേക്ക്. ഇന്ന് ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട പ്രിയ ഗാനങ്ങൾ. ആദ്യ ഗാനം അനശ്വരം എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന പി കെ ഗോപി, സംഗീതം നൽകിയത് ഇളയരാജ. ഈ ഗാനം കേൾക്കാനായി കത്തയച്ചത് പാനായിക്കുളത്തുനിന്നും ലീലാമ്മ.

താളവട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കത്തയച്ചത് ചാരു ബാബു കൊച്ചി വടുതലയിൽ നിന്നും. ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം നൽകിയത് രാജാമണി.

ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിൽ യേശുദാസും സുശീലയും പാടിയ ഗാനമാണിനി. ഈ ഗാനത്തിനായി കത്തയച്ചത് പെരുമ്പാവൂർ നിന്നും എ സി ബാബു. ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം നൽകിയത് ആർ കെ ശേഖർ.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-387 അല്ലെങ്കിൽ 0944-4545-888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം തുടരുന്നു. ചക്കരമുത്ത് എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, സുജാത എന്നിവർ പാടിയത്. ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ. ഈ ഗാനം കേൾക്കാനായി കത്തയച്ചത് കണിച്ചുകുളങ്ങരയിൽ നിന്നും രാജമ്മ ഹരിദാസ്, അരുൺ പി എച്ച്.

ചിത്രം ഗ്രാമഫോൺ. യേശുദാസും സുജാതയും പാടിയ ഗാനത്തിന്റെ വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ. ഈ ഗാനം കേൾക്കാനായി കത്തയച്ചത് ഇടപ്പള്ളിയിൽ നിന്നും ഭാരതി, അരുൺ അബേക്കർ.

0: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ ഫോണിൻ പരിപാടി നാളെ മുതൽ ആരംഭിക്കുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9444545588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക. ഏറ്റവും ആദ്യം ശരിയുത്തരമയക്കുന്ന 6 ശ്രോതാക്കളുടെ പേരുകൾ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോഴിനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ?
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടു.

ിരിക്കുന്നത് ഗാനോത്സവം. പൊന്നും പൂവും എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണിനി. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം. ഈ ഗാനത്തിനായി കത്തയച്ചത് മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ.

0: ഞാൻ മയങ്ങി.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് വടതലയിൽ നിന്നും നന്ദന ബാബു, സുജാത, കുഞ്ഞമ്മ, രമേശ് എന്നിവരാണ്. ഇവരുടെ ഇഷ്ടഗാനം ദേവദൂതൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ചിത്രം ധ്വനി. പി. സുശീല പാടിയ ഗാനത്തിന്റെ വരികളെഴുതിയത് യൂസഫ് അലി കേച്ചേരി, സംഗീതം നൽകിയത് നൌഷാദ് അലി. ഈ ഗാനം കേൾക്കാനായി കത്തയച്ചത് കടുത്തുരുത്തിയിൽ നിന്നും പി. ടി. ജയൻ.

ഗാനോത്സവത്തിലെ അടുത്ത ഗാനം ധനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് പി കെ ഗോപിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. കല്ലേറ്റും കരയിൽ നിന്നും ഇ ബി അബൂബക്കറാണ് ഈ ഗാനത്തിനായി കത്തയച്ചത്.

അടുത്ത കത്തയച്ചത് കൈതാരത്ത് നിന്നും രമണി ധർമ്മജൻ. അവരുടെ ഇഷ്ടഗാനം നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വരികളെഴുതിയത് ONV കുറുപ്പ്, ഈണം നൽകിയത് ദേവരാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോത്സവം ഇവിടെ പൂർണ്ണമാവുന്നു. ഗാനോത്സവം വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. ഭിന്നശേഷിക്കാരായ 15-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ഫെയ്ത്ത് ഇന്ത്യ എറണാകുളം ജില്ലയിൽ സൌജന്യമായി നടത്തിവരുന്ന വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് 2026-27 വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 9447 9497 9497 9497. ആലപ്പുഴ ജില്ലയിലെ നാവികസേനയിൽ നിന്നും വിരമിച്ച സൈനികരുടെ വിധവകൾക്കും വിമുക്ത ഭടന്മാർക്കും വേണ്ടിയുള്ള ഒരു ആശയവിനിമയ പരിപാടി ദക്ഷിണ നാവിക കമാൻഡ് ഈ മാസം 22-ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നടക്കും. ജില്ലയിലെ നാവികസേനയിൽ നിന്നും വിരമിച്ച സൈനികരുടെ വിധവകൾക്കും വിമുക്ത ഭടന്മാർക്കും ഏറ്റവും പുതിയ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധത്തിനും അവരുടെ പരാതികൾക്കും പെൻഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരിഹാരം കാണുന്നതിനും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫോൺ നമ്പർ 0477224567 3, 0477224567 3.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈൻ ഇല്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും അടുത്ത മാസം 15 വരെ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. www.literacymissionkerala.org.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന് കീഴിൽ അക്കാഡമിക് ഡിവിഷനായ കിലെ IAS അക്കാഡമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്ത മാസം ആദ്യവാരം മുതൽ പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 8075768537. 8075768537.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര.

0: ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽരഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതികൾക്കായി ഈ മാസം 22 മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും, യുവതി യുവാക്കൾക്കായി ഈ മാസം 29 മുതൽ 2-വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൌജന്യം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0481-2303-307. പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പറുണ്ട് 8547-6300-69. 8547-6300-69. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
3: ആകാശവാണി FM വാർത്തകൾ.
2: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ധവളപത്രം തയ്യാറാക്കാൻ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോ KM ചന്ദ്രശേഖർ ചെയർമാനായി പ്രത്യേക സമിതി. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ കൺവീനറും സാമ്പത്തിക വിദഗ്ധൻ ഡോ നാരായണ, CDS ഡയറക്ടർ ഡോ വീരമണി എന്നിവർ സമിതി അംഗങ്ങളുമാണ്. തിരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ പുരോഗമിക്കുകയാണെന്നും പരാജയ കാരണങ്ങളിൽ സമഗ്ര ചർച്ച നടക്കുകയാണെന്നും CPIM സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. നേതൃത്വത്തിനെതിരായ വിമർശനങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗമെന്നും സ്വരാജ് മലപ്പുറത്ത് പറഞ്ഞു. UIDAI കേന്ദ്രീകൃത ആധാർ സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ ആരംഭിച്ച കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രം തൃശൂരിൽ പ്രവർത്തനമാരംഭിച്ചു. പാട്ടുരായ്ക്കലിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭീകരകേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങളെ സൈനിക കൃത്യതയാലും ദൃഢനിശ്ചയത്താലും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർക്കാൻ കഴിഞ്ഞതായി കരസേനാ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ വാർഫെയർ സ്റ്റഡീസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിലെ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശികളായ അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് ആനക്കാംപൊയിൽ തമ്പുരാൻ കൊല്ലി വനമേഖലയിൽ യുവാവിനെ കാണാതായി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം മതിപ്പുറം പള്ളിവിളാകം മേഖലയിൽ 10 വർഷം മുൻപ് നഗരസഭ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ VV രാജേഷ് നേരിട്ട് പരിശോധിച്ചു. ഫ്ളാറ്റുകളുടെ ശോച്യാവസ്ഥ പരിശോധിച്ച് പരിഹാര നടപടികൾ എടുക്കുമെന്ന് മേയർ അറിയിച്ചു. ഓൾ കേരള അൺറേറ്റഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് മെയ് 24 കോഴിക്കോട് നടക്കാവിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. അൺറേറ്റഡ് ചെസ് താരങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ അണ്ടർ 8, അണ്ടർ 12, അണ്ടർ 15 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ.
3: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 MHz. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 3:08. ഇപ്പോൾ കേൾക്കാം.
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാൻ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 94 40

0: 4555888 ഒരു നമ്പർ കൂടിയുണ്ട്, 0484-2426-397. ഇതിലെ അവസാനത്തെ രണ്ടക്കം മാറ്റി 87 എന്നാക്കിയാൽ ഒരു നമ്പർ കൂടിയുണ്ട് കേട്ടോ, 0484-2426-387. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 9444-455888 അല്ലെങ്കിൽ 0484-2426-397. ഒരു നമ്പർ കൂടിയുണ്ട്, 0484-2426-387. അപ്പോൾ വിളിച്ചു തുടങ്ങിക്കോളൂ. നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം, വെള്ളിത്തിരയാണ്.
1: ഹലോ, ഞാൻ കല്യാണിയാ.
0: കല്യാണിയാണ്? കല്യാണി എവിടെ നിന്നാ വിളിക്കുന്നത്?
1: അങ്കമാലി.
0: അങ്കമാലിയിൽ നിന്ന്. റേഡിയോ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ, കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു, അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല.
0: ആണോ, കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നാ. എനിക്ക് ഫോൺ ഗാനോത്സവത്തിൽ നിന്നായിരിക്കും അപ്പൊ വിളിച്ചത്.
1: എന്റെ സ്കൂളിലത്തെ പേര് വംശിക വിജീഷ്.
0: ആണോ, സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാ?
1: ഇനി
0: സെവൻത്തിലേക്ക്. ഹൻസിക അല്ലേ?
1: മൻസിക.
0: ഓക്കെ, മൻസികക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടേ? പാട്ടേതാ വേണ്ടത്?
1: പാട്ട് എനിക്കൊരു കുഞ്ഞ അനിയനുണ്ട്, അപ്പൊ അനിയന് വേണ്ടി ഒരു പാട്ട് വേണം. വാവാവോ വാവേന്നും പറഞ്ഞൊരു
0: വാവാവോ വാവേ, എന്റെ വീട് അപ്പുവിന്റെ എന്നുള്ള ചിത്രത്തില് അല്ലേ? ആ പാട്ട് പാടിയിട്ടാണ് അനിയനെ ഉറക്കാറ്. അനിയന്റെ പേരെന്താ?
1: അനിയന്റെ പേര് വസുദേവ്. വീട്ടിൽ വിളിക്കുന്ന പേര് കേശു.
0: കേശു. ഓക്കെ, അപ്പൊ കേശുവിനെ ആ പാട്ടൊക്കെ പാടിയിട്ടാണ് മനസിക ഉറക്കാറല്ലേ?
1: 10 വർഷം ഞാൻ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ച എനിക്കൊരു വാവേ കിട്ടിയതാ.
0: ഹോ, വല്ലാത്തൊരു പ്രാർത്ഥനയാണുള്ളത്. അപ്പൊ അപ്പൊ വാവേനെ ഇങ്ങനെ താഴെ വെക്കാതെ തലയിൽ വെക്കാതെ ഇങ്ങനെ കൊണ്ടുനടക്കുകയാണല്ലേ? അപ്പൊ അപ്പൊ വസുദേവ് കുട്ടനും ഭയങ്കര ഭാഗ്യവാനാണ്, ഇങ്ങനെ ഒരു ചേച്ചിയെ കിട്ടിയല്ലോ.
1: അപ്പൊ
0: എത്രയായി കേശു? എത്രയായി?
1: 3 മാസമായി.
0: ആ, അപ്പൊ കല്യാണിയെ കാണുമ്പോ ചിരിക്കോ?
1: ചിരിക്കാറുണ്ട്.
0: ആ, അപ്പൊ ഇപ്പൊ 2 മാസം അവധി കിട്ടിയപ്പോ കേശുവിന്റെ കൂടെ ഇരിക്കാൻ പറ്റിയല്ലേ?
1: ഞാൻ അച്ഛനെ മാറി മാറി വിളിച്ചായിരുന്നു, അപ്പോഴൊന്നും എടുത്തില്ല. ഇപ്പൊ എടുത്തപ്പോ ഭയങ്കര സന്തോഷം. താങ്ക് യു.
0: എനിക്ക് സന്തോഷം. കല്യാണക്കുട്ടിയുടെ പാട്ട്, ഇഷ്ടപ്പെട്ട പാട്ടും കേശുവിന്റെ വിശേഷമൊക്കെ കേൾക്കാൻ പറ്റിയല്ലോ. പോണതിന് മുമ്പ് എനിക്ക് കേശുവിന് പാടിക്കൊടുത്ത പാട്ടൊന്ന് പാടി തരാമോ? പോട്ടെ, ഇത്രേ ഉള്ളൂ. ഇത്രയും പാടുമ്പോ തന്നെ കേശു ചിരിച്ചോളൂ അല്ലേ? കേശു ഉറക്കുവാണോ? ഉറങ്ങുവാണോ? അയ്യോ, അപ്പൊ അല്ലെങ്കിൽ നമുക്ക് പാട്ടൊന്ന് കേൾപ്പിക്കായിരുന്നു. കുഴപ്പമില്ല, അപ്പൊ വാവ ഉറങ്ങട്ടെ. അപ്പോ 7ാം ക്ലാസ്സിലേക്കാണ്, അപ്പൊ 7ാം ക്ലാസ്സിലെ മെഡിക്കൽ കുട്ടിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോ എല്ലാവിധ
1: ആശംസകളും.
0: അവർക്കൊക്കെ ശാന്തോം സ്കൂളിന്റെ മുഴുവൻ പേരെന്താ? ശാന്തോം സ്കൂളിന്റെ
1: ശാന്തോം സെൻട്രൽ സ്കൂൾ മൂക്കന്നൂർ.
0: മൂക്കന്നൂർ. ഓക്കെ, അപ്പൊ ശാന്തോം സെൻട്രൽ സ്കൂൾ മൂക്കന്നൂരിലെ അധ്യാപകർക്കും ടീച്ചേഴ്സിനും അവിടുത്തെ സ്റ്റുഡൻസിനും എല്ലാവർക്കും ആകാശവാണി കൊച്ചിയുടെ ഒരു ബിഗ് ഹായ്.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പോ 7ാം ക്ലാസ് അടിച്ചു പൊളിച്ച് പഠിക്കൂ, എന്നിട്ട് 4 മണിക്ക് ഓടി വന്ന് കേശുക്കുട്ടനെ കളിപ്പിക്കൂ.
1: ശരി,
0: അപ്പൊ ദാ പാട്ട് വന്നു കല്യാണക്കുട്ടിയുടെ.

0: നമസ്കാരം, വെള്ളിത്തിരയാണ്. ഹലോ ഹലോ,
1: ഹലോ.
0: ആ കേൾക്കാമോ?
1: ആ കേൾക്കാം.
0: ആ വെള്ളിത്തിരയാണ്, നമസ്കാരം. ആ
1: സീനയാണ്, മൂവാറ്റുപുഴയിൽ നിന്ന്.
0: മൂവാറ്റുപുഴയിൽ നിന്ന് സീനയാണ്. എന്തൊക്കെയുണ്ട് മൂവാറ്റുപുഴയുടെ വിശേഷം? ഷീല, ഷീല. ഓക്കെ,
1: പെട്ടെന്ന് കിട്ടുന്ന ഓർക്കില്ല കേട്ടോ, ഞാൻ
0: അതാണ്
1: ഒന്ന് വിളിച്ചതേ ഉള്ളൂ.
0: അതാണ് വെള്ളിത്തിര, നമ്മളങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഓർക്കാതെ വിളിച്ചാൽ പെട്ടെന്ന് കിട്ടും.
1: മുമ്പൊന്ന് വിളിച്ചിട്ടുണ്ട്.
0: ഓ ശരി ശരി,
1: മുമ്പൊക്കെ വിളിച്ചായിരുന്നു, ഫെബ്രുവരിയിലെ.
0: ഓ, അപ്പൊ നമുക്ക് ഒരു ഒരു കൊല്ലത്തിന് ശേഷമാണ് നാം സംസാരിക്കുന്നത് അല്ലേ, വെള്ളിത്തിര.
1: ആ
0: പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം, എന്ത് ചെയ്യുന്നു?
1: നല്ല വിശേഷം,
0: നല്ല വിശേഷമാണ്.
1: ഞാൻ ഹോംമേക്കറാണ്. ഹോംമേക്കറാണ്.
0: ഹോംമേക്കറാണ്. ആ അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ്, ഒരു മോളാണ്.
0: മോള് പഠിക്കാണോ?
1: മോള് പഠിത്തമൊക്കെ കഴിഞ്ഞു, ആൾക്ക് ഡോക്ടറാണ്.
0: ഓ ശരി. ഇനി
1: ഡിപ്പാർട്ട്മെന്റിൽ പിജി കഴിഞ്ഞിട്ട് മണിമല ഹോസ്പിറ്റലിൽ പത്തി
0: തുടങ്ങിയിട്ടുണ്ട്.
1: ആറ് മാസൊക്കെ.
0: എന്താണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്?
1: ഇ എൻ ടിയിലാണ്.
0: ആ അപ്പൊ ചെവിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി ചെന്നാ മതി അല്ലേ മോളുടെ അടുത്ത്?
1: ഓടി ചെന്നാ മതി.
0: ഇന്ന് നമുക്ക് ഏതാണ്,
1: പോകാൻ താമസമുണ്ട്.
0: ഇന്ന് നമുക്ക് ഏതാ പാട്ട് കേൾക്കണ്ടേ?
1: പാട്ട് ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് എനിക്ക് ഒരു ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ലെങ്കിലും എം ജി ശ്രീകുമാർ അടിപൊളി പാട്ട് വെക്കണം.
0: എം ജി ശ്രീകുമാറിന്റെ ഏതെങ്കിലും ഒരു അടിപൊളി പാട്ട്, നമുക്ക് ചന്ദനമണി.
1: ഒത്തിരി പുതിയത് വേണമെന്നില്ല, പഴയതാണെങ്കിലും.
0: ഇല്ല, നമുക്ക് കുറച്ച് അവിടെ ഇവിടെ ഇല്ലാത്തൊരു പാട്ട് കൊടുക്കാം. അപ്പൊ ചന്ദനമണി സന്ധികൾ, അതാണ് അദ്ദേഹത്തിന്റെ എല്ലാരും അല്ലേ. എം ജി ശ്രീകുമാർ ഫാനാണോ?
1: അങ്ങനെയില്ല, വളരെ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്.
0: ശരി ശരി ശരി. അപ്പൊ വീട്ടില് ഇപ്പോ

കലകളൊക്കെ പഠിച്ച് വലുതായി മാറി. അപ്പോൾ നമ്മൾ എങ്ങനെയാ സമയം ഇപ്പോൾ എന്തൊക്കെ എന്തിലാ ചെലവഴിക്കണം? മറ്റാണ് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കണം, അങ്ങനെ രാവിലെ സ്കൂളിൽ ഒരുക്കി വിടണം, അങ്ങനെയൊക്കെ പറഞ്ഞു പോലോ. ഇപ്പോൾ ഒത്തിരി സമയം കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ? ഹലോ. ഓ, പാട്ട് ചോദിച്ച ഉടനെ ആൾ പോയി എന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ആളുടെ ഇഷ്ടഗാനത്തിലേക്ക് പോകാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ പറയാം, 9446455888. ഒരിക്കൽ കൂടി പറയാം, 9446455888, ഇതല്ലെങ്കിൽ 0484242639. നമസ്കാരം, വെള്ളിത്തിരയാണ്. പേര് പറയാമോ?
1: രഘുനാഥൻ.
0: രഘുനാഥൻ, ആ എവിടെ നിന്നാണ് വിളിക്കുന്നത്? നാട്ടിക. നാട്ടികയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഫിഷർമാനാണ്.
0: ആ ഇന്ന് ഇന്ന് പോയോ?
1: ഞാൻ പോയിട്ട് ഒരു 3 ദിവസമായി.
0: ഓ ശരി ശരി. ആ പെട്ടെന്ന് കാലാവസ്ഥ മാറിയല്ലോ, എല്ലാവർക്കും ഉണ്ട് ഒരു ചെറിയ പനിയൊക്കെ. അപ്പൊ ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചു. ശരി ശരി. കുറയുന്നുണ്ടോ?
1: കുറവുണ്ട്.
0: ആ സാധാരണ പോവുകയാണെങ്കിൽ എപ്പോഴാ പോവാ? രാവിലെ
1: പോകും.
0: 4 മണിക്ക് പോകും. ആ നാട്ടിക ആ ബീച്ച് ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് തന്നെയാണ് പോകുന്നത്? അതെന്താ, അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമുക്ക് ആ ബീച്ച് മാറി ഇത് ഈ ചേറ്റുവ ഭാഗത്തേക്ക്
1: സൗകര്യം പോയി വന്നാൽ ആർബറിൽ കൂടെ ഇറങ്ങിപ്പോരാ, വളരെ സുഖമാണ്. ഞങ്ങൾക്ക് അവിടെ അയില് വന്നിട്ട് തെങ്ങും കെട്ടിയിടായി.
0: ഓ ശരി,
1: അങ്ങനത്തെ ഒരു സൗകര്യം. അപ്പൊ കേറി വരേണ്ട കാര്യമില്ല.
0: ഓ ശരി. ആ ഓക്കെ ഓക്കെ. ഇത് പലതരത്തിലുള്ള മീൻപിടുത്ത രീതികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ താങ്കളുടെയൊക്കെ രീതി എങ്ങനെയാ? വലയിടുവാണോ അതെയോ നമ്മൾ മുങ്ങാങ്കുഴി ഇട്ട് ഈ വല ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ.
1: ഞങ്ങള് വലയിടുന്നതാണ്.
0: വലയിടുകയാണ്. അപ്പോൾ ഇങ്ങനെ കടലിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങി വലയിട്ട് വലയിട്ട് വന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും തിരിച്ച് ബോട്ടിലേക്ക് കയറ്റും, അങ്ങനെയാണോ? നല്ല ആഴമുള്ള ഭാഗമൊക്കെയല്ലേ? അപ്പൊ ഇത് ഈ കടലിലൊക്കെ നീന്തണമെങ്കിൽ ഒരു അസാമാന്യ ധൈര്യമൊക്കെ വേണല്ലോ. ഇതെങ്ങനെയാ പഠിച്ചത് നീന്തലൊക്കെ?
1: ഇതെന്നുവെച്ചാൽ ഓവറായ സ്ഥലത്തൊക്കെ പോകണത് പടിഞ്ഞാറ്. അവിടെ സംഭവിച്ചാലും പറ്റൊന്നില്ല, സംഭവിക്കാറില്ല.
0: അപ്പൊ ആ മനക്കെട്ട് വേണം ഇതിന്റെ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങണമെങ്കിൽ.
1: അങ്ങനെ സംഭവിക്കാണ്ട്
0: ശരി ശരി. കുറച്ച് അലയൊക്കെ കൂടുതലുള്ള ഭാഗത്തൊക്കെ ആയിരിക്കും അല്ലേ? കുറച്ച് റഫ് സീ എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. അപ്പൊ ഇത് ഈ ബോട്ട് ഓടിക്കാനും കുറച്ച് കഴിവ് വേണല്ലോ. എങ്ങനെ, എവിടെയാണ് ഇളക്കം കൂടുതൽ ഇല്ലാത്തതെന്നൊക്കെ നോക്കി വേണ്ടേ പോവാൻ?
1: ഇല്ല, അങ്ങനൊന്നുമില്ല.
0: നോക്കി അങ്ങ് പോകും. നിങ്ങൾക്ക് അതെല്ലാം കൃത്യമായിട്ട് മനഃപ്പാടമായിരിക്കും ഏത് റൂട്ടിൽ പോകണം എന്നൊക്കെ. നമ്മളിങ്ങനെ കടലിനെ കരയിൽ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, കൂടി വന്ന് ഒന്ന് കാല് നനയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ശരാശരി മലയാളിയാണ്. പക്ഷെ ഈ കടലിനോട് മല്ലിടുന്നവർക്കാണല്ലോ അതിന്റെ എല്ലാ ഭാവങ്ങളും അറിയാവുന്നത്. കൊള്ളാം. അപ്പോ ഇന്ന് ഏതാ പാട്ട്, ഏതാ വേണ്ടത്?
1: പാട്ട് എനിക്ക് വേണ്ടത് ദീപം കയ്യിൽ പഞ്ചാരീപം. ആ പാട്ട് നീലക്കടമ്പ് സിനിമയിലെ.
0: നീലക്കടമ്പ് പടത്തിലെ. ഈ പാട്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്താ ഈ പാട്ട് ചോദിക്കാൻ കാരണം? ഈ പാട്ട് ഇഷ്ടമാണോ? എന്തുകൊണ്ടാണ് ഈ പാട്ടിനോടൊരു പ്രിയം?
1: എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പാട്ട്. ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്.
0: പാടാറുണ്ടോ? പാട്ട് പാടാറുണ്ടോ? ആസ്വദിക്കാറുള്ളൂ. ശരി ശരി. നമുക്ക് എന്തായാലും പാട്ട് കൊടുക്കാം. എന്ത് ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി. അപ്പൊ ഏതാ നാട്ടികയിൽ നിന്നും രഘുനാഥന്റെ പ്രിയ ഗാനം എല്ലാവർക്കുമായി വരുന്നു. ഒത്തിരി നന്ദി വിളിച്ചത്.
1: ഓക്കേ.

0: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണിത്?
1: ഓ റിയാസ്, ഞാൻ നോർത്ത് പറവൂരിനടുത്ത്
0: ആ
1: പറയുക തിരുപ്പാട് അമ്പലത്തിനടുത്ത് വിജയകുമാറാണ് വിളിക്കുന്നത്.
0: വിജയകുമാർ, നോർത്ത് പറവൂരിൽ നിന്ന്. എന്ത്
1: സാറേ, ഞാൻ
0: ആ പറയൂ.
1: ഞാൻ ഒന്നും പണിക്കൊന്നും പോകണില്ല, കണ്ണിന് പ്രശ്നമൊക്കെ.
0: ഓ ശരി ശരി. എന്താ, എന്തെങ്കിലും പറ്റിയോ കണ്ണിന്? എന്ത് പറ്റി?
1: കണ്ണിന് ഞരമ്പിന് കംപ്ലൈന്റ് വന്നിട്ട് ഇപ്പൊ ഒരു 10 കൊല്ലത്തോളമായി പണി.
0: ഓക്കെ. ഇപ്പൊ കാഴ്ചക്ക് കുറവ്.

0: ഉണ്ടോ? മങ്ങലുണ്ടോ? അതെയോ, കാഴ്ച ശേഷം പോയോ?
1: കാണാൻ പറ്റില്ല,
0: കാണാൻ
1: മുഴുവനായിട്ട്
0: പറ്റില്ല.
1: പോയത്
0: ഓയ്യോ, ഓക്കെ.
1: കാണാം.
0: അതെന്താ ഈ പ്രമേഹം? അതുപോലത്തെ എന്തെങ്കിലും ആണോ? അതെങ്കിലും അപകടം പറ്റിയതാണോ?
1: അല്ലല്ല, ഞരമ്പിന് കംപ്ലൈന്റ് ചെറുപ്പത്തിലേ വന്നിട്ട് അങ്ങനെ കംപ്ലൈന്റ് ആയി ആയി ആയി വന്ന് പോയതാണ്. ഒരു
0: ആണോ?
1: 13 കൊല്ലത്തിലും ആയി
0: ഓ,
1: പോയി പോയി
0: ശരി ശരി.
1: ഫുള്ളായിട്ടും.
0: അപ്പൊ
1: അങ്ങനെ
0: താങ്കൾ
1: ഞാൻ
0: അതിനെ എങ്ങനെയാണ് ഒന്ന് മറികടന്നത്?
1: മറികടന്നത് ഇപ്പൊ ഭാര്യ എന്തായാലും പണിക്ക് പോകും, അങ്ങനെ പോകണം. പിന്നെ രണ്ട് കുട്ടികളാണ്, മോളുടെ കല്യാണം കഴിഞ്ഞു, മകന്റെ കല്യാണം കഴിഞ്ഞു, അവർക്കാരും കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ
0: അങ്ങനെ നമ്മളാ അതില് തളർന്നു വീണില്ല, മുന്നോട്ട് പോയി ജീവിതം.
1: അതെ അതെ അതെ
0: കൊള്ളാം. റേഡിയോ ഒക്കെ റേഡിയോ കേൾക്കാറുണ്ടോ?
1: റേഡിയോ സ്ഥിരം റേഡിയോ കേൾക്കും. റേഡിയോ ആണ് നമ്മൾ കേൾക്കണത്, റേഡിയോ സ്ഥിരം കേൾക്കും.
0: കേൾക്കാറുണ്ട്.
1: ഞാൻ വിളിക്കാതെ വിളിക്കാറുണ്ട്. ഒരു 3 കൊല്ലമായിട്ട് എനിക്ക് ഞാൻ വിളിക്കാറില്ല. എല്ലാവർക്കും നമ്മൾ അവസരം കൊടുക്കണല്ലോ.
0: തീർച്ചയായും തീർച്ചയായും, വളരെ നല്ലൊരു മനസ്സാണ് താങ്കളുടേത്. കാരണം നമുക്ക് പലപ്പോഴും അങ്ങനെ പരാതികളും കേൾക്കാറുണ്ട്, ഇങ്ങനെ വിളിച്ചവർ തന്നെ വീണ്ടും വിളിക്കുന്നു, അവർക്ക് അവസരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ്.
1: അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല.
0: അതെ അതെ,
1: നമ്മള് ഇടക്ക് വിളിക്കുക, ഇടക്ക് 1 ലക്ഷത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ വിളിക്കുക.
0: തീർച്ചയായും തീർച്ചയായും, എല്ലാവർക്കും അവസരം കൊടുക്കും. എല്ലാവരുടെയും നല്ല അവരുടെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴാണല്ലോ നമുക്കും നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെ ആയിരിക്കണം എന്നില്ല, പല പാട്ടുകൾ കേൾക്കാത്ത പാട്ടുകളും ഉണ്ടാവും അല്ലേ. ഇന്ന് നമുക്ക് ഏതാ പാട്ട് കേൾക്കണ്ടേ?
1: ഞാൻ ഒരു പാട്ട് ജയേട്ടൻ പഴയ പാട്ടാണ് പറഞ്ഞേക്കണത്. ജയേട്ടൻ പഴയ പാട്ട് വെച്ചാല് വാഴമുനം തണ്ടിലെ മാരിവില്ലേ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ.
0: വാഴമുളം തണ്ടിലെ മാരിവില്ലേ അല്ലേ? സിനിമ ഓർമ്മയുണ്ടോ?
1: സിനിമ ഓർമ്മയില്ല, സിനിമ ഓർമ്മയില്ല.
0: സിനിമ
1: അധികം പഴക്കമില്ലാത്ത
0: ആണോ? പാഴ്മുളം തണ്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇവർ വിവാഹിതരായാൽ എന്നൊരു ചിത്രത്തിലെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് അത് അല്ല, അത് രതീഷ് കുമാർ എന്ന് പറഞ്ഞ ആളാണ് പാടിയിരിക്കുന്നത്. ജയേന്ദ്രമാർ. പിന്നെ പിന്നെ ഉള്ളത് പാഴ്മുളയും എന്നുള്ളൊരു ഒരു പാഴ്മുളയും എന്നുള്ളൊരു പാട്ട് തന്നെ അത്. പക്ഷെ ആ ജയേന്ദ്രൻ അല്ല ആ പാട്ടും പാടിയിരിക്കുന്നത്. പറഞ്ഞോളൂ.
1: മകന്റെ മോളുണ്ട്, അതിന്റെ അടുത്ത് കൊടുക്കട്ടെ.
0: കൊടുക്കൂ കൊടുക്കൂ. അപ്പൊ നമുക്ക് ജനറേഷൻ മാറ്റി പിടിച്ചു നോക്കാം, അടുത്ത പാട്ട് ഏതാ നോക്കട്ടെ. ഹലോ,
1: പാട്ട് പറ.
0: ആരാണിത്? പാട്ട് വേണം. ഏത് പാട്ടാണ് വേണ്ടത്? കല്യാണി ഫാൻ ആണോ? ഓക്കെ, ലോകയിലെ പാട്ടാണ് വേണ്ടത്. ലോക കണ്ടോ? സിനിമ കണ്ടോ? ആ നോർത്ത് പറവൂര് ആ സൈഡാണ് ലോക എന്ന് കേട്ടു. കണ്ടിരുന്നു അവിടെ വരുന്നത്? കണ്ടാ? ഇങ്ങനെ ആകാശത്തുനിന്ന് വരുന്നത് കണ്ടോ ലോക? കല്യാണി വന്ന അവിടെയൊക്കെ വന്നല്ലേ? ഓ ശരി ശരി, അത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് പേര് പറഞ്ഞില്ല? ഇവ ഇവ ബിനു. അഭിനവ്. അഭിനവ് എന്നാണ് പേര്. ഓക്കെ ശരി ശരി. ആ അപ്പോ നമുക്ക് ലോകയിലെ പാട്ട് തന്നെ എന്തായാലും കേൾക്കാം. ലോകയിലെ ഏതെങ്കിലും പ്രത്യേകം പാട്ട് വേണോ? ഏത് പാട്ടാണെന്നുള്ള ലോകയിലെ ഏത് പാട്ടാ വേണ്ടത്? കല്യാണിയെ കുറിച്ചിട്ടുള്ള പാട്ട്. പാട്ട് പാടിത്തരാൻ പറ്റുമോ ഞങ്ങക്ക്? ആ പറ, പാടിക്കോ. ആ കല്യാണിയാണ്, അതൊരു ആൽബം സോങ് ആണ്. നമുക്ക് ആ പാട്ട് ഇവിടെ ഇല്ല. നമുക്ക് ലോക എന്നുള്ള ചിത്രത്തിലെ ഒരു പാട്ട് തരാം. കല്യാണി പ്രിയദർശൻ അഭിനയിച്ച ഒരു പടത്തിലെ പാട്ട് കൊടുക്കാം. അത് മതിയോ? അത് കുഴപ്പമില്ല, അത് ഓക്കെ അല്ലേ? ഓക്കെ. ഈ പാട്ടും കൊള്ളായിരുന്നു കേട്ടോ, നല്ല പാട്ടാണ്. ആ എന്തോ കേട്ടില്ല. അനിയത്തി ഉണ്ടോ? ഓഹോ, അപ്പൊ ഈ അഭിനവ് ഇവ അഭിനവിന് ഒരു അനിയത്തി കൂടെ ഉണ്ടോ?

ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ലോകയിലെ പാട്ട് കേൾക്കാം കേട്ടോ. ശരി, അപ്പോൾ കല്യാണി പാട്ടൊക്കെ കൊള്ളായിരുന്നു, അപ്പോൾ ഇനി ഒത്തിരി പാട്ടൊക്കെ പഠിക്കൂ, എന്നിട്ട് വിളിക്കൂ, എന്നിട്ടൊക്കെ പാടി തരണം കേട്ടോ. ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒത്തിരി നന്ദി വിളിച്ചതിന്. ശരി ശരി.

0: വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം. ഹലോ,
1: സ്വാഗതം.
0: നമസ്കാരം. ആരാണിത്?
1: ഞാൻ റോസി ചാക്കോ.
0: റോസി ചാക്കോ, എവിടെ നിന്ന് വിളിക്കുന്നു?
1: പള്ളിക്കര.
0: പള്ളിക്കരയിൽ നിന്നാണ്? പള്ളിക്കരയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് വരുന്നതെന്ന്
1: കേട്ടിട്ടുണ്ട്.
0: വണ്ടർലയുടെ അടുത്ത്. ഓക്കെ, അവിടെ ഒരു പവർ ഗ്രിഡിന്റെ ഒക്കെ ഒരു വലിയ ഒരു സംഗതിക്ക് ഇല്ലേ? പവർ ഗ്രിഡ്, വലിയ കറണ്ടൊക്കെ, ട്രാൻസ്ഫോമർ ഒക്കെ ഇരിക്കുന്നു. അതൊക്കെ പള്ളിക്കരയുടെ അഭിമാനമാണ് നിങ്ങൾ പറയേണ്ടതൊക്കെ. ഈ ഭാഗത്തൊക്കെ കറണ്ട് കൊടുക്കുന്ന അവിടെ നിന്നാണെന്നൊക്കെ പറയണ്ടേ. എന്ത് ചെയ്യുന്നു താങ്കൾ? എന്ത് ചെയ്യുന്നു?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്.

0: അപ്പൊ വീട്ടില് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഓ ശരി ശരി. അപ്പൊ പിന്നെ പിന്നെ അവിടുന്ന് ജോലി വിട്ടോ അതെയോ റിട്ടയറായോ എന്താ പറ്റിയത്?
1: അത് മോള് പ്രസവിച്ച് കിടന്നപ്പോ ആരും ഉണ്ടായില്ല, അപ്പൊ ഞാൻ ജോലി വേണ്ടെന്ന്
0: വെച്ചിട്ടുണ്ട്.
1: മോള് ജോലിക്കോ?
0: ജോലിക്കോ. എന്താ മോളുടെ പേരെന്താ?
1: മോളുടെ പേര് ബിൻസി.
0: ബിൻസി. ആ അപ്പൊ വാവയ്ക്ക് വാവ വലുതായോ?
1: ബിൻസി
0: ആളാണോ ബഹളം വെക്കണ പുറകില്?
1: ആൺകൊച്ചുണ്ട് പെൺകൊച്ചുണ്ട്, മൂത്തത് 9-ലോട്ടായി.
0: ഓ ശരി ശരി ശരി. വലിയതായി ആൾക്കാരൊക്കെ വലിയ ആൾക്കാരായി.
1: അവളുടെ പേര് അബിയാണ്.
0: ഇപ്പൊ അവധിയാണല്ലോ അല്ലേ?
1: അവന്റെ പേര് അലൻ.
0: അബിയും അലനും.
1: അപ്പൊ അവക്കടെ ഒരു ബെസ്റ്റ് കൂട്ടുകാരി അടുത്ത് ഉപ്പുണ്ട്, ദേവു.
0: ദേവു ഇന്ന് കളിക്കാൻ
1: വന്നായിരിക്കും. ഇവരൊക്കെ പാട്ടുകാരാണ് കേട്ടോ.
0: ആണോ? അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും ഒരു കച്ചേരി എടുത്തിട്ടുള്ളൂ. അപ്പൊ ഒരു പാട്ട് പാടാം, എന്നാ എല്ലാരോടും ഒരുമിച്ച് പാട്ട് പാടാം. ദേവും അഭിയൊക്കെ ഒരുമിച്ച് ഒരു പാട്ട്
1: പാടാം.
0: എന്താണ് നിങ്ങളത്? അമ്മൂമ്മ ഇങ്ങനെ ഇരുന്ന് ചോദിക്കാണ്, കെഞ്ചുകയാണ്. ഒരു പാട്ട് പാടും. ആളോടിയോ? ഹലോ, ആരാ? അബിയാണോ? ആ അബിയും ദേവും അവിടത്തെ പള്ളിക്കരയിലെ വളരെ മികച്ച പാട്ടുകാരാണെന്ന് ഇവിടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ആകാശവാണിക്കാർക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരില്ലേ? ആ പാടിക്കോളൂ.
1: തുമ്പപ്പൂ പോലെ തിരിച്ചും

0: നെഞ്ചത്തെ കുറുകൾ മുനയോ തുമ്പപ്പൂ പോലെ ചിരിച്ചും തുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം.
1: കഴിഞ്ഞില്ലേ? നന്നായി പാടി കേട്ടോ, വളരെ നന്നായിട്ട് പാടി. അവിടെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകാറുണ്ടോ?
0: പണ്ട് കട്ടുറുമ്പ് പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്ന.
1: ഓ ശരി ശരി ശരി. അപ്പൊ പാട്ട് പഠിക്കുന്നുണ്ടോ? ആ ശരി ശരി. പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ?
0: പഠിക്കാൻ പോകുന്നില്ല, ഇങ്ങനെ പാടി പഠിച്ചതാ അവള് സ്വന്തമായി.
1: പാട്ടൊക്കെ പഠിക്കാൻ വിടൂ, അവളുടെ നല്ല സ്വരമാണല്ലോ. പിന്നെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കൂടുതൽ ആളുകളെയൊക്കെ കാണുകയും നമ്മുടെ സംഗീതം മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യാലോ.
0: ഡാൻസ് പഠിക്കാൻ കുറച്ച് നാള് വിട്ടു, ഡാൻസ് ഒക്കെ അറിയാം.
1: ആണല്ലേ? ഓ ശരി ശരി. നമുക്ക് ഇന്ന് ഇന്ന് ഏത് പാട്ടാണ് താല്പര്യം? പാട്ട് പാട്ട് പഠിക്കട്ടെ, കുറച്ച് ശാസ്ത്രീയമായിട്ടൊക്കെ അഭ്യസിക്കട്ടെ. നമുക്ക് ഇന്ന് ഏത് റോസിച്ചയ്ക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് വേണ്ടത് ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടത്തെ.
1: ആണല്ലേ? ഓക്കെ, ഒരു കൊച്ചു സ്വപ്നത്തിൽ നിന്നുള്ള പാട്ട് കൊടുക്കാം. അപ്പൊ പാട്ട് പാടി പാടുന്നുണ്ടോ? അമ്മൂമ്മയും കൂടെ ഒരു പാട്ട് പാടിയാ നമുക്ക് ഇന്ന് കുടുംബത്തിൽ എല്ലാരും പാട്ടുകാരാ ഞങ്ങൾ അംഗീകരിക്കാം.
0: ഞാനിപ്പോ
1: ഈ പാട്ട് തന്നെ പാടിക്കും, ഒരു ലൈൻ പാടിയാ.
0: ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കില്ല.
1: മതി, അപ്പോൾ സമ്പൂർണ്ണ സംഗീത കുടുംബമായി നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ എവിടെ നിന്നാണ് നമ്മുടെ അഭിയയുടെ ഒക്കെ ആ സംഗീതവാസന വന്നതെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ടിലേക്ക് പോവാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
0: അവളുടെ കൂട്ടുകാരി ദേവു, ജോയല്, നന്ദു, പിന്നെ അവക്കട അനിയൻ അലൻ, അന്നാമോള്.
1: ശരി.

0: ആളു ഇപ്പൊ കൊച്ചുമോളുടെ കൂട്ടുകാരൊക്കെ അറിയാം, അതെല്ലാം അതിലൊരാളാണല്ലോ ഇപ്പോ. ആ അപ്പൊ ഗേൾസ് ഗ്യാങ്ങി പെട്ടു. ശരി ശരി, അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഇതാ പാട്ട് വരുന്നു. ഒത്തിരി നന്ദി വിളിച്ചതിന്.
1: താങ്ക് യു.

0: നമസ്കാരം, വെള്ളിത്തിരയാണ്.
1: താങ്ക് യു സാർ.
0: വെൽക്കം. ആരാണിത്?
1: ഞാൻ ജയന്റെ ആന്തോണിക്കല്.
0: ജയൻ
1: കരുമാനൂര്.
0: കരുമാനൂര് നിന്നല്ലേ? കരുമാനൂരിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം സാറേ,
0: നല്ല വിശേഷമായിട്ടിരിക്കും. ജയൻ എന്ത് ചെയ്യാ?
1: ഞാൻ എന്റെ ഒരു അനുജന്റെ ഒരു കടയുണ്ടേ, നല്ല സ്നാക്സ് ഒക്കെ കട ചായ ഒക്കെ ഉള്ള വൈകുന്നേരം അത്യാവശ്യം കച്ചവടക്കുണ്ട്, അപ്പൊ അതിന് സഹായിക്കാൻ പോയി നിൽക്കും.
0: സഹായിക്കാണ്. വൈകുന്നേരം
1: വൈകുന്നേരം കൂടുതലുണ്ടാവുള്ളു, രാവിലെ തുടങ്ങിയിട്ടുണ്ട്, വൈകുന്നേരം ആകുമ്പോ കുറച്ച് കൂടും.
0: വൈകുന്നേരം
1: കടികള് വാങ്ങിക്കാൻ, വീടുകളൊക്കെ വാങ്ങിക്കാൻ ആൾക്കാർ.
0: കടിയൊക്കെ അവിടെ ഉണ്ടാക്കുവാണോ?
1: അവിടെ ഉണ്ടാക്കണം, ജോലിക്കാരായിട്ട്
0: ഉണ്ടാക്കിയാണ്. അപ്പൊ ജയന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതാ ഇതില്?
1: ഞാൻ ഉണ്ടാക്കി പിന്നെ സെയിലും ഉണ്ട്.
0: സെയിലുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്യണം.
1: എന്റെ അനുജന്റിന്റെ കട.
0: അനുജന്റെയാണ് കട. അപ്പൊ രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്യണം.
1: അതന്നെ, അത്രയുള്ളു.
0: അവിടെ ഇപ്പൊ ഏതാ ഏറ്റവും കൂടുതൽ വിറ്റു പോകുന്ന? ഇതെന്താ
1: വിറ്റു പോണത്? പഴംപൊരി, നമ്മുടെ ഉഴുന്നുവട, ഉണ്ടംപൊരി, പിന്നെ സമൂസ ഒക്കെ ഉണ്ട്.
0: എല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തോണ്ടോ അവിടെ പോയി?
1: ഇല്ല, ഉണ്ടാക്കണം.
0: ലൈവ് നമ്മൾ കാണിക്കുകയാണ്.
1: നല്ല സാധനമാണ്, ഫ്രഷ് സാധനമാണ്.
0: അപ്പൊ ഇപ്പൊ ഇപ്പോഴാണ് ഒരു ചെറിയൊരു മഴക്കാറൊക്കെ ഉള്ളപ്പോ ആളുകൾക്ക് ഒരു ചൂട് ചായ
1: വീട്ടിലേക്ക് ഉണ്ടാവാനും പാർസലായിട്ട്.
0: ശരി ശരി. അപ്പൊ അത് എന്തായാലും കച്ചവടം നല്ല തകൃതിയായിട്ട് തന്നെ പോട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് പാട്ട് ഏതാ വേണ്ടേ?
1: എനിക്ക് ഒരു പഴയ സിനിമ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിദ്യാർത്ഥി എന്ന സിനിമയിൽ ഈ പാട്ട് എനിക്ക് വേണ്ടത്.
0: വിദ്യാർത്ഥി എന്ന
1: പറയാ.

0: തരും വാർത്തിങ്കൽ കടിവയ്ക്കും രാവിൽ വാസനപ്പൂവുകൾ വിരിയും രാവിൽ. ഈ പാട്ട് എനിക്ക് വേണ്ട,
1: അസലായി പാടി കേട്ടോ.
0: താങ്ക് യു സാർ.
1: അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടിയാണോ ഈ കടയിലും പണിയെടുക്കണ?
0: ഞാൻ അത്യാവശ്യം പാട്ടൊക്കെ പാടും.
1: പാടും. ആ അപ്പൊ ആളുകൾ കടി വാങ്ങിക്കാൻ വരുമ്പോ ഒരു പാട്ടും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്
0: അല്ലേ?
1: പറയൂ പറയൂ പറയൂ.
0: അത് സലീം കെ കെങ്സൻ നീരിക്കോട്, പിന്നെ സാജൻ നെടുകപ്പള്ളി, പ്രവീൺ തട്ടാമ്പടി, റസാഖ് നീരിക്കോട്, ഈ നാലുപേർക്കും ഡെഡിക്കേറ്റ് ചെയ്യണം സാർ.
1: അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് എന്തായാലും ഈ പാട്ടിലേക്ക് പോവാം. അപ്പോൾ ഒത്തിരി നന്ദി വിളിച്ചതിനും പാട്ട് പാടി തന്നതിനും.
0: ഓക്കെ, താങ്ക് യു സാർ.

ഒരു അറിയിപ്പുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484

0: 4 2 6 3 9 7 അല്ലെങ്കിൽ 0 4 8 4 2 4 2 6 3 8 7 അല്ലെങ്കിൽ 9 4 4 5 5 8 8 8 എന്ന നമ്പറിൽ വിളിക്കുക. 3 മണി മുതലുള്ള പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ. അറിയിപ്പ് കഴിഞ്ഞു, നമുക്ക് വെള്ളിത്തിരയിലേക്ക് മടങ്ങി വരാം. അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം, വെള്ളിത്തിരയാണ്. ഹലോ,
1: നമസ്കാരം. റിയാസ് അല്ലേ?
0: റിയാസ് ആണ്, പറയൂ.
1: അല്ല, അത്ര നാളായി നമ്മ ഈ വെള്ളിത്തിരയിലേക്ക് ഒന്ന് വിളിക്കാനിരിക്കണന്ന് അറിയാമോ?
0: ആണോ, പേരെന്താന്ന് പറഞ്ഞില്ല.
1: എന്റെ പേര് ഹൗലത്ത്.
0: കേട്ടില്ല.
1: ഹൗലത്ത്.
0: ഹൗലത്ത് അല്ലേ? എവിടെ നിന്നാ വിളിക്കുന്നത്?
1: പനേപ്പള്ളി.
0: പനേപ്പള്ളി എന്നാണ് വിളിക്കുന്നത്. ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ടേ?
1: നായിക കല്ലില.
0: നിൻപദങ്ങളിൽ നൃത്തമാടും എന്നുള്ള പാട്ടാണ് വേണ്ടത്. ശരി ശരി, അപ്പൊ നമുക്ക് പാട്ടിൽ നിന്ന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, എന്റെ അമ്മയുടെ മോളുണ്ട് ഇപ്പറ, എന്റെ മരുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്,
0: ആ വീട്ടിലെല്ലാരും ഉണ്ട്.
1: ആ, എന്റെ ജേഷ്ഠത്തി കാലൂരുണ്ട്, ബുഷറ.
0: ഓ ശരി.
1: ആ, എല്ലാവർക്കും വേണ്ടിട്ടാണ്.
0: അവർക്കെല്ലാം
1: കാലാണ് വിളിക്കണത്.
0: ആ, ഇപ്പഴാണല്ലോ നമുക്ക് സംസാരിക്കാൻ പറ്റിയത്.
1: ആ, റിയാസ് ഇരിക്കുമ്പോ നമ്മള് നോക്കാറുണ്ട്, ഇരിക്കുമ്പോ നോക്കും, പക്ഷെ നമ്മക്ക് കിട്ടൂല.
0: കിട്ടുന്നില്ല, അത് എല്ലാവരും ഒരുമിച്ച് വിളിക്കുകയാണല്ലോ, അതുകൊണ്ടാണ്. എന്തായാലും ഇന്ന് നമുക്ക് എന്തായാലും മിണ്ടാൻ പറ്റിയല്ലോ. എന്ത് ചെയ്യുന്നു?
1: ഞങ്ങൾ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്. അപ്പൊ ഇന്ന് എല്ലാവരും കൂടെ ഇന്ന് വീട്ടിലെല്ലാവരും കൂടിയതാണോ? എല്ലാവരും
1: ഉണ്ടല്ലോ.
0: അവിടെ അടുത്തൊക്കെയാണ്. അത് നല്ല രസമാണല്ലോ. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ നിന്ന് വിളിച്ചാ പോരെ അല്ലേ? എല്ലാരും ഓടി വരും.
1: റിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചേട്ടത്തിന്റെ മോന്റെ പേര് റിയാസ് എന്നാണ്.
0: ഈ പേരാണല്ലേ? ശരി ശരി. അപ്പൊ നമുക്ക് ഇന്ന് എല്ലാവർക്കും വേണ്ടി നിൻപദങ്ങൾ എന്നുള്ള പാട്ട് കൊടുക്കാം. അപ്പൊ എല്ലാരും അവിടെ ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു.
1: ആ, നമ്മൾ നിങ്ങളുടെ ശ്രോതാക്കളാണ്ട്ടാ, നമ്മളെ മറക്കരുത്. ഇങ്ങനെ വിളിക്കുമ്പോ ആരും എടുക്കണം കൂടിയില്ല.
0: ഞങ്ങള് മറക്കോ? ഞങ്ങളെ മറക്കില്ലല്ലോ. നിങ്ങളൊക്കെ ഉള്ളോണ്ടല്ലേ ഞങ്ങള് ഇങ്ങനെ പാട്ടൊക്കെ കേൾപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് മിണ്ടാൻ പറ്റൂല്ലോ. അപ്പൊ ഇനിയും എന്തായാലും 3 മാസം കഴിയുമ്പോ എന്തായാലും വിളിക്കുക കേട്ടോ. ഓക്കെ. അതെ, ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഒത്തിരി നന്ദി വിളിച്ചത്.
1: ശരി അമ്മ.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്, സാങ്കേതിക സഹായം നൽകിയത് വിജു വർഗീസ്, സി പി ശ്യാംലാൽ, പാട്ടുകൾ എടുക്കാൻ സഹായിച്ചത് കിരണ്യ. വിളിച്ച എല്ലാവർക്കും നന്ദി. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്. വെള്ളിത്തിര.
1: തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
2: ആകാശവാണി FM വാർത്തകൾ.
3: ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. നോർവെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. തെരുവ് നായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച നായകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാമെന്നും കോടതി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖറാണ് സമിതിയുടെ അധ്യക്ഷൻ. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. കേരളത്തിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കേരളത്തിലെ ആയുഷ് ഹെൽത്ത് ആന്റ് വെൽനസ് സെന്ററുകളും ഡിസ്പെൻസറികളും NABH നിലവാരത്തിൽ ഉയർത്താനുള്ള 3-ാം ഘട്ട വിലയിരുത്തൽ ആരംഭിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 90 പൈസയുടെ വർധന. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ 2-ാം തവണയാണ് വില വർധിക്കുന്നത്. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം മതിപ്പുറം പള്ളിവിളാകം മേഖലയിൽ 10 വർഷം മുൻപ് നഗരസഭ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ VV രാജേഷ് നേരിട്ട് പരിശോധിച്ചു. ഫ്ളാറ്റുകളുടെ ശോച്യാവസ്ഥ പരിശോധിച്ച് പരിഹാര നടപടികൾ എടുക്കുമെന്ന് മേയർ. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ FC പോരാട്ടം. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന.
2: ആകാശവാണി FM വാർത്തകൾ.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരസ്പരം തത്സമയ ഫോണിൻ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി പറയുന്നത് സീനിയർ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് ആണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446455888. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397 ഈ നമ്പറുകളിലും വിളിക്കാവുന്നതാണ്. ഡോക്ടർ സി പി സോമനാഥ് സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടറെ പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആമുഖമായി മെയ് 24 സ്കിസോഫ്രീനിയ ഡേ എന്ന് പറയാറുണ്ട്. എന്താണ് ഈ സ്കിസോഫ്രീനിയ, എന്താണ് ഈ ദിനാചരണത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞ് തുടങ്ങാമെന്ന് തോന്നുന്നു.
1: മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, മാനസിക അനാരോഗ്യത്തിൽ ഏറ്റവും പ്രധാനമായ അവസ്ഥയ്ക്കാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തീവ്രമായ മാനസിക രോഗാവസ്ഥയ്ക്കാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. തീവ്രമായ ഒരു മാനസിക രോഗമാണ് സ്കിസോഫ്രീനിയ. സ്കിസോഫ്രീനിയയെക്കുറിച്ചുള്ള അറിവ് മനുഷ്യന് കാലങ്ങളായിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൃത്യമായ ലക്ഷണങ്ങളെ ഉൾപ്പെടുത്തി കൃത്യമായ ഒരു ഡയഗ്നോസ്റ്റിക് ഗൈഡ്ലൈൻ പിന്നീട് കുറേ കാലം മുമ്പാണ് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഗൈഡ്ലൈൻസ് രൂപപ്പെടുത്തുന്നതും. ക്ലിയറായിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ സ്കിസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്ത അതേ മാനദണ്ഡം ഉപയോഗിച്ച് ഇപ്പം വിദേശ രാജ്യത്തും ഒരാൾ, ഒരു ഡോക്ടർക്ക് സ്കിസോഫ്രീനിയ ഡയഗ്നോസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിലൊരു കൺസിസ്റ്റൻസി കാണും. അപ്പം ഈ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തീവ്ര മനോരോഗമാണെന്ന് പറഞ്ഞു. അപ്പം അതിൽ പ്രധാന ലക്ഷണങ്ങൾ എന്താണ്? അത് ആ ലക്ഷണങ്ങളെ വെച്ചാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്.
0: നമുക്ക് ആ ലക്ഷണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോൾ വന്നിട്ടുണ്ട്. ഡോക്ടർ,
1: ശരി.
0: ഹലോ ഹലോ, പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ, കേൾക്കാമോ?
2: കേൾക്കാം.
0: ആ, പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളാണ് ഇന്ന് പരിഗണിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രശ്നം, പറഞ്ഞോളൂ. ഡോക്ടർ സി പി സോമനാഥ് മറുപടി പറയും.
2: പിന്നെ
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ്. നിസ്സാര കാര്യത്തിനാണെങ്കിലും പുള്ളി ഭയങ്കര
1: പിണക്കവാ,
2: ഭയങ്കര ദേഷ്യവും. അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കണം, പിന്നെ കൂട്ടുകൂടാനായിട്ടൊക്കെ വരാൻ ഭയങ്കര മടി. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് പറയുന്നത്? ദേഷ്യം
1: ഇല്ല അമ്മ. ഇത്രയും വിവരം വെച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കാൻ പറ്റും. ഇപ്പം പെട്ടെന്ന് ഫീലിംഗ് ഉണ്ടാവുന്നു, അത് കാരണം പെട്ടെന്ന് പിണങ്ങിയിരിക്കുന്നു, കുറേ നേരം എടുക്കും പിന്നീട് ഒരു സൗഹൃദത്തിലാവാൻ, ദേഷ്യം വല്ലാതെ പ്രകടിപ്പിക്കുന്നു. ഇത്രയല്ലേ അമ്മ പറഞ്ഞത്? അതെ അതെ. കുഞ്ഞു കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കിയാലും അവൻ ഭയങ്കര പിണക്കമാ. പിന്നെ കുറേ മണിക്കൂറുകൾ എടുക്കുവോ? കുറേ മണിക്കൂറുകൾ എടുക്കുവോ പിന്നെ ഒന്ന് ശരിയായി വരാൻ? കുറേ മണിക്കൂറുകൾ എടുക്കുവോ? കുറേ നേരം പിണങ്ങിയിരിക്കുവോ? അപ്പൊ അത് കാണിക്കുന്നത് ഒരു വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മനസ്സാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയങ്ങൾ പോലും ആ മനസ്സിന് വല്ലാതെ വ്രണപ്പെടുത്തുന്നു. മനസ്സിലായില്ലേ? അപ്പം അത് താങ്ങാൻ അവന് ശക്തിയില്ല. മനസ്സ് പ്രതിരോധിക്കുന്നത് കോപം കൊണ്ടാണ്. ആ പെട്ടെന്നുള്ളൊരു ദേഷ്യവും എല്ലാവരോടും എടുത്തു ചാടി ദേഷ്യപ്പെട്ടിട്ട് പിന്നീട് സൈലന്റ് ആയിട്ടിരിക്കുന്നു. മനസ്സിലായി? ആ, കുറെ കഴിയുമ്പോഴത്തേക്ക് അവൻ അതെല്ലാം മറന്ന് വീണ്ടും സൗഹൃദത്തിലേക്ക് വരുന്നു. അതെ അതെ അതെ. അല്ല, അത് നമ്മുടെ വൈകാരിക സ്ഥിരത, ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയും. വൈകാരികമായ ഒരു സ്ഥിരമായ ഭാവം നിലനിർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്ക്. പെട്ടെന്ന് വല്ലാണ്ട് ഫീൽ ചെയ്യുകയും പെട്ടെന്ന് സന്തോഷം ഇല്ലാതാവുകയും ആ സമയത്ത് അമിതമായ കോപം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെയുള്ളവർ. അപ്പം ആ കോപം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്ന കൂടാണ്ട്

0: തന്നെത്താന് ഉപദ്രവിക്കുന്ന ഒരു രീതിയും ചിലർ പ്രകടിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലോട്ടോ കയ്യിലിട്ടോ നെഞ്ചിലിട്ടോ കടിക്കുക, നമ്മൾ തന്നെ സ്വയം അങ്ങനെയും ചെയ്യും ചിലർ. ഇപ്പം ഈ മോൻ ചെയ്യുന്നുണ്ടെന്നല്ല പറഞ്ഞത്. അപ്പം അങ്ങനെ ആ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് കുറവാണത് കാണിക്കുന്നത്, മനസ്സിലായില്ലേ? നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും, പക്ഷേ നമ്മളതിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിജീവിച്ച് പിന്നെ വളരെ വേഗം തിരിച്ച് സമനിലയിലേക്ക് എത്തും. ആ സമനിലയിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കുന്നു ഇവരൊക്കെ, മനസ്സിലായില്ലേ? അവർക്ക് കുറേയധികം നേരം പിണങ്ങിയിരുന്നിട്ട് പിന്നീട് അവരുടെ മനസ്സ് ഒന്ന് സമാധാനത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പം അത് നമുക്ക് ഇത്രയും മാത്രം പറഞ്ഞതിൽ നിന്ന് അങ്ങനെ മാത്രമേ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി ഇവന് ഇതിനപ്പുറമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നുള്ളത് അവനോട് സംസാരിച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അപ്പം ഏറ്റവും നല്ലത് നിങ്ങളെ ഒരു മനോരോഗ വിദഗ്ധനെ അല്ലെ മാനസിക ചികിത്സകനെ അടുത്തുള്ള ആരെങ്കിലും ഒന്ന് കുട്ടികളെ കാണാൻ. ഇവൻ എത്ര വയസ്സുണ്ടെന്നാണ് പറഞ്ഞേ? വയസ്സെത്ര അമ്മേ?
1: 17.
0: ആ അപ്പം കുട്ടികളെ പിന്നെ കുട്ടികളെയും കൗമാരപ്രായക്കാരെയും കാണുന്ന മാനസിക രോഗ വിദഗ്ധരെ അല്ലെ മനോരോഗ ചികിത്സകരെ ആരെങ്കിലും അല്ലെ മനഃശാസ്ത്രജ്ഞരെ ആരെങ്കിലും കണ്ട് ഒന്ന് കൗൺസിൽ ചെയ്യുകയും ഇനീഷ്യലി തുടക്കത്തിൽ അവനെ ഒന്ന് ശരിയായി അവനോടൊന്ന് സംസാരിക്കുകയും അവൻ്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതിനപ്പുറമായി അവൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ, മനസ്സിലായി? ഇത് നമ്മ പുറത്ത് കാണുന്ന ഒരു പ്രശ്നമേ അമ്മ പറയുന്നുള്ളൂ. പെട്ടെന്ന് ദേഷ്യം വരുന്നു, പിണങ്ങിയിരിക്കുന്നു, കുറേ നേരം എടുക്കുന്നു, പിന്നീട് അവൻ നോർമലായി വരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിൽ വരുന്ന ചിന്താഗതികൾ, ഇപ്പം ചിലർക്ക് ഉദാഹരണത്തിന് അവർക്ക് തോന്നാം എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആർക്കും സ്നേഹമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെയുള്ള ചിന്തകൾ ചില കുട്ടികൾക്ക് ഇതുപോലുള്ളവർക്ക് വരാം. അപ്പം അത് എന്താണെന്നുള്ളത് അവരോട് സംസാരിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പോൾ കൊച്ചു കുട്ടികളോട് പോലും ദേഷ്യപ്പെട്ടിട്ട് പിന്നീട് പിണങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. അത്രയും അവനൊരു വൈകാരികമായ ദുർബലതയാണ് അത് കാണിക്കുന്നത്. അപ്പം അത് ആരെങ്കിലും ഒന്ന് കാണിച്ചിട്ട് അവനുമായിട്ട് വിശദമായിട്ട് ആദ്യമേ സംസാരിക്കട്ടെ, സംസാരിച്ച് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയട്ടെ. അതിനുശേഷം കുറച്ചുകൂടെ വിശദമായ അവസ്ഥയുടെ നിർണയം നടത്താൻ പറ്റും, കേട്ടോ? ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ പറഞ്ഞു വന്നത്
0: നമ്മുടെ സ്കിസോഫ്രനിയെ കുറിച്ച് പറഞ്ഞു.
2: ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ,
0: പറഞ്ഞോളൂ.
3: നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം.
3: ഞാനിപ്പോ ആ കുട്ടിയുടെ കാര്യം പറയണ മാതിരി ഞാനിപ്പോ കേട്ടു.
2: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ താങ്കള്, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി ഇന്ന് ഫോണിൽ സംസാരിക്കും, ഡോക്ടർ മറുപടി പറയും.
3: എനിക്കത് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്.
0: പറഞ്ഞോളൂ.
3: എനിക്ക് ഇപ്പൊ എന്തെങ്കിലും ആരെങ്കിലും വല്ലതും പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് നമ്മള് അങ്ങോട്ട് വയലന്റ് ആവുക, പക്ഷെ അത് മനസ്സിൽ ഒതുക്കുക. അങ്ങനെ ഒരു ഭയം വന്ന് കേറുകയാണെ. അത് കാരണം നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും നമ്മള് ചെയ്യാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഓ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഇനി നേരെ വിപരീതമായിരിക്കുമോ, എന്നാൽ ആ കാര്യം ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ഒരു മാനസിക പ്രയാസം,
0: ഒരു ധൈര്യക്കുറവാണ് എന്തിനും ഇറങ്ങിത്തിരിക്കാൻ.
3: ധൈര്യക്കുറവ്.
0: ആ ധൈര്യക്കുറവ് വരുന്നത് നെഗറ്റീവ് ചിന്താഗതിയാ. എന്തും എന്തിനും പുറപ്പെടുമ്പോഴത്തേക്കും അത് പരാജയപ്പെടുമോ എന്നുള്ള ഒരു ഭീതിയാ കൂടുതലും. അത് കാരണം ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ തോന്നുന്നില്ല. എത്ര വയസ്സായി താങ്കൾക്ക്? ഓക്കെ, പറഞ്ഞോളൂ.
3: അപ്പോ നമ്മളിപ്പോ അത് ഇനി അത് പറഞ്ഞാലോ, ഇനി അത് പറഞ്ഞു കഴിഞ്ഞാലോ അതിനെന്തെങ്കിലും? നമ്മള് നേരെ ഓപ്പോസിറ്റ്.
0: ഹലോ.
3: ഭയം ഉള്ളിൽ കിടന്ന്.
0: അതെ, അമിതമായ ഭയം കാരണം പലതിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള പ്രവണതയാണ് നമുക്ക്. അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള പ്രവണതയ്ക്ക് പകരം നമ്മൾ വിട്ടു നിൽക്കുകയാണ്. കാരണം വിട്ടു നിൽക്കുന്നത് പരാജയ ഭയം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെങ്ങനെ എടുക്കും, അവര് ഞാനൊരു പരിഹാസ കഥാപാത്രമാവുമോ, ഞാനൊരു പരാജയമാവുമോ, ഇത്തരം ആകാംക്ഷകളും ഉത്കണ്ഠകളും മനസ്സിനെ അമിതമായി ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നിലും ഇറങ്ങിത്തിരിക്കാൻ തന്നെ സാധിക്കുന്നില്ല. ഈ ആങ്ഷ്യസ്, ഭയം വന്ന് കയറുക, അത് ആങ്സൈറ്റി, അമിതമായ ഉത്കണ്ഠ, ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി. നമ്മൾ ഓരോന്നിനെയും ആകാംക്ഷയോടെ കാണുക, തെറ്റ് ഒരു നല്ലതല്ലാത്ത അവസ്ഥകൾ ഉണ്ടാവുമെന്ന് ആകാംക്ഷപ്പെടുക, ഉത്കണ്ഠപ്പെടുക. അത് കാരണം ഒന്നിലും ഇറങ്ങിത്തിരിക്കാതിരിക്കുക. ഇത് താങ്കളുടെ ഒരു പണ്ടേ മുതലേ ഉള്ള നേച്ചറാണോ?
3: ഇല്ല ഇല്ല ഇല്ല, മൂന്നാലോ മാസമായിട്ട്.

0: മൂന്നാല് മാസമായിട്ടുള്ളു. അപ്പൊ ഇപ്പം വന്നിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാ. അതിന് മുമ്പ് താങ്കളുടെ സ്വതവേയുള്ള സ്വതസിദ്ധമായ പ്രകൃതി ഇങ്ങനെ അല്ല. മൂഡ് എങ്ങനെയുണ്ട്? മനസ്സിന്റെ ഒരു സന്തോഷാവസ്ഥ എങ്ങനെയുണ്ട്? കാര്യങ്ങളെ സന്തോഷിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ടോ? തമാശകളോ തമാശ നല്ലറന്ന കാര്യങ്ങളിൽ രസിക്കാനോ പറ്റുന്നുണ്ടോ? വിഷാദം വരും. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. വിഷാദവും ഉത്കണ്ഠയും കലർന്ന ഒരു മാനസികാവസ്ഥ 4 മാസമായിട്ട് താങ്കൾക്കുണ്ട്, മനസ്സിലായില്ലേ? അതിന് പല കാരണങ്ങൾ കാണാം. ഇപ്പൊ ഈ പ്രായത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ വന്നതാണെങ്കിൽ നേരത്തെ ഉള്ള പ്രകൃതി ഇങ്ങനല്ല, കഴിഞ്ഞ 3-4 മാസമായിട്ടേ ഉള്ളൂ ഇത്തരം ഇതെങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് വളരെ നിസ്സാരമായിട്ട് ചിലപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു ചെറിയ ഔഷധം കൊണ്ടോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ടോ ഒരു ചെറിയ ഔഷധം കൊണ്ടോ ചികിത്സിക്കാൻ സാധിക്കും, മനസ്സിലാക്കുക. കാരണം പല മാനസികാവസ്ഥകളും വലിയ സങ്കീർണമല്ല. അപ്പോൾ അവയൊക്കെ വളരെ നിസ്സാരമായ രീതിയിൽ ചെറിയ ഔഷധ പ്രയോഗവും
1: അത് അങ്ങനെ എടുക്കാൻ സാധിക്കുന്നില്ല.
0: അല്ല, താങ്കൾക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഔഷധങ്ങളും അതിനോടൊപ്പം മാർഗനിർദ്ദേശങ്ങളും കൗൺസിലിങ്ങും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വേഗം മാറ്റാൻ പറ്റുന്ന അവസ്ഥകളാണ് ഇപ്പം താങ്കൾ ഡിസ്ക്രൈബ് ചെയ്തത്. കാരണം 3-4 മാസമായിട്ടുള്ളൂ, അത് വളരെ പെട്ടെന്ന് മാറ്റാവുന്നതാണ്. അപ്പം താങ്കൾ അടുത്തുള്ള ഒരു ചികിത്സേനെ കണ്ടാൽ മതി, കേട്ടോ?
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമ്മളപ്പോൾ പറഞ്ഞു വന്ന സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങളെ കുറിച്ചായിരുന്നു.
0: കാരണം മാനസിക രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ കൃത്യമായ നിർണയം നടത്തണമെങ്കിൽ നമുക്ക് രക്തപരിശോധനകൾ കൊണ്ട് നടക്കില്ല. പല ശാരീരിക രോഗങ്ങളെയും നിർണയിക്കാൻ പറ്റുന്ന ചില ടെസ്റ്റുകൾ ഇന്നും ഉണ്ട്. ഡയബറ്റീസ്, ഷുഗർ ഉണ്ടെങ്കിൽ അതിന് ടെസ്റ്റ് ഉണ്ട്. ലിവറിന് പ്രോബ്ലം ഉണ്ട്, അതിന് ടെസ്റ്റ് ഉണ്ട്. കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, അതിന് ടെസ്റ്റ് ഉണ്ട്. പക്ഷെ മനോരോഗ നിർണയത്തിന് വേണ്ടി നമുക്ക് രക്തപരിശോധനയെ ആധാരമാക്കാൻ പറ്റില്ല. അവിടെ രോഗലക്ഷണങ്ങളെ തന്നെ ആധാരമാക്കണം. വ്യക്തി പ്രകടിപ്പിക്കുന്ന രോഗലക്ഷണങ്ങളും വ്യക്തിയോട് സംസാരിച്ചു കഴിയുമ്പോൾ അവൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്താഗതികളും വൈകാരിക ഭാവങ്ങളും ഇതെല്ലാം വെച്ചുകൊണ്ടാണ് രോഗനിർണയം നടത്തുന്നത്. അപ്പം അതിന് ക്ലിയർ കട്ട് മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പം സ്കിസോഫ്രിനിയ എന്ന് പറയുന്ന രോഗത്തിൻ്റെ കാതലായ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അയാഥാർത്ഥ്യമായ ചിന്താഗതികൾ, യാഥാർത്ഥ്യമല്ലാത്ത അൺറിയൽ തോട്ട്സ്, അയാഥാർത്ഥ്യമായ ചിന്തകൾ. എല്ലാ ചിന്തകളും അയാളുടെ അയാഥാർത്ഥ്യമായിരിക്കില്ല, പക്ഷേ അയാൾക്ക് അയാഥാർത്ഥ്യമായ ചിന്തകളുണ്ടാവും. ഒരു ഉദാഹരണത്തിന്, എനിക്ക് തോന്നുന്നു എൻ്റെ അയൽക്കാരൻ എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നു, അയാൾ കുറച്ച് നാളായിട്ട് എന്നെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു, അയാൾ അവിടുന്ന് ഒരു ക്യാമറ വെച്ച് എന്നെയും എൻ്റെ വീട്ടുകാരെയും നിരീക്ഷിക്കുന്നുണ്ട്, ആ അയാൾ ഇത്തരം വിവരങ്ങൾ മറ്റുള്ള ആർക്കോ കൈമാറുന്നുണ്ട്, ഇതൊന്നും അവിടെ സംഭവിക്കുന്നില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിത്തുടങ്ങുകയാണ്.
2: നമുക്കൊരു കോളിലേക്ക് പോകാം. ഡോക്ടർ, ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ?
0: പറഞ്ഞു പറഞ്ഞു.
3: എന്റെ പ്രായമുള്ളവരോടൊക്കെ സംസാരിച്ച് എന്തെങ്കിലൊക്കെ ഒന്ന് ചോദിക്കാനോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക്. ആ സ്ഥാനത്ത് എനിക്ക് ക്വസ്റ്റ്യനുകളോടാണ് എന്റെ കൂട്ട്.
0: എത്ര വയസ്സുണ്ട്?
3: 50 വയസ്സ്.
0: പണ്ടേ തൊട്ട് ഇങ്ങനെയാണോ അതോ ഈ ഇടയിൽ തുടങ്ങിയതാണോ?
3: അതെ, ചെറുപ്പത്തിലേ തുടങ്ങി. ഞാനങ്ങനെ ആരുമായിട്ട് ബോർഡിങ്ങിനൊക്കെ നിന്ന് പഠിച്ചതും.
0: ഓക്കെ.
3: അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റ മോളാണ് എന്റെ വീട്ടില്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ജോലി ചെയ്തിരുന്നോ? ജോലി ചെയ്തിരുന്നോ?
3: ഇല്ല, ജോലിക്ക് ജോലി ചെയ്ത് എന്റെ ഭർത്താവിനെ വിടുന്നില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിൽ തന്നെയാണ് കൂടുതലും?
3: സ്വഭാവം കൊണ്ടാണ്, എന്റെ ഈ സ്വഭാവം കൊണ്ടാണ് ഇടാക്കുന്നത്. എന്നോട് പറയണ
0: മനസ്സിലായി മനസ്സിലായി. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അമിതമായ സങ്കോചവും അവരെന്ത് ധരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത കാരണമാണോ നമ്മൾ സംസാരിക്കാത്തത് അധികം?
3: എനിക്കറിയില്ല അവരോട് ഞാൻ എന്താ ചോദിക്കേണ്ടത്, എന്താണ് ഞാൻ അവരോട് പറയേണ്ടത്, അങ്ങനെയൊന്നും എനിക്കറിയില്ല.
0: മനസ്സിലായി. ഇനി പറഞ്ഞാൽ അബദ്ധമായി പോവോ എന്നുള്ളൊരു സങ്കോചവും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഉൾക്കണ്ടയുണ്ടോ? ഇപ്പൊ ഒരു വിവാഹത്തിൽ പങ്കെടുക്കണം നമ്മുടെ ബന്ധുവിന്റെ, അവിടെയൊക്കെ ചെല്ലുമ്പം ആൾക്കാർ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യും. അവിടെയൊക്കെ അവര്
3: അവരോടൊക്കെ മിണ്ടാതെ ഞാൻ ഒരു മൂലൊക്കെ പോയിരിക്കുന്നു.
0: അതാ ഞാൻ ചോദിക്കുന്നേ, അമ്മ മിണ്ടിയാൽ അവരോട് അവരെന്ത് പറയണം എന്ന് എനിക്കറിയില്ല. അവരോട് ഞാൻ മിണ്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അനുചിതമായി പോവോ, അങ്ങനെയുള്ള ഒരു ഭയമാണോ മനസ്സിനകത്ത്?
3: അതെ അതെ.

0: അതെ അതെ. അപ്പൊ അതാ ഞാൻ നേരത്തെ ഒരാൾ ഇതിനോട് സമാനമായ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിരുന്നല്ലോ, ആ അത് ഒരു തരം ആങ്സൈറ്റി, ഒരു തരം ഉത്കണ്ഠാവസ്ഥ, സോഷ്യൽ ആങ്സൈറ്റിയും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഇറങ്ങി സമൂഹത്തിനെ നേരിടാനുള്ള അമിതമായ ഉത്കണ്ഠ കാരണം അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക, അതിൽ നിന്ന് പിന്തിരിയുക, എന്നിട്ട് ഒറ്റയ്ക്ക് ഉൾവലിയുക, മനസ്സിലായില്ലേ? അമിതമായ സങ്കോചം കാരണം നമുക്ക് ആൾക്കാരോട് പറയാൻ തന്നെ എന്താണെന്ന് ഒരു ടോപ്പിക്കില്ല. ഇനി അവരെന്തെങ്കിലും സംസാരിച്ചു തുടങ്ങി അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ നമുക്ക് പറ്റുമോ എന്നുള്ളൊരു സങ്കോചം. പറയാൻ കിട്ടില്ല അന്നേരം, അന്നേരം നമുക്ക് വല്ലതും കറക്റ്റായിട്ട് പറയാൻ കിട്ടുമോ എന്നുള്ള സംശയം. ഇതാണ് അമിതമായ ഒരു സോഷ്യൽ ആങ്സൈറ്റിയിൽ നിന്നാണ് ഈ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. അത് വച്ചുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളായിട്ട് നമ്മുടെ പ്രകൃതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളതിനെ കൊണ്ടുനടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള രീതി. അതിനെ മാറ്റാനായിട്ട് നമ്മൾ ശാസ്ത്രീയമോ വൈദ്യശാസ്ത്രത്തിൻ്റെയോ ഒന്നും നമ്മളൊരു സഹായം തേടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു പ്രകൃതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെ എടുത്തു. എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ആൾക്കാരോടൊന്നും ഞാൻ അധികം മിണ്ടത്തില്ല, പുറത്തു പോയി കഴിഞ്ഞാൽ ഞാനൊരു മൂലയിൽ അങ്ങ് ഇരിക്കും, ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും ഒരു വാക്കിൽ പറയും. അവര് ചോദിക്കാൻ വരുന്ന കാണുമ്പോഴേ നമുക്ക് ടെൻഷനാ അല്ലേ? ആ അപ്പൊ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കൃത്യമായ ചികിത്സയുണ്ട്. ഈ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ് അത് കാരണം ജീവിതത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ മനുഷ്യരുമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധിക്കില്ല, വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റില്ല, സൗഹൃദങ്ങളില്ല, മറ്റുള്ളവർ നമ്മളെ എന്തോ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയായിട്ട് അവർ കരുതുന്നത്. അവൾ സംസാരിക്കില്ല, അവൾ നമ്മൾ ആരോടും ഇടപെടില്ല, അവൾ നമ്മളോട് സംസാരിക്കില്ല. ചിലരത് ഗമയാണെന്ന് പറയും, ചിലരത് ഭയം, അവർ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും. അല്ല, അതിന് കൃത്യമായി ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ, മനോരോഗ ചികിത്സേനെ കണ്ടു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ചികിത്സയുണ്ടമ്മേ. ഇന്നൊക്കെ അതിന് കൃത്യമായ അതിനെന്തറിയോ, നമ്മളുടെ ബ്രെയിനിൽ തന്നെ തലച്ചോറിൽ തന്നെ ഉള്ള ചില ഹോർമോണൽ രാസ ന്യൂനതകളാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്രകൃതം വന്നിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ അമ്മ, നമ്മുടെ ഭർത്താവിനുമൊക്കെ എല്ലാവരോടും ഇടപഴകുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് മാത്രം വളരെ അടഞ്ഞ്. ഇപ്പോൾ ഭർത്താവ് വേറൊരു കുടുംബം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അമ്മയുടെ റെസ്പോൺസ്? ഇപ്പോൾ വേറൊരു പരിചയ കുടുംബം വെറുതെ ചിരിച്ചു നിൽക്കും. ആ അത് തന്നെ, ആരും കൂടുതലും നമ്മൾ ചോദിക്കില്ല. ഓക്കെ, അപ്പം വെറുതെ ചിരിച്ചു നിൽക്കും നമ്മൾ. അവര് പോകുമ്പോ നമ്മളൊരു തലയാട്ടും, അത്രേ ഉള്ളൂ. അതെ അതെ അതെ, അതാണ് പറഞ്ഞത്. അതാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതിന് കൃത്യമായ ചികിത്സയുണ്ട്, നിങ്ങൾക്ക് അറിയില്ലാൻ മേലത്തോണ്ടാണ്. അതിന് കൃത്യമായ ഒരു മനോരോഗ വിദഗ്ധനെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സ കിട്ടും കേട്ടോ.
1: ആ
0: അയൽപക്കാരോട് വല്ലതും മിണ്ടുവോ?
1: ഇല്ല.
0: വയകത്ത് കയറും കഥ അടച്ച്. കഴിവതും പുറത്ത് നമ്മുടെ തല കാണാതിരിക്കാൻ ശ്രമിക്കും അല്ലേ, നമ്മുടെ വീടിന് പുറത്ത് പോലും. ഓക്കെ ഓക്കെ, അതാണ് എക്സ്ട്രീം സോഷ്യൽ ആങ്സൈറ്റി അമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് അമ്മ ഓൾമോസ്റ്റ് വീട്ടിനകത്ത് അടയ്ക്കപ്പെട്ട ഒരവസ്ഥയായിപ്പോയി. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കേക്കു, കൃത്യമായ ചികിത്സയുണ്ട് ഇന്ന് കേട്ടോ. ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടും. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു 3 മാസം 4 മാസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം വരും കേട്ടോ. ശരി
2: ശരി ശരി
0: ശരി.
2: ഡോക്ടർ പറഞ്ഞു,
0: നമ്മളിപ്പം സ്കിസോഫ്രിനിയെ കുറിച്ചായിരുന്നു.
2: ഇതിനനുബന്ധമായിട്ട് ഈ ഇപ്പൊ നമ്മളോട് വിളിച്ച ശ്രോതാവ് ചോദിച്ചതിനെ അനുബന്ധമായി ഒന്ന് ചോദിക്കട്ടെ. ഇവർക്ക് ഇപ്പൊ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ യാതൊരു ഇൻഹിബിഷനും ഇല്ലല്ലോ, ഒരു മടിയും ഇല്ലാതെ അവർക്ക് തുറന്ന് സംസാരിക്കാം.
0: അത് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവർ കാണാതിരിക്കുന്ന ഒരാളോട് ഫോണിൽ സംസാരിക്കുകയാണ് അവര്. അത് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച്, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അത് പറയാൻ പറ്റുന്ന ഒരാള്, അത് കേൾക്കാൻ പറ്റുന്ന ഒരാളോട് അത് പറയുന്നതിന് കുഴപ്പമില്ല. അതേസമയം അവരെ പരിചയമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാനെങ്കിൽ അവരുമായിട്ട് അല്ലാതെ ഇടപെടാനാണ് അവർ നമ്മളോട് സംസാരിക്കില്ല, ഈ പറഞ്ഞ പോലെ ചിരിച്ചു നിൽക്കും. ഇത് അവരുടെ വളരെ പ്രൈവറ്റായിട്ട് സ്വകാര്യമായ അവരുടെ ബുദ്ധിമുട്ട് നമ്മളോട് പറയുകയാണ്. പറ്റും പറ്റും പറ്റും പറ്റും, തീർച്ചയായിട്ടും. ചിലര് ചിലപ്പം കൃത്യമായിട്ട് അത് പ്രകടമാക്കാൻ പറ്റില്ല, നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കണം എങ്കിൽ അവർ
2: തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ബെനിഫിറ്റ്
2: സഹായം ഉണ്ടെങ്കിൽ വലിയ മാറ്റം വരും
0: വരും വരും. ഡെലൂഷൻസിനെ കുറിച്ച്, അപ്പം ഡെലൂഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഫോൾസ് ഫിക്സ്ഡ് ബിലീഫ്, തെറ്റായ അയാഥാർത്ഥ്യമായ വളരെ ഉറച്ച വിശ്വാസമാണ് ഈ ഫോൾസ് ഫിക്സ്ഡ് ബിലീഫ് അഥവാ ഡെലൂഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനെ ചുമ്മാ നമ്മൾ ലോജിക്ക് കൊണ്ടൊന്നും അതിനെ

0: ചലഞ്ച് ചെയ്യാൻ നോക്കിയാൽ മാറില്ല. എനിക്കെതിരെ താങ്കൾ എൻ്റെ നെയ്ബറാന്ന് വെച്ചു, താങ്കൾ എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ താങ്കളെ താങ്കളുടെ കൂടെയുണ്ട്, മനഃപൂർവ്വം എൻ്റെ വീടിൻ്റെ നീക്കങ്ങളെല്ലാം താങ്കൾ അറിയുന്നു, ക്യാമറ വെച്ചിട്ടുണ്ട്, എൻ്റെ നീക്കങ്ങൾ അറിയുന്നു, ഞാൻ പുറത്തേക്ക് വഴിയിലേക്ക് ഇറങ്ങുമ്പം പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അതൊക്കെ ഒരുപക്ഷെ താങ്കളുടെ ആൾക്കാരായിരിക്കും, ഒരുപക്ഷെ താങ്കളെന്നെ വക വരുത്താനാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിനായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ആ ഡെലൂഷണൽ തിങ്കിങ് പതുക്കെ പതുക്കെ തുടങ്ങിയിട്ട് അത് കുറേ കൂടെ ശക്തി ആർജിക്കും. അതിന് ബ്രാഞ്ചസും വരും, അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ എൻ്റെ മനസ്സിൽ വരും. അതാണ് ഡെലൂഷൻസ് എന്ന് പറയുന്നത്. ഇത് ഇതൊരു ഒരു ടൈപ്പ് ഡെലൂഷനാ, പല ടൈപ്പ് ഡെലൂഷനുണ്ട്.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട്, ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ?
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ. പറയുന്ന പറഞ്ഞോളൂ, ഇപ്പൊ കേൾക്കുന്നില്ലേ?
2: മകനെ മെഡിസിൻ കഴിക്കുന്ന ആളാണ്.
0: ആ പറഞ്ഞോ പറഞ്ഞോ.
2: സ്കിസോഫ്രീനിയ ആണെന്നാണ് ആൾ പറഞ്ഞത്.
0: ആ സ്കിസോഫ്രീനിയ എന്നാ പറഞ്ഞത്.
2: അപ്പൊ മെഡിസിൻ ഒക്കെ കഴിക്കും, ആളുകൊണ്ട് വീട്ടിൽ കുഴപ്പമില്ല. പിന്നെ ആൾക്ക് കുളിക്കാൻ ഭയങ്കര മടിയാ.
0: ഓക്കെ ഓക്കെ ഓക്കെ. ആ അല്ല, തുടക്കത്തിൽ ഉണ്ടായിരുന്ന ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞോ?
2: കൂടുമ്പോളാ കുളിക്കുള്ളൂ ആള്.
0: മനസ്സിലായി അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേട്ടെ, തുടക്കത്തിലുണ്ടായിരുന്ന ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞോ? തുടക്കത്തിലുണ്ടായ ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞോ? അമ്മ ഫോൺ കറക്റ്റ് അമ്മയുടെ ചെവിയിലോട്ട് പിടിച്ച്, തുടക്കത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞോ? തുടക്കത്തിലുണ്ടായിരുന്ന മറ്റ് ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞോ?
1: ഒരു മിനിറ്റ്
0: അമ്മ, അത് കേൾക്കുന്നു. അമ്മ ഫോൺ കൃത്യമായിട്ട് പിടിക്ക് ചെവിയില്. ആ റേഡിയോയുടെ അവിടുന്ന് മാറി നിൽക്ക്.
2: ഹലോ, അതെ.
0: അമ്മ ഞാൻ ചോദിച്ചത്, ഇത് തുടങ്ങിയപ്പോ ഉള്ള ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞോ? തുടങ്ങിയപ്പോ ഉള്ള ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞോ?
1: ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫോണിൽ കാര്യമില്ല. സംസാരിച്ചു വന്ന ലക്ഷണങ്ങൾ കുറഞ്ഞോ എന്നാണ് ഡോക്ടർ ചോദിച്ചത്.
0: അമ്മയ്ക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
1: ഡോക്ടറുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഇവര് പറഞ്ഞു വന്നത് കുളിക്കാൻ മടിയാണ്, സ്കിസോഫ്രീനിയ ആണ്.
0: അതെ അതെ. അപ്പൊ അതിനകത്ത് സ്കിസോഫ്രീനിയയിൽ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ട് വന്ന കുറെ ലക്ഷണങ്ങൾ കൂടാതെ മടി, അലസത, ലക്ഷ്യബോധമില്ലായ്മ, ശ്രദ്ധയും ഏകാഗ്രതയും ഇല്ലായ്മ, ഇങ്ങനെയുള്ള കുറെ ലക്ഷണങ്ങളും കൂടെ സ്കിസോഫ്രീനിയയുടെ ഭാഗമായിട്ട് വരാം. എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നും ജോലി ചെയ്യാനോ ഒന്നും നേടിയെടുക്കാനോ ഒരു ലക്ഷ്യബോധമില്ല. ദൈനംദിന കൃത്യങ്ങളും അവനവൻ്റെ പേഴ്സണൽ കെയറും, അതിനുപോലും ഒരു മടിയും അലസതയും. കുളിക്കാൻ, ഗ്രൂം ചെയ്യാൻ, നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ഗ്രൂം ചെയ്യാൻ, ഇതിനുമൊക്കെ പോരായ്മ വരുത്തുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ സ്കിസോഫ്രീനിയയിലുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. അത്തരം ലക്ഷണങ്ങളാണ് ഈ അമ്മയുടെ മോൾക്കുള്ളത്. അത് അതിനും ചില ഔഷധങ്ങൾ ഹെൽപ്ഫുള്ളാണ്, പക്ഷെ അതാണ് കൂടുതലും മാറ്റാൻ പാട് ഈ സ്കിസോഫ്രീനിയയിൽ. അത് അവരുടെ ഡോക്ടറുമായിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യും.
1: നെഗറ്റീവ് സിംപ്റ്റംസ്,
0: നെഗറ്റീവ് സിംപ്റ്റംസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും അത് തന്നെ. അതിലേക്ക് ഞാൻ ഇപ്പം നമ്മൾ അതിനെ കുറിച്ച് ചർച്ച
1: ചെയ്യുകയാണ്.
0: അപ്പൊ ഡെലൂഷണൽ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫോൾസ് ആണ്, അയാഥാർത്ഥ്യമായ ഉറച്ച ചിന്താഗതികൾ മനസ്സിൽ രൂപപ്പെടുക. അത് ലോജിക്കില്ലാത്തതാണ്, പക്ഷെ അവരെ ലോജിക്കുകൊണ്ട് അത് പറഞ്ഞു മാറ്റാനും സാധിക്കില്ല. അതുകൊണ്ട് അത്തരം ചിന്തകൾ പല രീതിയിൽ വരാം, അതാണ് ഡെലൂഷൻസ്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പിന്നീട് സമയമുണ്ടേ പറയാം. അതേപോലെ രണ്ടാമത്തെ കാതലായ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചെവിയിൽ ആരൊക്കെയോ മന്ത്രിക്കുന്ന മാതിരി, സംസാരിക്കുന്ന മാതിരി, ഈ വ്യക്തിയെക്കുറിച്ച് അവർ പറയുന്ന മാതിരി, അല്ലെ വ്യക്തിയോട് നേരിട്ട് സംസാരിക്കുന്ന മാതിരി, അല്ലെ വ്യക്തിയെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്ന മാതിരി ഒക്കെ പല ശബ്ദങ്ങളും കേൾക്കാം. അവനെ അവൻ ശരിയല്ല, അവൻ തട്ടിക്കള, നമുക്ക് അവനെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വാച്ച് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പിന്നെ ശബ്ദങ്ങൾ അവർ കേൾക്കാൻ തുടങ്ങും. അപ്പോൾ അത് അവരുടെ ഡെലൂഷണൽ ബിലീഫിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തും. അപ്പോൾ ശരിയാണ്, ഞാൻ നേരത്തെ ചിന്തിച്ചത് ശരിയാണ്, കാരണം ഇവരൊക്കെ ആരൊക്കെയോ എൻ്റെ പിന്നിലുണ്ട്.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം ഡോക്ടർ. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
3: ഹലോ,
1: കേൾക്കാമല്ലോ?
3: കേൾക്കാം.
1: ഡോക്ടർ സി പി,
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, ഞാന് എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്. അപ്പം ഇയാള് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ടിട്ടാണ് ഞാനത്
0: ചോദിക്കണേ.
3: ഇയാൾക്ക് കൊറേ വർഷം മുന്നേ ഇങ്ങനെ സൈക്കിയാട്രിസ്റ്റിനെ കാണേണ്ട ഒരു പ്രശ്നം വന്നായിരുന്നു. അത് കഴിഞ്ഞിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞു.

0: രണ്ട് കുട്ടികളായി.
1: ആണോ പെണ്ണോ ഈ വ്യക്തി? ആണോ പെണ്ണോ?
0: എന്റെ ഫീമെയിൽ.
1: ഫീമെയിൽ ആണ്. പറഞ്ഞു.
0: അപ്പോ ഇപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പറയണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് നാൾക്കുമ്പോ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നേ. അപ്പൊ അവള് പറയണ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേക്കും എന്തോ ക്യാമറ വെച്ചേക്കാണ്, എന്തൊക്കെയാ പറയണ ക്യാമറ വെച്ചേക്കാണ്. പിന്നെന്താ പറഞ്ഞ എന്റെ വീട്ടിൽ ആ ക്യാമറയിൽ കൂടെ അവര് ആരൊക്കെയോ എവിടെയോ ഇരുന്ന്
1: നിരീക്ഷിക്കുന്നുണ്ട്, എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്.
0: എന്റെ വീട്ടില് അവരുടെ വീട്ടില് മൂന്ന് ടിവിയില്
1: ടിവിയിലൂടെ
0: പിന്നെ ഫ്രിഡ്ജിൽ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചത് അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പൊ അതെങ്ങനെയാ കൊണ്ടുവന്ന് വെച്ചെന്ന് ചോദിച്ചപ്പോ പറയുന്നത് ഇവര് കമ്പനിയിൽ കൊണ്ടുപോയി പൈസ അടച്ചിട്ട് ആ കമ്പനിക്കാരല്ല ഞങ്ങക്ക് എന്തുകൊണ്ടെന്ന് തന്നെ ഈ ഫ്രിഡ്ജ് കൊണ്ടുവന്ന് തന്നത് വേറെ ആൾക്കാരാണ്. അവരപ്പ അത് അവരുടെ ആൾക്കാരാണ്.
1: എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞാൻ ഇനി ഒന്ന് പറയട്ടെ, ഇതാണ് നമ്മൾ ഇപ്പൊ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന സ്കിസോഫ്രിനിയ എന്ന് പറയുന്ന രോഗം. അതെ, ഇതാണ് സ്കിസോഫ്രിനിയ എന്ന് പറയുന്ന രോഗം. പല രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ കൂടെ ടിവിയിൽ കൂടെ ടിവിയിലൂടെ എന്തോ എന്ത് ചെയ്യുന്നു, ക്യാമറയിലൂടെ എന്നെ വീക്ഷിക്കുന്നു. അങ്ങനെ പല പല ഗ്രൂപ്പുകളുടെയും പല വ്യക്തികളുടെയും ഒരു ഗ്രൂപ്പിന്റെയും ഒക്കെ പേര് പറയും. ദയവ് ചെയ്തത് മനസ്സിലാക്കുക, ഇത് ലോജിക്കുള്ള ചിന്താഗതിയല്ല, യുക്തിപൂർവമായ ചിന്താഗതികളല്ല, അയാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലോജിക്കലാണ്, യുക്തിയില്ല ഇതിനകത്ത്. ഇത്തരം ചിന്തകളിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിന് അതിനകത്ത് പല യുക്തിപരമായ പാളിച്ചകളും ഉണ്ട് ആ ചിന്താഗതിയിൽ, മനസ്സിലാക്കുക. അപ്പൊ അതിന് കൃത്യമായി മരുന്ന് കഴിച്ചാലേ മാറുള്ളൂ. ഇത് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടോ ഒന്നും മാറില്ല, പറ്റില്ല, അത് പറ്റില്ല. അത് ആ അവസ്ഥയുടെ പ്രത്യേകതയാണ്. ഒരിക്കലും അങ്ങനൊന്നും ഇല്ലെന്നോ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റില്ല. യുക്തി കൊണ്ട് അതിനെ ഭേദിക്കാൻ പറ്റില്ല. അതിന് കൃത്യമായ ഔഷധം തന്നെ വേണം. എന്താ എന്താമ്മ? അല്ല, അവര് സമ്മതിക്കില്ല ഈ അവസ്ഥയില്. ഭയങ്കരമായ വളരെ ശക്തമായ ഒരു സൈക്കോട്ടിക് അവസ്ഥയിൽ ഒരു വ്യക്തിയും ഡോക്ടറിന്റെ അടുക്കൽ തന്നെത്താൻ വരാൻ സാധ്യത വളരെ കുറവാണ്. അവിടെ നിർബന്ധപൂർവം കുറച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് ഡോക്ടറുടെ അടുക്ക് കൊണ്ടുപോയേ പറ്റൂ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ തന്നെ വരില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. പല ആൾക്കാരും അവരെ ഈ പറഞ്ഞ പോലെ ക്യാമറയിൽ കൂടെ അപായപ്പെടുത്താനും നിരീക്ഷിക്കാനും അപായപ്പെടുത്താനും പല രീതിയിൽ ചെയ്യുന്നു. അതിന് അവര് ഡോക്ടറെ കാണണോ?
0: പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനോട് പറയല്ലേ, ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനെ എന്റെ പിള്ളേരെയൊക്കെ അവര് കൊല്ലും,
1: അവര് കൊല്ലും. അതൊക്കെ അതൊക്കെ അല്ല, ഇനി അതിനകത്ത് അമാന്തിക്കേണ്ട. കാര്യമായി പറയുകയാണ്, നിങ്ങളുടെ ഫ്രണ്ടിനെ എത്രയും വേഗം ഒരു മനോരോഗ ചികിത്സേനെ കാണിക്കണം. അത് കൃത്യമായിട്ടുള്ള ഔഷധം കഴിച്ചു തുടങ്ങിയാൽ ഇതുപോലുള്ള സ്കിസോഫ്രെനിക് അവസ്ഥയൊക്കെ പെട്ടെന്ന് കുറയും. ഇത് വെച്ചുകൊണ്ടിരുന്നു വെച്ചുകൊണ്ടിരുന്നു വർഷങ്ങളോളം പഴക്കം ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തീരുന്നത് സ്കിസോഫ്രിനിയൊക്കെ ട്രീറ്റ് ചെയ്യാൻ. ഇതിൻ്റെ ആദ്യഘട്ടത്തിലെ ചികിത്സിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റെമിഷനിലെത്തും എന്ന് പറഞ്ഞാൽ ശമനത്തിലെത്തും. കേട്ടോ?
2: ഓക്കെ, ഡോക്ടർ. ഹാലൂസിനേഷനെ കുറിച്ച്?
1: അതെ, ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചെവിയിൽ ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന മാതിരി കേൾക്കുക, അവർ അങ്ങോട്ട് പറയുന്നു, തമ്മി സംസാരിക്കുന്നു, അടക്കം പറയുന്നു, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ദോഷകരമായ രീതിയിൽ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരോട് കമാൻഡ് ചെയ്യുന്നു, നീ അവിടെ പോയി ചാട്, നിന്റെ ജീവിതം വ്യർത്ഥമാണ്, നീ മരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കമാൻഡിങ് ഹാലൂസിനേഷൻ എന്ന് പറയും.
2: ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു.
1: ആ ഇല്ലാത്ത ശബ്ദങ്ങൾ പല രീതിയിൽ കേൾക്കുന്നു, അവരോട് പറയുന്നതായിട്ട് കേൾക്കുന്നു, അല്ലെ അവരെക്കുറിച്ച് പറയുന്ന മാതിരി കേൾക്കുന്നു, അങ്ങനെ പലത്. അതാണ് ഹലൂസിനേഷൻ. അപ്പോൾ ഈ ഡെലൂഷൻസ് ആൻഡ് ഹലൂസിനേഷൻസ് ആണ് ഇതിൻ്റെ മേജർ സിംറ്റംസ്. നമ്മളീ പറയുന്ന ഫോൾസ് ഫിക്സ്ഡ് ബിലീഫ്, യുക്തിരഹിതമായ അയാഥാർത്ഥ്യമായ ചിന്താഗതികളും ഇത്തരം ചെവിയിലൊക്കെ സംസാരിക്കുന്ന മാതിരി കേൾക്കുന്ന അനുഭവവും. പിന്നെ ഇതിനോടൊപ്പം തന്നെ പല രോഗികളിലും കാണാവുന്ന എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ താങ്കൾ അറിയുന്നു, അതെങ്ങനെയാണ് അറിയുന്നത്, അതിനെന്തെങ്കിലും ഒരു മെക്കാനിസം കാണും. ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന എല്ലാം അവരറിയുന്നു, അവരതിനെക്കുറിച്ച് എൻ്റെ ചെവിയിൽ പറയുന്നു, ആ രീതിയിൽ പറയും. അതാണ് അപ്പം അതിനൊക്കെ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ പറയും. നമ്മളുടെ കാര്യങ്ങൾ മറ്റുള്ള തരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് ടി വിയിൽ പരാമർശിക്കപ്പെടുന്നു.
2: ഇവിടെ നമുക്കൊരു ടെലിഫോണിൽ ഒരു ശ്രോതാവ് വിളിച്ച് പറയണ്ടേ, എന്റെ കഥയാണല്ലോ അവിടെ പറയുന്നത്, ഇതാരാ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്, മറ്റേയാളായിരിക്കും.
1: അതെ അതെ അതെ, അങ്ങനെ അങ്ങനെ പറയും. എന്നെക്കുറിച്ച് അവിടെയൊക്കെ സംസാരിക്കുന്നു, ടി വിയിലൊക്കെ എന്നെക്കുറിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. അവർ ചിലർ ടി വി കാണില്ല, കാരണം ടി വി വെച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ചിന്തകളുമായിട്ട് അവർ കളിക്കുന്നു, എനിക്ക് വേണ്ടാത്ത ചിന്തകൾ ഇടുന്നു, എൻ്റെ ചിന്തകളെ എടുത്തുകൊണ്ട്

0: പോകുന്നു, തോട്ട് ഇൻസെർഷൻ, തോട്ട് വിഡ്രോയൽ എന്നൊക്കെ പറയും. അത്തരം ലക്ഷണങ്ങൾക്ക് തോട്ട്സ് ഇൻസെർട്ട് ചെയ്യുന്നു, എനിക്ക് വേണ്ടാത്ത ചില ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് അവർ ഇൻസെർട്ട് ചെയ്യുന്നു, എൻ്റെ തോട്ട്സ് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത്തരം പല രീതിയിലുള്ള ഈ ചിന്തകളിലാണ്, തോട്ട്സിലാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഈ രോഗത്തിൻ്റെ. അതാണ് സ്കിസോഫ്രീനിയയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇതിനോടൊപ്പം ഇത് ഇത്രമാത്രം അസഹനീയമാവും, നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതാവും എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാതാവും, നമ്മുടെ ജോലി ചെയ്യാൻ പറ്റാതാവും, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യും പക്ഷെ വളരെ വിഷമിച്ച്, കാരണം എപ്പോഴും നിരന്തരം ഇത്തരം ചിന്തകളും ഹലൂസിനേഷൻസും നമ്മളെ വല്ലാണ്ട് അലട്ടാൻ തുടങ്ങും. ഒരു ലെവലിൽ അപ്പുറം ആയിക്കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥയാണ് സ്കിസോഫ്രീനിയയുടെ കാതലായ ഇത്തരം ലക്ഷണങ്ങളാണ് മെയിനായിട്ട്. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് സിംറ്റംസ് അല്ലെ, പോസിറ്റീവ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയയുടെ. പക്ഷെ അതോടൊപ്പം നമ്മുടെ ഇതിനകത്തൊരു രോഗി വിളിച്ച് ആ നെഗറ്റീവ് സിംറ്റംസും ഇതിനകത്ത് ഇതിൻ്റെ ഒരു
1: കുളിക്കാൻ മടി, അങ്ങനത്തെ കാര്യങ്ങൾ,
0: ആ കുളിക്കാൻ മടി, രാവിലെ എണീക്കാൻ മടി, അലസമായ ഭാവം, തൊഴിൽ ചെയ്യാനായിട്ട് പോകാൻ മടി, ഒന്നിനൊരു ഡ്രൈവ് ഇല്ലായ്മ. പണ്ടൊക്കെ നല്ല ചുറുചുറുക്കോടെ കാര്യങ്ങൾക്ക് ചെയ്യാൻ പോയിരുന്ന ഒരു മനുഷ്യന് അവൻ്റെ ചുറുചുറുക്ക് നഷ്ടപ്പെടുന്നു, ഉത്സാഹം നഷ്ടപ്പെടുന്നു, മോട്ടിവേഷൻ ഇല്ലാതെ മാറുന്നു, ശ്രദ്ധയും ഏകാഗ്രതയും ഇല്ലാതെ മാറുന്നു. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്.
1: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
0: ആ പറഞ്ഞോളൂ, പറഞ്ഞു. ആ പറഞ്ഞു പറഞ്ഞു.
2: രോഗലക്ഷണത്തോട് കൂടിയാണ് എന്റെ ഭാര്യയുടെ അവസ്ഥ.
0: ആ ആ പറഞ്ഞോളൂ.
2: അവരെ ഞാൻ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തും എല്ലാം കൊണ്ടുപോകും, അവരവിടുന്ന് മരുന്ന് തരും, കൊണ്ടുവന്ന് മരുന്ന് നമ്മൾ എടുത്തു കൊടുക്കും. അവരത് നാവിൻ്റെ അച്ചിന് വെച്ച് ഗുളിക കഴിക്കുന്നത് പോലെ വെള്ളം കുടിച്ച് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും
0: തുപ്പിക്കളയും.
2: ഇങ്ങനെ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. എന്നാലിപ്പോ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കൂല, ഭക്ഷണം വെക്കില്ല, അലസമായിട്ടുള്ള ഇതാണ്. 60-65 വയസ്സ് വന്നു അതിന്. ഇനിയും ഡോക്ടറെ കാണാൻ മരുന്ന് കൊടുത്താൽ കഴിക്കില്ല.
0: അതിന് രണ്ടു മൂന്ന് ചെറിയ പരിഹാരങ്ങൾ ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, ദൈവീത് ശ്രദ്ധിക്കൂ, ഒന്ന് കേൾക്കാവോ? ആ ഒന്ന്, അലിഞ്ഞു പോകുന്ന ചില ഗുളികകളുണ്ട് ഈ സ്കിസോഫ്രീനിയയ്ക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സ്വല്പം പാലിലോ ജ്യൂസിലോ ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും അതിനകത്ത് പെട്ടെന്ന്. സാധാരണ ടാബ്ലറ്റ് അങ്ങനെ അലിയില്ലല്ലോ. എന്നാൽ ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഗുളികകളുണ്ട്. ആ ഒരു ഇച്ചിരി പിന്നെ ഈവൻ ചായയിലൊക്കെ ഇട്ട് കൊടുക്കാവുന്ന മരുന്നുമുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് കലക്കി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അലിഞ്ഞു പോകും. അപ്പോൾ അത് കുടിക്കുമ്പോൾ ഈ നാവിനടിയിൽ വിട്ട് വെച്ചിട്ട് കളയുന്ന ഒരു പ്രശ്നം പല രോഗികളും കാണിക്കാറുണ്ട്. നാവിൻ്റെ അവിടെ ഇവിടെയൊക്കെ പല്ലിനിടയ്ക്കുമൊക്കെ വെച്ച് വെച്ച് എല്ലാം വെള്ളം കുടിച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വേറെ എവിടെയെങ്കിലും എടുത്തെറിയും. ഇപ്പം എനിക്ക് തന്നെ പല പേഷ്യൻസ് ഉണ്ട്, കട്ടിലിനടിയിൽ നിന്ന് ഒരുപാട് ടാബ്ലറ്റ്സ് കിട്ടിയ ചില ഉദാഹരണങ്ങളുണ്ട്. കാരണം എല്ലാ ദിവസവും വൈകുന്നേരം അവർ വായിലിട്ട് വെള്ളം കുടിച്ച് വെച്ച് കട്ടിലിനടിയിലോട്ട് എടുത്തിടും. മനസ്സിലായില്ലേ? അപ്പം അതിന് മൂന്ന് കാര്യങ്ങൾ പറയാം, ഉപാധികൾ. ഒന്ന്, മീൻസ് ഇതിനെ അതിജീവിക്കാൻ, ഒന്ന് ഈ അലിഞ്ഞു പോകുന്ന ടാബ്ലറ്റ്സ് ഉണ്ട്, വെള്ളത്തിലോ പാലിലോ അല്ലെങ്കിൽ ചെറിയ ജ്യൂസിലോ ചായയിലോ ഒക്കെ ഇട്ട് കൊടുക്കാം. അതങ്ങ് അലിഞ്ഞു പോവും, അതങ്ങ് കുടിപ്പിക്കണം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ. അതിന് ഒത്തിരി ചായയും പാലും ഒന്നും വേണ്ട, ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒര അപ്പൊ പിന്നെ നാവിലിടുന്ന പ്രശ്നം വരുന്നില്ല. എനിക്ക് ഒന്ന് പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് ചോദിച്ചോ, ഒന്ന് പറഞ്ഞോട്ടെ. രണ്ടാമത് ഡ്രോപ്സ് ആയിട്ട് ലിക്വിഡായിട്ട് ടേസ്റ്റോ മണമോ കളറോ ഒന്നും ഇല്ലാത്ത ലിക്വിഡായിട്ട് ചില മരുന്നുകൾ നമുക്ക് ഈ സ്കിസോഫ്രനിയയ്ക്ക് ലഭ്യമാണ് ഇന്ന്. പച്ചവെള്ളം പോലെ ഇരിക്കത്തുള്ളൂ. അതും ഇത്ര തുള്ളി, ഡോക്ടർ പറയുന്ന പ്രകാരം 10 തുള്ളിയാണെങ്കിൽ 10 തുള്ളി, 15 തുള്ളിയാണെങ്കിൽ 15 തുള്ളി, ഇച്ചിരി പച്ചവെള്ളത്തിൽ ഉപയോഗിക്കാം, എന്ത് ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കാം, അങ്ങനെയുള്ള പിന്നെ അല്ലെ ജ്യൂസിൽ ഉപയോഗിക്കാം, അത് നമുക്ക് ഉപയോഗിക്കാം. ഗുളിയെ വെച്ച് അലിയിപ്പിക്കാൻ പാടാണെങ്കിൽ വെറും ലിക്വിഡായിട്ട് ഡ്രോപ്സായിട്ട് നമുക്കിന്ന് ഒരു 3-4 ഔഷധങ്ങൾ അന്ന് അങ്ങനെ ലഭ്യമാണിന്ന്. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, പുള്ളിക്കാരി ഒന്നും ചെയ്യാൻ പറയുമെങ്കിൽ ലോങ് ആക്ടിങ് ഇഞ്ചക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മന്ത്ലി വൺസ് മാത്രം കൊടുക്കാവുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട് ഇന്ന്. എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കുക. പിന്നെ മരുന്നൊന്നും അതിൻ്റെ കൂടെ കഴിക്കേണ്ട, അത് ഒരു മാസത്തോളം അത് ആക്ട് ചെയ്തോളൂ. അപ്പം ഇയാൾ കഴിച്ചില്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഇഞ്ചക്ഷൻസ് പണ്ടേ തൊട്ടുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ കുറെ കൂടെ സൈഡ് എഫക്ട്സ് കുറഞ്ഞ, വേറെ പ്രശ്നങ്ങളില്ലാത്ത പുതിയ അത്തരം ഇഞ്ചക്ഷൻസ് ഇന്ന് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഇങ്ങനെയുള്ളവരെ ലക്ഷ്യമാക്കിയ എല്ലാം

0: എല്ലാ സ്കിസോഫ്രിനിയ രോഗികളും മരുന്ന് കഴിക്കാതിരിക്കില്ല. പക്ഷേ ചിലർ താങ്കളുടെ വൈഫിനെ പോലെ ഈ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയുള്ളവരുണ്ട്. അവരെ ലക്ഷ്യമാക്കിയാണ് ഇത്തരം പ്രയോഗങ്ങൾ ചെയ്യുന്നത്. മന്ത്ലി വൺസ് ഉള്ള ഇഞ്ചക്ഷൻസ് ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അത് മന്ത്ലി ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി, പിന്നെ ഒരു മാസം മരുന്ന് കൊടുക്കണ്ട, ആ രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് താങ്കൾ ചികിത്സിക്കുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യുക. ഞാൻ പറഞ്ഞു,
1: നമ്മളെന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും ചായ എടുത്ത് കൊടുത്താൽ അതിന് വിഷം കലക്കിയിട്ടുണ്ടെന്ന് അവരത്.
0: അതാ ഞാൻ മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, അതെനിക്കറിയാം. താങ്കൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ കഴിക്കില്ല.
1: പിന്നെ ഹോസ്പിറ്റലിലേക്ക്
0: എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ചെയ്യണം, മനസ്സിലായില്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ ചെയ്തേ പറ്റൂ. ഇല്ല, അതിന് അതുകൊണ്ട് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം അങ്ങനെ ഇച്ചിരി ബലം പ്രയോഗിച്ച് ആശുപത്രി കൊണ്ടുപോയി മരുന്നുകൾ തുടങ്ങി വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ തുടങ്ങി വെച്ചാൽ, ഈ രോഗം ശമിക്കുമ്പം, രോഗത്തിന്റെ തീവ്രത കുറയുമ്പം അവർ നമ്മളുമായിട്ട് സഹകരിക്കും. മനസ്സിലായോ? അത് ചെയ്യാവുന്ന താങ്കൾക്ക്, കുഴപ്പമില്ല കേട്ടോ. ശരി, നന്ദി.
2: ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു ഞാൻ. ഇത്തരം രോഗികൾ, അവർക്കൊരു രോഗാവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ ഒരു ഡോക്ടറെ കാണാൻ ഒരിക്കലും തയ്യാറാവുകയുമില്ല. ഇങ്ങനെയുള്ള രോഗികളെ എങ്ങനെ നമുക്കൊരു സൈക്കാട്രിസ്റ്റിന് മുമ്പിൽ എത്തിക്കാൻ കഴിയും?
0: അവിടെ പല രീതിയിലാണ് രോഗികളെ കൊണ്ടുവരുന്നത്. ചിലര് ഒരു കൗൺസിലിംഗ്, ഇപ്പം അവർ പറയും ഭർത്താവാണ് ആ പ്രശ്നം, എനിക്കല്ല. ഇപ്പം സ്ത്രീയാണ് രോഗിയെങ്കിൽ അവർ ചിലപ്പോൾ പറയും എനിക്കൊരു കുഴപ്പമില്ല, ഇങ്ങേരുടെ പ്രശ്നമാണ്, ഇങ്ങേരെ എന്നെ പീഡിപ്പിക്കുക, ഇങ്ങേര് പലതരത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങേർക്ക് ആരുമായിട്ടെങ്കിലുമൊക്കെ ബന്ധമുണ്ട്, അതിനൊക്കെ ഞാൻ എന്തിനാണ് ഡോക്ടറെ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾക്ക് വേറൊന്നും ചെയ്യേണ്ട, രണ്ടുപേരും കൂടെ പോയി ഒരു കൗൺസിലിംഗിന് ഒരു ചർച്ച ചെയ്യുക കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരും.
2: നമുക്കൊരു കോളിലേക്ക് പോകാം. പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: സംശയം ചോദിക്കൂ. ഡോക്ടർ സി പി സോമനാഥ് ഉണ്ട്, മറുപടി പറയും.
0: പറഞ്ഞോളൂ, പറഞ്ഞു, ചോദിച്ചോളൂ. ചോദിച്ചോളൂ.
2: മാനസികാരോഗ്യ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്.
0: പറയാമേ.
2: ഗുഡ് ആഫ്റ്റർനൂൺ
0: ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ.
3: എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനാണ് എല്ലാ കാര്യങ്ങൾക്കും.
0: പറഞ്ഞോളൂ, ബാക്കിയും കൂടെ പറ, കുറച്ചുകൂടെ പറ. ടെൻഷനാണ് എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ കേൾക്കുന്നുണ്ടോ? അത് കാരണം പലതും ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യും, പക്ഷെ ടെൻഷനോടുകൂടി ചെയ്യും. ഹലോ,
2: പറയൂ, പെട്ടെന്ന് പറയൂ, നമുക്ക് ഇങ്ങനെ സൈലൻസ് ആവാൻ പറ്റില്ലല്ലോ.
0: ഇത് ബേസിക്കലി പറയാണ്, ഇതിനാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. പൊതുവെ എല്ലാത്തിനും, ദൈനംദിന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ആവശ്യമില്ലാത്ത ടെൻഷനും വെപ്രാളവും, ഒരാളെ ഫോൺ ചെയ്യുന്നതിന് മുമ്പ് വെപ്രാളം, അയാൾ എന്ത് വിചാരിക്കുന്നുള്ള വെപ്രാളം, ആരെങ്കിലും എന്തെങ്കിലും വന്നൊരു ചെറിയ കാര്യം തന്ന് നോട്ടീസോ വല്ലതും വന്നു കഴിഞ്ഞാൽ അതിന് ഇനി എന്താവും എന്താവും എന്നുള്ള വെപ്രാളം, അങ്ങനെ ഇത്, അല്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലും പുറത്തു പോയിട്ട് തിരിച്ചു വരാൻ താമസിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ടെൻഷൻ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷൻ, അല്ലെ ചെറിയൊരു അസുഖലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അതിന് ഇതാവുമോ അതാവുമോ അങ്ങനെയുള്ള ടെൻഷൻ, ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളിലെല്ലാം അമിതമായ ചിന്തയും ഉത്കണ്ഠയ്ക്കുമാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായ ഔഷധം വേണം, അത് കഴിച്ചാൽ അമ്മയ്ക്ക് നല്ല ആശ്വാസം വരും. അതിന് അടുത്തുള്ള ഒരു മനോരോഗ ചികിത്സനെ കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം എത്ര വയസ്സുണ്ട്?
3: 74.
0: അപ്പം അമ്മയുടെ പ്രായവും കൂടെ കണക്കിലെടുത്ത് വളരെ നിസാരമായ ചെറിയ ഔഷധം കൊണ്ട് തന്നെ ഇനിയുള്ള കാലം കുറെ കൂടെ ഈ ടെൻഷൻ കുറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. ഇന്ന് ഈ പ്രായത്തിലും ഉപയോഗിക്കാൻ പറ്റിയ, പാർശ്വഫലങ്ങൾ വളരെ കുറഞ്ഞ, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും പ്രായം ചെന്നവർക്ക് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഔഷധങ്ങൾ ലഭ്യമാണ് കേട്ടോ.
3: ആ
0: ശരി ശരി,
2: ഓക്കെ, വിളിച്ചല്ലോ. നന്ദി. നമ്മളിപ്പോൾ സ്കിസോഫ്രീനിയെ കുറിച്ച്
0: പറഞ്ഞു. അപ്പോൾ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളു, അതാ പറഞ്ഞേ. ചിലര് ഒരു കൗൺസിലിംഗിന് ഇങ്ങനൊക്കെ പറഞ്ഞു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അവർക്കല്ല പ്രശ്നം, അവരുടെ കൂടെ ഉള്ളവർക്കാണ്, എന്നാൽ എല്ലാം കൂടെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പിന്നെ ഡോക്ടർ ചർച്ച ചെയ്തെല്ലാം കൂടെ അവസാനം ഒരു ചെറിയ ഒരു ടെൻഷൻ കുറയാൻ ഒരു മരുന്ന് എന്നൊക്കെ ഉള്ള രീതിയിൽ പലപ്പോഴും അത് കൊടുക്കേണ്ടി വരും തുടക്കത്തിൽ. പിന്നീട് ചിലപ്പോൾ മിക്കവാറും എല്ലാവരും സഹകരിക്കും. നമ്മൾ ആദ്യം

0: അവരുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും നമ്മളോടൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പലരും ചെറിയ മരുന്നെടുക്കുന്നതിന് ബുദ്ധിമുട്ട് കാണിക്കില്ല.
1: ഈ രോഗത്തിന്റെ തീവ്രത കുറയുകയാണെങ്കിൽ സഹകരിക്കാൻ സാധ്യതയുണ്ട്.
0: ഉണ്ടുണ്ടുണ്ട്. രോഗ തീവ്രതയിലാണ് ഈ സഹകരണ ഇല്ലായ്മ. രോഗം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം സഹകരിക്കും. അവരെല്ലാം സഹകരിക്കുക ഒരു മരുന്നേക്കും വളരെ അപൂർവം ചിലരേ ഉള്ളൂ. പിന്നീട് ഉൾക്കാഴ്ച ഇല്ലാതെ എപ്പോഴും എന്നും വരുമ്പോഴും ചോദിക്കും, ഡോക്ടർ ഇത് എപ്പോഴാണ് നിർത്തുന്നത്, ഇത് എപ്പോഴാണ് നിർത്തുന്നത്, അങ്ങനെയുള്ള ഒരു ഒരു ചെറിയ മൈനോറിറ്റി
1: രോഗികളുണ്ട്. ഹലോ, ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം, കേൾക്കാമോ?
0: പറഞ്ഞോളൂ.
1: ഫോണിലുണ്ട്, പക്ഷെ അവർക്ക് പ്രതികരിക്കാൻ.
0: ചോദിച്ചോളൂ. ആ വീട്ടിൽ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നത്. ആ

0: വീട്ടിൽ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നത്. ആ പറഞ്ഞു. കൂട്ടുകാരൊന്നുമില്ല. എത്ര വയസ്സുണ്ട്? പുറത്തോട്ട് ജോലി ചെയ്യുന്നില്ലേ? ജോലി ചെയ്യുന്നില്ലേ? അല്ല, പുറത്ത് ജോലിക്ക് പോകുന്നില്ലേ? കല്യാണം കഴിച്ചതാണോ? ഓക്കെ ഓക്കെ. എന്താ പുറത്തോട്ട് പോകാൻ ഇത്രയും ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അപ്പൊ നേരത്തെ ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഞാൻ ചോദിച്ചത്, നേരത്തെ താങ്കൾക്ക് സുഹൃത്തുക്കളും ആൾക്കാരോട് ഇടപഴകുന്ന രീതിയും ഉണ്ടായിരുന്ന ആളാണോ നേരത്തെ? അതോ നേരത്തെ തൊട്ടേ കൗമാരം യൗവനം തൊട്ടേ ഇങ്ങനെയാണോ? ഇങ്ങനെയൊക്കെ തന്നെ.
1: ആ
0: ഓക്കെ.
1: എനിക്ക്
0: വിദ്യാഭ്യാസം കുറവ്. ഒരു അപകർഷതാബോധം ഉണ്ടോ? മീൻസ് നമ്മൾക്ക് നമ്മൾ ഇച്ചിരി കുറവുണ്ട്, നമുക്ക് കുറവുകളുണ്ട്, ആ രീതിയിലുള്ള ചിന്താഗതി ഉണ്ടോ?
1: അപ്പോ വിദ്യാഭ്യാസം പൊതുവെ സാമ്പത്തികപരമായിട്ട് പിന്നോക്കമല്ല.
0: അതെ.
1: അപ്പൊ അത് പറയുന്ന പണ്ട് കാലം നമുക്ക് തമ്മിൽ തന്നെ ആൾക്കാര് ഭയങ്കര ഉടക്കം കൂട്ടിത്തിരിക്കും. അത് കാരണം പേടിയാണ്, സ്വന്തക്കാരത്തൊക്കെ പോവാൻ പേടിയാണ്.
0: അല്ലപ്പോ ഒരു ധൈര്യക്കുറവാണോ പ്രധാനമായിട്ടും?
1: ആ ധൈര്യക്കുറവാണ്.
0: അതോ ആവശ്യമില്ലാത്ത ഒരു ഒരു ഭയവും ഉത്കണ്ഠയുണ്ടോ ഇങ്ങനെ പുറത്തോട്ട് പോകാനും ആൾക്കാരോട് സംസാരിക്കാനും ഒക്കെ? ഇനി അവരെന്ത് വിചാരിക്കും, അവരെന്ത് ധരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി ഉണ്ടോ?
1: അത് ശരിയാണ്. കാരണം എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അത് മരപ്പണിയാണേ. അപ്പൊ അവൻ പറയുന്നു, ഈ ജീവിതം കുട്ടികൾക്കാണ്, അത് വേണം നീന്തി കേരളം കേറിക്കോന്നൊക്കെ പറയുന്നു. മരിച്ചും പോയി.
0: അത് ശരി ശരി. ആകെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നത് മരണപ്പെട്ടു.
1: എനിക്ക് നേരത്തെ ഒക്കെ തോന്നാണ്ട് അറേ, ഈ എല്ലാത്തിനും പിന്തിരിഞ്ഞ് ഞാൻ പോയിപ്പോയി.
0: ഇല്ല, അങ്ങനെ ആത്മഹത്യ ഒന്നും എന്റെ പൊന്നു മാഷേ, ഈ ആത്മഹത്യ ഒന്നും ഇതിനൊരു ഉപാധി ഒരു ഒരു ഒരു സൊല്യൂഷൻ അല്ല, പരിഹാരമല്ല. ദയവി ചെയ്ത് താങ്കൾ ഒരു ഡോക്ടറിനെ ഒന്ന് കാണൂ. താങ്കളുടെ ഈ മാനസികാവസ്ഥയൊക്കെ കുറേ അധികം മാറ്റങ്ങൾ വരുത്താം. കാര്യമായിട്ട് ഞാൻ പറയുകയാണ്, ചെറിയ ഔഷധം കൊണ്ട് തന്നെ. വീട്ടിലാരുണ്ട് വേറെ? എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ഇതും വെച്ച് ഇങ്ങനെ ജീവിച്ച് 45 വയസ്സ് വരെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളെ തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റും. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ അടുത്തുള്ള ഒരു മനോരോഗ ചികിത്സേനെ കണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയാണ്, നമുക്കതിനോടൊരു വിശ്വാസവും തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന പോലെ ചെറിയ ഔഷധം കഴിച്ചാൽ നല്ല രീതിയിൽ വ്യത്യാസം വരും. കാര്യമായിട്ട് പറയുക, ഈ ധൈര്യക്കുറവ്, അമിതമായ ഉത്കണ്ഠ, ആൾക്കാർ എന്ത് പറയുമെന്നുള്ള ഒരു ഒരു സങ്കോചം, ഇതൊക്കെ കുറയും. അല്ല, ആരാർക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതത്തിന് പല രീതിയിലുള്ള പിന്നെ കാഴ്ചപ്പാടും ബിലീഫും ഒക്കെ നമ്മുടെ ഉള്ളിൽ വരും. ജീവിതം എന്തിനാണ്, ഈ ജീവിതത്തിന്റെ അർത്ഥം എന്തിനാണെന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അതെന്നാലും 45 വയസ്സേ ആയുള്ളല്ലോ മാഷേ. ഇന്നത്തെ പലരും ജീവിതം ജീവിക്കുന്നത് 80, 90 വയസ്സ് വരെ ജീവിക്കുന്നു. താങ്കളുടെ ആയുസ് എത്രയുണ്ടെന്ന് അറിയാവോ? അപ്പൊ 45 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനിയും 10, 40, 45 വയസ്സ് വർഷം മുന്നോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിച്ചൂടെ. ഇനി എന്താ ഇനി എന്താന്ന് പറയാനും മാത്രം അതിലെ പ്രായമൊന്നും ആയിട്ടില്ല. ഇല്ലെന്നേ, ഞാൻ കാര്യമായിട്ട് പറയുക, താങ്കൾ ഒരു ഡോക്ടറിന്റെ സഹായം തേടൂ. കാര്യമായിട്ട് പറയാം, എവിടെയാ സ്ഥലം നിങ്ങളുടെ? ആ അപ്പൊ ഇവിടെ എത്രയോ ഡോക്ടർമാരുണ്ട്. ഈവൻ ഇനിയിപ്പം സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ലേ, നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ അതിനുള്ള ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. ഉറക്കത്തിന്റെ പ്രശ്നമുണ്ട്, അതാ ഞാൻ പറഞ്ഞ കാര്യമായിട്ട്. താങ്കൾ ഈ ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുണ്ട്, താങ്കൾക്ക് ഒട്ടും സാമ്പത്തിക വലിയ ചെലവൊന്നും ഇല്ലാതെ താങ്കൾക്ക് ചികിത്സ കിട്ടും. താങ്കൾ ഒന്ന് പോയി നോക്കൂ കേട്ടോ. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നല്ല അതിനുള്ള സംവിധാനങ്ങളുണ്ട്.
2: അല്ലല്ല, താങ്കള് ഡോക്ടർ പറഞ്ഞത് അനുസരിക്കുകയാണെങ്കിലേ.
0: താങ്കൾ ഞാൻ പറയുന്നത് ഒന്ന് കേക്കൂ, ഒരു പ്രാവശ്യം പോയി നോക്കൂ. താങ്കളുടെ ഇൻട്രസ്റ്റ് ഇല്ലായ്മയും ഉറക്കക്കുറവും ഒക്കെ കാണിക്കുന്നത് എന്താ? താങ്കളുടെ മനസ്സ്

0: ഒരു സന്തോഷാവസ്ഥയില്ല. അത് അതാണ് ഞാനീ പറയുന്നത്. നമ്മൾ ഈ വിഷാദം എന്ന് പറയുന്നത് ഇതാണ്. ജീവിതത്തിൽ ഇനിയൊരു ഹോപ്പില്ല, ജീവിതത്തിന് ഇനി അർത്ഥമില്ല, എന്റെ ജീവിതം പാഴായി, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി വരുന്ന അതുകൊണ്ടാണ്. താങ്കൾ കറക്റ്റായിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഫോണിൻ പ്രോഗ്രാമിലൂടെ നമുക്ക് വിശദമായിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. താങ്കൾ ഒരു ഡോക്ടറിനെ കാണൂ, ഞാൻ കാര്യമായിട്ട് പറയാം, ഗവൺമെൻറ് സെറ്റപ്പിൽ പോലും നല്ല ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവിടെ പോയി കണ്ട് അത് അവരുമായിട്ട് സംസാരിച്ചാൽ നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടും കേട്ടോ. ഓക്കെ,
1: ഡോക്ടർ പറയുന്ന ഈ ഉപദേശം കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം മാറി മാറി.
0: ഇത് ഒരു വിഷാദത്തിലായി മനുഷ്യൻ. അപ്പം അയാൾക്ക് ഒരു ഹോപ്പില്ല ലൈഫിൽ. ലൈഫ് എന്തിനാണ്, മീനിങ്ലെസ് ആണ്, അർത്ഥശൂന്യമാണ്, ഇങ്ങനെയൊക്കെ തോന്നി തുടങ്ങും.
1: ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞു. ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറി മാറി. നമ്മൾ പറഞ്ഞു വന്നത് സ്കിസോഫ്രീനിയെ
0: കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഈ രോഗികളെ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ നമ്മൾ അതൊരു കാര്യം. പിന്നെ വളരെയധികം മൂർധന്യാവസ്ഥയിൽ, സൈക്കോട്ടിക് അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയെ കൂട്ടി സഹകരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പലപ്പോഴും സാധിക്കില്ല. പലപ്പോഴും ബലം പ്രയോഗിച്ചാണ് ഡോക്ടറിൻ്റെ അടുക്കൽ എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്നിലധികം ആൾക്കാർ ബലമായി ഡോക്ടറിൻ്റെ അടുക്കൽ എത്തിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ അത്തരം ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, കുറച്ചുകൂടെ പ്യുവർലി സൈക്യാട്രിക് സെറ്റിംഗ്, കിടത്തി ചികിത്സയുള്ള, അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ ആദ്യമേ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ രോഗിക്ക് ഒരു സമാധാനത്തിലേക്ക് പോകും. കുറച്ച് നേരം ചിലപ്പോൾ ഒന്ന് ഉറങ്ങും. അത് കഴിഞ്ഞ് എണീക്കുമ്പോൾ തൊട്ട് പിന്നെ ആ തീവ്രമായ ആ ഒരു ഇത് അഗ്രഷനോ ഒരു ഇതൊന്നും കാണത്തില്ല. സമാധാനമായിട്ടിരുന്ന് പിന്നെ നമ്മൾ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി മരുന്നുകൾ തുടങ്ങിയാൽ ഒന്ന് ഒരു രണ്ടോ മൂന്നോ ആഴ്ച അല്ലെ ഒരു മാസം കൊണ്ട് നല്ല രീതിയിൽ ചിലപ്പം രോഗശമനം വരും. അവിടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം, എത്ര വേഗം ചികിത്സ തുടങ്ങുന്നോ അത്രയും വേഗം നമുക്ക് മരുന്ന് കൊണ്ട് ഫലവും കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു മാസമായിട്ട് ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു വ്യക്തിയും ഒരു വർഷമായിട്ട് ചികിത്സിക്കാതിരിക്കുക, ലക്ഷണങ്ങൾ ഒരു വർഷത്തിന് മുമ്പോട്ട് തുടങ്ങി പക്ഷേ ചികിത്സിക്കുന്നില്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് ഡോക്ടറിനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നു, ഒരു മാസമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ ചികിത്സിക്കാൻ കൊണ്ടുവന്നു, വളരെ വലിയ അന്തരമുണ്ട്. കാരണം ഈ ഷോർട്ടർ ഡ്യൂറേഷൻ ആണെങ്കിൽ, കുറഞ്ഞ ദൈർഘ്യമായിട്ടേ ഉള്ളൂ ലക്ഷണങ്ങളെങ്കിൽ പെട്ടെന്ന് ചികിത്സയ്ക്ക് ഫലം കിട്ടും. അതെ അതെ
1: അതെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വല്ല വ്യത്യാസവും കാണുമെങ്കിൽ ഉടനെ തന്നെ
0: ഒരു ഡോക്ടറിൻ്റെ അഭിപ്രായം എടുക്കുന്നതുകൊണ്ട് ആർക്ക് എന്ത് നഷ്ടപ്പെടാനാ? പലർക്കും പേടി, ഇതെന്താണ്, ഇത് എന്ത് രോഗമാണോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ. ഇതിനെക്കുറിച്ച് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ച് പലതരം തെറ്റായ ധാരണകളുണ്ട്. അത് ഒരുപക്ഷെ പണ്ട് കാലത്ത് ഒരുപാടുണ്ടായിരുന്നു, ഇപ്പം അതിന് കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് പല രീതിയിലായിരുന്നു ഇതിൻ്റെ വ്യാഖ്യാനം. ഇത് ബാധകേറിയതാണ്, പ്രേതബാധയാണ്, ഒഴിപ്പിക്കൽ വേണം, മന്ത്രവാദം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചിന്താഗതികൾ, പിതൃക്കളുടെ ദോഷമാണ്, അങ്ങനെ പല രീതിയിലുള്ള ബിലീഫ് ഓരോ കൾച്ചറിലും ഉണ്ട്.
1: നമുക്ക് ഒരു കോളേജ്. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ആ കേൾക്കാമോ? പരസ്പരം തത്സമയ ഫോൺ ഇൻ പരിപാടിയാണ്.
0: എന്തോ? ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ, ചോദിച്ചോളൂ.
2: സാറ് സംസാരിക്കും.
0: സാറ്,
2: എനിക്ക് ഒരു സംശയമുണ്ട്.
0: ആ ചോദിച്ചോളൂ.
2: സാറ് ഇവിടുന്ന് ഇഷ്ടം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുന്നത്. അപ്പൊ സാറ് വീട്ടിൽ ചെയ്യുന്ന സാറിന് ഒരു കപ്പ് കാപ്പയായിട്ട് സാറിന്റെ ഭാര്യ മുൻവശം ഉണ്ടാവോ?
1: തിരിച്ചാണ് ചോദ്യം.
0: അത് ശരി. ആ അല്ല, അപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താ? അത് ഉണ്ടായെങ്കിൽ അല്ലെ, ഇല്ലെങ്കിൽ പറഞ്ഞോളൂ, ചോദിച്ചോളൂ, ബാക്കി തുടർന്നോളൂ. അപ്പം
2: സ്കൂളിൽ പഠിക്കാറാണ്.
0: സ്കൂളിൽ പറഞ്ഞോ പറഞ്ഞോ, തുടർന്നോളൂ. ആ അതെ അതെ അതെ. ആ അതെ അതെ. ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അതെ. അതെ അതെ. രണ്ട് ഭാര്യയും ആറ് പിള്ളേരുമോ?
1: ഹലോ, കേൾക്കുന്നില്ല. താങ്കൾ പറയുന്നത് വ്യക്തമല്ല. എന്തായാലും
0: ക്ലിയർ ആയിട്ട് പറഞ്ഞു.
1: താങ്കൾക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായി. അദ്ദേഹം ഒരു ഇതൊരു തമാശയായിട്ട് എടുത്താണ് സംശയം. വളരെ സീരിയസ് ആയ ഒരു പ്രോബ്ലം ത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം അതൊരു ഇതും ഒരു തരത്തിലുള്ള മനോവൈകല്യമാണ്.
0: എന്തായാലും നമ്മൾ മുഴുവനായിട്ട് കേട്ടില്ല അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ. അദ്ദേഹം ഒരുപക്ഷെ ഈ സാഹചര്യത്തിലും പുള്ളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും ചിലപ്പോൾ.
1: അത് പറയാൻ
0: ശ്രമിച്ചതായിരിക്കും.
1: ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്കിസോഫ്രീനിയയ്ക്കൊക്കെ ഒരു ഏജ്, ഈ അസുഖം വരാൻ ഒരു പ്രായപരി

0: അല്ലെങ്കിൽ ഒരു പ്രായം അങ്ങനെ പറയാൻ
1: കഴിയുമോ? യൂഷ്വലി എന്ന് പറഞ്ഞാൽ കൂടുതലും വ്യക്തികൾക്ക് ഏജ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയും, തുടക്കത്തിൻ്റെ ഒരു ഏജ്, ഇതെപ്പോഴാണ് അസുഖം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത്. ഏജ് ഓഫ് ഓൺസെറ്റ് കൂടുതലായും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, കൂടുതലായും 15-നും 30-നും വയസ്സിനിടയ്ക്കാണ് ഇതിൻ്റെ ആദ്യ തുടക്കം.
0: ടീനേജിൽ തന്നെ നമുക്ക്
1: 15-നും 30 വയസ്സിനും ഇടയ്ക്കാണ്. പക്ഷേ 15 വയസ്സിൽ താഴെയും സ്കിസോഫ്രനിക് ലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ 10 വയസ്സുള്ള കുട്ടികൾ എൻ്റെ ചികിത്സയിലും വന്നിട്ടുണ്ട് സ്കിസോഫ്രനിയുടെ ലക്ഷണങ്ങൾ കാണിച്ചിരിക്കുന്നത്. 30 വയസ്സിന് ശേഷം സ്കിസോഫ്രനിയ വരുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈ 15-ഉം 30-നും ഇടയ്ക്ക് എന്നുള്ളത് കൂടുതൽ ആൾക്കാർക്ക് ഈ പ്രായത്തിലാണ് തുടങ്ങുന്നതേ ഉള്ളൂ. 15 താഴെ തുടങ്ങാം, 30-നു മേലെ ഒരുപാട് പേർക്ക് വരും.
0: 45 വയസ്സ്,
1: അതെ അതെ, 45-ൽ തുടങ്ങാം, അങ്ങനെ പലർക്കും പല, ഈവൻ അതിലും ഇപ്പം ഒരു കുഴപ്പവും ഇല്ലാതെ റിട്ടയർമെൻറ്റ് വരെ പോയ ഒരു വ്യക്തിക്ക് 60-നു ശേഷം സ്കിസോഫ്രനിക് ലക്ഷണങ്ങൾ വരാം. ലേറ്റ് ഓൺസെറ്റ് സ്കിസോഫ്രനിയ എന്ന് പറയും നമ്മൾ, എന്ന് പറഞ്ഞാൽ വളരെ താമസിച്ചാണ് അത്തരം ലക്ഷണങ്ങൾ വന്നിരിക്കുന്നത്.
0: ഏത് പ്രായത്തിലായാലും നമ്മൾ
1: വരാം
0: ഏറ്റവും നേരത്തെ ഡോക്ടറുടെ അടുത്ത്
1: ചികിത്സിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ വളരെ ലേറ്റ് ആയിട്ട് ഉണ്ടാകുന്നവർക്കൊക്കെ ചിലപ്പം കുറച്ചുകൂടി പെട്ടെന്ന് ചിലപ്പം മരുന്നിട്ട് കഴിഞ്ഞാൽ, ചികിത്സയിട്ട് കഴിഞ്ഞാൽ കുറയും.
0: ഒരു കോൾ കൂടി പോവാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: പറഞ്ഞോളൂ.
2: അതെ, ഞാനിപ്പോ ഡോക്ടർ പറയുന്ന ഒരു കാര്യം അത് ഞാനിപ്പോ ഫേസ് ചെയ്തോണ്ടിരിക്കുകയാണ് സാറേ.
1: എന്തായിരുന്നു?
2: ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാ എനിക്കൊരു സ്വസ്ഥത കിട്ടില്ല. അവര് നമ്മളെ പറ്റിയാണ് പറയുന്നത്.
1: നമ്മളെ പറ്റിയാ പറയുന്നതെന്ന് തോന്നുകയാണോ? നമ്മളെ പറ്റിയാണ് അവര് പറയുന്നതെന്ന് തോന്നുകയാണോ?
2: അവർക്ക് തോന്നുകയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൂടെ പോവാണ്. കാരണം കടയിൽ ചെന്നാൽ ഭയങ്കര ഭയാണ്, ആരോടൊന്നും തുറന്നു പറയില്ല, ആരെന്ത് ചീഞ്ഞത് കൊടുത്താലും അത് വാങ്ങി കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ കൂടെ പോവും.
1: കൂടെ പോവെന്ന് പറഞ്ഞ ഇത് ആർക്കാ പ്രശ്നം ഇങ്ങനെയുള്ളത്?
2: ഹസ്ബൻഡിന്.
1: ഓക്കെ, അപ്പൊ നമ്മളും കൂടെ പോവും കാര്യങ്ങൾ അറിയാനായിട്ട്. മീൻസ് അവരോട്, ഷോപ്പിലുള്ളവരോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി മേടിക്കാൻ വേണ്ടി പുള്ളിക്ക് സാധിക്കാത്തോണ്ട് നമ്മളിവിടെ പോകുന്നാണോ പറഞ്ഞത്? പുള്ളിക്കല്ലേ ഭയം? അതാ പറഞ്ഞേ, ഞാനിപ്പം നേരത്തെ പറഞ്ഞില്ലേ അതേ അവസ്ഥയാണ് പുള്ളിക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ അമിതമായ ഭയം.
2: ശശികുമാർ ആളോട് എന്താണ് പറഞ്ഞിരിക്കുന്നേ അതില്ലാണ് എന്റെ ഹസ്ബൻഡിന് ഇപ്പുള്ളത്. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാട്ടിയിരുന്നു.
1: ഓക്കെ,
2: അങ്ങനെ ഞാൻ റേഡിയോയിൽ ഒരു ദിവസം അരുൺ ടി നായർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ
1: ഗവൺമെന്റ്,
2: അത് ഞാൻ ഇവിടുന്ന് ഞാനിപ്പോ താമസിക്കുന്ന എറണാകുളത്താണ്, ഞാൻ ട്രിവാൻഡ്രത്ത്
1: പോയിണ്ടായിരുന്നു,
2: വീട്ടില് പോയി കണ്ടു. പക്ഷെ ആള് ഒന്നും പറയുന്നില്ല, എനിക്കുന്നത് പോലെയാണ് പറയുന്നേ.
1: ഹസ്ബൻഡ് പറയത്തില്ല ഡോക്ടറോട്?
2: ആള് പറയുന്നില്ല, ഓപ്പൺ ആയിട്ട് പറയില്ല.
1: ആള്
2: വീട്ടിൽ ഷൗട്ട് ചെയ്യുന്നത് ഞാൻ ഉറക്കെ സംസാരിച്ചിട്ടാണ്
1: പറയണേ.
2: അതാണ് ആളുടെ ദേഷ്യം എന്ന് പറയുന്നത്. അല്ല, ആൾക്ക് ദേഷ്യം ഉള്ളതാണ്, ഞാൻ സാധാരണ പോലെയാണ് പറയുന്നത് സാറേ. അതുപോലെ ഞാൻ ഫ്രിഡ്ജ് തുറക്കുമ്പോ ആ ബോക്സ്, ആ സാധനങ്ങളൊക്കെ ഇരുന്ന ആ ഒരു കുണ്ടുള്ള ബോക്സ് ഉണ്ടല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്ന് തുറക്കുമ്പോ വെയിറ്റ് ആയില്ല, പച്ചക്കറി കുറെ ഉണ്ടെങ്കിൽ അത് താഴെ പെട്ടെന്ന് വഴുതി വീഴും
1: തുറക്കുമ്പോഴേ.
2: അപ്പൊ ഓടി വന്ന് അത് തട്ടി തീർപ്പിക്കും.
1: അല്ല, അപ്പൊ അത് നിങ്ങള് ഡോക്ടറിനോട് ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലല്ലാതെ പറയണം.
2: ആള് പറയാതാകുമ്പോ ഞാൻ എല്ലാം ഡോക്ടറോട് പറയാണ്. അപ്പൊ ഡോക്ടർമാര് പറയുന്നത് ആള് പറയട്ടേണ, ആള് പറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് പറയുന്നില്ല സാറേ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ടൈം തരണ്ടേ? എല്ലാവരും ഞാൻ നാണം കെട്ട പോലെയാണ് അവിടെ, എവിടെ പോയി വന്നാലും സംസാരിച്ചു കഴിഞ്ഞാൽ ആളൊന്നും പറയുന്ന ആൾക്കൊരു കുഴപ്പമില്ലാന്ന്.
1: അല്ല, അപ്പൊ ഡോക്ടറോട് തന്നെ ആദ്യമേ ഇത് കയറി കാണുമ്പം നമ്മൾ തന്നെ പറയണം ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അംഗീകരിക്കില്ല, ഡോക്ടറിന്റെ മുന്നിൽ വരുമ്പം അതൊക്കെ നിഷേധിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള പല രോഗികളുണ്ട്, അവർ ഡോക്ടറിന്റെ അടുക്കൽ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ. അതെ, ഇപ്പം അവിടെ എന്തെങ്കിലും സംഭവിച്ചത് നമുക്ക് അത് കമന്റ് ചെയ്യണ്ട. നമ്മള് ഞാൻ പറഞ്ഞത് ഏത് ഡോക്ടറിനോടാണെങ്കിലും നമ്മളപ്പം മുൻകൂട്ടി ഡോക്ടറോട് പറയണം. ഡോക്ടറെ, അദ്ദേഹം വന്ന ഡോക്ടർ ഇത് ചോദിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം നിഷേധിക്കുകയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, അപ്പൊ ഡോക്ടറിനോട് ഒറ്റയ്ക്കൊന്ന് കാണണം, എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയണം. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലാതെ ഒന്ന് സംസാരിക്കണം ഡോക്ടറോട്.
2: നമുക്ക് ഫോണിക്കോട് സംസാരിച്ചാൽ ശരി എന്ന് വിചാരിച്ച് ഫോണിക്കോട് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് ആള് വാട്സപ്പ് വഴിയാണ് ബുക്കിംഗ് എടുക്കണേ.
1: അല്ല,
2: എനിക്ക് വാട്സപ്പ് വഴി
1: അല്ല, ഒരു പ്രത്യേക ക്ലിനിക്കിന്റെ കാര്യം വിട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനി ഒരു ഡോക്ടറിനെ കാണാൻ ഇനി പോവുകയാണെങ്കിൽ ആ ഡോക്ടറോട് ആദ്യമേ ഒന്ന് പറയണം, അല്ലെങ്കിൽ ആ നഴ്സിനോടോ അതിന് പുറത്ത് നിൽക്കുന്ന നഴ്സോ വേറെ

0: സ്റ്റാഫ് ഉണ്ടെങ്കിൽ
1: അല്ല, അങ്ങനെ നമുക്ക് പറ്റുന്ന ഒരു ഡോക്ടറെ കാണൂ താങ്കള്, അത് താങ്കൾക്ക് എന്തായാലും പ്രയോജനം ചെയ്യും. നമ്മുടെ പരിപാടിയുടെ സമയം കഴിഞ്ഞു.
0: അപ്പൊ അത് ഒന്ന് പറ്റുന്ന പോലെ ആ ഡോക്ടർമാരോട് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകൂ.
1: ഓക്കെ, കേട്ടോ, ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിക്കൂ. നമ്മുടെ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ പരസ്പരം പരിപാടിയിൽ നിരവധി ശ്രോതാക്കൾ പങ്കെടുത്തു. അവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വളരെ വിശദമായി ഡോക്ടർ സി പി സ്വാമിനാഥ്, സീനിയർ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, ഇന്ന് നമ്മുടെ പരിപാടിയിൽ വിശദമാക്കി എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ. പ്രത്യേകം ഡോക്ടറോട് നന്ദി പറയുന്നു. പരസ്പരം പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ നോർഡിക് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. തെരുവ് നായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച നായകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാമെന്നും കോടതി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖറാണ് സമിതിയുടെ അധ്യക്ഷൻ. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ ഭുവൻ ചന്ദ്ര ഖണ്ഡൂരി അന്തരിച്ചു. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 വൈകിട്ട് 6 മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കില്ല. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SC പോരാട്ടം.
0: ആകാശവാണി FM വാർത്തകൾ.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നാല് മണിപ്പൂക്കളിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ, അത് ഹിന്ദിയോ തമിഴോ മലയാളമോ എന്തുമാവാം, ആ ഗാനങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പുതിയ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9446455888 9446455888.

ആലുവയിൽ നിന്നും കാതറിൻ ആണ്. പ്രിയ നാലുമണിപ്പൂവേ, എന്റെ ചേച്ചി ആൻസലിന്റെ വെഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു. ചേട്ടന്റെ പേര് ആന്റണി. അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാമോ എന്നാട്ടോ ചോദിച്ചിട്ടുള്ളത്. വെഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു എന്നാ പറഞ്ഞ, അപ്പോൾ ഓൾറെഡി അത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ആൻസലിനും ആന്റണിക്കും കൊച്ചി എഫ് എമ്മിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം നല്ലൊരു ഗാനം വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മളുടെ ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ അമരൻ മൂവിയിലെ നല്ലൊരു പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒത്തിരി ആശംസകളുമായി ഈ ഗാനം വരുന്നു, കേട്ടോളൂ.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് പള്ളുരുത്തിയിൽ നിന്നും ശിവനാണ്. പ്രിയപ്പെട്ട നാലുമണിപ്പൂവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ജാലക്കാരി എന്ന പാട്ട് വെച്ച് തരാമോന്നാട്ടോ ചോദിച്ചിട്ടുള്ളത്. അവരൊരു ടൈലറിംഗ് ഷോപ്പിൽ നിന്നാണ് നമ്മൾക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ജയകൃഷ്ണൻ, ജാനകി ഇവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശിവനും കൂട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ.

0: അടുത്തതായി ഒരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ടുള്ള ഒന്നല്ലാട്ട് ഒരുപാടുണ്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു നീണ്ട മെസ്സേജാണ്. എന്തായാലും ഞാൻ വായിക്കാം. ഹായ് നാലുമണിപ്പൂവെ, ഞാൻ നോർത്ത് പറവൂരിൽ നിന്നും ജിസ്ന നിർമ്മലാണ്. ഈ മെയ് മാസം എന്റെയും ചേട്ടൻ ജിജോന്റെയും ചേട്ടന്റെ ഭാര്യ ജീവയുടെയും എന്റെ ചേച്ചി ജിൻസിയുടെയും ചേച്ചിയുടെ ഭർത്താവ് റീഫിന്റെയും, റീഫ് എന്ന് തന്നെയാണല്ലോ അല്ലെ, കൂടാതെ എന്റെ അനിയൻ നിഖിലിന്റെയും ബർത്ത്ഡേ ആണ്. ഇവരുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ഈ മാസം തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് നാട്ടുരാജാവ് എന്ന ചിത്രത്തിലെ മെയ് മാസം എന്ന പാട്ട് വെച്ച് തരാമോ പ്ലീസ് നാലുമണിപ്പൂവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇവർക്ക് എല്ലാവർക്കും കൊച്ചി എഫ് എമ്മിന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും എല്ലാവരും കൂടി മെയ് മാസം തന്നെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അതാ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ.
1: മെയ് മാസം മനസ്സ്.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. ഇത് ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നിങ്ങൾക്കും ഇതേപോലെ പ്രിയ ഗാനങ്ങൾ ആവശ്യപ്പെടാം. ആ ഗാനങ്ങൾ പ്രിയപ്പെട്ടവർക്കായി

ഡെഡിക്കേറ്റ് ചെയ്യാം. മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഇതാണ് 9446455888 9446455888. അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് രജിത. എനിക്ക് വാഴച്ചൂവിലെ പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് രജിത. ഡെഡിക്കേഷൻ ഒന്നുമില്ല, പുള്ളിക്കാരിക്ക് സ്വയം കേൾക്കാനാണ് കേട്ടോ തോന്നണേ. എന്തായാലും രജിത, ഞാൻ പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, കേൾപ്പിക്കാം കേട്ടോ. അതേപോലെ വാഴച്ചൂവിലെ തന്നെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരാമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് നമുക്ക് കാലടിയിൽ നിന്നും അന്ന കത്രീന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ അന്ന കത്രീനയ്ക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും, കൂടാതെ രജിത കുട്ടിക്കും വേണ്ടിയിട്ടുള്ള പാട്ട് വരുന്നുണ്ട്. അടുത്തതായി നാലുമണിപ്പൂക്കളിൽ

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നിമ്മയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും. പ്രിയപ്പെട്ട നാലുമണിപ്പൂവെ, എന്റെ പ്രിയപ്പെട്ട ഫ്രണ്ടായ അരുണിന് വേണ്ടിയിട്ട് ഭൈരവ മൂവിയിലെ നല്ലൊരു പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിമ്മയ്ക്കും അരുണിനും വേണ്ടിയിട്ടുള്ള പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം സച്ചിയും അജിയും, സ്ഥലം പറഞ്ഞിട്ടില്ല കേട്ടോ, അവർ രണ്ടുകൂടി ചേർന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട നാലുമണിപ്പൂവെ, എന്റെ സുഹൃത്തായ മഞ്ജിമയ്ക്കും ഗോപുവിനും അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വേണം. അവരുടെ വെഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷസും അറിയിക്കണം, ഒപ്പം നല്ലൊരു ഗാനവും വെച്ചു കൊടുക്കണം എന്ന് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഞ്ജിമ, ഗോപു, നിങ്ങൾ വെഡിംഗ് ആനിവേഴ്സറിക്ക് സൂപ്പറായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒപ്പം ദാ സുഹൃത്തുക്കളായ സച്ചിയും അജിയും കൂടിയിട്ട് നല്ലൊരു പാട്ടും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒപ്പം നിമ്മിക്കും അരുണിനും കൂടി ഡെഡിക്കേഷൻ. ദാ പാട്ട് കേട്ടോളൂ,

ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സിൽഫ നെട്ടൂരിൽ നിന്നാട്ടോ നമുക്ക് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. സിൽഫയുടെ അച്ഛൻ നാളെ 60-ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അച്ഛന്റെ പേര് പറഞ്ഞിട്ടുണ്ട് മാർട്ടിൻ. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് സിൽഫ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട അച്ഛന് കൊച്ചി FM-ന്റെയും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ബർത്ത്ഡേ എല്ലാം നന്നായിട്ട് ആഘോഷിക്കൂട്ടോ. അപ്പോൾ ദാ സിൽഫ പറഞ്ഞ പോലെ നല്ലൊരു പാട്ട് വരുന്നുണ്ട്, നമുക്ക് കേട്ടിട്ട് വരാം.

അടുത്ത മെസ്സേജ് വായിക്കാം. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഞങ്ങൾ അരൂര് പ്രിന്റേഴ്സ് വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചിത്രക്കുട്ടിയുടെയും അച്ചുവിന്റെയും വെഡിംഗ് ആനിവേഴ്സറിയാണ്. 12-ാമത്തെ വെഡിംഗ് ആനിവേഴ്സറി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് സർവമായ മൂവിയിലെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കൂടാതെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് സരോജ സ്റ്റാഫ് ആൻഡ് സുനിച്ചേട്ടൻ, സവിത ചേച്ചി, ഇവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെഡിംഗ് ആനിവേഴ്സറി ഒക്കെ നന്നായിട്ട് ആഘോഷിക്കൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകളും അറിയിക്കുകയാണ്. ഒപ്പം ദാ പാട്ട് കേട്ടുള്ളൂ കേട്ടോ.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്റ്റെഫിയാണ് അർത്തുങ്കലിൽ നിന്നും. നമ്മളുടെ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാട്ടോ സ്റ്റെഫി പറഞ്ഞിട്ടുള്ളത്. പാട്ട് ആജാ നാച്ചിലെ എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെഫി, ഞാൻ പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പം നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്നും സരിത മഹേശ്വരൻ നല്ലൊരു ഹിന്ദി പാട്ട് വെച്ചുതരാമോ നാലുമണിപ്പൂവെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാട്ടാണ് അടുത്തതായി.

ഹലോ നാലുമണി പൂവേ, സുഖമല്ലേ? പ്രതീക്ഷ രമേശ് വെള്ളൂർ പുത്തൻചിറയിൽ നിന്നാട്ടോ നമുക്ക് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നതിൽ ഹൃദയം മൂവിയിലെ നല്ലൊരു പാട്ട് വേണം, എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മനു ചിറ്റേത്തുകരയിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നാലുമണി പൂവേ, ശ്രാവണിനും ഫാമിലിക്കും വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ചുകൊടുക്കാമോ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാട്ട് വരുന്നുണ്ട്. അടുത്തതായി നാലുമണിപ്പൂക്കളിൽ

കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ ഫോണിൻ പരിപാടി നാളെ മുതൽ ആരംഭിക്കുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക. ഏറ്റവും ആദ്യം ശരിയുത്തരം അയക്കുന്ന 6 ശ്രോതാക്കളുടെ പേരുകൾ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോഴിനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ?

നാലു മണിപ്പൂവേ, ഞാൻ അഞ്ജിതയാണ്, കളമശ്ശേരിയാണ് സ്ഥലം. എന്റെ കാർത്തികേയൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞോന്നറിയില്ല, എന്തായാലും നമ്മളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കൊടുക്കാതിരിക്കണല്ലേ. എന്തായാലും വാരിസ് മൂവിയിലെ നല്ലൊരു പാട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാർത്തികേയൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് വരുന്നുണ്ട് അടുത്തതായി നാലുമണിപ്പൂക്കളിൽ.

ഹായ് നാലുമണിപ്പൂക്കൾ, എന്റെ പേര് സിന്ധു ശ്രീകാന്ത്. കാക്കനാടാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മളുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. ഓക്കെ. അപ്പൊ എന്റെ ഹസ്ബൻഡ് ശ്രീകാന്തിന് വേണ്ടിയിട്ട് സീതാരാമ മൂവിയിലെ ഒരു പാട്ട് വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീകാന്തിന് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും സിന്ധുവിനും ശ്രീകാന്തിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. വെഡിങ് ആനിവേഴ്സറി ഒക്കെ നന്നായിട്ട് ആഘോഷിക്കൂ. അപ്പൊ അതാ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ കേട്ടോ.

നാലു മണിപ്പൂക്കൾ കേൾക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 4 മണിക്ക്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ഭിന്നശേഷിക്കാരായ 15-35 ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ഫെയ്ത്ത് ഇന്ത്യ എറണാകുളം ജില്ലയിൽ സൌജന്യമായി നടത്തിവരുന്ന വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് 2026-27 വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 26. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9447-949706. 9447-949706. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് നാളെ വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 04842422275. 04842422275.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് 2-വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കോൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സ്കോൾ കേരള, വിദ്യാഭവൻ, പൂജപ്പുര PO, തിരുവനന്തപുരം 69.

0: 9 12 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ സ്പീഡ് തപാൽ മാർഗമോ അടുത്ത മാസം 2 എത്തിക്കണം. ഫോൺ നമ്പർ 0481-230-0443. 0481-230-0443. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST എന്നീ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.lbscenter.kerala.gov.in. പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസുകളുടെ വിചാരണയ്ക്കായി ആലപ്പുഴ ഡിസ്ട്രിക്ട് സെന്ററിൽ സംസ്ഥാനം മുഴുവൻ അധികാര പരിധിയായി സ്പെഷ്യൽ കോടതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0477-2251-676, 0477-2251-676. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
1: ആകാശവാണി FM വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ലോയിൽ നടക്കുന്ന 3 ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ നോർഡിക് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ എളുപ്പമാക്കാനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ലോക ടെലികമ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനാചരണത്തിന്റെ ഭാഗമായി BSNL തിരുവനന്തപുരം ബിസിനസ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ കണക്ട് 2026 റെസിലന്റ് നെറ്റ്വർക്കുകൾ റോബസ്റ്റ് നേഷൻ എന്ന പേരിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ICAR കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ ശ്രീവിശാഖം തിരുനാൾ എൻഡോമെന്റ് പ്രഭാഷണം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം IISER ഡയറക്ടർ പ്രൊഫസർ ജയൻ മൂർത്തി മുഖ്യാതിഥിയായി. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 വൈകിട്ട് 6 മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 114 താഴ്ന്ന് 75,201, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 115,160 ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SC പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ആകാശവാണി കൊച്ചി FM 102.3.

ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സന്ധ്യയ്ക്ക് വിരിഞ്ഞു പോവ് എന്ന ചിത്രത്തിൽ നിന്നും, ഒ എൻ വി ഗ്രൂപ്പിൻ്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ഗായകൻ യേശുദാസ്.

ചിത്രം സഫലം. തങ്കൻ തിരുവട്ടാറിന്റെ രചനയ്ക്ക് ജാസി ഗിഫ്റ്റിന്റെ സംഗീതം. ഗായകൻ രാജേഷ് വിജയ്.

സർഗം എന്ന ചിത്രത്തിനു വേണ്ടി. യൂസഫലി കിച്ചേരി എഴുതി, രവി ബോംബെ സംഗീതം പകർന്ന് ചിത്രപാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അടുത്ത ഗാനം ആലപിച്ചത് ശക്തിശ്രീ ഗോപാലൻ. ചിത്രം സർവം മായ. ഗാനശില്പികൾ മനു മഞ്ജിത്, ജസ്റ്റിൻ പ്രഭാകരൻ.

സൗദി വെള്ളക്ക എന്ന ചിത്രത്തിന് വേണ്ടി അൻവറലിയും പാലി ഫ്രാൻസിസും ചേർന്നൊരുക്കിയ ഗാനം ആലാപനം ബോംബെ ജയശ്രീ.

0: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ ഫോണിൻ പരിപാടി നാളെ മുതൽ ആരംഭിക്കുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക. ഏറ്റവും ആദ്യം ശരിയുത്തരം അയക്കുന്ന 6 ശ്രോതാക്കളുടെ പേരുകൾ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോഴിനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ?
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സവിധം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, ജോൺസൺ സംഗീതം പകർന്ന ചിത്രപാടിയ ഗാനം.

സത്യം ശിവം സുന്ദരം. ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, വിദ്യാസാഗർ സംഗീതം പകർന്ന, മനോയും സ്വർണലതയും ചേർന്ന് ആലപിച്ച ഗാനം ഇനി കേൾക്കാം.

ഒന്നിങ്ങു വന്നെങ്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി പോച്ചൽ ഗാത്ര എഴുതി ശ്യാം സംഗീതം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 രാത്രി 10 മണിക്ക് സ്മൃതിരാഗത്തിലും കേൾക്കാം.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ഞാറ്റുവേല, സ്പോൺസർഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മലയാളിയുടെ തീന്മേശകളിൽ നിന്നും ഒഴിച്ചുകൂടാനാകാത്ത ഒരു സമീകൃത ആഹാരമാണ് മുട്ട. എല്ലാവിധ പോഷകങ്ങളും അടങ്ങിയ പാലും മുട്ടയും കുട്ടികളുടെ ആഹാരക്രമങ്ങളിൽ നിത്യേന ഉൾപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധ ചെലുത്തുന്നു.

0: ശ്രദ്ധ ചെലുത്തുന്നു. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ വീട്ടമ്മമാരും ഫാമുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള മൂന്നിലൊന്നു പോലും ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശുദ്ധമായ നാടൻ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡുള്ള നമ്മുടെ നാട്ടിൽ മുട്ടയുൽപാദനം ഏറെ സാധ്യതകൾ നിറഞ്ഞ ഒരു മേഖലയാണ്. ആമുഖമായി മുട്ടയുടെ കാര്യം പറഞ്ഞെങ്കിലും ഇന്ന് നാം പോകുന്നത് 20 വർഷത്തെ രാഷ്ട്രസേവനത്തിന് ശേഷം മറ്റ് വൈറ്റ് കോളർ ജോബിനുള്ള സാധ്യതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നുവന്ന ഒരു യുവാവിന്റെ ഫാമിലേക്കാണ്. ഈ രംഗത്തെ സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കിയ ഇദ്ദേഹം ആസാം റൈഫിൾസിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ സമയം പാഴാക്കാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നാടൻ കോഴികളെ വളർത്തി ഈ രംഗത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത്. നല്ലൊരു വരുമാനമാർഗം എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധതയോടെ മറ്റൊരു സംരംഭത്തിനുകൂടി ഇദ്ദേഹം തുടക്കം കുറിക്കുകയുണ്ടായി. നാടൻ മുട്ടയുടെ സംഭരണത്തിനും വിതരണത്തിനുമായി കരകുളത്ത് ആരംഭിച്ച ഫാം ഫ്രഷ് എഗ് സൊസൈറ്റി ഇന്ന് വളരെ നന്നായി പ്രവർത്തിച്ചു പോരുന്നു. ഇതിലൂടെ ചെറുകിട വ്യാവസായിക കർഷകരുടെ മുട്ട വിപണനത്തിനുള്ള ഒരു വാതിൽ കൂടി തുറക്കുകയാണ്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എത്ര മുട്ടകളായാലും അത് ഈ സൊസൈറ്റി വഴി വിറ്റഴിക്കാം എന്നത് കർഷകർക്കും ഏറെ ആശ്വാസകരമാണ്. ഇനി നമുക്ക് ഈ വ്യക്തിയെ പരിചയപ്പെടാം അല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ കരകുളം കൃഷിഭവൻ പരിധിയിലെ പ്ലാവിള അയണിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയകുമാറാണ് കോഴി വളർത്തൽ അഭിമാനകരമായ ഒരു തൊഴിലായി ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നത്. നമുക്ക് ശ്രീ അജയകുമാറിന്റെ മുട്ടക്കോഴി വളർത്തലിന്റെ വിശേഷങ്ങളും ഫാം ഫ്രഷ് എഗ് സൊസൈറ്റിയുടെ വിശേഷങ്ങളും എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: ഈ ഒരു മുട്ടക്കോഴി വളർത്തൽ എന്നുള്ള ഒരു സംരംഭം, അത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം?
1: എന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഒരു കൃഷിക്കാരാണ്. പണ്ട് തൊട്ടേ നമുക്ക് കാർഷിക വൃത്തിയിലൊരു അഭിവൃദ്ധി ഉണ്ടായിരുന്നു. പശു, ആട്, കോഴി എന്നിവ നമ്മളൊപ്പം തന്നെ അച്ഛനും അമ്മയും അതിനെ കൂടെ പരിപാലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ള വരുമാനം, പിന്നെ അതിന്റെ ഒരു സന്തോഷം, ഇതെല്ലാം നമ്മൾ ആദ്യം കുട്ടിക്കാലത്ത് തന്നെ പഠിച്ച് വളർന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യമേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഉടൻ തന്നെ എന്റെ വേറെ സമയം പാഴാക്കാതെ മുട്ടക്കോഴി വളർത്തിൽ തന്നെ ആരംഭിക്കാനുണ്ടായ കാരണം.
0: തുടക്കത്തില് മുട്ടക്കോഴി കുഞ്ഞുങ്ങളൊക്കെ എവിടുന്നാണ് വാങ്ങിയത്? അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ആദ്യമായിട്ട് ഞാൻ ഒരു യൂട്യൂബ് കണ്ടിട്ടാണ് എനിക്കിതിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. ഇപ്പോൾ എനിക്കും ചേട്ടനും വിമുക്ത ഭടനാണ്. പുള്ളിയുടെ പേര് വിജയകുമാറാണ്. അപ്പൊ ഞാനും ചേട്ടനുമായിട്ടാണ് ചെയ്യുന്നത്. രണ്ട് ഫാമായിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4000 കോഴിയോളം ഇപ്പൊ നമുക്കുണ്ട്.
0: അതിന്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
1: പരിചരണം നമ്മൾ ആദ്യം എടുത്തത് ഒരു 60 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ ആദ്യം എടുത്തത്. 500 കോഴി വെച്ച് നമ്മൾ രണ്ടുപേരും ഇട്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഇത്ര ഏകദേശം 4000 കോഴികളെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പുറത്തുനിന്ന് വരുന്ന BB380 എണ്ണം കോഴികളാണ് നമ്മൾ കൂടുതൽ മുട്ടയ്ക്കായിട്ട് നമുക്ക് എടുക്കുന്നത്. കാരണം അതാകുമ്പം വർഷത്തിൽ ഏകദേശം ഒരു 300 മുട്ടയോളം നമുക്ക് കിട്ടും. അപ്പം നമുക്കത് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കോഴി എടുക്കുന്നത് സമഗ്രയിൽ നിന്നാണ്.
0: അപ്പൊ ഈ 60 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെയാണല്ലോ വാങ്ങുമെന്ന് പറഞ്ഞത്. അപ്പൊ കൊണ്ടുവന്നിട്ട് അതിന് എന്തൊക്കെയാണ് പ്രത്യേക പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നത്?
1: അത് 60 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വലുതായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമില്ല. നമുക്ക് ആദ്യമായിട്ട് അത് നമ്മൾ കേജ്, കാരണം നമ്മൾ തുറന്നുവിട്ട് വളർത്തുന്നതല്ല. കാരണം തുറന്നുവിട്ട് വളർത്തി കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ കോഴി നമുക്ക് പരിചരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കേജിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ എഫർട്ട് വളരെ കുറയും. പിന്നെ നമുക്ക് തീറ്റ, മെഡിസിൻസ്, വെള്ളം, ഇതിൻ്റെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കിതെല്ലാം നമ്മുടെ കൂടുതലായിട്ട് എക്സ്പെൻസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേജിൽ എടുക്കുമ്പോൾ ഉള്ള ഏറ്റവും കൂടുതലുള്ള പ്രിഫറൻസ്. പിന്നെ 60 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ലെയർ ഗ്രോവർ, ആ ഗ്രോവർ തീറ്റ കൊടുത്ത് ഏകദേശം ഒരു 3.5 മാസത്തോളം കൂടി ഈ ഗ്രോവർ തീറ്റ കൊടുത്ത് പിന്നെ ബാക്കി അതിൻ്റെ സപ്ലിമെൻറ്റ്സ്, കാൽസ്യത്തിൻ്റെ കുറവാണെങ്കിൽ കാൽസ്യം, പിന്നെ വൈറ്റമിൻസ്, ഇതെല്ലാം കൊടുത്ത് ഏകദേശം കോഴി മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം ഈ ഗ്രോവർ തീറ്റ ഒരു 15 ദിവസത്തോളം, ഒരു നേരം ഗ്രോവറും വൈകുന്നേരം ആകുമ്പോൾ ലെയർ മാഷ് അതിലോട്ടങ്ങ് മാറുക. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ മുട്ട ഒരു 4.5 മാസത്തോടുകൂടി ഏകദേശമുള്ള എല്ലാ കോഴിയും മുട്ടയിട്ട്. നമ്മളിപ്പം പുറത്തുള്ള ഏജൻസികളിൽ നിന്ന് നമ്മൾ വലുതായിട്ട് നമ്മൾ കോഴി എടുക്കുന്നില്ല. കാരണം ഇപ്പം നമുക്ക് കേരള സർക്കാരിൻ്റെ ഒരു നല്ല സംരംഭമായ കെപ്കോയിൽ നിന്ന് നമുക്ക് കുഞ്ഞെടുക്കുന്നുണ്ട്. 1-day chicks, 1 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മറ്റുള്ള പുറത്തുനിന്ന് എടുക്കുന്നേക്കാളും വില കുറവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കെപ്കോയിൽ നിന്ന്. പിന്നെ മാക്സിമം കർഷകർ 1-day chicks എടുത്ത് വളർത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ലാഭകരമാക്കാൻ പറ്റും.
0: ഈ ഫാമിൽ നിന്ന് ശരാശരി ഒരു ദിവസം എത്ര മുട്ടയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്?
1: നമുക്ക് ഏകദേശം ഒരു 3000 മുട്ടയോളം നമുക്ക് ദിവസം കിട്ടുന്നുണ്ട്.
0: ഇത്രയും മുട്ട കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വിപണനമൊക്കെ എങ്ങനെയാണ്?
1: അപ്പൊ നമ്മൾ ആദ്യം നമുക്ക്

0: വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിപണനം. അതിന് ഒരു സൊല്യൂഷൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിച്ചാലോ എന്നുള്ള ഒരു ആശയം വരികയുണ്ട്. കാരണം നമ്മൾ കുറേ കർഷകർ, അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഫാം ഫ്രഷ് എക്സൊസൈറ്റി കരകുളം എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്, സൊസൈറ്റിയാണ്. അപ്പോൾ ഈ സൊസൈറ്റി ത്രൂ ആണ് ഇപ്പോൾ നമ്മൾ മുട്ട വിറ്റഴിക്കുന്നത്.
1: മുട്ടയുടെ സംഭരണത്തിനായി ഒരു സൊസൈറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു പുതുമയുള്ള കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ?
0: നമ്മൾ കുറച്ച് കർഷകർ ചേർന്നാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. നമ്മൾ അതിൽ 7 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ്സും ഒരു 70-75 കർഷകരും ഉണ്ട്. അത് നമ്മൾ ഈ തിരുവനന്തപുരം ജില്ല ബേസാക്കിയിട്ടാണ് നമ്മുടെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിച്ചിട്ട് തിരുവനന്തപുരം ജില്ലയുടെ എവിടെയുള്ള കർഷകർക്ക് നമ്മുടെ അവിടെ മുട്ട കൊണ്ടുവരാം. 5000 മുട്ടയാണ് നമ്മൾ ഒരു ലിമിറ്റേഷൻ വയ്ക്കുന്നത്. 5000 മുട്ടയിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്ത് അവർക്ക് അപ്പോഴും തന്നെ പേയ്മെൻറ്റും കൊടുത്തിട്ട് ആ മുട്ട വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ചെറിയ കട മുതൽ വലിയ ഷോപ്പ് വരെ നമ്മൾ മുട്ട എത്തിക്കുന്നു. ഫുട്പാത്തിൽ വരെ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ആദ്യം നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 5000 മുട്ട തന്നെ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 50,000 മുട്ടയിൽ കൂടുതൽ നമ്മുടെ സൊസൈറ്റി മുട്ട വിൽക്കാൻ കഴിയുന്നുണ്ട്.
1: മുട്ട കർഷകരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ്, എത്ര രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് എടുക്കുന്ന മുട്ടയ്ക്ക്?
0: സൊസൈറ്റി പോയി മുട്ട കളക്ട് ചെയ്യുന്നിടത്ത് ദൂരവും ഇപ്പം ക്വാണ്ടിറ്റിയും കുറയുകയാണെങ്കിൽ അവിടെ നമുക്ക് പൈസ കുറച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ നമുക്ക് ദൂരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൂടുതൽ കൊടുക്കും. പിന്നെ നമ്മുടെ സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും കർഷകന് ഒരു 10 മിനിറ്റിൽ കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങാൻ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു എല്ലാവരുടെ ഒരു നിബന്ധനയും ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മൾ പേയ്മെൻറ്റും കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5000 മുട്ട നമ്മൾ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3000-4000 മുട്ട ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്യും. സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എത്ര വേണം കൊണ്ടുവരാം, പക്ഷെ അതും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറയണം. കാരണം മെമ്പേഴ്സിൻ്റെ ആണെങ്കിൽ നമുക്ക് അറിയാം ഇത്ര വഴിയുണ്ട്, നമുക്കത് കറക്റ്റായിട്ട് അറിയാം. അപ്പം പുതുതായിട്ട് ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ തിരക്കിയിട്ട് അവർ കൊണ്ടുവരണം.
1: പൂർണ്ണമായിട്ടും അപ്പോൾ ഈ നാടൻ മുട്ടകൾ മാത്രമാണ് ഈ സംഭരിച്ച് നമ്മൾ സൊസൈറ്റി വഴി കൊടുക്കുന്നത് അല്ലേ?
0: അതെ അതെ, പൂർണ്ണമായിട്ടും നാടൻ മുട്ടയാണ്. അതിൽ കൂടുതലും നമുക്ക് കിട്ടുന്നത് BV380 മുട്ടയാണ്. ഇപ്പം നാടൻ കോഴിയുടെ അതേ ജനസിൽ ഉൾപ്പെട്ടത് BV380 കോഴിയാണ്. അതിൽ കൂടുതലൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം വർഷത്തിലൊരു 300 മുട്ടയെ കൂടുതൽ അതിന് കിട്ടുന്നുണ്ട്. വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ കൈരളി, ഗ്രാമശ്രീ, ബാക്കി തുറന്നു വിട്ട് വളർന്ന കോഴിയുടെ മുട്ടയും നമുക്കവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, എല്ലാം നാടൻ മുട്ട എന്ന ലേബൽ തന്നെയാണ് കൊടുക്കുന്നത്.
1: അപ്പോൾ ഈ സൊസൈറ്റി വഴി കളക്ട് ചെയ്യുന്ന മുട്ടകൾ നമ്മൾ എങ്ങനെയാണത് വിൽപ്പന നടത്തുന്നത്?
0: തിരുവനന്തപുരം ജില്ലയിലെ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് വികാസ് ഭവനിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെല്ലാം നമ്മുടെ വണ്ടി പോയി മുട്ട വിറ്റിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും തന്നെയാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അവർ ചെറിയ ക്വാണ്ടിറ്റിയിൽ അവരും മുട്ട എടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ചെറിയ ചെറിയ കർഷകർക്കും ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവരുടെ കച്ചവടം ഇപ്പോൾ എല്ലാ സമയത്തും ഒരേ കണക്കിന് അവർക്ക് മുട്ട കിട്ടത്തില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 100 മുട്ടയുടെ കുറവുണ്ട്. ഇപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൊസൈറ്റി വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മുട്ട കൊടുക്കും. കാരണം അവർ ആ കടയിൽ അവർക്ക് ആ ഗ്യാപ്പ് വരാൻ പാടില്ല, എങ്കിൽ അവർ നമ്മുടെ നിന്ന് മുട്ട എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കർഷകരെയും കസ്റ്റമേഴ്സിനെയും ഏത് രീതിയിലും നമ്മൾ സഹായിക്കുന്നുണ്ട്.
1: ഇതിൽ നിന്നും താങ്കൾക്ക് മികച്ചൊരു വരുമാനം നേടാൻ സാധിക്കുന്നുണ്ടോ?
0: തീർച്ചയായും എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. നല്ലൊരു വരുമാനം കിട്ടിയാലേ എൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് ആ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കോഴിയിൽ നിന്ന് കുറഞ്ഞത് 1 രൂപ തൊട്ട് 1.5 രൂപ വരെ നമുക്ക് ലാഭം കിട്ടും. കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വേറെ ഗവൺമെൻറ് ജോലിക്കോ അല്ലെങ്കിൽ നമുക്ക് പുറം രാജ്യങ്ങളിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഇതിനനുബന്ധമായിട്ട് ഒരുപാട് തൊഴിൽ സംരംഭം ഇതിലുണ്ട്. ഇതിലോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. കാരണം അതിനുള്ള വരുമാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ള എല്ലാ കുട്ടികൾക്കും ഒരു സംശയമുണ്ട്. പുതിയ തലമുറ വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാളും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് നല്ല ആശയങ്ങളുണ്ട്, അവർ നമ്മളെക്കാളും ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. പല കാരണം കൊണ്ടും അവരിതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യത ഉണ്ട്. വരുമാനം പറഞ്ഞു തന്നെ ഒരു ദിവസമാണ്. അതായത് എനിക്ക് ഏകദേശം ഒരു 3000 കോഴി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് ഒരു 4000-4500 രൂപ വരെ കിട്ടും വരുമാനം.
1: ഈ മുട്ടക്കോഴി വളർത്തൽ ആരംഭിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു എമൗണ്ട് വേണമല്ലോ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ഇത് തുടങ്ങാനായിട്ട് ലോണോ അതോ എന്തെങ്കിലും സർക്കാർ സഹായങ്ങളോ കിട്ടിയിട്ടുണ്ടായിരുന്നോ?
0: അഗ്രികൾച്ചർ ലോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം പലവിധ ലോണുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാങ്ക് മാനേജേഴ്സ് എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ പറയും ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരപ്പെടും എന്ന് അവർ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷെ അവരുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പലിശ എടുത്ത് ലോണെടുത്ത് നമുക്ക് കോഴി വളർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് മാക്സിമം ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണുകളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. അവർ അതിനുള്ള ഗൈഡ് ലൈൻസും അവർ തരും എന്നെനിക്ക് ഉറപ്പാണ്.
1: മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം വിശദമായി പറഞ്ഞു തന്ന് താങ്കൾക്ക് നന്ദി അറിയിക്കുന്നു.
0: നന്ദി.
1: സ്വന്തമായി 10 കോഴിയുണ്ടെങ്കിൽ ഭക്ഷണ ആവശ്യത്തിനും ബാക്കിയുള്ളവ നല്ല വിലയ്ക്കും വിൽക്കാം എന്ന കാര്യം ബോധ്യപ്പെട്ടല്ലോ. വനിതകൾക്കും ആരംഭിക്കാവുന്ന ഈ ചെറുകിട വ്യവസായത്തിന്റെ സാധ്യതകൾ മനസ്സിലായല്ലോ.

0: തിരുവനന്തപുരം ജില്ലയിലെ കരകുളം അയണിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയ്കുമാറിന്റെ കോഴി വളർത്തലും ഫാം ഫ്രഷ് എഗ് സൊസൈറ്റിയുടെ വിശേഷങ്ങളുമാണ് ഇതുവരെ കേട്ടത്. ഇനി ഒരറിയിപ്പ്. കെ അക്ടക് ലോഞ്ച് പാഡിന്റെയും ഫ്യൂസലേജ് ഇന്നവേഷന്റെയും ആഭിമുഖ്യത്തിൽ സർട്ടിഫൈഡ് ഡ്രോൺ പ്രൊഫഷണൽ എന്ന വിഷയത്തിൽ 5 ദിവസത്തെ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. May 25 മുതൽ 29 വരെ മാർ അത്തനേഷ്യസ് കോളേജ് കോതമംഗലത്ത് വച്ചാണ് പരിശീലനം നടക്കുന്നത്. ഡ്രോൺ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനങ്ങൾ, ഉത്തരവാദിത്തമുള്ള ഡ്രോൺ ഓപ്പറേഷൻ, DGCA മാനദണ്ഡങ്ങൾ, ഫ്ളൈയിംഗ് പരിശീലനം, സുരക്ഷാ നടപടികൾ, കാർഷിക മേഖലയിലെ ഡ്രോൺ പ്രയോഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര പരിശീലനമാണ് പരിപാടിയിൽ ഒരുക്കിയിരിക്കുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായി പ്രായോഗിക ഡ്രോൺ ഫ്ളൈയിംഗ് സെഷനുകൾ, ലൈവ് ഡെമോകൾ, വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. ഡ്രോൺ മേഖലയിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ നിലവാരത്തിലുള്ള പരിശീലനവും ലൈസൻസിംഗ് ബോധവത്കരണവും നൽകുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഡ്രോൺ ലൈസൻസ് നേടുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും യുവസംരംഭകർക്കും സാങ്കേതികവിദ്യയിൽ താൽപ്പര്യമുള്ളവർക്കും കാർഷിക മേഖലയിലെ പ്രവർത്തകർക്കും പങ്കെടുക്കാവുന്നതാണ്. പരിമിത സീറ്റുകളാണ് ഉള്ളത്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9995624888 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9995624888.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾ കേട്ടത് ഞാറ്റുവേല. സ്പോൺസർഡ് പരിപാടി സമാപിച്ചു. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് ഐഒബി മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
2: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത്

0: 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണ രൂപം. ഈ പദ്ധതി പ്രകാരം ഭിക്ഷാടന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടിയും സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവരെ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
1: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
4: This is Akashvani, the news read by Subhadra Ramachandran. The third India-Nordic summit was held in Norwegian capital Oslo today. Prime Minister Narendra Modi, along with his counterparts from Norway, Sweden, Iceland, Finland and Denmark, participated in the summit. With the Trade and Economic Partnership Agreement, TEPA, now in force, the summit aimed to deepen trade and investment ties between India and the Nordic region. Key areas of focus included technology and innovation, sustainability, renewable energy and digitization. On the sidelines of the summit, Prime Minister Modi held bilateral meetings with his counterparts from Iceland, Finland and Denmark. Prime Minister Modi reached Norway yesterday after completing his visits to UAE, the Netherlands and Sweden. From Oslo, Prime Minister Modi will travel to Italy today on the fifth and final leg of his five-nation tour. More from our correspondent covering the Prime Minister's visit.
5: Prime Minister Narendra Modi is all set to arrive today in Italy for the final stop of his 5 nation tour, and the visit is expected to give a fresh push to India.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10:42. പ്രേക്ഷോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് 6:20 മധുരം ഗീതം, ലളിതഗാനം. തുടരുന്ന സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. വിശ്രമ ജീവിതത്തിൽ വിതച്ച സ്വപ്നങ്ങൾ.

0: സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം കൃഷി കർമ്മപാതയാക്കിയ എരൂരുള്ള ലംബോദരനെ പരിചയപ്പെടാം. ശാസ്ത്രീയമായ മണ്ണ് പരിശോധനയും സാമ്പിൾ ശേഖരണവും. എറണാകുളം ജില്ലാ മണ്ണ് പരിശോധന ലാബ് അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് അതുൽ ബി എം സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ 7:35 മുതൽ 9 വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് എസ് രാജേഷ്. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. അവസാന ഭാഗം 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. വിനോദ് ചമ്പക്കരയും സംഘവും അവതരിപ്പിച്ചത് കഥ ഇസഹാക്കും ബറാബാസും. തിരുവനന്തപുരം റിലേ 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: $1,00,000 ലോട്ടറി എനിക്കോ?
4: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
0: നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, പ്രൊഫസർ വി എസ് സെബാസ്റ്റ്യൻ അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മാൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ അശ്രുധാര എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
8: ഗാനം.
0: 7:35 എഫ് എം ഡയറി തുടരും. ഇതിൽ സമകാലികം. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി

0: വളരെ സ്വർണ്ണവില. തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: ഉച്ചയ്ക്ക് 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. തലച്ചോറിലെ രക്തസ്രാവം, കാരണങ്ങളും ചികിത്സാരീതിയും. ഡോക്ടർ രാജസ് ചന്ദ്രൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. 1:55 സേവന വാർത്തകൾ, 2 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി FM വാർത്തകൾ. സഹയാത്രിക സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 ആകാശവാണി FM വാർത്തകൾ. 4 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
2: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: 5 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. തേനീച്ച വളർത്തൽ വിജയകരമായി ചെയ്യുന്ന ഇടപ്പള്ളിയിലെ ജോസ് തോമസ് തെക്കേക്കര തൊടുപുഴ കലൂരുള്ള തന്റെ കൃഷിയിടത്തിന്റെ പരിപാലന രീതികൾ പരിചയപ്പെടുത്തുന്നു. കുരുമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു തിരുവാങ്കുളത്ത് നിന്നും ശശിധരൻ എ. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
1: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ. ബ്രോങ്കയിൽ ആസ്മ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. വേദാമൃതാനന്ദപുരി പങ്കെടുക്കുന്നു. 10:30 ചില്ലുജാലകം. 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഇന്ന് കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച്, MG രാധാകൃഷ്ണൻ സംഗീതം പകർന്ന്, ലീലാമ്മ മാത്യു ആലപിച്ച ഗാനം.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെൻ്റർ

ൻ്റെ രജിസ്ട്രേഷൻ ക്യാമ്പ് ഈ മാസം 21 രാവിലെ 10 മണിക്ക് ചേർത്തല ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നടത്തും. പ്ലസ് ടു മിനിമം യോഗ്യതയുള്ള 40 വയസ്സിൽ താഴെ പ്രായമുള്ള ITI ഡിപ്ലോമ ബിരുദം പാരാമെഡിക്കൽ മറ്റ് പ്രൊഫഷണൽ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. യോഗ്യരായവർ ബയോഡേറ്റ, രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ, ആധാർ കാർഡിൻ്റെ പകർപ്പ്, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവയുമായി 21 തീയതി ചേർത്തല ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 0477-2230-624 അല്ലെങ്കിൽ 8304-05-7735 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0477-2230-06-24 അല്ലെങ്കിൽ 8304-05-7735. ആലപ്പുഴ ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിലെ റേഡിയേഷൻ ഫിസിസ്റ്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് അവസരം. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ഈ മാസം 26 രാവിലെ 10:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ നടത്തുന്ന വാക്ക് ഇൻ അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0477-2280-21 ഫോൺ നമ്പർ വീണ്ടും 0477-2280-21. ചാവറ കൾച്ചറൽ സെൻ്റർ നേതൃത്വത്തിൽ ചാവറ ഫിലിം സ്കൂൾ, ചാവറ മൂവി സർക്കിൾ, ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 8th നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഈ മാസം 30-31 തീയതികളിലായി കൊച്ചി ചാവറ കൾച്ചറൽ സെൻ്ററിൽ നടത്തുന്നു. 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള സിനിമകൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ MP4 ഫോർമാറ്റിൽ ചാവറ ഫിലിം സ്കൂൾ @gmail.com എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ്. അവസാന തീയതി ഈ മാസം 24. വിശദവിവരങ്ങൾക്ക് 81-2906-6260 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 81-2906-6260. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും, മൻമോഹൻ ബംഗ്ലാവ്, ഒജെ ജനീഷിനും, റോസ് ഹൌസ് സി പി ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21-അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവുനായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവുനായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവുനായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവുനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എ ബി സി ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടിരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: യു ഐ ഡി എ ഐ നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.

0: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം ഇന്ന് ഉച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കുക. 26 പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ KL രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75201, നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 600 വർദ്ധിച്ച് 115160 ഗ്രാമിന് 14395 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2 തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന 3 ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. എന്റെ നീലാകാശം എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം KRaghavan, പാടിയത് P. സുശീല.

ഗിരീഷ് പുത്തഞ്ചേരി രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്നൊരു ഗാനം. ചിത്രം സായിവർ തിരുമേനി. ഈ ഗാനത്തിന് ശബ്ദം പകർന്നത് യേശുദാസും സൗമ്യയും.

ചലച്ചിത്ര ഗാനങ്ങളിനി രാത്രി 10 മണിക്ക് സ്മൃതിരാഗത്തിൽ കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. മറ്റന്നാൾ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യത. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 25.6°C. ആകാശവാണി കൊച്ചി FM 102.3.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: പത്തര മാറ്റു സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.

0: മണ്ണിനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള പ്രതിബദ്ധതയും കൈകോർക്കുന്ന കാർഷിക ലോകത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ പ്രിയ പരിപാടി കിസാൻ വാണി. പുതിയ കൃഷിരീതികൾ, വിജയകഥകൾ, വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ, കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ട അറിവുകൾ എല്ലാം കോർത്തിണക്കുന്ന ഈ കാർഷിക വിരുന്നിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ കേൾക്കാം വിശ്രമ ജീവിതത്തിൽ വിതച്ച സ്വപ്നങ്ങൾ. സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം കൃഷി കർമ്മപാതയാക്കിയ എരൂരുള്ള ലംബോദരനെ പരിചയപ്പെടുത്തുന്നു.
1: എനിക്ക് ജോലി ഉണ്ടായിരുന്നു, 2017 റിട്ടയർഡായി. അത് കഴിഞ്ഞിട്ട്
2: ഒരു
1: കൊച്ചി ഷിപ്പ്യാർഡിലായിരുന്നു, ഫാബ്രിക്കേറ്റർ ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് എന്റെ നാട് പത്തനംതിട്ടയാണ്, ഇവിടെ വന്ന് ഇപ്പൊ സ്ഥിരതാമസമായി. അതിനുശേഷം 2017 കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് വെറുതെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കൃഷിയൊക്കെ തുടങ്ങി. കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. എനിക്ക് സ്വന്തമായിട്ട് സ്ഥലം കുറവാണ്, 5 സെന്റേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള തരിശു ഭൂമി ഉണ്ടായിരുന്നു, അത് അവര് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ പേരിൽ നല്ല ഒരു കൃഷി ചെയ്യാവുന്ന തരത്തിൽ ആക്കി തരാമെന്ന് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവരുടെ സഹായം കൊണ്ട് ഈ ഭൂമിയുടെ ഉടമയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് വരുന്നത്. അതിനുശേഷം ഈ വർഷമാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10-70 സെന്റ് ഉണ്ട്. ഇത് അതിന്റെ ഉടമസ്ഥൻ സിന്ധു സുനിലാണ്. അപ്പൊ രണ്ടുപേരും, ഒരു ഹസ്ബൻഡും വൈഫും, എനിക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. എല്ലാ സഹായങ്ങളും ചെയ്തു തരാറുണ്ട്. സാമ്പത്തികമായിട്ട് ഞങ്ങൾ 3 പേരും കൂടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടല്ല ഇത്രയും കൂടുതൽ വാഴയൊന്നും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. 100 വാഴ ഒന്നിച്ച് ചെയ്യുക, അതുതന്നെ ചേന 150 ചേന ചെയ്യുക, പിന്നെ ചീരക്കൃഷി ചെയ്യുക. ചീരയിൽ നിന്ന് നമുക്ക് നല്ല ആദായം കിട്ടിയിട്ടുണ്ട്. ചീര പച്ചക്കറിയിൽ നിന്നൊക്കെ ഈ പ്രാവശ്യം നല്ല ആദായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ 75 മൂട് കപ്പ നട്ടിട്ടുണ്ട്. ഈ മഴക്കാലം കഴിഞ്ഞാൽ, ജൂൺ കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ മൂപ്പാവും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇടവപ്പാതിക്ക് ഞങ്ങൾക്ക് കപ്പ കൊടുക്കാൻ പറ്റും നല്ല രീതിയിലുള്ള മഴ കനത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ കപ്പയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. ആ സമയത്ത് നല്ല വിലയൊക്കെ കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ കാരണം.
2: പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൃഷി തുടങ്ങി ഷിപ്പ്യാർഡിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ആ കൃഷി എന്ന ഒരു നന്മ ചെറുപ്പം മുതലേ ഉള്ള
1: ചെറുപ്പം മുതലുണ്ട്. നാട്ടിൽ ഇതുപോലെ വാഴയും ചേനയും പത്തനംതിട്ടയാണ് എന്റെ നാട്. എല്ലാ കൃഷി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ അന്ന് എന്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഞങ്ങൾ 7 മക്കളാണ്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കൃഷിയാണ് മെയിൻ ആയിട്ടുള്ളത്. എന്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു, ജ്യേഷ്ഠൻ ടാപ്പിംഗ് ജോലിക്കാരനായിരുന്നു, ഉള്ളി സഹായിക്കാൻ പോകായിരുന്നു. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ കൃഷി ഇതിലേക്ക് ഇറങ്ങി. അന്നും ഇതുപോലെ തന്നെ ആദായം കിട്ടുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ITI ആണ് പഠിച്ചത്. ITI പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് ട്രെയിനിങ്ങിന് കിട്ടി. അങ്ങനെ കൃഷിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ പോകുന്നു. ഇവിടെ വന്ന് പിന്നെ ഒരു 10-35 വർഷം കൃഷിയിൽ നിന്ന് വിട്ടുനിന്നു. എന്നാലും എൻ്റെ വീടിൻ്റെ, ഞാനിപ്പോൾ 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് തൃപ്പൂണിത്തുറ എരൂരാണ് താമസിക്കുന്നത്. എന്നാലും അവിടെ ഞാൻ ചെറിയ ചട്ടിക്കകത്ത് ആയാലും അല്ലാതെയും ടെറസിൻ്റെ മുകളിലും എൻ്റെ വീടിന് തൊട്ടടുത്തായാലും ഞാൻ നല്ല കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആദായം വാഴക്കുലയാണ് എനിക്ക് ഇനി ഏറ്റവും കൂടുതൽ ഞാൻ ഉത്പാദിപ്പിച്ചിട്ടുള്ളതും കൊടുത്തിട്ടുള്ളതും വാഴക്കുല തന്നെയാണ്.
2: നല്ല ഒരു കൃത്യമായ ഒരു അളവില്

0: നട്ടിട്ടുണ്ട്. അതും ഒന്ന് രണ്ടെണ്ണം ഒരുമിച്ച് ഒരുമിച്ചാണ് കൊലയുമായി നിൽക്കുന്നുണ്ട്. നല്ല കൊലകളാണ് കാണുന്നത്. എന്തിനം വാഴയാണ് നട്ടിരിക്കുന്നത്?
1: കൃഷി ഓഫീസിൽ നിന്ന് തന്നെ തന്ന വാഴവിത്താണ്. ടിഷ്യൂ ആയിട്ടാണ് അന്ന് ഞങ്ങൾക്ക് തന്നത്. ഒരു 20 വാഴവിത്ത് ഞങ്ങൾക്ക് തന്നിരുന്നു. ആ വാഴവിത്ത് നേന്ത്രനാണ്. അത് എന്തായാലും വലിയ കൊല കിട്ടുന്ന രീതിയിലുള്ള നേന്ത്രം വാഴ തന്നെയാണ് കിട്ടിയത്. അതാണ് ഞങ്ങൾ ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് ലൈനൊക്കെ എടുത്തിട്ട് അതിന്റെ കറക്റ്റ് ഡിസ്റ്റൻസിൽ 2 മീറ്റർ അകലത്തിൽ വാഴ വെച്ചു. ഈ 17 എണ്ണം വെച്ചതിന് ശേഷമാണ് കുറെ അധികം വിത്തുകൾ, ഒരു 100 വിത്തിനടുത്ത് ഞങ്ങൾക്ക് തന്നു. അപ്പൊ ഈ ഭൂമി കൊണ്ട് ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തന്നതാണ്. അത് ഞങ്ങൾ ചെയ്തത് 2 വാഴവിത്ത് വീതം അടുപ്പിച്ച് അങ്ങോട്ട് വെച്ച് അടുപ്പിച്ച് വെക്കുക. അടുപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 മീറ്റർ അകലം, 1.5 മീറ്റർ അകലത്തിലാണ് ഇപ്പൊ ഈ വാഴ വെച്ചിരിക്കുന്നത്. അത് എങ്ങും കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ മൊബൈലിലൊക്കെ കണ്ടിട്ടുള്ള, അല്ലാതെ ഇത് വേറെ പ്രാക്ടിക്കലായിട്ട് ആരെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊന്ന് ഇതൊന്ന് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം ഈ 100 വാഴയും ഈ 52 തടത്തിൽ അങ്ങനെ വെച്ച്
0: ഏകദേശം 2 എണ്ണം വെച്ചിട്ട്
1: 2 എണ്ണം വെച്ച് നട്ടു. അപ്പൊ 7 വളം കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ രീതിയിൽ 7-ാമത്തെ വളം വരെ ഉള്ളു. ഇനി 7 വളം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, 1 മാസം കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ കൊല വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്.
0: ഇതിന് നമ്മള് ഈ ടിഷ്യൂ വാഴ ആയതുകൊണ്ട് തന്നെ ഇതിന് വളങ്ങൾ എന്തെങ്കിലും ആവശ്യം വരുന്നത്?
1: ടിഷ്യൂ വാഴയാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് 10-ാം മാസം നമുക്ക് കൊല വെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാസവളം തന്നെ ചെയ്തേ പറ്റൂ. അതല്ല, നമ്മൾ അല്ലാതെ വളം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി ആവും. അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. എന്നാൽ ആദ്യത്തെ വളം തന്നെ നമ്മളെല്ലാം ചെയ്തിട്ട് ചാണകം എല്ലുപൊടി അതെല്ലാം ചേർത്തിട്ടാണ് ഇത് നട്ടത്. പിന്നീട് ഇതിന്റെ കൃത്യമായിട്ട് വളർച്ചയ്ക്കും കൃത്യമായിട്ടുള്ള മൂല്യങ്ങൾ അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിന്റെ അതിന് ശരിക്കുള്ള വളർച്ചയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാഷ്യം, യൂറിയയും പറ്റും. അതിന്റെ കൃത്യസമയത്ത് ചെറിയ അളവിൽ അതിന് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് 10-ാം മാസം കൊല വെട്ടാൻ പറ്റുള്ളൂ. 7 മാസം ചെയ്താൽ മതി. ചെയ്തതുകൊണ്ട് തന്നെ ഇടവളമായിട്ട് ഞങ്ങൾ വളങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ വളങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലുപൊടിയാണ് ആദ്യം ചെയ്ത്. എല്ലുപൊടി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലുപൊടിയും ചാണകവും അതാണ് ആദ്യത്തെ വളം എന്ന് പറയുന്നത്. അതിട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് തടം വലിച്ചിട്ട് വഴക്കിട്ട് കൊടുത്തതാണ്. അതാണ് ബേസിക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 7 മാസം വരെ അതിന്റെ എഫക്റ്റ് നിൽക്കും. അതിനുവേണ്ടി, ഇതിന് വളർച്ചയ്ക്ക് വേണ്ടിയും മറ്റ് ഇതിന് മൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് മഴ ഈ
0: ചെയ്യുന്നത്.
1: പിന്നെ രാജ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു രാസവളത്തിൽ കൂട്ടാൻ പറ്റത്തില്ലെങ്കിൽ അതാണ് ഞങ്ങൾ മെയിനായിട്ട് ആദ്യത്തെ 2 വളമായിട്ട് കൊടുത്തിട്ടുള്ളത്.
0: ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂ വാഴക്ക് കേടുകൾ വരില്ല എന്ന് പറയുന്നത് അത് ശരിക്കും
1: കേടുകൾ വരില്ല എന്ന് പറഞ്ഞാൽ അതിന് ടിഷ്യൂ വാഴ അവർ തരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിരോധ ശക്തി കണക്കാക്കിയാണ് അവർ വിത്തുണ്ടാക്കി തരുന്നത്. ഈ വിത്തുണ്ടാക്കി തരുമ്പോൾ തന്നെ നമ്മളതിന് കേട് വരാതിരിക്കാൻ വേണ്ടി സ്യൂഡോമോണസിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ലൈനിയിൽ മുക്കിയിട്ട് 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രമേ നമ്മളത് നടാറുള്ളൂ. നട്ട് കഴിഞ്ഞാൽ തന്നെ അതിന് കീടങ്ങളോ അല്ലെങ്കിൽ മറ്റസുഖങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ഈ കൃഷിഭവനിൽ നിന്ന് തന്നെ മരുന്നുകൾ തരാറുണ്ട്. അതിന്റെ ഏറ്റവും കൂടുതൽ ഇതിന് പിണ്ടിപ്പുഴുവെന്നും പറഞ്ഞ അസുഖം വരാറുണ്ട്. അതായത് ഒരു 3 മാസം കഴിയുമ്പോൾ നേന്ത്രം വാഴയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏത്തവാഴയെ സംബന്ധിച്ച് 3 മാസം കഴിയുമ്പോഴാണ് നമുക്ക് ഈ വണ്ടുകൾ വന്ന് അതിനകത്ത് വന്നിരിക്കുകയും വണ്ടുകൾ ആ വാഴയുടെ പോളയെന്ന് പറയും, വാഴയുടെ ഇലയുടെ ഏറ്റവും ആ തണ്ടിനോട് ചേർന്ന ഭാഗം ഇങ്ങനെ വിടർന്നിരിക്കണം. അവിടെ വെള്ളം ഉണ്ടാവും. അവിടെ വന്നിരുന്നിട്ട് അവൻ മുട്ടയിടും. മുട്ടയിട്ടിട്ട് അവനങ്ങ് പോകും. ഏകദേശം ഒരു 7-8 മാസം കഴിഞ്ഞ തന്നെ വാഴ കൊലയ്ക്കാറാകുമ്പോഴത്തേക്ക് ഇപ്പം വിരിഞ്ഞ് വലുതായി പോളയുടെ ഇടയിൽ കയറി കുത്തി ആണ് ഇതിനെ പരിക്കേൽപ്പിക്കുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പല മരുന്നുകളും ചെയ്യാറുണ്ട്. നമ്മൾ വേപ്പിൻപിണ്ണാക്കിന്റെ പൊടി, വേപ്പിൻപിണ്ണാക്ക് നല്ല രീതിയിലുള്ള വേപ്പിൻപിണ്ണാക്ക് വാങ്ങിച്ചിട്ട് നമ്മളെ വാഴയുടെ പോളയ്ക്കൊക്കെ നിറച്ചു കൊടുക്കും. ഓരോ കഷ്ണം വെഞ്ചിങ്ങി ഇട്ട് കൊടുക്കുക. അതിന്റെ സ്മെല്ല് കൊണ്ട് ഇത് വന്ന് മുട്ടയിടാറുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അവിടെ തന്നെ വളമുണ്ട്. 2-3 ടൈപ്പുള്ള വളമുണ്ട്. വളമല്ല, കീടനാശിനികളുണ്ട്. ആ കീടനാശിനി കൊണ്ടൊന്ന് ഞങ്ങൾ തണ്ടിലും ഇലയിലും പോളയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വാഴയ്ക്ക് യാതൊരു കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്.
0: ശരിക്കും ഇതിന്റെ ഇപ്പോൾ ടിഷ്യൂ വാഴയാണല്ലോ നട്ടിരിക്കുന്നത്, അതിന് ചുറ്റും കണ്ണുകൾ മുളച്ചു വന്ന്, അപ്പൊ അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ വിളകൾ എനിക്ക് തോന്നുന്നു ഇപ്പോ പീച്ചില് വിള ഏകദേശം കഴിഞ്ഞൊരു
1: തീർന്നു.
0: ഇതൊക്കെ നല്ലവണ്ണം നമുക്ക് വിള ലഭിച്ചായിരുന്നു.
1: നല്ലവണ്ണം തക്കാളി നല്ല രീതിയിൽ കിട്ടും. തക്കാളി ഉദ്ഘാടനം ഇത് എടുക്കാൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൃഷി ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതി അന്ന് ഏകദേശം എനിക്ക് ഒരു വലിയ ബക്കറ്റ് 10 കിലോയിൽ കൂടുതൽ ഒരു ഒറ്റ ട്രിപ്പിന് ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഏരിയ മൊത്തം നട്ടെന്ന് മാത്രം കിട്ടും. ഇത് പരിചരിക്കാൻ വലിയ
0: പാടാണ്.
1: ഇത് നേരെ നിർത്താൻ വലിയ പാടാണ്. അതിപ്പോ തന്നെ ഇത്രയും തന്നെ ചെയ്തത് കണ്ടില്ല, എത്ര കുറ്റിയാ കൊടുത്തേക്കുന്നത്. അതെല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു 5-6 എണ്ണേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 7 എണ്ണേ ഉള്ളൂ. ഇത് നടത്താൻ വേണ്ടിയതാ. അപ്പൊ ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ നടത്തണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള
0: എഫേർട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇടയിലൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു ചെടികൾ ഇപ്പൊ ഈ മഴ തുടങ്ങിയപ്പോ നിറച്ച്
1: ചെടികൾ നമ്മൾ കളഞ്ഞേ പറ്റുള്ളൂ.

0: അല്ലെങ്കിൽ അവനെല്ലാം വലുതാവും, വലുതായിട്ട് നമ്മുടെ കൃഷിയെ കൃഷി നശിപ്പിച്ചുകളെ, കൃഷി കാണാൻ പറ്റത്തില്ല.
1: പിന്നെ ചീര, ചീര എങ്ങനെ ഉണ്ടായിരുന്നു വിളവ്?
0: ചീര ഈ പ്രാവശ്യം നല്ല വിളവായിരുന്നു എനിക്ക്. അതിന് 1, 2, 3 പാർട്ടായിട്ടാണ് ഞാൻ ചീര നട്ടത്. അത് ഒരു ചീര നട്ടത് പിഴാൻ തുടങ്ങും ഒരു ഒരാഴ്ചക്ക് ശേഷം അടുത്തതുള്ളു. അങ്ങനെ ആവുന്ന പറഞ്ഞാൽ ഒരെണ്ണം നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അടുത്തത് കിട്ടാം. അങ്ങനെ പിന്നെ എനിക്ക് അടുത്തടുത്ത സമയം കൊണ്ട് എനിക്ക് സാധനങ്ങൾ കിട്ടും,
1: ഓരോ അവസരങ്ങളിലായിട്ട് നമുക്ക്
0: അങ്ങനെ കിട്ടും. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ഇത് ഇവിടെ വന്നു തന്നെ ഒരാളെടുത്തോണ്ട് പോകും. ഒരാളെടുത്തോണ്ട് വന്നിട്ട് ഒരു ഇപ്പൊ ഇതിന്റെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിന്റെ 3 പാർട്ടായിട്ട് കൊണ്ടുപോകും. 10 കിലോ, 15 കിലോ, 20 കിലോ ഓരോ ദിവസം വന്ന് കൊണ്ടുപോകും. അപ്പൊ എനിക്ക് കിലോയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ 80 രൂപ ചിലപ്പോൾ 100 രൂപ കിട്ടുമായിരിക്കും. പക്ഷെ എനിക്കൊരു സൈഡായിട്ടൊരു ജോലി ഉള്ളതുകൊണ്ട് ഇനി എല്ലാം കൂടെ സമയമില്ല. അപ്പൊ അദ്ദേഹത്തിന് ഞാനൊരു വിലയ്ക്ക് പുള്ളിക്കാൻ കൊടുക്കും. ഇതെന്ന് പറഞ്ഞാൽ എനിക്കും നഷ്ടമില്ലാത്ത രീതിയിലാണ് വില പുള്ളി തരുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എനിക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ.
1: ബാക്കി നമ്മള് പച്ചക്കറികളൊക്കെ എവിടെയാണ് കൊടുക്കുന്നത്?
0: എല്ലാം ഇവിടെയാണ്. നമ്മുടെ സജീവൻ എന്നാണ് നമ്മുടെ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ഒരാളാണ്.
1: അപ്പൊ അവിടെ നമ്മൾ മൊത്തത്തിൽ
0: കൊടുക്കും.
1: അപ്പൊ എങ്ങനെ നമ്മുടെ ഈ ഇപ്പൊ സാധാരണക്കാര് നമ്മള് പച്ചക്കറികൾക്ക് സാധാരണ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പച്ചക്കറികൾക്കൊക്കെ വില കുറവാണ്, നമ്മുടെ പച്ചക്കറികൾക്ക് വില കൂടുതലാണ് എന്നുള്ളൊരു ആരോപണം നിലവിലുണ്ട്. അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടമോ അങ്ങനെ സംഭവിക്കാറുണ്ട്?
0: അത് ആരോപണമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിഷമില്ലാത്ത സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് ഒരു വ്യക്തി അത് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തക്കാളി ആണെങ്കിൽ തന്നെ അത് ഒന്ന് കഴുകി പെട്ടെന്ന് ഒന്ന് കഴിക്കാൻ പറ്റും. അത് അങ്ങനെ കഴിച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് വാങ്ങിച്ചവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് കഴുകി
1: കീടനാശിനികളൊന്നും
0: ഉപയോഗിക്കുന്നു ഇല്ല. അതുപോലെ തന്നെ പച്ചമുളക് പരിക്കത്തുമ്പോൾ തന്നെ നമ്മുടെ ഞാൻ കൃഷി ചെയ്യുന്നതിന്റെ ചുറ്റും തന്നെ ഒരു 7-8 വീടുണ്ട്. എല്ലാവരും എന്നോട് ഇതിനെ പറയും, എനിക്ക് പച്ചമുളക് തരണേ. അപ്പൊ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. എല്ലാവർക്കും 1 കിലോ കൊടുക്കും, 1/2 കിലോ കൊടുക്കും. അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കാറുണ്ട്. പച്ചമുളകും കൊടുക്കാറുണ്ട്, ചീര കൊടുക്കാറുണ്ട്. ഇതെല്ലാം ആവശ്യപ്പെട്ട് വരുന്ന എല്ലാവർക്കും നമ്മൾ ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് കൊടുക്കുന്നുണ്ട്, എനിക്ക് അതിൽ നല്ല വില
1: കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് ഇതിലേക്ക്?
0: രാവിലെ ആറ് മണിക്ക് കൃഷിയിടത്ത് വരും. 6 മണിക്ക് കൃഷിയിടത്ത് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 8-8.5 വരെ ഇവിടെ ഉണ്ടാകും. ആ സമയത്ത് അത്രയും സമയം എനിക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ഞായറാഴ്ച സമയങ്ങളിലൊക്കെ കിട്ടാറുണ്ട്, കൂടുതൽ സമയം കിട്ടാറുണ്ട്. പിന്നെ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇപ്പൊ 100 വാഴയ്ക്ക് ഒരു ടൈമിലാണ് വളവിടേണ്ടത്. അപ്പൊ ഞാൻ എന്റെ കൂടെ ഒരാളിനെ കൂടെ കൂട്ടും. ഒരാളിനെ കൂടെ പുറത്തുനിന്ന് ഒരാളിനെ കൂടെ വിളിച്ചിട്ട് അന്നേ ദിവസം തന്നെ വളവിടണം. തന്നെ അല്ലെ, വളത്തിന്റെ പുറത്ത് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. വെള്ളം ഒഴുകി പോവാത്ത രീതിയിൽ നമ്മൾക്ക് മണ്ണ് മടക്കി വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ തണ്ട് ഇല, മോശമായിട്ടുള്ള ഇലകളൊക്കെ വെട്ടി ദൂരെ കൊണ്ട് കളയണം.
1: അങ്ങനെ ധാരാളം പണികൾ നമുക്ക്
0: എന്നും വരണം. നമ്മുടെ എന്ന് ഇത് ഈ വാഴത്തോട്ടമായാലും
1: കൊച്ചുകുട്ടികളെ പോലെ തീർച്ചയായിട്ടും
0: രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ നമ്മുടെ മനസ്സ് തന്നെ കടന്നുകൂടും.
1: ഉറക്കത്തിലും ഇത് തന്നെ. ശരിക്കും അതാണ് കൃഷി എന്ന് പറഞ്ഞാൽ. അതാണ് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന ഒരു പ്രവൃത്തിയാണ് കൃഷി എന്ന് പറഞ്ഞത്. മണ്ണിനോട് മണ്ണിടുക, അതിൽ നിന്ന് ഫലം കിട്ടുക, അത് കാണുമ്പോൾ നമ്മുടെ കണ്ണു നിറയുക,
0: എന്നൊക്കെ
1: പറഞ്ഞ ഒരു കൃഷി എന്നുള്ള നന്മയിൽ നിന്ന് കിട്ടുന്നതാണ്.
0: എന്റെ കൂടെ ഇത് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിൽ പോലെ വിജയൻ ചേട്ടൻ എന്ന് പറഞ്ഞ എന്റെ കൂടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഈ ഈ കഴിഞ്ഞ ആഴ്ച വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിലെ ചെറിയ ജോലി കൂടുതലുകൊണ്ടും പിന്നെ പുള്ളിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടും ഇതിന് തൽക്കാലം മാറി നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. എന്ത് സഹായത്തിനും പറഞ്ഞാൽ മതി, വരാമെന്നോട് പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷത്തിലാണ്.
1: താങ്കളിപ്പോ റിട്ടയർഡ് ആയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അതുപോലെ തന്നെ ധാരാളം പേര് വീട്ടില് നമ്മൾ ഈ കഴിക്കുന്ന പച്ചക്കറികൾ മുഴുവൻ വിഷമയമാണ് പുറത്തുനിന്ന് കിട്ടുന്നത്. അപ്പൊ ഒരു ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനവന്റെ മട്ടുപ്പാവിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഉപദേശം താങ്കൾക്ക് കൊടുക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും. നമുക്ക് മട്ടുപ്പാവാണെങ്കിലും അതല്ല, മുറ്റത്ത് വെയിൽ കൊള്ളുന്ന പിന്നെ കുറച്ച് ഏറിയാണെങ്കിൽ അവിടെ ഒരു പപ്പമരമോ അല്ലെങ്കിൽ അവിടെ ഒരു പിന്നെ മുളകോ നട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് അത് അതിൽ നിന്ന് കിട്ടുന്ന ആദായം എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഫലത്തിന്റെ ഒരു പിന്നെ പ്രത്യേകത വേറെ ഒന്നും തന്നെയാണ്. തക്കാളി തന്നെ ആയിക്കോട്ടെ, ഒരു തക്കാളി നമ്മൾ വെച്ചിട്ട് അതിനൊരു കമ്പൊക്കെ നാട്ടി പിന്നെ താഴെ വീഴാതെ നമ്മൾ വെച്ച് വളർത്തി കൊണ്ടുവന്ന് ചില കഞ്ഞുള്ളവർക്ക് തന്നെ ചൂട്ടിൽ ഒഴിച്ചാൽ മതി. വീട്ടില് വേറെ വളമൊന്നും വേണ്ട, നമ്മുടെ വേസ്റ്റ് മാത്രം അതിന്റെ അടുത്തുനിന്ന് കുഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പിന്നെ വന്നോളും. അതിനകത്ത് നിന്നുണ്ടാകുന്ന ആ തക്കാളി അല്ലെങ്കിൽ അല്ല ഒരു പച്ചമുളക് പറിച്ച് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയ സന്തോഷം തന്നെയാണ്. ബാക്കിയുള്ളവരും ഇതിന് റിട്ടയർഡ് ആയവരും പ്രായമുള്ളവരും എല്ലാവരും ഞങ്ങളുടെ ഞാറ്റടി കൊച്ചുകുട്ടികൾ വരെ ഉണ്ട്. ഞാറ്റടിയിൽ ഞങ്ങൾ ഈ തൃപ്പൂണിത്തുറ കൃഷിഭവനില് ഞങ്ങൾ ഞാറ്റടി കൂട്ടായ്മ എന്നും പറഞ്ഞൊരു 20 പേരുണ്ട്. ആ 20 പേരും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഓരോരുത്തരുടെ കൃഷിയിടത്ത് ചെന്ന് അവർ കൃഷി കാണുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും.

0: കൃഷി ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടാവും, അവരും കൂടെ വന്ന് വേണ്ട സഹായങ്ങൾ എനിക്ക് ചെയ്തു തരാറുണ്ട്.
1: ജീവിതത്തിന്റെ പുതിയ തലത്തിൽ മണ്ണിനോടൊപ്പം സ്വപ്നങ്ങൾ വിതച്ച് വിജയത്തിന്റെ വിളവെടുക്കുന്ന ഒരു കർഷകന്റെ പ്രചോദനാത്മകമായ അനുഭവങ്ങളായിരുന്നു നമ്മൾ കേട്ടത്. വിശ്രമ ജീവിതത്തെ കൃഷിയിലൂടെ സജീവമാക്കി മാതൃകയാകുന്ന ഈ കർഷക സുഹൃത്തിന് എല്ലാവിധ ആശംസകളും. ലംബോദരനെ ഫോണിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9447174683. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447174683. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശ്രമ ജീവിതത്തിൽ വിതച്ച സ്വപ്നങ്ങൾ, സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ച എരൂർ സ്വദേശി ലംബോദരൻ തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചതാണ്.

0: ശാസ്ത്രീയമായ മണ്ണു പരിശോധനയും സാമ്പിൾ ശേഖരണവും. എറണാകുളം ജില്ലാ മണ്ണു പരിശോധന ലാബ് അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് അതുൽ ബി എം സംസാരിക്കുന്നു.
1: എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, കൃഷി ചെയ്യാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എന്നാൽ പലപ്പോഴും ചില ആളുകളെങ്കിലും കൃഷിയോട് വിമുഖത കാണിക്കുന്നത് കൃഷിയിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്ന വിളവ് ലഭിക്കാത്തത് കൊണ്ടാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. കീടരോഗങ്ങളുടെ ആക്രമണം, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഗുണമേന്മ കുറഞ്ഞ വിത്ത്, മണ്ണിൻ്റെ ഘടനയുടെ പ്രത്യേകത തുടങ്ങിയവ. ആരോഗ്യമുള്ള ചെടി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ കീടരോഗ ആക്രമണം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. കൃഷിയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ അത് മണ്ണാണ്. ആരോഗ്യമുള്ള മണ്ണിൽ നിന്ന് ആരോഗ്യമുള്ള സസ്യങ്ങളെയും അതുവഴി മികച്ച വിളവും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യം, ആരോഗ്യമുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ കൃത്യസമയത്ത് കൃത്യമായ അളവിൽ ലഭ്യമാക്കുവാൻ സാധിക്കുന്ന മണ്ണിനെയാണ് ആരോഗ്യമുള്ള മണ്ണ് എന്ന് പറയുന്നത്. ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഇന്ന് നമുക്കറിവുള്ള 118 മൂലകങ്ങളിൽ 17 മൂലകങ്ങൾ മാത്രമാണ് ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. ഈ 17 മൂലകങ്ങളും ഓരോ ചെടികളുടെയും ആവശ്യാനുസരണം ലഭ്യമാക്കുവാൻ നമ്മുടെ മണ്ണിന് സാധിക്കണം. അപ്പോൾ മണ്ണ് പരിശോധന എന്നാൽ എന്താണ്? മണ്ണിലെ മേൽപ്പറഞ്ഞ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ അമ്ല അല്ലെങ്കിൽ ക്ഷാരഗുണം, ലവണാംശം, ജൈവാംശം എന്നിവ ശാസ്ത്രീയമായി പരിശോധിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കാർഷിക സർവകലാശാല തയ്യാറാക്കിയ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് അനുസരിച്ച് ഓരോ വിളയ്ക്കും എന്തൊക്കെ കാര്യങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കണം എന്ന് രേഖപ്പെടുത്തി കർഷകർക്ക് നൽകുന്നതാണ് മണ്ണ് പരിശോധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത്, മണ്ണ് പരിശോധനയ്ക്ക് രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, മണ്ണ് പരിശോധിച്ച് മണ്ണിലെ മൂലകങ്ങളുടെ അളവ് രേഖപ്പെടുത്തുക. രണ്ട്, ഇതിനനുസൃതമായി ഓരോ വിളയ്ക്കും ശുപാർശ കർഷകർക്ക് ലഭ്യമാക്കുക. മണ്ണ് പരിശോധനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മണ്ണിലുള്ളതും ഇല്ലാത്തതുമായ മൂലകങ്ങളുടെ വിവരങ്ങൾ കർഷകർക്ക് നൽകുന്നത് വഴി ഈ വളങ്ങൾ ആവശ്യാനുസരണം മാത്രമേ കർഷകർക്ക് വാങ്ങി ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. ഇങ്ങനെ കർഷകർക്ക് സാമ്പത്തിക ബാധ്യത ഇല്ലാതിരിക്കുകയും അനാവശ്യമായിട്ടുള്ള വളപ്രയോഗം മൂലമുള്ള ദോഷങ്ങൾ ഒഴിവാക്കുന്നതിനും സാധിക്കുന്നു. രണ്ടാമതായി, കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് മുതലായ ഉൽപ്പാദനോപാധികൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത മണ്ണ് പരിശോധന റിപ്പോർട്ട് പ്രകാരം കർഷകർക്ക് ബോധ്യമാകുന്നു. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മണ്ണ് പ്രധാനമായും അമ്ലഗുണമുള്ളതാണ്. അമ്ലതയുടെ അളവുകോലായ pH 6.5 താഴെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതും മണ്ണിലുള്ളതുമായ വളങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കില്ല. ഇതുമൂലം കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വിളവ് ലഭിക്കില്ല. മണ്ണ് പരിശോധന റിപ്പോർട്ടിൽ ഒരു വർഷത്തേക്ക് എത്ര കിലോ കുമ്മായം ചെടികൾക്ക് ആവശ്യമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് കൃത്യമായി കർഷകർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പരമാവധി ചെടികൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുപോലെ ഫോസ്ഫറസ് പോലെയുള്ള മൂലകങ്ങൾ പലപ്പോഴും ആവശ്യത്തിന് നമ്മുടെ മണ്ണിലുണ്ട്. അമ്ലത നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഫോസ്ഫറസ് ഉൾപ്പെടുന്ന വളങ്ങളായ എല്ലുപൊടി, രാജ്ഫോസ്, മസൂറി ഫോസ്, സൂപ്പർ ഫോസ്ഫേറ്റ് മുതലായ വളങ്ങളുടെ ഉപയോഗം ഗണ്യമായി കുറക്കാനും അതുവഴി കർഷകരുടെ

ഉൽപാദന ചെലവ് കുറയ്ക്കാനും സാധിക്കും. ഇതുപോലെ പ്രധാന മൂലകമാണ് നൈട്രജൻ. നൈട്രജൻ അടങ്ങിയ വളങ്ങളായ യൂറിയ, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, ബയോഗ്യാസ് സ്ലറി എന്നിവയുടെ അമിതമായ ഉപയോഗം മൂലം ചെടികൾക്ക് അമിതമായി കായിക വളർച്ചയുണ്ടാക്കുന്നു. ഇതുകാരണം വിളവിൽ കുറവ് വരുന്നതിനും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ഉൾപ്പെടെ ആക്രമണം കൂടുന്നതിനും കാരണമാകും. ചെടികളുടെ കായ്പിടുത്തം കൂട്ടുന്ന മൂലകങ്ങളായ പൊട്ടാഷ്, ബോറോൺ, കാൽസ്യം എന്നിവ കൃത്യമായി നൽകുന്നത് വഴി വിളവ് കൂടുന്നതിനും സഹായകമാവും. ഇത്തരത്തിൽ സന്തുലിതമായ രീതിയിലുള്ള വളപ്രയോഗത്തിന് മണ്ണ് പരിശോധന അത്യാവശ്യമാണ്. മണ്ണിലെ ചെടികളുടെ വളർച്ചയിൽ നിർണായക പങ്കുള്ള ഒന്നാണ് ലവണാംശം. അതിൻ്റെ അളവ് ലഭിക്കുന്നത് വഴി മണ്ണിൽ ഏതൊക്കെ കൃഷിയാണ് അഭികാമ്യമെന്ന് മുന്നേ മനസ്സിലാക്കുന്നതിനും സാധിക്കും. അതായത് മണ്ണ് പരിശോധന മൂലം കർഷകർക്കുള്ള ഗുണങ്ങൾ താഴെ പറയുന്നവയാണ്. അമിതമായ വളപ്രയോഗം തടയുന്നതിലൂടെ കൃഷി ചെലവ് ഗണ്യമായി കുറയ്ക്കാം. മണ്ണിലെ പോഷകങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്നതിലൂടെ വിളവ് വർദ്ധിപ്പിക്കാം. അതായത് 30% വരെ വിളവ് വർധനവ് സാധ്യമാണ്. അമിത രാസവള പ്രയോഗം മൂലം മണ്ണിലുണ്ടാകുന്ന മലിനീകരണം തടയാം. നിങ്ങളുടെ പ്രദേശത്തെ കൃഷിഭവൻ മുഖേനയോ സംസ്ഥാന കൃഷിവകുപ്പിൻ്റെ കീഴിലുള്ള മണ്ണ് പരിശോധന ലബോറട്ടറികൾ വഴിയോ കർഷകർക്ക് മണ്ണ് പരിശോധന നടത്താവുന്നതാണ്. മണ്ണ് പരിശോധനയുടെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു. ഇത് വിജയിക്കണമെങ്കിൽ നമ്മൾ ശേഖരിക്കുന്ന മണ്ണ് സാമ്പിൾ കൃത്യതയുള്ളതാവണം. അങ്ങനെയാണെങ്കിൽ മണ്ണ് സാമ്പിൾ ശേഖരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യമായിട്ട് വളം, കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് എന്നിവ മണ്ണിൽ ചേർത്തതിന് ശേഷം കുറഞ്ഞത് 3 മാസം കഴിഞ്ഞ് മാത്രമേ മണ്ണ് സാമ്പിൾ ശേഖരിക്കാവൂ. മണ്ണിൻ്റെ നിറവും രൂപവും ഒരുപോലെയാണെങ്കിൽ 1 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലത്തു നിന്നും ചുരുങ്ങിയത് 1 സാമ്പിൾ ശേഖരിച്ചാൽ മതിയാവും. ഇനി സാമ്പിൾ എങ്ങനെ ശേഖരിക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തികൾ, വളക്കുഴികൾ എന്നിവിടങ്ങളിൽ നിന്നും പരമാവധി മണ്ണ് സാമ്പിൾ എടുക്കാതിരിക്കുക. ആദ്യമേ തന്നെ നമ്മൾ എടുക്കേണ്ട സ്ഥലങ്ങൾ കൃത്യമായി കണക്കാക്കുക. ഒരു കൃഷി സ്ഥലത്തു നിന്നും 8 മുതൽ 10 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വേണം നമ്മൾ മണ്ണ് സാമ്പിൾ ശേഖരിക്കാൻ. ഇതിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം സ്ഥലങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഈ സ്ഥലം വൃത്തിയാക്കണം. ഇതിനായി സാമ്പിൾ എടുക്കുന്ന സ്ഥലത്തെ ഉപരിതലത്തിലുള്ള പുല്ലും ചീഞ്ഞ ഇലകളും മറ്റ് അന്യവസ്തുക്കളും നീക്കം ചെയ്യുക. അതിനുശേഷം ഇംഗ്ലീഷിൽ വി എന്ന അക്ഷരം എഴുതുന്ന പോലെ വി ആകൃതിയിൽ ഏകദേശം 15 മുതൽ 25 സെൻറ്റിമീറ്റർ ആഴത്തിൽ ഒരു കുഴി എടുക്കണം. ഈ 15 മുതൽ 25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ ഹ്രസ്വകാല വിളകളാണെങ്കിൽ 15 സെൻറ്റിമീറ്റർ താഴ്ചയുള്ള കുഴികൾ മതിയാവും. എന്നാൽ ദീർഘകാല വിളകളാണെങ്കിൽ 25 സെൻറ്റിമീറ്ററെങ്കിലും ആഴമുള്ള കുഴികൾ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന വി ഷേപ്പുള്ള കുഴികളിൽ നിന്നും അതിൻ്റെ ഒരു വശത്ത് നിന്നും ഏകദേശം 1 ഇഞ്ച് കനത്തിൽ മണ്ണ് ചെത്തിയിടുക ഈ കുഴിയിലേക്ക്. അങ്ങനെ നമ്മുടെ കൃഷി സ്ഥലത്തിൻ്റെ 8ഓ 10ഓ സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ നമ്മൾ കുഴിച്ചതിന് ശേഷം ശേഖരിക്കുന്ന മണ്ണ് ഒരുമിച്ച് കൂട്ടിക്കലർത്തിയതിനു ശേഷം അവയുടെ അളവ് നമ്മൾ കുറയ്ക്കണം. അതായത് ഇത്തരത്തിൽ നമ്മൾ മണ്ണ് ശേഖരിക്കുമ്പോൾ ഏകദേശം 4ഓ 5ഓ കിലോ മണ്ണ് നമ്മുടെ കയ്യിലുണ്ടാവും. മണ്ണ് പരിശോധനയ്ക്ക് ഒരു സാമ്പിളിൽ നമുക്ക് വേണ്ടത് ചുരുങ്ങിയത് 1/2 കിലോ മണ്ണ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ശേഖരിച്ച മണ്ണ് എങ്ങനെ നമുക്ക് 1/2 കിലോവായിട്ട് കുറയ്ക്കാം? ഇതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ 8 അല്ലെങ്കിൽ 10 സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണ് ഒരു പേപ്പറിൽ 4 തുല്യ ഭാഗങ്ങളായി നിരത്തിയിടുക. ഇങ്ങനെ വിപരീത ദിശയിലുള്ള 2 ഭാഗത്തെ മണ്ണ് മാറ്റിയ ശേഷം ബാക്കി ഭാഗത്തെ മണ്ണ് വീണ്ടും കൂട്ടിക്കലർത്തുക. വീണ്ടും ഇതേപോലെ ബാക്കിയുള്ള മണ്ണ് നമ്മൾ 4ആയി ഭാഗിച്ചതിന് ശേഷം വിപരീത ദിശയിലുള്ള 2 ഭാഗം മണ്ണ് കളയുക. ഇങ്ങനെ 3ഓ 4ഓ വട്ടം ചെയ്യുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള നേരത്തെ ഉള്ള 4ഓ 5ഓ കിലോ മണ്ണ് 1/2 കിലോ മണ്ണായിട്ട് മാറും. ഇങ്ങനെയുള്ള മണ്ണ് നമ്മൾ ഒരു 3 ദിവസമെങ്കിലും തണലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇങ്ങനെ ശേഖരിക്കുന്ന മണ്ണ് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി അതിൽ കർഷകൻ്റെ പേര്, വിലാസം, ഫോൺ നമ്പർ, കൃഷി ചെയ്യുന്ന വിളകൾ, സാമ്പിൾ എടുത്ത തീയതി എന്നിവ ഒരു പേപ്പറിൽ എഴുതി ഈ കവറിൽ തന്നെ വെക്കുക. ഈ കവർ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നിങ്ങളുടെ സ്വന്തം കൃഷിഭവനിൽ നിങ്ങളെ കേൾപ്പിക്കാം. അതല്ല എങ്കിൽ ഓരോ ജില്ലയിലുമുള്ള മണ്ണ് പരിശോധന ലാബിലേക്ക് ഇവ എത്തിച്ചു നൽകേണ്ടതാണ്. ഇതിന് ചെറിയൊരു ഫീസുണ്ട് കൃഷിക്കാർ നേരെ കൊണ്ടേ തരുമ്പോൾ. ഇതിനകത്ത് സൂക്ഷ്മമൂലകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു സാമ്പിളിന് 160 രൂപയും അതല്ല പ്രധാനപ്പെട്ട മൂലകങ്ങൾ മാത്രം നോക്കിയാൽ മതിയെങ്കിൽ 40 രൂപയുമാണ് ഇതിൻ്റെ ഫീസ്. ഉണങ്ങിയ മണ്ണാണ് നിങ്ങൾ ലാബിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നതെങ്കിൽ 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ മണ്ണിൻ്റെ റിസൾട്ട് നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മണ്ണ് സാമ്പിൾ ശേഖരിക്കുന്നതിനെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതാണ്. മണ്ണ് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക, പൊന്ന് വിളയിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ നമുക്കേവർക്കും ഒരുമിച്ച് തയ്യാറാക്കാം.

0: ശാസ്ത്രീയമായ മണ്ണു പരിശോധനയും സാമ്പിൾ ശേഖരണവും. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് എറണാകുളം ജില്ലാ മണ്ണു പരിശോധന ലാബ് അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് അതുൽ ബിയും.
1: ശ്രോതാക്കളെ, ഇതോടെ കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ജിത സുധീർ, ഡോക്ടർ ശ്യാമ എൻ ബി.
2: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
3: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
2: അതെങ്ങനെ?
3: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
4: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
3: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
2: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
3: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
4: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
3: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
2: സത്യം
3: 10.5 മാറ്റു സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. മറ്റന്നാൾ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് ഏർപ്പെടുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 24,200 രൂപ, ആലപ്പുഴ 24,700 രൂപ, കോട്ടയം 28,500 രൂപ, എറണാകുളം 24,400 രൂപ, കൊച്ചി റെഡി 24,600 രൂപ, ആലുവ 26,500 രൂപ, വടക്കൻപറവൂർ 26,000 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, പുകരാശി 21,850 രൂപ, എറണാകുളം 14,400 രൂപ, വടക്കൻപറവൂർ 14,700 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 4,000 രൂപ, വടക്കൻപറവൂർ 4,000 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 35,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത്. 1,000 എണ്ണത്തിന് എറണാകുളം 26,000 രൂപ, തൊടുപുഴ 30,000 രൂപ, വടക്കൻപറവൂർ ക്വിൻ്റലിന് 4,700 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 4,900 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,600 രൂപ, അൺഗാർബിൾഡ് 70,600 രൂപ, ആലുവ 68,000 രൂപ, തൊടുപുഴ 70,000.

രൂപ, കട്ടപ്പന 70,200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,800 രൂപ, കട്ടപ്പന 2,350 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 29,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 21,500 രൂപ, മൂവാറ്റുപുഴ 20,500 രൂപ, തൊടുപുഴ 24,800 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 21,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 150,000 രൂപ, ആലുവ 155,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 78,100 രൂപ, കോഴിമുട്ട 100 എണ്ണത്തിന് വടക്കൻപറവൂർ 650 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 2,400 രൂപ, അടയ്ക്ക 1,000 എണ്ണത്തിന് എറണാകുളം 4,600 രൂപ, വടക്കൻപറവൂർ 4,500 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 5,300 രൂപ, വടക്കൻപറവൂർ 5,200 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ണേഴ്സ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാരാ ബയലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണാ ബഢാ ഹൈ. പിച്ചലേ 1 ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% കി ബഢോത്തരി ഹുയി ഹൈ.
0: ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവെ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്,

0: സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാനപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ട് ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
1: Or so global capability centers that operate in India, and they are growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly, and possibly 10 million jobs indirectly, with the entire ecosystem benefiting. Real estate, the entire sale of equipment, sale of automobiles, the list is endless.
0: ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 23-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് വ്ളാഡിമിർ പുടിൻ അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവുനായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവുനായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവുനായകളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയായി കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവുനായ്ക്കളെ വാക്സിനേഷനും വന്ധ്യങ്കരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടാം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന്, മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു.

0: സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധമന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൌണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
1: Operation Sindoor delivered military precision, information control, diplomatic signaling and economic resolve as one coherent national act. It struck deep, dismantled terror infrastructure, punctured a long-standing strategic assumption and then stopped deliberately and purposefully. The deliberate halt after 88 hours was smart power in its most complete expression, knowing exactly which instrument to apply, at what intensity and precisely when to convert a military moment into a strategic.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി കെ എൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: എഫ് എം ഈവനിംഗിൽ ഇന്ന് ആദ്യം
1: സമകാലികം.
2: കായികവേദി.
3: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എസ് രാജേഷ് തയ്യാറാക്കിയ അവലോകനം.

0: ഭാരതത്തിന്റെ കായിക യാത്രയിൽ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും ലക്ഷ്യബോധവും നിക്ഷേപവും പ്രചോദനവും മുമ്പെങ്ങുമില്ലാത്ത വിധം ഒത്തുചേരുന്ന കാലഘട്ടമാണിതെന്നുമുള്ള ഇന്ത്യൻ ദേശീയ ബാഡ്മിന്റൺ ടീം മുഖ്യ പരിശീലകനായ പുല്ലേല ഗോപിചന്ദിന്റെ ശ്രദ്ധേയമായ പ്രസ്താവന കഴിഞ്ഞുപോയ കായിക വാരത്തിൽ കേട്ടു. ലക്ഷ്യബോധവും നിക്ഷേപവും പ്രചോദനവും മുമ്പെങ്ങുമില്ലാത്ത വിധം ഒത്തുചേരുന്ന കാലഘട്ടത്തിൽ വെറും മത്സരം എന്നതിലുപരി ആരോഗ്യം, അച്ചടക്കം, നാടിന്റെ പെരുമ എന്നിവയ്ക്കുള്ള ഉപാധിയായും കായിക രംഗത്തെ ജനങ്ങൾ കാണുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ കായിക രംഗത്തിന്റെ കുതിപ്പിനെ സംബന്ധിച്ച് നടന്ന ചിന്താ ശിബിരത്തിലെ ഗോപിചന്ദിന്റെ വാക്കുകളുടെ പ്രസക്തി ഏറെയാണ്.
1: ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു പരാജയപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ദിവസമാണ്. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് എടുക്കാൻ മാത്രമേ പഞ്ചാബിന് കഴിഞ്ഞുള്ളൂ. ജയത്തോടെ 18 പോയിന്റുമായി ബംഗളൂരു പ്ലേ ഓഫിലെത്തി. 223 റൺസ് വിജയലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ പഞ്ചാബിന് മോശം തുടക്കമാണ് ബാറ്റർമാർ സമ്മാനിച്ചത്. ഓപ്പണർ പ്രഭ് സിമ്രൻ സിംഗ് 2 റൺസിനും സഹ ഓപ്പണർ പ്രിയാം ശാര്യ 0 പുറത്തായി. നായകൻ ശ്രേയസ് അയ്യർ 1 റണ്ണെടുത്ത് മടങ്ങിയതോടെ കളി ബംഗളൂരുവിന്റെ വഴിയിലെത്തി. മൂന്നാമനായി കളത്തിലിറങ്ങിയ കൂപ്പർ കൊണോലി 37 റൺസ് നേടിയതോടെ ടീം മത്സരത്തിലേക്ക് തിരിച്ചുവന്നു. സൂര്യാം ഷെഡ്ജെ 22 പന്തിൽ 35 റൺസ് നേടി കൂപ്പർ കൊണോലിക്ക് മികച്ച പിന്തുണ നൽകി. ഇരുവരും പുറത്തായതോടെ പകരമെത്തിയ മാർക്കസ് സ്റ്റോയിനിസും ശശാങ്ക് സിംഗും ചേർന്ന് കളി പഞ്ചാബിന്റെ വരുതിയിലെത്തിച്ചു. ഇരുവരും ചേർന്ന് 67 റൺസിന്റെ കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത്. ജോഷ് ഹെയിൽവുഡിന്റെ പന്തിൽ മാർക്കസ് സ്റ്റോയിനിസ് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങിയതോടെ മത്സരം പഞ്ചാബ് വീണ്ടും കൈവിട്ടു. അസ്മത്തുള്ള ഒമർസായി നടത്തിയ ഒറ്റയാൾ പോരാട്ടവും പാഴായി. ഇതോടെ മത്സരത്തിൽ 23 റൺസിന്റെ തോൽവി പഞ്ചാബ് വഴങ്ങുകയായിരുന്നു. ബംഗളൂരുവിനായി റാസിഖ് സലാം 3 ഭുവനേശ്വർ കുമാർ 2 വിക്കറ്റുകളും വീഴ്ത്തി. നേരത്തെ ടോസ് നേടിയ പഞ്ചാബ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഓപ്പണറായ ജേക്കബ് ബദേൽ നിരാശപ്പെടുത്തിയപ്പോൾ വിരാട് കോഹ്ലി മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 37 പന്തിൽ 58 റൺസ് അടിച്ചെടുത്ത വിരാട് കോഹ്ലിയെ യുസ്വേന്ദ്ര ചഹൽ പുറത്താക്കി. തുടർന്ന് കളത്തിലെത്തിയ ദേവദത്ത് പടിക്കൽ 25 പന്തിൽ 45 റൺസ് നേടി പുറത്തായി. നാലാമനായി കളത്തിലിറങ്ങിയ വെങ്കടേഷ് അയ്യരും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. പുറത്താകാതെ 40 പന്തിൽ 73 റൺസാണ് താരം നേടിയത്. 4 സിക്സറുകളും 8 ഫോറുകളും അടങ്ങിയതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. പഞ്ചാബിനായി ഹർപ്രീത് ബ്രാർ 2 വിക്കറ്റും യുസ്വേന്ദ്ര ചഹൽ, അർഷദീപ് എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി.
0: മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഹാട്രിക് തോൽവിയിലേക്ക് തള്ളിയിട്ട് ഡൽഹി ക്യാപിറ്റൽസ് വിജയം സ്വന്തമാക്കിയത് ഇക്കഴിഞ്ഞ ദിവസമാണ്. തോൽവി രാജസ്ഥാന്റെ പ്ലേ ഓഫ് സാധ്യതകളെ ത്രിശങ്കുവിലാക്കി. തുടരെ മൂന്നാം മത്സരം തോറ്റ രാജസ്ഥാൻ 6 സ്ഥാനത്തേക്കും വീണു. 5 വിക്കറ്റ് വിജയമാണ് ഡൽഹി ആഘോഷിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ് എടുത്തു. ഡൽഹി 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 197 റൺസ് എടുത്താണ് ജയം സ്വന്തമാക്കിയത്. 194 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ ഡൽഹിക്കായി ഓപ്പണർമാരായ കെ എൽ രാഹുൽ, അഭിഷേക് പൊരേൽ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി മികച്ച തുടക്കം നൽകി. ഇടയ്ക്കൊന്ന് വിയർത്തെങ്കിലും ക്യാപ്റ്റൻ അക്ഷർ പട്ടേലും അശുതോഷ് ശർമ്മയും ചേർന്ന് ടീമിനെ ജയത്തിലെത്തിച്ചു. രാഹുൽ 42 പന്തിൽ 3 സിക്സും ഒരു ഫോറും സഹിതം 56 റൺസ് എടുത്തു. അഭിഷേക് 31 പന്തിൽ 7 ഫോറും ഒരു സിക്സും സഹിതം 51 റൺസും കണ്ടെത്തി. അക്ഷർ പട്ടേൽ 18 പന്തിൽ 2 വീതം സിക്സും ഫോറും സഹിതം 38 റൺസുമായി പുറത്താകാതെ നിന്നു. ഇംപാക്ട് പ്ലെയറായി എത്തിയ അശുതോഷ് വെറും 5 പന്തിൽ 2 സിക്സും ഒരു ഫോറും സഹിതം 18 റൺസുമായും പുറത്താകാതെ നിന്നു. നേരത്തെ ധ്രുവ് ജുറേൽ, നായകൻ റിയാൻ പരാഗ് എന്നിവരുടെ അർദ്ധ സെഞ്ചുറി മികവിലാണ് രാജസ്ഥാൻ പൊരുതാവുന്ന സ്കോർ ഉയർത്തിയത്. ടോസ് നേടിയ ഡൽഹി രാജസ്ഥാനെ ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു. ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും മികച്ച രീതിയിലാണ് ഇന്നിംഗ്സ് ആരംഭിച്ചത്. 9 പന്തിൽ 3 ഫോറുകൾ ഉൾപ്പെടെ 12 റൺസ് എടുത്ത ജയ്സ്വാളിനെ ലുൻഗി എങ്കിടി പുറത്താക്കി. പിന്നാലെ കളത്തിലെത്തിയ ധ്രുവ് ജുറേലും സൂര്യവംശിയും ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. രണ്ടാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 70 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത്. 3 സിക്സും 5 ഫോറും ഉൾപ്പെടെ 21 പന്തിൽ 46 റൺസാണ് വൈഭവ് നേടിയത്. നാലാം നമ്പറിൽ ക്രീസിലെത്തിയ നായകൻ റിയാൻ പരാഗും ഒട്ടും വിട്ടുകൊടുത്തില്ല. ഡൽഹി ബൌളർമാരെ തലങ്ങും വിലങ്ങും അടിച്ച് പായിച്ചു. അർദ്ധ സെഞ്ചുറി നേടി. 26 പന്തിൽ 51 റൺസാണ് താരം അടിച്ചെടുത്തത്. എന്നാൽ തുടർന്ന് ബാറ്റ് ചെയ്യാനെത്തിയ ഡൊണാവൻ ഫെരേര 0 രവി സിംഗ് 4 റൺസ് നേടി പുറത്തായി. അവസാനം വരെ പൊരുതി നിന്ന ധ്രുവ് ജുറേൽ 40 പന്തിൽ 53 റൺസ് നേടി പുറത്തായതോടെ രാജസ്ഥാൻ കളി മറന്നു. വാലറ്റക്കാരായി കളത്തിലെത്തിയ ശുഭൻ ദുബൈ 5 റൺസും ദസുൻ ശനക്ക 10 റൺസിനും പുറത്തായി. ഇതോടെ രാജസ്ഥാൻ ഇന്നിംഗ്സ് 193 അവസാനിക്കുകയായിരുന്നു. ഡൽഹിക്കായി മിച്ചൽ സ്റ്റാർക്ക് 4, ലുൻഗി എൻഗിഡിയും മാധവ് തിവാരിയും 2 വിക്കറ്റുകളും വീഴ്ത്തി.
1: ടെസ്റ്റ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശ് കരസ്ഥമാക്കിയത് ചരിത്ര വിജയമായിരുന്നു. ഷേർ ബംഗ്ല നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 104 റൺസിന്റെ മിന്നും ജയമാണ് ആതിഥേയർ സ്വന്തമാക്കിയത്. ബംഗ്ലാദേശ് മണ്ണിൽ പാകിസ്ഥാനെതിരെ ആദ്യ ടെസ്റ്റ് ജയം.

0: എന്ന നേട്ടവും ഇതോടെ അവർ സ്വന്തമാക്കി. തുടർച്ചയായ മൂന്നാം ടെസ്റ്റ് വിജയവും ബംഗ്ലാദേശ് കുറിച്ചു. 268 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പാകിസ്ഥാന് അഞ്ചാം ദിനം എല്ലാം കൈവിട്ടു. പാകിസ്ഥാൻ 163 റൺസിന് പുറത്തായി. ജയത്തോടെ രണ്ട് മത്സര പരമ്പരയിൽ ബംഗ്ലാദേശ് 1-0 മുന്നിലെത്തി. 2024 വരെ പാകിസ്ഥാനെതിരെ ഒരു ടെസ്റ്റ് ജയം പോലും ഇല്ലാതിരുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നടന്ന പരമ്പരയിൽ 2-0 വിജയിച്ചിരുന്നു. ഇമാമുൽ ഹഖിനെ തുടക്കത്തിൽ തന്നെ പുറത്താക്കി തസ്കിൻ അഹമ്മദ് തിരിച്ചടി നൽകി. അബ്ദുള്ള ഫസൽ 66 റൺസ് എടുത്ത് ക്രീസിൽ തുടർന്നെങ്കിലും മറ്റാർക്കും പിടിച്ചു നിൽക്കാനായില്ല. നാഹിദ് റാണയുടെ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ തകർത്തു. സൌദ് ഷക്കീലിനെയും മുഹമ്മദ് റിസ്വാനെയും പുറത്താക്കിയ ശേഷമാണ് ബംഗ്ലാദേശ് മത്സരത്തിന്റെ പൂർണ്ണ ആധിപത്യം പിടിച്ചെടുത്തത്. മഴ മൂലം 3-4 ദിവസങ്ങളിലെ സമയം നഷ്ടമായിരുന്നെങ്കിലും ബംഗ്ലാദേശ് അവരുടെ ആക്രമണം തുടർന്നു. രണ്ടാം ഇന്നിംഗ്സിൽ 240-9 എന്ന് ഡിക്ലെയർ ചെയ്ത ബംഗ്ലാദേശ് പാകിസ്ഥാനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. നായകൻ നജ്മൽ ഹുസൈൻ ഷാൻഡോയുടെ തകർപ്പൻ 87 റൺസും മെഹ്ദി ഹസന്റെ വേഗതയേറിയ 24 റൺസും ടീമിന്റെ കരുത്തായി. ആദ്യ ഇന്നിംഗ്സിൽ 413 റൺസ് നേടിയ ബംഗ്ലാദേശ് പാകിസ്ഥാനെ 386 റൺസിൽ ഒതുക്കി 27 റൺസിന്റെ ലീഡ് സ്വന്തമാക്കി. ഓഫ് സ്പിന്നർ മെഹ്ദി ഹസൻ 5 വിക്കറ്റുകൾ നേടി പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി. ഈ ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ബംഗ്ലാദേശിന് 12 നിർണായക പോയിന്റുകളും ലഭിച്ചു.
1: ഭാരത ജൂനിയർ പുരുഷ ഹോക്കി ടീം പരിശീലക സ്ഥാനത്ത് നിന്ന് പി ആർ ശ്രീജേഷിനെ മാറ്റി. ഫ്രാൻസിൽ നിന്നുള്ള വിഖ്യാത പരിശീലകൻ ഫെഡറിക് സോയസ് ആയിരിക്കും പകരക്കാരനെന്ന് ഹോക്കി ഇന്ത്യ അറിയിച്ചു. 2 തവണ ഒളിമ്പിക്സ് മെഡൽ നേടിയ ശ്രീജേഷ് കരിയറിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെയാണ് പരിശീലക രംഗത്തേക്ക് തിരിഞ്ഞത്. 17 മാസം ജൂനിയർ ടീം പരിശീലകനായിരുന്ന ശേഷമാണ് ശ്രീജേഷിന്റെ പടിയിറക്കം. ഇതിഹാസ താരം കോച്ചായുള്ള കരാർ അവസാനിച്ചതോടെയാണ് പുതിയ ആളെ കണ്ടെത്തിയത്. ശ്രീജേഷ് കോച്ചായിരുന്ന ഈ കാലയളവിൽ ഭാരത ജൂനിയർ ടീം FIH ജൂനിയർ ലോകകപ്പിൽ 3 സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തതാണ് പ്രധാന നേട്ടം. ദീർഘകാലത്തെ ഭാരത ഹോക്കി ടീമിനെ ഫലപ്രദമായി ഒരുക്കിയെടുക്കലാണ് ലക്ഷ്യമെന്ന് പുതിയ കോച്ചിനെ തെരഞ്ഞെടുത്ത അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. പ്രധാനമായും 2036 ഒളിമ്പിക്സ് ആതിഥേയത്വത്തിനായി ശ്രമിക്കുന്ന ഭാരതത്തിന് ഹോക്കിയിൽ കരുത്തൻ നിരയെ വാർത്തെടുക്കേണ്ടി വരും. അതിന്റെ ഭാഗമായാണ് വിദേശ കോച്ചിനെ കൊണ്ടുവന്നത്. 15 വർഷത്തോളം ഫ്രഞ്ച് ദേശീയ ടീമിൽ കളിച്ചിട്ടുള്ള ആളാണ് ഫെഡറിക് സോയസ്. ഇത്രയും കാലത്തെ കോച്ചിംഗ് പരിചയവും കൈമുതലായുണ്ട്. 2016-2020 ഒളിമ്പിക്സുകളിൽ സ്പെയിന്റെ കോച്ചായിരുന്നു. പിന്നീട് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഫ്രാൻസിനെ പരിശീലിപ്പിച്ചു. ഹോക്കി ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ ശ്രീജേഷ് രംഗത്തെത്തിയിട്ടുണ്ട്. ഹോക്കിയിൽ വരും തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിരമിക്കലിന് പിന്നാലെ ജൂനിയർ ടീം പരിശീലക സ്ഥാനം ചോദിച്ചു വാങ്ങിയതെന്ന് അദ്ദേഹം പറയുന്നു.
0: മികച്ച പോരാട്ടത്തിനൊടുവിൽ കോപ്പ ഇറ്റാലിയ ഫൈനലിൽ അർഹിച്ച വിജയവുമായി ഇന്റർ മിലാൻ ജേതാക്കളായി. കലാശപ്പോരിൽ പൊരുതാനിറങ്ങിയ ലാസിയോയെ 2-0 നിഷ്പ്രഭമാക്കിയാണ് ഇന്റർന്റെ നേട്ടം. ദിവസങ്ങൾക്ക് മുൻപ് ഈ ടീം ഇറ്റാലിയൻ സീരിയെ നേടിയിരുന്നു. 16 വർഷത്തിന് ശേഷമാണ് ഇറ്റലിയിലെ 2 ടൈറ്റിലുകളും ഇന്റർ ഒരുമിച്ച് ഒരേ സീസണിൽ നേടുന്നത്. കലാശക്കളിയിൽ വ്യക്തമായ ആധിപത്യത്തോടുകൂടി കളിച്ച ഇന്റർ മത്സരത്തിന്റെ 14th മിനിറ്റിൽ ഡെഡ്ലോക്ക് ബ്രേക്ക് ചെയ്തത് ദാന ഗോളിന്റെ ബലത്തിലാണ്. എന്നാൽ ഇന്റർ മിലാൻ ലാസിയോ ഗോൾമുഖത്ത് കാഴ്ചവെച്ച ശക്തമായ പ്രസിംഗ് ഗെയിമിനെ തുടർന്നായിരുന്നു ഈ ഗോൾ നേട്ടം. ഇന്റർ തൊടുത്ത മികച്ച ഒരു കോർണർ കിക്കിനെ ഹെഡ് ചെയ്ത് പുറത്തേക്ക് കളയാൻ ശ്രമിച്ച ആദം മസൂറിച്ചിന് പിഴക്കുകയായിരുന്നു. പന്ത് സ്വന്തം വലയിൽ കയറിയതോടെ ഇന്റർ പട ആഘോഷം തുടങ്ങി. 35th മിനിറ്റിൽ ടീം നായകൻ കൂടിയായ ലൗതാരോ മാർട്ടിനസിലൂടെയാണ് അവർ കിരീടം ഊട്ടിയുറപ്പിച്ചത്. മത്സരത്തിൽ ഇന്റർ നടത്തിയ നിരവധി മികച്ച മുന്നേറ്റങ്ങളിൽ ഒന്നായിരുന്നു അത്. മധ്യനിര താരം ഡെൻസൽ ഡെംഫ്രീസ് നൽകിയ പാസിനെ ലൗതാരോ തന്റെ സ്വതസിദ്ധമായ വഴക്കത്തിലൂടെ ഗോളാക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ 2-0 ആധിപത്യം പുലർത്തിയ ഇന്റർന് പിന്നീട് കൂടുതൽ അധ്വാനിക്കേണ്ടി വന്നില്ല. സ്വന്തം ഗോൾമുഖത്ത് കാര്യമായ വെല്ലുവിളി ഉയർത്താനും എതിരാളികൾക്ക് സാധിച്ചില്ല. ഇന്റർ മിലാനിന്റെ 10th കോപ്പ ഇറ്റാലിയൻ കിരീടമാണിത്. ഇതിനു മുമ്പ് ടൈറ്റിൽ സ്വന്തമാക്കിയത് 2023. ഏറ്റവും കൂടുതൽ തവണ കോപ്പ ഇറ്റാലിയനിൽ മുത്തമിട്ടത് യുവന്റസ് ആണ്. 15 കിരീടങ്ങൾ അവർ സ്വന്തമാക്കി.
1: ഫിഫ ലോകകപ്പ് ഇക്കുറി 3 രാജ്യങ്ങളിലായി നടക്കുന്നു എന്ന പ്രത്യേകതയ്ക്ക് പുറമെ 3 രാജ്യങ്ങളിലും ഉദ്ഘാടന ചടങ്ങും ഉണ്ടാകും. ആദ്യ മത്സരം നടക്കുന്ന June 11 മെക്സിക്കോയിലും ഇതിനോടനുബന്ധമായും തൊട്ടടുത്ത ദിവസം കാനഡയിലും അമേരിക്കയിലും വർണ്ണാഭമായ ചടങ്ങുകൾ അരങ്ങേറും. കാനഡയിലെ ടൊറാന്റോയിൽ നടക്കുന്ന ചടങ്ങിലാണ് ബോളിവുഡിലും മലയാളത്തിലുമടക്കം ശ്രദ്ധേയനായ കനേഡിയൻ ഗായികയും നർത്തകിയുമായ നോറ ഫത്തേഹി പങ്കെടുക്കുക. മലയാള സിനിമകളായ ഡബിൾ ബാരൽ, കായംകുളം കൊച്ചുണ്ണി എന്നിവയിലും നോറ ഭാഗമായിരുന്നു. 2014 പുറത്തിറങ്ങിയ റോർ ടൈഗർ ഓഫ് സബർമൻ എന്ന ചിത്രത്തിലൂടെയാണ് നോറ ഭാരത സിനിമയിൽ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയത്. ടൊറാന്റോയിലെ BMO ഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായുള്ള സംഗീത നിശയിൽ പ്രശസ്ത താരങ്ങളായ മൈക്കൽ ബുബ്ലെ, അലാനിസ് മൊറിസെറ്റെ, അലീസിയ കാര, എല്ലിയാന, ജെസി റെയ്സ്, സാൻജോയ്, വെഗഡ്രീം, വില്യം പ്രിൻസ് എന്നിവർക്കൊപ്പമാണ് നോറ ഫത്തേഹിയും ചേരുക.
0: ക്രിസ്ത്യാനോ റൊണാൾഡോ 41

വയസ്സിൽ സൌദി പ്രോ ലീഗിൽ കാഴ്ചവെക്കുന്ന പ്രകടനം ലോകത്തോട് പറയും പ്രായം വെറുമൊരു നമ്പർ മാത്രമെന്നും. ഇത് കുറെ കൂടി നിറവോടെ കാണാൻ ലോകം കാത്തിരിക്കുന്ന ലോകകപ്പാണ് കടന്നുവരുന്നത്. ഹൃദയം കീഴടക്കിയ ഫുട്ബോൾ മാന്ത്രികർ നിരവധിയുണ്ട്. അതിൽ എല്ലാവരും കൺമുമ്പിൽ എന്ന പോലെ ഓർത്തുവെക്കുന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിഹാസ താരമായി നിറഞ്ഞു നിന്ന പെലെ, പിന്നീട് ഫുട്ബോളിനെ ഭ്രാന്തമായി സ്നേഹിക്കാൻ പ്രേരിപ്പിച്ച ഡീഗോ മറഡോണ എന്നിവർ അത്തരം ശ്രേണിയിൽപ്പെട്ട ചിലരാണ്. അവരുടെ യുഗത്തിന് ശേഷവും ശ്രേഷ്ഠതയാർന്ന കളിക്കാർ നിരവധി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഫുട്ബോൾ പ്രേമികളെ വല്ലാതെ ഭ്രമിപ്പിച്ച രണ്ട് പേരുകളിൽ ഒന്നാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. രണ്ടാമൻ ഖത്തർ ലോകകപ്പിലൂടെ ലോക ഫുട്ബോൾ കിരീടം എന്ന കുറവ് നികത്തിയ സമ്പൂർണ്ണ താരം ലിയണൽ മെസ്സി. ഒരു കളിക്കാരനെ അടയാളപ്പെടുത്തുന്ന ഒന്നല്ല കിരീട നേട്ടം എന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. ഡെസ്റ്റഫാനോ, ഗില്ലേർമോ, സ്റ്റേബിൾ, യൊഹാൻ ക്രൈഫ്, ഡേവിഡ് ബെക്കാം, റിക്കൽമി എന്നിവരെല്ലാം

0: എന്നിവർ അത്തരം ശ്രേണിയിൽപ്പെട്ട ചിലരാണ്. അവരുടെ യുഗത്തിന് ശേഷവും ശ്രേഷ്ഠതയാർന്ന കളിക്കാർ നിരവധി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഫുട്ബോൾ പ്രേമികളെ വല്ലാതെ ഭ്രമിപ്പിച്ച രണ്ട് പേരുകളിൽ ഒന്നാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. രണ്ടാമൻ ഖത്തർ ലോകകപ്പിലൂടെ ലോക ഫുട്ബോൾ കിരീടം എന്ന കുറവ് നികത്തിയ സമ്പൂർണ്ണ താരം ലിയണൽ മെസ്സി. ഒരു കളിക്കാരനെ അടയാളപ്പെടുത്തുന്ന ഒന്നല്ല കിരീട നേട്ടം എന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. ഡെസ്റ്റഫാനോ, ഗില്ലേർമോ, സ്റ്റേബിൾ, യോഹാൻ ക്രൈഫ്, ഡേവിഡ് ബെക്കാം, റിക്കൽമി എന്നിവരെല്ലാം ആ ഗണത്തിൽപ്പെടും. എങ്കിലും 4 വർഷം കൂടുമ്പോൾ വരുന്ന ഓരോ ലോകകപ്പിലും പ്രതീക്ഷയോടെ ഓരോ ഫുട്ബോൾ പ്രേമിയും കാത്തിരിക്കുന്നത് അവരുടെ പ്രിയ താരം കരിയറിൽ പൂർണ്ണത പ്രാപിക്കുന്നത് കാണാനാകും എന്നാണ്. 2000s മെസ്സിയും റൊണാൾഡോവും ലോകഹൃദയം കീഴടക്കി തുടങ്ങിയത്. ആ കാലം മുതൽ ഈ രണ്ട് താരങ്ങളും ലോക കിരീടം ഉയർത്തുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് ലോകം. ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ലെന്ന തിരിച്ചറിവോടെ മരണ പോരാട്ടത്തിനിറങ്ങുന്ന ടീമായി ക്രിസ്റ്റ്യാനോയും സംഘവും മാറും. കാണാം, കാത്തിരിക്കാം.
1: സീസണിലെ അവസാന എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ നിഷ്പ്രഭരാക്കി ബാഴ്സ ജയത്തോടെ സ്പാനിഷ് ലാലിഗ കിരീടവും നിലനിർത്തി. മത്സരം 2-0 വിജയിച്ചത്. ബാഴ്സയുടെ 29th കിരീട നേട്ടമാണ് ഇത്. സീസൺ പൂർത്തിയാകാൻ 3 മത്സരങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ബാഴ്സ ലീഗ് സ്വന്തമാക്കിയത്. ഇതുവരെ പൂർത്തിയായ 35 മത്സരങ്ങളിൽ നിന്ന് 91 പോയിന്റായി. തൊട്ടടുത്ത എതിർ ടീം റയൽ മാഡ്രിഡിന് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 77 പോയിന്റേ ആയിട്ടുള്ളൂ. ഇനിയുള്ള 3 മത്സരത്തിലും റയൽ ജയിച്ചാൽ പോലും ബാഴ്സയുടെ ഇപ്പോഴത്തെ നിലയേക്കാൾ 5 പോയിന്റ് പിന്നിൽ മാത്രമേ ഫിനിഷ് ചെയ്യാൻ സാധിക്കൂ. ലീഗിൽ 3rd സ്ഥാനത്ത് 69 പോയിന്റുമായി വിയാറയൽ തുടരുന്നു. 63 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് 4th സ്ഥാനത്ത്. ബാഴ്സയുടെ ക്യാമ്പ് ന്യൂവിൽ നടന്ന സീസണിലെ അവസാന എൽ ക്ലാസിക്കോ തീർത്തും ഏകപക്ഷീയമായിരുന്നു. റയലിനേക്കാൾ അടിമുടി മുന്നിട്ട് നിന്നത് ബാഴ്സയാണ്. 9th മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് മാർക്കസ് റാഷ്ഫ്രഡ് അത്യുഗ്ര ഷോട്ടിലൂടെ ഗോളാക്കി മാറ്റി. കളത്തിൽ നനഞ്ഞ പടക്കമായി മാറിയ റയൽ മത്സരത്തിൽ ആകെ ഒരേ ഒരു തവണയാണ് ഓൺ ടാർജറ്റ് ഷോട്ട് ഉതിർത്തത്.
0: 2 വർഷത്തെ കിരീട വരച്ചതിക്ക് ശേഷം പരിഹാരം കാണാനാവാതെ തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ ഭാരത പുരുഷ ഡബിൾസ് സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്തോനേഷ്യയുടെ ലിയോ റോളി കർണാൻഡോ ഡാനിയൽ മാർട്ടിൻ സഖ്യത്തോട് പരാജയപ്പെട്ടത് പോയ വാരത്തിന്റെ അവസാന ദിനങ്ങളിലാണ്. നേരിട്ടുള്ള ഗെയിമിന്റെ തോൽവിയാണ് വഴങ്ങിയത്. സ്കോർ 12-21, 23-25. നേരിട്ടുള്ള ഗെയിമിൽ മത്സരം അവസാനിച്ചെങ്കിലും വലിയ പോരാട്ടം കാഴ്ചവെച്ചാണ് ഭാരത സഖ്യം കീഴടങ്ങിയത്. 52nd മിനിറ്റിൽ മത്സരം അവസാനിച്ചു. 2 ഡബിൾസ് സഖ്യങ്ങൾ ഏറ്റുമുട്ടിയ 5th മത്സരമായിരുന്നു ഈ ഫൈനൽ. ഇതിനു മുൻപ് 4 തവണയും ഭാരത സഖ്യത്തിനായിരുന്നു വിജയം. നേരത്തെ സാത്വിക് ചിരാഗ് സഖ്യം തായ്ലൻഡ് ഓപ്പൺ കിരീടം നേടിയിട്ടുണ്ട്.
1: ബംഗളൂരുവിൽ നടന്ന പ്രശസ്തമായ മെക്കോ മെറിറ്റസ് കപ്പിൽ റയോ റേസിംഗ് ടീം ഇരട്ട നേട്ടം സ്വന്തമാക്കി. മുംബൈയിൽ നിന്നുള്ള യുവതാരം കിയാൻ ഷാ റോട്ടാക്സ് സീനിയർ ടൈറ്റിൽ സ്വന്തമാക്കിയപ്പോൾ മൈക്രോ വിഭാഗത്തിൽ മുംബൈയിൽ നിന്നുള്ള അഥർവ ഹേമേനി റോട്ടാക്സ് കിരീടം നേടി. റയോ റേസിംഗിന്റെ തന്നെ ആരോ സുരേഖിനാണ് 3rd സ്ഥാനം. വിജയികൾക്ക് FMSCI നാഷണൽ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ എല്ലാ റൌണ്ടുകളിലേക്കും സൌജന്യ പ്രവേശനം ലഭിക്കും. അടുത്തിടെ തായ്ലൻഡിൽ നടന്ന RMC ഏഷ്യ ട്രോഫിയിൽ പോഡിയം ഫിനിഷ് നേടിയ 15-കാരനായ കിയാൻ മെറിറ്റസ് കപ്പിന്റെ 1st റൌണ്ടിലെ ആദ്യ റേസിൽ 1st രണ്ടാം റേസിൽ 2nd ഫിനിഷ് ചെയ്തതാണ് പോയിന്റ് പട്ടികയിൽ 1st എത്തിയത്.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എസ് രാജേഷ് തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്.
3: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ.

സേവന വാർത്തകൾ. മലമ്പുഴ ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ ആരംഭിക്കുന്ന സൗജന്യ സീനിയർ അസോസിയേറ്റ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 25 മുതൽ 80 ദിവസമാണ് ക്ലാസ് നടക്കുന്നത്. SSLCയും പ്ലസ് ടുവും കമ്പ്യൂട്ടർ നോളജും 1.5 വർഷ കമ്പ്യൂട്ടർ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 12-ാം ക്ലാസും അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനവും അല്ലെങ്കിൽ NSOF ഇൻ പബ്ലിഷിംഗ് 3 വർഷത്തെ പരിചയവുമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർക്ക് ഈ മാസം 23 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം. 8089 08 98 08. ഇമെയിൽ വിലാസം womenitimpuzha@gmail.com. ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും ഒരിക്കൽ കൂടി പറയാം. 8089 08 98 08. ഇമെയിൽ വിലാസം womenitimpuzha@gmail.com.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: കെസിബി അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ ആസാദ്, എസ് എൻ ജംഗ്ഷൻ, മോളംപുരം, ശാസ്ത, മാമ്പിള്ളി ലെയ്ൻ, ആനപ്പറമ്പ്, വടക്കേ വൈനീതി, ചെമ്മായത്ത് റോഡ്, അരിഞ്ഞാണിൽ റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.

0: എഫ് എം ഈവനിംഗിൽ ഇനി
1: നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം,
2: നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി, അകലെ നിന്നും ഒരു പൊട്ടിച്ചിരി കേൾക്കാറായി. ക്രമേണ അതടുത്തടുത്ത് വന്നു, നാറാണത്തെത്തി. കരക്കിലമ്മയ്ക്ക് ഒരക്ഷരം ഉരിയാടാൻ കഴിഞ്ഞില്ല. ഓലയെടുത്ത് നാറാണത്തിന്റെ നേർക്ക് നീട്ടി. നാറാണത്ത് അത് വാങ്ങി വായിച്ചു, പൊട്ടിച്ചിരിച്ചു. പറയിപെറ്റ പന്തിരുകുലത്തിൽ ജനിച്ച പെണ്ണിന്റെ വിവാഹം മുടങ്ങില്ല. സമാധാനായി ഇരിക്കൂ അനുജത്തി, നാറാണത്ത് ഭ്രാന്തനാണീ പറയണത്. നാറാണത്ത് ധൃതിയിൽ നടന്നകന്നു. കരക്കിലമ്മ വീർപ്പടക്കിക്കൊണ്ട് നോക്കി നിന്നു. തമ്പുരാൻ എന്നെ ഉപേക്ഷിക്കുമോ? നിശ്ചയിക്കപ്പെട്ട വിവാഹം മുടങ്ങുമോ? ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്താ കാര്യം? കരക്കിലമ്മയുടെ കാതുകളിൽ നാദസ്വരം മുഴങ്ങി. വിവാഹമണ്ഡപം അവരുടെ ഉൾക്കണ്ണുകളിൽ തിളങ്ങി. ആ മുഴക്കത്തെയും തിളക്കത്തെയും ഒന്നിപ്പിച്ചുകൊണ്ട് നാറാണത്തിന്റെ പൊട്ടിച്ചിരി മുഴങ്ങി. കിഴക്കെടുത്ത് തമ്പുരാന്റെ അച്ഛൻ വിരൂപാക്ഷൻ നമ്പൂതിരി ഉമ്മർത്തൊരു ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ വിശറികൊണ്ട് വീശുന്നുണ്ട്. നമ്പൂതിരി പടിപ്പുരയിലേക്ക് നോക്കി. ആരൊക്കെയോ വരുന്നുണ്ട്. അദ്ദേഹം കാര്യസ്ഥനെ വിളിച്ചു. നാണു, നാണു. നാണു അകത്തുനിന്നും പാഞ്ഞെത്തി. നാണു, ആരൊക്കെയാ വരണത്? കുറെ അധികം ആളുകളുണ്ടല്ലോ, നമ്പൂതിരി ചോദിച്ചു. മുന്നിൽ നടക്കുന്ന ആളെ അടിയനറിയും. മേളത്തോൾ അഗ്നിഹോത്രിയാണ്. ബാക്കിയുള്ളവരെ അടിയനറിയും.

0: ഇല്ല, നാണു പറഞ്ഞു. നമ്പൂതിരി ചാടി എഴുന്നേറ്റു. മേളത്തോൾ അഗ്നിഹോത്രിയോ? ശിവശിവ, ഈ കോവിലകത്തേക്ക് സാക്ഷാൽ മേളത്തോൾ വരികയോ? നാണു, ഇത് ആശ്ചര്യമായിരിക്കണു. എന്താണാവോ ഉദ്ദേശ്യം? നമ്പൂതിരി ആലോചിച്ചു. ലേശമൊരു പരിഭ്രമം മനസ്സിനെ ബാധിച്ചിരുന്നു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ടോ നാണു, നമുക്ക് കാര്യം പിടികിട്ടി. പറയിപ്പെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞില്ലേ? ചെറിയ തമ്പ്രാനും കാരക്കലമ്മയുമായുള്ള വിവാഹനിശ്ചയം റദ്ദാക്കിയതിനെപ്പറ്റി സംസാരിക്കാനായിരിക്കും, നാണു പറഞ്ഞു. നാണുവിന് അപ്പം ബുദ്ധി അസാരമുണ്ട്. എന്തായാലും ഇരിക്കാൻ തടുക്കും പായും കൊണ്ടുവാ, നമ്പൂതിരി കൽപ്പിച്ചു. മേളത്തോൾ അഗ്നിഹോത്രിയും 9 പേരും പൂമുഖത്തേക്ക് കയറി. കാര്യസ്ഥൻ തടുക്കുകളും മെത്തപ്പായകളും കൊണ്ടുവന്നു, നിലത്ത് വിരിച്ചു. നമ്പൂതിരി ആഗതരെ സൂക്ഷിച്ചു നോക്കി. അഗ്നിഹോത്രിക്ക് ഇരിക്കാം, നമ്പൂതിരി പറഞ്ഞു. അപ്പം ഞങ്ങളോ തിരുമേനി? നാരായണത്ത് ചോദിച്ചു. പറയനും പുലയനും പാണനുമൊക്കെ മുറ്റത്തിറങ്ങി നിൽക്കിൻ, വിരൂപാക്ഷൻ നമ്പൂതിരി പുച്ഛരസേനെ പറഞ്ഞു. ഞങ്ങൾ ഉമ്മറത്ത് കയറിക്കഴിഞ്ഞല്ലോ തമ്പ്രാ. പാക്കനാരുടെ ചുണ്ടിൽ പരിഹാസദ്യോതകമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇറങ്ങാൻ ഒട്ടും പ്രയാസമുണ്ടാവില്ല, വിരൂപാക്ഷൻ നമ്പൂതിരി പറഞ്ഞു. പ്രയാസം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ, ഇറങ്ങാൻ ഭാവമില്ല. എന്താ ചെയ്യാൻ കണ്ടക്കണത്? രചകൻ ചോദിച്ചു. അഗ്നിഹോത്രി ഇരുന്നു. എല്ലാവരും വെടുപ്പായി ഇരുന്നു.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ മെയ് 21 രാവിലെ 10 മണിക്ക് KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 ഉദ്ഘാടനം നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിനയച്ചു. ISL ഫുട്ബോളിൽ മുഹമ്മദൻ NCAA എതിരില്ലാതെ 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി
3: മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത മേഖലയായ മംഗളവനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിന്ന് പങ്കുവയ്ക്കാം. എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പക്ഷികളുടെ ആലയം പൊടിയും പുകയും നിറഞ്ഞ നഗരസവിശേഷതകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിലകൊള്ളുന്നതുകൊണ്ടുതന്നെ കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്ന

0: വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹമാണ്. കേരള ഹൈക്കോടതി കെട്ടിടത്തിൻ്റെ പിൻവശത്തായി കണ്ടൽക്കാടുകളാലും മറ്റ് വൃക്ഷങ്ങളാലും സമ്പന്നമായ ഈ തുരുത്ത് തദ്ദേശീയ പക്ഷികളുടെയും ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രമായി നിലകൊള്ളുന്നു. പക്ഷികളുടെ രാത്രികാല വിശ്രമ സങ്കേതം എന്ന നിലയിലും വിവിധ ഇനം കടവാതിലുകളുടെ സങ്കേതം എന്ന നിലയിലും മംഗളവനം പ്രാധാന്യമർഹിക്കുന്നു. കണ്ടൽ വനത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചെറു പക്ഷി സങ്കേതത്തിനുണ്ട്. പക്ഷിവർഗങ്ങൾക്ക് പുറമെ ചിത്രശലഭങ്ങളാലും വിവിധ ഇനം ചിലന്തികളാലുമൊക്കെ സമൃദ്ധമാണ് ഈ ഇടം. ഇവിടത്തെ കണ്ടലുകൾ സംരക്ഷണ പ്രാധാന്യമുള്ളവയായതിനാൽ തന്നെ ഇവയെ പരിരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പരിസ്ഥിതി പ്രവർത്തകർ പലപ്പോഴും ഊന്നിപ്പറയാറുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന അക്കാന്തസ് ഇലിസിഹോളിയസ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിനമാണ്. പേര് പക്ഷി സങ്കേതം എന്നാണെങ്കിലും ഫ്ലയിംഗ് ഫോക്സ്, പെയിൻറ്റഡ് ബാറ്റ്, വരകളുള്ള മൂന്നിനം അണ്ണാറക്കണ്ണന്മാർ, യൂറോപ്യൻ ഔട്ടർ തുടങ്ങിയ സസ്തനികൾ ഈ പ്രദേശം ഇഷ്ടപ്പെട്ട് ഇവിടെ ആവാസ കേന്ദ്രമായി സ്വീകരിച്ച് ജീവിക്കുന്നതായി ചില ഗവേഷകർ കണ്ടെത്തിയത് ഇവിടെ പ്രസ്താവ്യമാണ്. ചില ഉഭയജീവി വർഗങ്ങളുടെയും വിവിധ മത്സ്യയിനങ്ങളുടെയും സാന്നിധ്യവും ഇതിൻ്റെ പരിസരത്തുള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. 2.74 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പക്ഷിപ്രപഞ്ചത്തിൽ 32 ഇനങ്ങളിലായുള്ള പക്ഷികളും 17 ചിത്രശലഭങ്ങളും 67 ചിലന്തികളും 6 സസ്തനികളുമുള്ളതായി ഔദ്യോഗിക സർവേ കാണിക്കുന്നു. ഇന്തപ്പന, തേക്ക്, ആൽ എന്നിവയെ കൂടാതെ നിരവധിയിനം ഔഷധ സസ്യങ്ങളും ഇവിടെയുണ്ട്. സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഈ പക്ഷിപ്രദീസയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. റേഞ്ച് ഓഫീസിൽ പേരും രജിസ്റ്റർ ചെയ്ത് ലഭ്യമെങ്കിൽ ബൈനോക്കുലറും അവിടെ നിന്നും സംഘടിപ്പിച്ച് രാവിലെ 9 മുതൽ 6 വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്കിവിടം സന്ദർശിക്കാം. ജനുവരി മുതൽ മാർച്ച് മാസം വരെയാണ് ഏറ്റവും അനുയോജ്യമായ സമയം. പക്ഷികൾ സക്രിയമായിരിക്കുന്ന പുലരികളും സായന്തനങ്ങളും സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യമാണ് എന്ന കാര്യം കൂടി സൂചിപ്പിക്കട്ടെ.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
4: എഫ് എം ഇവനിംഗിൽ ഇനി

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞയാഴ്ച എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അവസാന ഭാഗം ഇന്ന് കേൾക്കാം. ആദ്യം ഒരു ലളിതഗാനമാണ് പാടുന്നത്, ചിലങ്ക S.

0: ഇനി കഥാപ്രസംഗം. അവതരണം ആരാധ്യ എസ്, തബല അനഖ വിജി, ഹാർമോണിയം ശ്രീനന്ദ കെ എസ്, തമ്പൂരിൻ ദേവനന്ദ രാധാകൃഷ്ണൻ, സിംബൽ രക്ഷ രാകേഷ്, കഥാരചന ചിഞ്ചു ബി കൃഷ്ണ.
1: സദസ്സിന് വന്ദനം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ ശ്രീ കുമാരൻ ആശാന്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കവിതയുടെ സ്വതന്ത്രാവിഷ്കാരം. ഈ കഥ നടക്കുന്നത് അങ്ങ് ഉത്തര ഹിന്ദുസ്ഥാനിലെ ശ്രാവസ്തിക്കടുത്തുള്ള ഒരു ഊരിലാണ്. വേനലിൽ ചുട്ടുപഴുത്തു നിൽക്കുന്ന ഒരു ഉച്ചസമയം. സമസ്ത ജീവജാലങ്ങളെയും ആ കൊടും വേനൽ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതാ ആ ഗ്രാമപാതയിലൂടെ അവശനായൊരാൾ നടന്നു വരികയാണ്. തലമുണ്ടനം ചെയ്ത് കയ്യിൽ ഭിക്ഷാപാത്രവുമേന്തി ഒരു മഞ്ഞ വസ്ത്രധാരി. ആകെ രൂപം ബുദ്ധ ഭിക്ഷു തന്നെ. അതാ ഒരു ചണ്ഡാല സ്ത്രീ. പൊള്ളുന്ന വെയിലിൽ തിളങ്ങി അരയിൽ മൺകുടവുമേന്തി അവൾ വരികയാണ്. അവളുടെ പേര് മാതംഗി.

കാലത്തും വറ്റാത്തൊരു ജലാശയം അതുമാത്രമാണ്. കിണറ്റിലേക്ക് പാള പായിച്ച് മെല്ലെ വെള്ളമെടുത്ത് തൻ്റെ മൺകുടം നിറയ്ക്കുകയാണവൾ.

തൊണ്ട വരണ്ടു നിന്ന ആ ബുദ്ധഭിക്ഷു തികഞ്ഞ പ്രതീക്ഷയോടെ അവൾക്കരികിലേക്ക് ചെന്നു. തന്റെ കൈക്കുമ്പിൾ അവൾക്കു നേരെ നീട്ടി. ചണ്ഡാല സ്ത്രീയായ മാതംഗിക്ക് ആ നിമിഷം വിശ്വസിക്കാനേ കഴിഞ്ഞതില്ല. കാരണം തൊട്ടുകൂടായ്മയിലും തീണ്ടിക്കൂടായ്മയിലും മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഭയം നോടിയൊളിക്കേണ്ടി വന്ന

മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു അവളും. ആ ബുദ്ധഭിക്ഷുവിന്റെ ചോദ്യത്തിന് മുന്നിൽ നടുങ്ങി നിന്നതിൽ ആശ്ചര്യം തെല്ലും തോന്നാനില്ല. അവൾ പറഞ്ഞു, അങ്ങ് എന്താണീ പറയുന്നത്? കൊടിയ ദാഹം കൊണ്ട് അങ്ങ് ജാതി മറന്നു പോയോ? ഞാനൊരു ചണ്ടാല സ്ത്രീയാണ്, ഗ്രാമത്തിന് പുറത്ത് താമസിക്കുന്ന ചാമ്പർ നായകന്റെ മകൾ. ഞാൻ എന്റെ കൈകൊണ്ട് അങ്ങക്ക് എങ്ങനെയാണ് വെള്ളം തരിക? അത് കൊടിയ പാപമല്ലേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. പിന്നെ ഒന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞതേയില്ല. ആ സുന്ദരനായ ബുദ്ധഭിക്ഷുവിന്റെ പൂവുകൾ പോലത്തെ കൈകളിലേക്ക് അവൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു. അവളുടെ ഉള്ളിലെ മാറ്റത്തെ അദ്ദേഹം സ്നേഹത്തോടെ നോക്കി നിന്നു. ദാഹമകറ്റിയ ബുദ്ധഭിക്ഷു അവളെ ആശീർവദിച്ച് ആ പേരാലിൻ ചുവട്ടിൽ ധ്യാന നിമഗ്നനായിരുന്നു. മാതംഗത്തിന്റെ നിറകുടവുമെടുത്ത് പോകാനൊരുങ്ങി. എന്തോ അവൾക്ക് ആ നിമിഷത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ കഴിഞ്ഞതേയില്ല.

തന്റെ കുടിലിൽ എത്തിയിട്ടും സുന്ദരനായ ആ ബുദ്ധഭിക്ഷുവിന്റെ ഓർമ്മകൾ അവൾക്കുള്ളിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു. ആ രാത്രി അവൾ ഉറങ്ങാനേ കഴിഞ്ഞതില്ല. ഒടുവിൽ പുലർക്കാല രശ്മികൾ ഭൂമിയിലേക്ക് ഇറങ്ങിത്തുടങ്ങി.

അവൾ വീട് വിട്ടിറങ്ങി. ആദ്യം ചെന്നത് ആ പേരാലിൻ ചുവട്ടിലേക്കാണ്. വഴിപോക്കർ പറഞ്ഞുകൊടുത്ത മാർഗേണ അവൾ പരിശുദ്ധമായ ബുദ്ധ സന്നിധിയിലേക്കാണ് എത്തിച്ചേർന്നത്.

ഭാവങ്ങൾ പോലും അലിഞ്ഞു പോകുന്ന ബുദ്ധസന്നിധിയിലേക്കാണ് അവൾ എത്തിച്ചേർന്നത്. മന്ദിരത്തിനുള്ളിലെ ഭിക്ഷുക്കളിൽ നിന്ന് അവൾ തിരിച്ചറിഞ്ഞ സത്യങ്ങൾ വിശ്വസിക്കാനാകാതെ ചലനമില്ലാതെ നിന്നുപോയി. അവളുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ഭിക്ഷുക്കൾ സർവഗുരുവായ ശ്രീബുദ്ധന്റെ മന്ദിരത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. മണിമണ്ഡപത്തിന്റെ മുന്നിൽ തേജസ്വരൂപൻ ശ്രീബുദ്ധനെ കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. ശ്രീബുദ്ധൻ അവളോട് പറഞ്ഞു, മകളെ, നീ വന്നത് നന്നായി. ബുദ്ധന്റെ വിലപ്പെട്ട ധർമ്മോപദേശം സ്വീകരിച്ച് മാതംഗി മന്ദിരത്തിൽ ഭിക്ഷുകിയായി താമസിച്ചു.

ശുചിയായവൾ മാതംഗി. സ്നേഹം നിറഞ്ഞ ധർമാശ്രമത്തിൽ സൗഖ്യത്തോടെ അവൾ താമസിച്ചു. ഏവർക്കും പ്രിയപ്പെട്ടവളായി അവൾ മാറി. തെളിഞ്ഞ ആകാശത്ത് കാർമേഘങ്ങൾ കൂടിച്ചേരുന്നത് പോലെ ചിലരിൽ ചില വർത്തമാനങ്ങൾ ഉയർന്നു. ഇതെങ്ങനെ സാധ്യമാകും? അതും ഒരു നീച സ്ത്രീ, ഒരു ചണ്ടാല പെണ്ണേ, ഉന്നതകുല ജാതരായവർ താമസിക്കുന്ന ഈ ബുദ്ധാശ്രമത്തിൽ, അതും ഇത്രയും നാൾ നീച ജാതി തന്നെ. ആ ജാതി വർത്തമാനങ്ങൾ നാടാകെ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. സങ്കുചിത മനോഭാവമുള്ളവർ ആ ആശ്രമത്തിൽ വന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ നമുക്കിടയിലുള്ളതുപോലെ അവളെ ആശ്രമത്തിൽ നിന്നും പുറത്താക്കണം. അന്നും ഇന്നും അറിയേണ്ടത് ഇത് തന്നെ. ജാതി വിവരം നാടുഭരിക്കുന്ന രാജാവിൻ്റെ ചെവിയിലുമെത്തി. പ്രശ്നം പരിഹരിക്കപ്പെടണം. ശരിയാണ്, പ്രശ്നം പരിഹരിക്കപ്പെടണം. രാജാവ് ബുദ്ധൻ രാജാവിനെ ആശ്രമാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഏവരും സദസ്സിൽ നിരന്നിരുന്നു. പ്രസേനജിത്ത് രാജാവ് മൗനം പൂണ്ടു നിന്നു. ബുദ്ധൻ പറഞ്ഞു, മാതംഗിയല്ലേ നമ്മുടെ വിഷയം? ജാതി എന്നത് വെറും മിഥ്യയല്ലേ രാജാവേ? രാജാവിനോട് ചോദിച്ച അടുത്ത ചോദ്യം കേട്ടാൽ ഇന്നത്തെ ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തുള്ളി ഞാൻ പറയുന്ന കഥ അവസാനിപ്പിച്ചേക്കാം. ഒരു പക്ഷേ എന്റെയും നെൽച്ചെടിയുടെ ചുവട്ടിൽ മുളയ്ക്കുന്ന കാട്ടു പുല്ലല്ല സാധു പുലേ, ഒന്നായി പുലർന്നാൽ അതും പൊൻകതിരിടുന്ന ചെടി തന്നെ.

അതിനുദാഹരണം മാതംഗി തന്നെ. ഇന്നലെ ചെയ്ത അബദ്ധം മൂഢന്മാർ ഇന്നത്തെ ആചാരമാക്കും, നാളത്തെ ശാസ്ത്രം അതായി മാറും. അതിന് സമ്മതം മൂളരുത് രാജാവേ. ആഹാ, എത്ര കൃത്യമായാണ് ബുദ്ധഭിക്ഷുവിലൂടെ ആശാൻ ജാതി വ്യവസ്ഥയെ നിർവീര്യമാക്കിയത്! ജാതി കുടുംബത്തെ പിരിക്കും, ബന്ധങ്ങളെ വിഭജിക്കും, വർഗത്തെ തിരിക്കും, ലോകം മുടിക്കും. അതിന് സമ്മതം മൂളരുത് രാജാവേ. മോഹങ്ങൾ കളഞ്ഞ് ജനങ്ങളോട് പരസ്പരം സ്നേഹിക്കാൻ പറയൂ രാജാവേ. അമ്മയുടെ മാറിലെ ചോരെ അമ്മിഞ്ഞാക്കുന്നത് സ്നേഹമാണ്. മനുഷ്യന് ജാതിയില്ലെന്ന് ജനങ്ങളോട് പറയൂ രാജാവേ. രാജാവ് ബുദ്ധനെ തൊഴുതു വണങ്ങി.

0: ഏവരെയും ആശീർവദിച്ച് അകത്തേക്ക് നടന്നു മറിഞ്ഞു. ആഹാ, ഇത്ര മനോഹരമായാണ് ചണ്ഡാല ഭിക്ഷുകിയിലൂടെ ആശാൻ ജാതി വ്യവസ്ഥയെ നിർവീര്യമാക്കിയത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. ശ്രീ കുമാരൻ ആശാന്റെ ചണ്ഡാല ഭിക്ഷുകി. നന്ദി, നമസ്കാരം.
1: ഇനി അനഘ വിജി ചൊല്ലുന്ന ഒരു സംസ്കൃത പദ്യം കേൾക്കാം.
2: നമസഭായേ ശ്രീ വേദവ്യാസ വിരചിതാത് ശ്രീമദ് ഭാഗവതാത് ചതുർത്ഥ സ്കന്ധഃ.

യദഭിപ്രലബ്ധ ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്നവിജ്ഞാ തുഭ്യം ഹരേശ്ച കുത ഏവ ധൃതവ്രതേഷു വിദ്യ

ബ്രാഹ്മണാൻ പശൂനിവ വിഭോ പ്രഗൃഹീതദണ്ഡ യോ

അസ്യ കമ്പബ്ജചക്രശരചാഭഗദാസി ചർമ്മ വക്രൈർഹിരണ്മയഭുജൈരിവ കർണികാര വക്ഷസ്യധിശ്രിതവധൂർ വനമാലുദാരഹാസാവലോകകലയാ രമയം സ്ഥവിശ്വം പാർശ്വഭ്രമദ്വ്യചനചാമരരാജഹംസ ശ്വേതാദപത്രശശിനോപരി രജ്യമാന ദക്ഷോ ഗൃഹീതാർഹണസാധനോത്തമം യജ്ഞേശ്വരം വിശ്വസൃജാം പരം ഗുരും സുനന്ദനന്ദാദ്യനുഗൈർവൃതം മുദാ ഗൃണൻ പ്രപേദേ പ്രയത കൃതാഞ്ജലി ശുദ്ധം സ്വദാമ്യുപരതാഖിലബുദ്ധ്യവസ്തം ചിന്മാത്രമേകമഭയം പ്രതിഷിദ്ധ്യമായാം തിഷ്ഠം സ്ഥയൈവ പുരുഷത്വമുപേത്യ തസ്യാം ആസ്തേ ഭവാന പരിശുദ്ധ ഇവാത്മതന്ത്ര

സ്വന്ദമൻ ശ്രുതം തവ വിദന്യധുനാപി തത്വം സോയം പ്രസീദതു ഭവാൻ പ്രണതാത്മബന്ധു നൈതത്സ്വരൂപം ഭവതോസൗ പദാർത്ഥഭേദഗ്രഹൈ പുരുഷോ യാവധീക്ഷേത് ജ്ഞാനസ്യ ചാർത്ഥസ്യ ഗുണസ്യ ചാശ്രയോ മായാമയത് വ്യതിരിക്തോ യതസ്ത്വം നൈതത്സ്വരൂപം ഭവതോസൗ പദാർത്ഥഭേദഗ്രഹൈ പുരുഷോ യാവധീക്ഷേത്.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ കൂട്ടുകാരാണ്. പരിപാടി നിങ്ങൾക്കിഷ്ടമായോ തീർച്ചയായും അഭിപ്രായങ്ങൾ അറിയിക്കണം. വിലാസം: വിടരുന്ന മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ക്ഷേമാശംസകൾ. നിർവഹണം: ലൗലി. സഹായം: അംബിക ഷിബു.

കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാലിതാ ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ ഫോണിൻ പരിപാടി നാളെ മുതൽ ആരംഭിക്കുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9444545588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക. ഏറ്റവും ആദ്യം ശരിയുത്തരം അയക്കുന്ന 6 ശ്രോതാക്കളുടെ പേരുകൾ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോഴിനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ?

സേവന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ എംപിലാഡ് ഫെസിലിറ്റേഷൻ സെന്ററിൽ എംപിലാഡ്സ് വർക്കുകളുടെ നിരീക്ഷണവും NDA SNA വേണ്ട അസിസ്റ്റൻസ് നൽകുന്നതിനുമായി കൺസൾട്ടന്റിനെ നിയമിക്കുന്നു. അംഗീകൃത സർവകലാശാലയിൽ ബിരുദം, അംഗീകൃത സർക്കാർ സ്ഥാപനത്തിൽ നിന്നും PGDCA, ഇംഗ്ലീഷ് ഭാഷയിൽ ആശയവിനിമയത്തിനുള്ള പ്രാവീണ്യം എന്നിവയാണ് യോഗ്യത. പ്രായപരിധി 25-40 ഇടയിൽ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25 ഉച്ചയ്ക്ക് 2 ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന അഭിമുഖത്തിന് എത്തണം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ 2026-27 വർഷത്തെ UPSC പരിശീലനത്തിനായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. അടുത്ത മാസം ആദ്യവാരമാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% സബ്സിഡിയോടുകൂടി പകുതി ഫീസ് അടച്ചാൽ മതിയാകും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനുമായി www.kile.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടി പറയാം. 8075-76-8537 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8075-76-8537

കോട്ടയം ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐടിഐയിൽ ടർണർ ട്രേഡിൽ ദിവസവേതനടിസ്ഥാനത്തിൽ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. ഓപ്പൺ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം ഈ മാസം 22 രാവിലെ 10 നടക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് 1 വർഷ പരിചയം അല്ലെങ്കിൽ ഡിപ്ലോമ 2 വർഷ പരിചയം അല്ലെങ്കിൽ ടർണർ ട്രേഡിൽ NTC 3 വർഷ പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിലെത്തണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0481 253 5562. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0481 253 5562.

ഇടുക്കി ITD പ്രൊജക്ട് ഓഫീസിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളിലേക്ക്, റെസിഡൻഷ്യൽ ട്യൂട്ടർമാരുടെ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസമുള്ളവരും 22-നും 45-നും ഇടയിൽ പ്രായമുള്ള BEd ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. സ്ഥാപനത്തിൽ താമസിച്ച് സേവനം ചെയ്യുന്നതിന് തൽപരരും 100,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരുമായിരിക്കണം. താൽപര്യമുള്ളവർ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവയുമായി അടുത്ത മാസം 3-ന് രാവിലെ 10:30 തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ITD പ്രൊജക്ട് ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ പറയാം: 0486-222-2399. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0486-222-2399.

FM ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. സമ്മേളനം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, മഹാരാജ സംഗീതം പകർന്ന് പി. സുശീല പാടിയ ഗാനം.

കുമ്പളം തുറവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 22 നാലുകുളങ്ങര ഗേറ്റ് അടിയന്തര ടാറിംഗ് പണികൾക്കായി ഈ മാസം 20 വൈകിട്ട് 6 അടച്ചിടും. വാഹനങ്ങൾ തൊട്ടടുത്തുള്ള ലെവൽ ക്രോസ് നമ്പർ 21 തഴുപ്പ് ഗേറ്റ് വഴി പോകണം.

പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 3 മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളുടെ സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഫോട്ടോ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 23-ന് മുൻപ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ പറയാം. 9188581148 അല്ലെങ്കിൽ 8921708401. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 9188581148 അല്ലെങ്കിൽ 8921708401. ചക്കുപള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഇതിനായി ഈ മാസം 29-ന് രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. യോഗ്യത 7

ക്ലാസ്, ഹെവി ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുവാനുള്ള ഇമെയിൽ വിലാസം പറയാം: phc.chakkupallam@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: phc.chakkupallam@gmail.com. അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 9495999667. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9495999667.

ആരോഗ്യ കേരളം ഇടുക്കിയുടെ കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികയിലേക്ക് ഈ മാസം 25 വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. രാവിലെ 10 ഇടുക്കി കുയിലിമലയിലുള്ള ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസിലാണ് ഇന്റർവ്യൂ. യോഗ്യത MBBS അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, മെഡിക്കൽ PG ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ DNB അനസ്തേഷ്യ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇനിയൊരു ഹിന്ദി ഗാനം, സുനൈന എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്ര ജെയിൻ രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് ആലപിച്ചത്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: എന്തിനാടോ വന്നത്? നീ ഇമ്പിച്ചന്റെ കുതിരപ്പന്തിയിലായിരുന്നില്ലേ? ഇവിടെ വരാൻ കാര്യം, എനിക്കൊരു പണി വേണം. അത് കേട്ട ഉടനെ കണ്ണച്ചൻ കോലായിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ കൂട്ടിയിട്ടിരുന്ന തേങ്ങകളിൽ ഏതാനും ചിലതെടുത്ത് ചെവിക്കടുത്ത് വെച്ച് കുലുക്കി. പിന്നെ തൃപ്തി വന്നിട്ടെന്നോണം അത് കൂമ്പാരത്തിലേക്ക് തന്നെ എടുത്തിട്ടു. മുറ്റത്തുകൂടെ ഒന്ന് രണ്ടു ചാൽ നടന്നു. തുടർന്ന് പറമ്പിലേക്കും അതിനപ്പുറത്തുള്ള വയലിലേക്കും നോക്കി. വയൽ വരമ്പിലൂടെ പണിക്കാർ നടന്നു വരുന്നു. പൈക്കളെ കറക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ വലിയ മന്ദകളുമായി ആലയിലേക്ക് വേഗത്തിൽ പോകുന്നു. കാളകൾ വലിയ നിരയായി വയലിലേക്ക്. കണ്ണച്ചൻ എന്താണ് ഒന്നും പറയാത്തത് എന്ന വേവലാതിയിലായിരുന്നു രാമർ. അതിരാവിലെ തന്നെ വീടിന്റെ ഉമ്മറത്ത് കാത്തിരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? പുറംകാഴ്ചകളിലേക്ക് തെല്ലിട നോക്കി നിന്ന ശേഷം കണ്ണച്ചൻ മുറ്റത്തുനിന്നും കുറുകെ നേരെ ഉമ്മറത്തേക്ക് വന്നു. നിനക്കൊരു പണി വേണോന്നല്ലേ? കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ ചോദിച്ചു, നിന്റെ അച്ഛൻ ഒന്നും പറഞ്ഞില്ലേ എന്നെപ്പറ്റി? രാമർ ഒന്നും മിണ്ടിയില്ല. അച്ഛൻ കാര്യമായി ഒന്നും പറഞ്ഞിരുന്നില്ല. നിന്റെ അച്ഛനും ഞാനും ഒന്നിച്ച് കളിച്ച് ഒന്നിച്ച് പണിയെടുത്ത് വളർന്നോരാ. ഓന്റെ തലയിലെഴുത്ത് അങ്ങനെയായിപ്പോയി, എന്റേത് ഇങ്ങനെയും. ഓന്റെ മോൻ എന്റെ അടുത്ത് വന്നാൽ എനിക്ക് കൈയൊഴിയാൻ പറ്റുമോ? ഞാൻ കൈയൊഴിയോ? നീ ഇവിടെ വരുന്ന കാര്യം നിന്റെ അച്ഛൻ അറിയോ? ഇല്ല, എനിക്ക് തോന്നി. അറിഞ്ഞാ സമ്മതിക്കൂല. ഓനൊരു ദുരഭിമാനിയാ. നിന്റെ അമ്മ പോയതോടെ ഓൻ ആശാഘോഷയായി. ഓളായിരുന്നു ഓന്റെ ശക്തി. പറഞ്ഞിട്ടെന്താ വിധി? അല്ലാതെ എന്ത്? ഇവിടത്തെ കാര്യങ്ങൾ നോക്കുന്ന ഒരുത്തരുണ്ടായിരുന്നു. ഓന് സൂക്കേടാ, ഇനി വരൂന്നും തോന്നുന്നില്ല. നിനക്ക് കഴിയോ ഇതൊക്കെ നോക്കി നടത്താൻ?

രാമറിൽ പെട്ടെന്ന് ഒരാത്മവിശ്വാസം വളർന്നു. പലതും തനിക്ക് കഴിയുമെന്ന തോന്നലിന്റെ വക്കിൽ അവനെത്തി. രാമർ പറഞ്ഞു, എന്നാൽ കഴിയുന്നതും നോക്കാം, കള്ളത്തരം പാടില്ല, അത് മാത്രം എനിക്ക് പിടിക്കൂല, അതുണ്ടാവില്ല, രാമർ ഉറപ്പ് നൽകി. അന്നേരം രാമർ അമ്മയെ ഓർത്തു. അമ്മ എന്നും പറയാറുണ്ടായിരുന്നു, കള്ളത്തരവും കന്നത്തവും കൊണ്ട് നടക്കാൻ പാടില്ല, അങ്ങനെയുള്ളവർക്ക് ഗതി പിടിക്കില്ല. തന്റെ മറുപടി കണ്ണച്ചൻ ഇഷ്ടപ്പെട്ടുവെന്ന് തോന്നി. കണ്ണച്ചൻ കണ്ണടച്ച് ഏറെ നേരം നിന്നു. പിറ്റേന്ന് വൈകിട്ട് തുന്നൽക്കടയിൽ ചെല്ലുമ്പോൾ കുഞ്ഞിക്കേളു നിലത്ത് കുത്തിയിരുന്ന് വെള്ളക്കടലാസിൽ എന്തോ ഗൗരവപൂർവ്വം എഴുതുകയാണ്. പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്. ഓരോ വാക്ക് എഴുതുമ്പോഴും അയാൾ പതുക്കെ ഉച്ചരിക്കുന്നുണ്ട്. ഇത് നാട്ടുകാരുടെ ഒരാവശ്യമാണ്. നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ പ്രശ്നങ്ങൾക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ പരിഹാരമാകുമെന്ന്

0: യാത്രാ പ്രശ്നങ്ങൾക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ പരിഹാരമാകുമെന്ന് താഴ്മയായി അറിയിച്ചുകൊള്ളുന്നു. അത്രയും എഴുതിയ ശേഷം കുഞ്ഞിക്കേളു സംതൃപ്തിയോടെ തലയുയർത്തി.
1: എന്താ അത്? രാമർ ചോദിച്ചു.
0: നാട്ടുകാരുടെ ഒരു ഹർജി തയ്യാറാക്കുന്ന.
1: എന്തിനു വേണ്ടി?
0: നമുക്ക് തീവണ്ടിയിൽ കയറണമെങ്കിൽ തിക്കോടിയിലോ അല്ലെങ്കിൽ വടയരയിലോ പോകണം. മേലടിയിലെ ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ആ വിഷമം തീരൂലേ? സുബ്രഹ്മണ്യ അയ്യര് വക്കീലിനെ കൊണ്ട് ഞാനിത് ഇംഗ്ലീഷിലേക്ക് മാറ്റിച്ച് എല്ലാരെ കൊണ്ടും ഒപ്പിടിവിച്ച് കലക്ടർക്ക് എത്തിക്കും.
1: എന്തു പറയുന്നു? കുഞ്ഞിക്കേളു ആത്മവിശ്വാസത്തോടെ ചോദിച്ചു.
0: നല്ല കാര്യമായി. ഞങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തയുള്ളൂ അല്ലേ?
1: ഇങ്ങനെയും ചെയ്യാൻ കുറച്ച് പേരെ വേണ്ടേ രാമറെ?
0: ആട്ടെ, നീ കണ്ണച്ചന്റെ കാര്യസ്ഥനായി എന്നറിഞ്ഞു?
1: ആര് പറഞ്ഞു?
0: കണ്ണച്ചന്റെ മൂരിക്കാരെ.
1: ഓൻ എന്റെ അങ്ങട്ടേലല്ലേ.
0: കുതിരപ്പന്തിയിൽ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് വെറുതെ പോയി നോക്കിയതാ.
1: ഓർ എന്നോട് ആടെ നിന്നോളാൻ പറഞ്ഞു,
0: രാമർ വ്യക്തമാക്കി.
1: നന്നായി, നനക്കും ഓർക്കും. കണ്ണച്ച നല്ലയാളാ.
0: നിങ്ങളെ നാടകെഴുത്ത് എവിടെയെത്തി?
1: രാമർ തിരക്കി.
0: അത് എഴുതിക്കൊടുത്തു, ഇന്നാ റിഹേഴ്സല്.
1: കുഞ്ഞിക്കേളു വീണ്ടും എഴുത്താരംഭിച്ചു.
0: റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരുന്നതുവരെ അയാൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പ്രകൃതം. അപ്പോഴാണ് ബാങ്കിന് മുകളിലെ സൈറൺ സ്വയം മുഴക്കിയത്. 6 മണി. ബാങ്കിന് മുമ്പിൽ പുല്ലിന്റെയും മത്സ്യത്തിന്റെയും കച്ചവടം തകൃതിയായി നടക്കുകയാണ്. പുല്ലു നിറച്ച വല്ലങ്ങൾ നിരത്തി ചെറുമികൾ വിലപേശുന്നു. മുകളിൽ നല്ല പുല്ലും അടിയിൽ ആമ്പലിന്റെയും കഴുക്കയുടെയും തണ്ടുകളും വെച്ചായിരിക്കും വല്ലങ്ങൾ പലതും നിറച്ചിട്ടുണ്ടാവുക. ഇത് കള്ളത്തരമാണ്. പുല്ലു വാങ്ങാൻ വരുന്നവർ ആദ്യം മേലെയുള്ള പുല്ലു മാറ്റി താഴത്തോട്ട് കൈനീട്ടി ഇളക്കി മറിക്കും. പിന്നെ വല്ലത്തിന്റെ കനം നോക്കാൻ വലത് കാൽപ്പടം വല്ലത്തിന്റെ അടിയിലോട്ട് താഴ്ത്തി നോക്കും. എന്നിട്ടാണ് വില പറയുക. ചെറുമികൾ ഇതെല്ലാം തമാശയോടെ നോക്കി നിൽക്കും. എന്ത് വില കൊടുത്തും പുല്ലു വാങ്ങിക്കോളുമെന്ന് അവർക്കറിയാം.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
6: പ്രദക്ഷിണം, പ്രകർഷേണ ദക്ഷിണ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ ഭാഷാപരമായ നിരുക്തി. പ്രദക്ഷിണം പ്രതീകാത്മകമായ ഒരു മതാചാരമാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത്. ദേവതകൾക്ക് പ്രദക്ഷിണത്തിൻ്റെ കണക്ക് വ്യത്യസ്തമാണ്. ഗണപതിക്കൊന്ന്, ആദിത്യന് 2, ശിവന് 3, വിഷ്ണുവിന് 4, അയ്യപ്പന് 5, സുബ്രഹ്മണ്യന് 6, ദുർഗയ്ക്ക് 7 എന്നിങ്ങനെയാണ് പ്രദക്ഷിണ കണക്ക്. ശയനപ്രദക്ഷിണം ത്യാഗപൂർണമായ വ്യക്തിപര അനുഷ്ഠാനമാണ്. പ്രപഞ്ചഗോളങ്ങളുടെ ശീലത്തിൻ്റെ അനുകൃതിയാണ് പ്രദക്ഷിണമെന്നും നിരീക്ഷിക്കാവുന്നതാണ്. പ്രദക്ഷിണം വഴി ഭക്തൻ കേന്ദ്രത്തോടും കേന്ദ്രസ്ഥാനീയനായ ഈശ്വരനോടും ഉള്ള ആഭിമുഖ്യം പ്രതീകാത്മകമായി പ്രഖ്യാപിക്കുന്നു എന്നാണ് സങ്കല്പം. പ്രദക്ഷിണം ചെയ്യുന്നത് എന്തിനെയാണോ ആ വസ്തുവിന് കേന്ദ്രസ്ഥാനീയത ലഭിക്കുന്നു. യുദ്ധത്തിലെ പിടിച്ചെടുക്കലിനെയും പ്രദക്ഷിണം പ്രതീകവൽക്കരിക്കുന്നു. എരിഹോ മതിലിനു ചുറ്റും ഇസ്രായേൽ ജനത 7 തവണ പ്രദക്ഷിണം ചെയ്തതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രദക്ഷിണത്തിന് ശേഷമാണ് മതിൽ ഇടിഞ്ഞു വീണതും അധികാരം പിടിച്ചെടുത്തതും. പ്രദക്ഷിണം അതിർത്തി ഉറപ്പിക്കലിൻ്റെ പ്രതീകം കൂടിയാണെന്ന് പറയാം. ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിൽ ഓട്ടപ്രദക്ഷിണം നടത്തുന്നതും പതിവാണ്. ഓടിക്കൊണ്ടുള്ള ബലിതൂവലാണ് അവിടെ നടക്കുന്നത്. ഓട്ടപ്രദക്ഷിണം മലയാളത്തിൽ ശൈലിയായും പ്രയോഗിക്കാറുണ്ട്. സമഗ്ര നിരീക്ഷണം നടത്തി എന്നാണ് വക്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിൽ മാത്രമല്ല, വീട്ടുമുറ്റത്ത് തുളസിക്കും പ്രദക്ഷിണം ചെയ്യാറുണ്ട്. പ്രദക്ഷിണം ക്രൈസ്തവ ദേവാലയങ്ങളിലും നടത്തപ്പെടാറുണ്ട്. കുരുത്തോല പ്രദക്ഷിണം വ്യാപകമായി നടത്തപ്പെടുന്നു. കുറവിലങ്ങാട് മാർത്തമറിയം ദേവാലയത്തിലെ കപ്പൽ പ്രദക്ഷിണം പ്രസിദ്ധമാണ്. യോനാ പ്രവാചകൻ നിനവേയിലേക്ക് യാത്ര

0: യാത്ര ചെയ്തതിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കപ്പൽ പ്രദക്ഷിണം. വലതുനിന്ന് ഇടത്തോട്ട് ചുറ്റുന്നതിന് അപ്രദക്ഷിണം എന്നാണ് പറയുക. സ്വയം നിന്നു തിരിഞ്ഞാൽ അത് ആത്മപ്രദക്ഷിണവുമാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസുകളുടെ വിചാരണയ്ക്കായി ആലപ്പുഴ ഡിസ്ട്രിക്ട് സെന്ററിൽ സംസ്ഥാനം മുഴുവൻ അധികാര പരിധിയായി സ്പെഷ്യൽ കോടതിയിലേക്ക് കരാറടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വിലാസം, ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രം, എൻറോൾമെന്റ് സാക്ഷ്യപത്രം, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തിപരിചയവും തെളിയിക്കുന്ന രേഖകൾ, ബാർ കൌൺസിൽ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 30 വൈകുന്നേരം 5 മുമ്പ് ആലപ്പുഴ കളക്ടറേറ്റിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0477225166 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0477225166. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ് വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത പ്ലസ് ടു, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടി പറയാം. 8136802304 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8136802304. ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ബ്ലാക്ക് ഷേർട്സ് ഇറ്റലിയിലെ മുസോളിനിയുടെ സംഘടനയായിരുന്നു, എന്നാൽ ജർമ്മനിയിൽ ബ്രൌൺ ഷേർട്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരായിരുന്നു? ഉത്തരം, അഡോൾഫ് ഹിറ്റ്ലർ.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികൾ: രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. ഉച്ചയ്ക്ക് 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം. 6:50 കാർഷിക ജീവനത്തിൽ തേനീച്ച വളർത്തൽ വിജയകരമായി ചെയ്യുന്ന ഇടപ്പള്ളിയിലെ ജോസ് തോമസ് തെക്കേക്കര തൊടുപുഴ കലൂരുള്ള തന്റെ കൃഷിയിടത്തിന്റെ പരിപാലന രീതികൾ പരിചയപ്പെടുത്തുന്നു. കുരുമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു തിരുവാങ്കുളത്തു നിന്നും ശശിധരൻ എ. 8:00 AIHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ, ബ്രോങ്കയിൽ ആസ്മ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. 9:30 ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, വേദാമൃതാനന്ദപുരി പങ്കെടുക്കും.

10:30 ചില്ലുചാലകം. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM Evening ഇവിടെ പൂർണ്ണമാകുന്നു. FM Evening വീണ്ടും നാളെ രാത്രി 7:35.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: സമയം 9 മണി കഴിഞ്ഞ 15:31. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ശങ്കർ മഹാദേവൻ ആലപിച്ചത്, ചിത്രം റിദം. ഗാനശില്പികൾ വൈരമുത്തു, AR റഹ്മാൻ.

ഇനിയൊരു സംഘഗാനം, ചിത്രം വില്ല്. ഈ ഗാനം നയിച്ചത് ടിപ്പുവും റിത്ത ത്യാഗരാജനും ചേർന്ന്. ഗാനരചന കപിലൻ, സംഗീതം ദേവിശ്രീ പ്രസാദ്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ജൂലി ഗണപതി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന നാമുത്തുകുമാർ, സംഗീതം ഇളയരാജ. ഈ ഗാനം ആലപിച്ചത് ശ്രേയ ഘോഷാൽ.

0: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് വിനോദ് ചമ്പക്കര.
1: കഥ സഹാക്കും ബറാബാസും. ക്രിസ്തുവിന് പകരം വിട്ടയക്കപ്പെട്ട കുറ്റവാളിയായിരുന്നു ബറാബാസ്. അവൻ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കടന്നിട്ട് വർഷങ്ങൾ പലത് കടന്നു.

0: ഋതുക്കൾ പലതും വിരുന്നു വന്നു. മുന്തിരിത്തോപ്പുകൾ പലവട്ടം ബൂത്ത് തളർത്തു. ഇക്കാലം അത്രയും ബറബാസ് എവിടെയായിരുന്നു? ആർക്കും അറിഞ്ഞുകൂടാ. പാഫോസ് പ്രവിശ്യയിലെ റോമൻ ഗവർണറുടെ കീഴിലുള്ള ചെമ്പുഖനി. അവിടെ അടിമകളുടെ കൂട്ടത്തിൽ അതാ ഒരു മനുഷ്യൻ, 50കളിലെത്തിയ ഒരു മനുഷ്യൻ. നരച്ച തലമുടി, കുഴിഞ്ഞതാണ കണ്ണുകൾ, കണ്ണിന് താഴെ ആഴത്തിലേറ്റ മുറിവിന്റെ വടുക്കെട്ട്. അത് മറ്റാരുമല്ല, ബറാബാസ്. അയാൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അവന്റെ ഇടത്തെ കാലിൽ ഒരു ചങ്ങല ബന്ധിച്ചിട്ടുണ്ട്. ആ ചങ്ങലയുടെ മറ്റേ അറ്റം മറ്റൊരാളുടെ വലങ്കാലുമായി ബന്ധിച്ചിരിക്കുന്നു. നീണ്ടു മെലിഞ്ഞ ഒരു മനുഷ്യൻ, വലിയ ഉണ്ട കണ്ണുകൾ, കത്തിക്കരുവാളിച്ച മുഖം, കുറ്റിത്തലമുടിയും കൂനുള്ള ശരീരവും കണ്ടാൽ വൃദ്ധനാണെന്ന് തോന്നുമെങ്കിലും ബറാബാസിന്റെ അത്ര പ്രായം ആ മനുഷ്യനില്ല. അവന്റെ പേര് സഹാക്. ബറാബാസ് എങ്ങനെ ഈ ചെമ്പുഖനിയിലെത്തി? ഇങ്ങനൊരു കഷ്ടകാലം അവൻ എങ്ങനെ വന്നു? ആർക്കും അതറിയില്ല. ഖനിക്കുള്ളിലെ നരകത്തിൽ രാപ്പകൽ പണിയെടുത്തും കങ്കാണിമാരുടെ മർദ്ദനങ്ങളേറ്റും ഒരടിമയായി അവൻ ജീവിച്ചു. ശരിക്കുള്ള ഭക്ഷണമില്ല. പന്നികൾ പോലും തിന്നാത്ത ധാന്യത്തവിട് വെള്ളത്തിൽ കുഴച്ച് വലിയ പാത്രത്തിൽ ഖനിയുടെ അടിത്തട്ടിലേക്ക് ഇറക്കിക്കൊടുക്കും. ദുസ്സഹമായിരുന്നു ആ ജീവിതം. ഒറ്റ ചങ്ങലയിൽ ചേർത്ത് തളയ്ക്കപ്പെട്ട ആ അടിമകൾ എല്ലാം ഒന്നിച്ചു ചെയ്തു. ഒന്നിനും ഒരിക്കലും അവരെ വേർപെടുത്തിയില്ല. അവർ തങ്ങളുടെ അടിമവൃത്തി സഹിക്കാൻ തമ്മിൽ സഹായിച്ചു, സംസാരിച്ചു. അങ്ങനെ ക്ലേശകരമായ ജോലികളിൽ നേരം പോക്ക് കണ്ടെത്തി. ഒരിക്കൽ സംസാരത്തിനിടയിൽ സഹാക്ക് ചോദിച്ചു,
1: ബറാബാസ്, ഞാൻ ഇതുവരെ ചോദിച്ചില്ല, നിങ്ങളുടെ വീട് എവിടെയാണ്?
0: വീടോ? വീടും കൂടെ ഒന്നും എനിക്കില്ലടോ.
1: അല്ല, നിങ്ങൾ ജനിച്ചത് എവിടെയാ?
0: അതോ, ഞാൻ ജനിച്ചത് ജെറുസലേമിലാണ്.
1: ജെറുസലേമിലോ?

0: അതെ. എന്താ നീ ഇങ്ങനെ അത്ഭുതപ്പെടുന്നേ? അറിയുമോ ആ സ്ഥലം?
1: ബരാബാസേ, ജെറുസലേം ജീവിച്ചിരുന്ന ഒരു വലിയ പ്രവാചകനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? നന്മകൾ മാത്രം ചെയ്ത ഒരാൾ.
0: ആരെക്കുറിച്ചാണ് ചോദ്യമെന്ന് ബറാബാസിന് മനസ്സിലായി. ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉവ്വോ, ഒരിക്കലെങ്കിലും നീ അവനെ കണ്ടിട്ടുണ്ടോ?
0: ഉണ്ട്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്.
2: സഹാക്കിന്റെ കയ്യിൽ നിന്നും പണിയായുധം താഴെ വീണു. ഇതവൻ അന്തം വിട്ടു നിൽക്കുന്നു. അവന്റെ ഉള്ളിൽ അവാച്യമായ ചിന്തകൾ നിറയുന്നു. ചുറ്റുപാടെല്ലാം ആകെ മാറുന്നതുപോലെ, ഖനിക്കുള്ളിലാകെ ഒരു ശോഭ നിറയുന്നതുപോലെ അവൻ ഭ്രാന്തമായി പുലമ്പി.
1: ദൈവമേ, നിന്നെ നേരിൽ കണ്ട ഒരുവനുമായി ഞാൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
0: പെട്ടെന്ന് എവിടെ നിന്ന് ഓടി വന്ന കങ്കാണിയുടെ ചാട്ടുപാൻ സഹാക്കിന്റെ മുതുകിൽ ആഞ്ഞു പതിച്ചു. പലതവണ ആ ചാട്ടവാർ അന്തരീക്ഷത്തിൽ ശബ്ദിച്ചു. സഹാക്ക് വേദന കൊണ്ട് പൊളയുന്നു. അടിയേറ്റ് വിണ്ടുകേറി അവന്റെ ദേഹത്തു നിന്നും രക്തം വാർന്നൊഴുകുന്നു. അവൻ പണിയായുധം കയ്യിലെടുത്ത് നിലത്താഞ്ഞാഞ്ഞു കുത്തി. അല്പം കഴിഞ്ഞപ്പോ കങ്കാണി പോയി. അപ്പോഴും സഹാക്കിന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മിണ്ടാൻ ശേഷി വന്നപ്പോൾ അവൻ ചോദിച്ചു,
1: ബറാബാസേ, നീ എപ്പോഴാ അവനെ കണ്ടത്? പറയൂ, ദേവാലയത്തിലെ ബലിപീഠത്തിൽ വെച്ചായിരുന്നോ, അതോ വരാനിരിക്കുന്ന അവന്റെ രാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴോ? പറ, നീ എന്താ ഒന്നും മിണ്ടാത്തത്?
0: ഞാൻ ഗാഗുൽത്തയിൽ വെച്ചാ അവനെ കണ്ടത്.
1: ഗാഗുൽത്തയോ? എന്താണത്?
0: കുറ്റവാളികളെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സ്ഥലം. അത് കേട്ടപ്പോൾ സഹാക്കിൽ നിന്ന് ഒരു നെടുവീർപ്പ് ഉയർന്നു.
1: ഓ, അപ്പോ കർത്താവിനെ കുരിശിലേറ്റിയപ്പോ അല്ലേ?
0: അതെ.
1: ആ സമയം ദേവാലയത്തിന്റെ തിരശീല രണ്ടായി കീറിയത് നിങ്ങൾ കണ്ടോ? പാറകൾ പോലും പൊട്ടിത്തകർന്നില്ലേ?
0: ശരിയാണ്.
1: പിന്നെ മരിച്ചവർ കുഴിവാടങ്ങളിൽ നിന്നും പുറത്തു വന്നില്ലേ? അവന്റെ ശക്തി മൂലം പലരും മരിച്ചവരിൽ നിന്ന് ഉയർത്തു വന്നില്ലേ?
0: അതെ.
1: ബറബാസ്, അവൻ പ്രാണൻ വെടിയുമ്പോൾ ഇരുട്ടുണ്ടായില്ലേ?
0: ഉണ്ടായി. ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ.
2: പൊട്ടിപ്പിളർന്ന പാറയിൽ നാട്ടിയ കുരിശിൽ ദൈവപുത്രൻ ബലിയായി തൂങ്ങി മരിക്കുന്നത് തൊട്ടു മുന്നിൽ എന്ന പോലെ സഹാക്ക് കണ്ടു. ഒരു സ്വപ്നത്തിനെന്ന പോലെ അവൻ പുലമ്പി.
1: നമ്മെ രക്ഷിക്കുവാൻ അവൻ അതെല്ലാം അനുഭവിക്കേണ്ടി വന്നു. രക്ഷകനായ അവൻ ഇതെല്ലാം സഹിച്ചു മരിക്കേണ്ടി വന്നു. ബറാബാസ്, ഒന്ന് ചോദിക്കട്ടെ, നീ ദൈവപുത്രനെ അവിടെ വെച്ച് കണ്ടതിൽ എന്തോ പ്രത്യേകതയുണ്ടല്ലോ, നീ എന്തിനവിടെ പോയി?
0: മറുപടി പറയാൻ ബറാബാസ് തെല്ലുനിരം ആലോചിച്ചു. ദൈവപുത്രൻ കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടപ്പോ ഞാനും ഗവർണറുടെ കൊട്ടാരമുറ്റത്തുണ്ടായിരുന്നു. അവന്റെ ചുറ്റും ഒരു സ്വർഗീയ ശോഭ ഞാൻ കണ്ടു. അവനൊരു സാധാരണക്കാരനല്ലെന്നപ്പോഴും എനിക്ക് തോന്നി. അതുകൊണ്ട് അവന്റെ മരണം കാണാൻ ഞാനും പോയി.
1: സുഹൃത്തെ, അവൻ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്?
0: അതോ ഞാൻ പറയാം.
3: തീപ്പിടമധരിച്ചൊരു സ്വർഗദൂതൻ ആകാശത്തു നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് കുന്തമനെ പോലെയുള്ള കൈകൾ നീട്ടി ആ കല്ലറയുടെ മൂടിക്കൽ ഇളക്കി മാറ്റി. പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. ഒരു മിന്നലുണ്ടായി, എന്റെ കണ്ണു മഞ്ഞളിച്ചു പോയി. ഞൊടിയിട കൊണ്ട് എല്ലാം കഴിഞ്ഞു.
0: സഹാക്ക് ആനന്ദത്താൽ മതിമറന്നു.
1: കർത്താവേ, അങ്ങയെ നേരിൽ കണ്ട ഇവനുമായി ബന്ധപ്പെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ.

0: സഖാക്ക് അത്ഭുതത്തോടെ ബറബാസിനെ നോക്കി നിൽക്കുകയാണ്.
1: ബറബാസ്, വരൂ, ഒരു രഹസ്യം കട്ടിത്തരാം.
0: ഖനയിൽ കത്തി തന്ന എണ്ണവിളക്കിന് അടുത്തേക്ക് അവൻ ബറബാസിനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് സ്വന്തം കഴുത്തിൽ ധരിച്ചിരുന്ന അടിമത്താലി ബറബാസിനെ കാണിച്ചു.
1: ഇതെന്താന്നറിയാമോ?
2: അത് താലിയല്ലേ അടിമത്താലി.

0: അതല്ല, ഇതിന്റെ മറുപുറം നോക്ക്.
1: ബറബാസ് ആ ലോകകഷ്ണത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിന്റെ മറുവശത്ത് കുറെ വിചിത്രമായ വരകൾ.
0: ഇതെന്താണ്? പുരുഷൻ മരിച്ച രക്ഷകന്റെ പേരാണിത്. ഞാൻ ദൈവപുത്രന്റെ സ്വന്തമാണെന്നാണ് ഇത് ധരിക്കുന്നത് കൊണ്ട് എന്റെ വിശ്വാസം. ഞാൻ കർത്താവിന്റെ അടിമയാണ്, കർത്താവിന്റെ മാത്രം.
1: ബറബാസ് ആ താലി കയ്യിലെടുത്ത് ആശ്ചര്യത്തോടെ കുറെ നേരം നോക്കി നിന്നു.
0: ബറബാസ് ഗ്രീക്കുകാരനായ ഒരു അടിമയാണ് എനിക്കിത് എഴുതി തന്നത്. അവൻ ക്രിസ്ത്യാനിയായിരുന്നു. എന്നെ വിശ്വസിക്കാൻ പഠിപ്പിച്ചതും അവനാണ്. പണിയെടുക്കാനുള്ള ശേഷിയില്ലാതെ ഒരിക്കൽ അവൻ തളർന്നു വീണു. ആ കാലന്മാര് അവനെ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവന്റെ കാല് രണ്ടും വെട്ടിമാറ്റി ചൂളയിലെറിഞ്ഞു. അതിനു മുമ്പ് അവൻ ജപിക്കുന്നത് ഞാൻ കേട്ടു. കർത്താവേ, എന്നെ കൈവഴിയരുതേ. ബറബാസേ, ഇപ്പൊ ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്.
1: 4 ദിവസത്തേക്ക് അധികമായി അവർ സംസാരിച്ചില്ല. ഒരു ദിവസം ബറബാസ് ചോദിച്ചു, സഹാക്ക്, എന്റെ അടിമത്താലിയിലും ആ എഴുത്തൊന്ന് കുറിച്ചു തരാമോ?
0: അതിനെന്താ? പക്ഷേ
1: എന്താ,
0: എനിക്ക് അക്ഷരം എഴുതാൻ അറിയില്ല. എങ്കിലും വഴിയുണ്ട്.
1: കങ്കാണി അടുത്തില്ലാത്ത അവസരത്തിൽ എണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ വെച്ച് മൂർച്ചയുള്ള ഒരു കൾച്ചിയിലെടുത്ത് സഹാക്ക് ആ അക്ഷരങ്ങൾ ബറബാസിന്റെ താലിയിൽ കുറിച്ചു. അല്ല, നോക്കി അതേപടി വരച്ചു വെച്ചു. ബറബാസ് അതിലേക്ക് തന്നെ ഏറെ നേരം സൂക്ഷിച്ചു നോക്കി. കുരിശിൽ മരിച്ച രക്ഷകന്റെ പേര് സ്വന്തം താലിയിൽ.
0: ഞാനും കർത്താവിന്റെ സ്വന്തമായിരിക്കുന്നു.
1: ഇരുവരും പെട്ടെന്ന് മുട്ടുകുത്തി. എല്ലാ മർദ്ദത്തിനിടയും രക്ഷകനും ദൈവവുമായ കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ മുഴുകി.
0: പെട്ടെന്ന് ചാട്ടവാർ അവരുടെ ദേഹത്താഞ്ഞു പതിച്ചു. തെമ്മാടികളെ, പണിയെടുക്കാതെ നിന്ന് സല്ലറിക്കുന്നു.
1: അലറിക്കൊണ്ട് കങ്കാണി അവരെ തല്ലിച്ചറിക്കുന്നു. വേദന കൊണ്ട് അവൻ പൊളയുന്നു. ഖനിയിൽ നിന്നും പുറത്തു പോകാൻ ഒരിക്കലും അവരെ അനുവദിച്ചില്ല. ചോരയും നീരും പറ്റിയ അവരെന്നും അഗാധതയിലെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു. ഭൂമിയിലെ യാതൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. കഠിനാധ്വാനത്താൽ വാടിക്കഴിഞ്ഞ് കുഴഞ്ഞിരുന്ന 100 കണക്കിന് അടിമകളോടൊപ്പം ബറബാസും സഹാക്കും. വർഷങ്ങൾ തള്ളി നീക്കി. നാളുകൾ പലത് കടന്നു. ഇതിനിടയിൽ ക്രൂരനായ കങ്കാണിക്ക് പകരം പുതിയൊരാൾ കങ്കാണിയായി വന്നെത്തി. ഒരു ദിവസം ദ സഹാക്ക് ഖനിയിലെ പാറയ്ക്കരികിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് കങ്കാണി അവിടേക്ക് കടന്നു വന്നു. സഹാക്കിന് കാവൽ നിന്നിരുന്ന ബറബാസ് അത് കണ്ടു. അവൻ സഹാക്കിനെ കാലുകൊണ്ട് തോണ്ടി. സഹാക്ക് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു.
0: അടി അടി അടി പ്രതീക്ഷിച്ചവൻ നിന്നു. പക്ഷേ
1: ഇത്തവണ അടി കിട്ടിയില്ല. കങ്കാണി സഹാക്കിനടുത്ത് വന്ന് തെല്ലുനേരം അവനെ തന്നെ നോക്കി നിന്നു.
2: എന്തിനാ മുട്ടുകുത്തി നിന്നത്? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ നീ മുട്ടുകുത്തി നിന്നതെന്ന്?
0: പൊന്നേ മാനെ, അത് ഞാൻ വെറുതെ.
2: വെറുതെയോ?
0: അല്ല, അത് ഞാൻ
2: പറഞ്ഞോളൂ.
0: ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ ദൈവത്തോട്.
2: ഓ, പ്രാർത്ഥിക്കുകയായിരുന്നോ? ഏതാണ് നിന്റെ ദൈവം?
0: അത്
2: ധൈര്യമായി പറഞ്ഞോളൂ.
0: കുരിശിൽ മരിച്ചവൻ, രക്ഷകൻ.
2: ഓ, ഞാനും അവനെപ്പറ്റി കേട്ടിട്ടുണ്ട്, ഏറെ ചിന്തിച്ചിട്ടുമുണ്ട്. ഒന്ന് ചോദിക്കട്ടെ,

0: തന്നാലാവും പോലെ സഹാക്ക് മറുപടി പറഞ്ഞു. കങ്കാണി എല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു,
1: അനേകം ദൈവങ്ങളുണ്ട്, അവർക്കെല്ലാം നാം ബലിയർപ്പിക്കണം.
2: അങ്ങനേ കുരിശിൽ മരിച്ചവൻ ഒരു ബലിയും ആവശ്യപ്പെട്ടില്ല, അവൻ ആവശ്യപ്പെട്ടത് സ്വയം ബലിയായി തീരണമെന്നാണ്.
1: സ്വയം ബലിയാവുകയോ?
2: എന്നുവച്ചാ സ്വയം ബലിയാവുക, അവനവന്റെ ഉരുകുന്ന ചൂളയിൽ സ്വയം ബലിയാവുക.
1: അവനവന്റെ ഉരുകുന്ന ചൂളയോ? അതെന്തോന്ന്? ആ

0: നീ ഒരടിമ, നിനക്ക് ഇത്രയും വിവരമുണ്ടാവൂ. പുറപ്പുറത്തുകൊണ്ട് അയാൾ നടന്നു നീങ്ങി. എങ്കിലും അനുകമ്പയോടെയുള്ള കങ്കാണിയുടെ പെരുമാറ്റം അവരെ അത്ഭുതപ്പെടുത്തി. അടുത്ത ദിവസം വീണ്ടും കങ്കാണി സഖാക്കിനെ സമീപിച്ചു.
1: ഹേ അടിമേ, കുറെ നാളായി ഞാനും നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷേ അടിമക്കങ്കാണിയായി ഞാൻ കുരിശിൽ മരിച്ച ഒരടിമയെ എങ്ങനെ ആരാധിക്കും? എങ്കിലും ഒന്ന് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. വന്നുവിടുന്ന എല്ലാവരും തളർന്നു മരിക്കുന്ന ഈ ഖനിയിൽ നിന്നും അവനിൽ വിശ്വസിക്കുന്ന നിന്നെ മോചിപ്പിക്കാൻ ഞാൻ പോകുന്നു.
0: സഹാക്ക് ഒരു നിമിഷം സ്തംഭിച്ചു തന്നു.
1: മുകളിൽ കൃഷിത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരുടെ കൂടെ ഇനി മുതൽ നീ കൂടിക്കോ. അവിടെ നിനക്കിതിലും ഏറെ സുഖമായിരിക്കും.
0: സഹാക്കിന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല.
2: എന്റെ ദൈവമേ, ഇത് നേരവും.
1: അതെ, നിന്റെ ദൈവം എനിക്ക് കാണിച്ചു തന്നനുസരിച്ച് അവന്റെ ഹിതം നിറവേറ്റാൻ തന്നെയാണെന്ന് കൂട്ടിക്കും.
0: കൈകൾ നെഞ്ചിലുമർത്തി പ്രാർത്ഥനയോടെ സഹാക്ക് നിന്നു. എന്നിട്ട് ബർബാസിനെ ചൂണ്ടി പറഞ്ഞു,
2: പൊന്നങ്ങുന്നേ, ഇവനെ എന്റെ കൂടെ അയക്കണേ. ഇവനെ വിട്ടുപിരിഞ്ഞ് എനിക്ക് എങ്ങും പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ വിശ്വാസവും ദൈവമാണ് അങ്ങുന്നേ.
0: കങ്കാണി ആശ്ചര്യത്തോടെ ബർബാസിനെ നോക്കി.
1: ഒരേ വിശ്വാസം? ഇവനോ?
0: കങ്കാണിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
2: അതെ അങ്ങുന്നേ, കർത്താവ് കുരിശിൽ തൂങ്ങിക്കിടന്നു മരിക്കുന്നത് ഇവൻ നേരിട്ട് കണ്ടതാണ്. ഒരിക്കൽ ഇവൻ കർത്താവിന്റെ ചുറ്റും ഒരു ദിവ്യ വെളിച്ചം കണ്ടിട്ടുണ്ട്. മാത്രമല്ല, പാതാളത്തിൽ നിന്ന് ഉയർത്തു വരുവാൻ കല്ലറയുടെ മൂടിക്കൽ ഉരുട്ടിമാറ്റിയ അഗ്നിച്ചിറകുള്ള മാലാഖയും ഇവൻ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ മഹത്വം കാണാൻ എന്റെ കണ്ണുറപ്പിച്ചതും ഇവനാണ്. ഇവനെ വിട്ടുപിരിയാൻ എനിക്കാവില്ല. ഇവനെ എന്നോടൊപ്പം വായിക്കാൻ ദയവുണ്ടാകണം അങ്ങുന്നേ.
0: കങ്കാടി അമ്പരപ്പോടെ ബറബാസിനെ നോക്കി. അയാളിത് തീരെ പ്രതീക്ഷിച്ചതല്ല. കണ്ണിന് താഴെ മുറിപ്പാടുള്ള മനുഷ്യൻ, ഒരിക്കലും മറ്റുള്ളവരുടെ കണ്ണിൽ നേരെ നോക്കാത്തവൻ. ഇപ്പോഴും ബറബാസ് കണ്ണുകൾ തിരിച്ചു നിൽക്കുകയാണ്. അവനെ ഖനിയിൽ നിന്നും പുറത്തുവിടാൻ കങ്കാണിക്ക് തീരെ താല്പര്യമില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ കങ്കാണി പറഞ്ഞു,
1: ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
0: അങ്ങനെ സഹാക്കും ബറബാസും ചങ്ങലയിൽ നിന്നും മോചിതരായി പുറത്തേക്ക് നയിക്കപ്പെട്ടു. പകൽ വെളിച്ചത്തിൽ അവരുടെ കണ്ണു വഞ്ചലിച്ചു. ഏറെ കാലത്തിന് ശേഷം അവർ ശുദ്ധമായി ശ്വസിക്കുകയാണ്. സ്വപ്നത്തെ പോലും ഇനിയും കാണാൻ കഴിയുമെന്ന് കരുതാത്ത പ്രകൃതിയുടെ സൗന്ദര്യം അവർ കൺകുളിർക്ക് കണ്ടു.

0: ഉഴവുകാളുകളെ പോലെ പാടത്തവർക്ക് പണിയെടുക്കേണ്ടി വന്നു. എങ്കിലും ആ ജീവിതത്തിൽ അവർ സംതൃപ്തിയുള്ളവരായിരുന്നു. സൂര്യപ്രകാശം അവർ കണ്ണറിയെ കണ്ടു, ശുദ്ധവായു ശ്വസിച്ചു, പ്രഭാതവും സന്ധ്യയും തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ അവർ ആഹ്ലാദിച്ചു. ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം ഗവർണറുടെ കൽപ്പനയെത്തി. അടിമകളായ സഹാക്കിനെയും ബറാബാസിനെയും ഗവർണർ ത്രിവേണിക്ക് മുമ്പിൽ ഹാജരാക്കുവിൻ. കൽപ്പനയറിഞ്ഞ് എല്ലാവരും ഞെട്ടി. ഇന്നേ വരെ കങ്കാണി പോലും കാലുകുത്തിയിട്ടില്ലാത്ത ഗവർണർ തിരുമേനിയുടെ അരമനയ്ക്കകത്ത് നീചന്മാരായ രണ്ടടിമകൾ നേരെ ചെല്ലുക എന്തിനായിരിക്കും? എല്ലാവരും പരസ്പരം ചോദിച്ചു. ആർക്കും കാര്യമറിയില്ല. നിശ്ചിത സമയത്ത് തന്നെ കങ്കാണി ബറാബാസിനെയും സഹാക്കിനെയും ഗവർണർക്ക് മുന്നിൽ ഹാജരാക്കി. അതാ ഗംഭീരാകാരനായ റോമൻ ഗവർണർ ഉപോഷ്ടനായിരിക്കുന്നു. മൂന്നുപേരും തൊഴുതു. തൊഴുതു എന്ന് പറഞ്ഞാൽ പോരാ, വീണ് കിടന്നു തൊഴുതു. എഴുന്നേൽക്കൂ, ഗവർണറുടെ ശബ്ദം മുഴങ്ങി. ഇങ്ങടുത്ത് വരൂ. മൂന്നുപേരും കങ്കാണിയും സഹാക്കും ബറാബാസും മെല്ലെ മുന്നോട്ട് നീങ്ങി. ഈ അടിമകളുടെ പെരുമാറ്റം എങ്ങനെ? ഗവർണർ കങ്കാണിയോട് ചോദിച്ചു.
1: ഓ, കുഴപ്പക്കാരല്ലേ. അടിയന് ഇവരെ കൊണ്ട് വളരെ കഠിനമായി തന്നെ പണിയെടുപ്പിക്കുന്നുണ്ട്.
0: ശരി, നിങ്ങൾക്ക് പോകാം. അത് കേൾക്കേണ്ട താമസം. കങ്കാണി അവിടെ നിന്ന് തടിതപ്പി. ഗവർണർ സഹാക്കിന്റെയും ബറാബസിന്റെയും നേരെ തിരിച്ചു. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്?
2: ഖനി നാണേ.

0: ഖനിയിൽ നിന്നും രക്ഷപ്പെടാൻ ആരായിരുന്നു ഒത്താശ ചെയ്തത്?
1: പുതുതായി വന്ന കങ്കാണി അശ്മാൻ അന്നേ.
2: പിന്നെയും ഗവർണർ പലതും ചോദിച്ചു. മുഴുവൻ നേരവും വളരെ ദയാപൂർവമാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നെ ഗവർണർ ഇരിപ്പിടത്തു നിന്ന് എഴുന്നേറ്റു. സഹാക്ക് അത്ഭുതപ്പെട്ടു.
1: ഹോ, എന്തൊരു ഉയരം! ഒരാറാറിനടി പൊക്കം വരും.
2: ഗവർണർ സഹാക്കിനടുത്തെത്തി. അവന്റെ കഴുത്തിൽ കിടന്നിരുന്ന അടിമത്താലി കയ്യിലെടുത്തു.
0: ഈ മുദ്ര ഏതെന്നറിയാമോ?
1: ഇത് റോമാ സാമ്രാജ്യത്തിന്റെ മുദ്രയാന്നേ.
2: ഗവർണർ ആ താലിയൊന്ന് മറിച്ചു നോക്കി.
0: ഇതെന്താണ് ഈ താലിയുടെ മറുവശത്ത് എഴുതിയിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ?
2: ആരും ഒന്നും മിണ്ടിയില്ല. ഗവർണർ ആ എഴുത്തുറക്ക വായിച്ചു.
0: ജീസസ് ക്രൈസ്റ്റ്! ആരാണിത്?

0: അടുത്തെത്തി. അവന്റെ കഴുത്തിൽ കിടന്നിരുന്ന അടിമത്താലി കയ്യിലെടുത്തു.
1: ഈ മുദ്ര ഏതെന്നറിയാമോ?
2: ഇത് റോമാ സാമ്രാജ്യത്തിന്റെ മുദ്രയാന്നേ.
0: ഗവർണർ ആ താലിയൊന്ന് മറിച്ചു നോക്കി.
1: ഇതെന്താണ് ഈ താലിയുടെ മറുവശത്ത് എഴുതിയിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ?
0: ആരും ഒന്നും മിണ്ടിയില്ല. ഗവർണർ ആ എഴുത്തുറക്കെ വായിച്ചു.
1: ജീസസ് ക്രൈസ്റ്റ്! ആരാണിത്?
2: അത് അടിയന്റെ ദൈവം.
0: നടുക്കത്തോടെയാണ് സഹാക്ക് മറുപടി പറഞ്ഞത്.
1: ഓഹോ, നിന്റെ ദൈവം ജീസസ് ക്രൈസ്റ്റ്! നാം കേട്ടതായി ഓർക്കുന്നില്ല. ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ, എല്ലാവരെയും എങ്ങനെ അറിയാൻ? ഇത് നിന്റെ ജന്മനാട്ടിലെ ദൈവമായിരിക്കും അല്ലേ?
2: അല്ലങ്ങുന്നേ.
1: പിന്നെ?
2: എല്ലാവരുടെയും ദൈവം അന്നേ.
1: എല്ലാവരുടെയും ദൈവം,
0: അത് കൊള്ളാം. നാം അവനെപ്പറ്റി ഇതേവരെ കേട്ടിട്ട് പോലുമില്ല.
1: അവന്റെ കീർത്തി അവൻ രഹസ്യമായി വെച്ചിരിക്കുകയാവും അല്ലേ?
2: അങ്ങനെ അന്നേ.
1: എല്ലാവരുടെയും ദൈവമായ സ്ഥിതിക്ക് അവന്റെ ശക്തി കുറച്ചൊന്നും ആയിരിക്കില്ല. എന്താ അവന്റെ അടിസ്ഥാനം?
2: സ്നേഹം, പരസ്പര സ്നേഹം.
1: എന്തായാലും നമുക്കിതിലൊന്നും താല്പര്യമില്ല. നിനക്ക് ഇഷ്ടം പോലെ വിശ്വസിക്കാം, പക്ഷേ അവന്റെ നാമം ഈ താലിയിൽ നീ എന്തിനെഴുതി?
2: അങ്ങുന്നേ, ഞാൻ അവന്റേതാണ്.
1: എന്ത്? നീ അവന്റേതാണെന്നോ? ഈ മുദ്ര അനുസരിച്ച് നീ സാമ്രാജ്യത്തിന്റെ അടിമയല്ലേ?
0: സഹാക്ക് മറുപടി പറഞ്ഞില്ല. അവൻ തലകുനിച്ചു തന്നു. ഗവർണറുടെ ശബ്ദം കനത്തു.
1: നീ ഇതിനുത്തരം പറയണം. ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമായ മറുപടി വേണം. മനസ്സിലായോ? നീ സാമ്രാജ്യത്തിന്റേതോ അതോ നിന്റെ ദൈവത്തിന്റേതോ പറയൂ.
2: ഞാൻ എന്റെ ദൈവത്തിന്റേതാണ് മുന്നേ.
0: ഗവർണർ കുറെ നേരം അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. എന്നിട്ട് ബറാബാസിനെ സമീപിച്ചു.
1: നീയോ? നീയും ഇവന്റെ സ്നേഹിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
0: ബറാബാസ് ഒന്നും മിണ്ടിയില്ല.
1: നിന്നോടാണ് ചോദിച്ചത്. നീ അവനിൽ വിശ്വസിക്കുന്നില്ലല്ലേ, പിന്നെ എന്തിനാ അവന്റെ നാമം നീയും ഈ അടിമത്താലിൽ ചുമക്കുന്നു? ചോദിച്ചത് കേട്ടില്ലേ? നീ അവന്റേതോ ഈ സാമ്രാജ്യത്തിന്റേതോ?
0: ഞാൻ അവന്റേതാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അവനാണ്. ബറാബാസിന്റെ മറുപടി കേട്ട് സഹാക്കുന്നു നടുങ്ങി. കർത്താവിനെ പറ്റി എന്നോട് സാക്ഷ്യം പറഞ്ഞവൻ, കർത്താവിനെ നേരിട്ട് കണ്ടവൻ, ആ ബറാബാസാണോ ഇത്? നൈരാശ്യവും വേദനയും വിസ്മയവും നിറഞ്ഞൊരു നോട്ടം അവൻ ബറാബാസിന്റെ നേർക്കയച്ചു. ബറാബാസ് ഒന്ന് ചൂളി, ഒരു ചാട്ടുളി പോലെ ആ നോട്ടം അവന്റെ ഉള്ളിലേക്ക്, ഉള്ളിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി. ഗവർണർ വീണ്ടും ചോദിച്ചു.
1: അപ്പോ നീ ആ ദൈവത്തിന്റേതല്ല, നിനക്കവനിൽ വിശ്വാസവുമില്ല അല്ലേ?
0: വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവൻ തീരുമാനിക്കുമ്പോഴേ ഞാൻ അവന്റേതാകൂ. ബറാബാസിനോട് ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ഗവർണർക്ക് തോന്നി. അയാൾ വീണ്ടും സഹാക്കിന്റെ നേരെ തിരിഞ്ഞു.
1: എടാ അടിമേ, നിനക്ക് ജീവനിൽ കൊതിയില്ലേ? നിന്റെ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ നീ തയ്യാറായില്ലെങ്കിൽ, നിന്റെ ദൈവത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല.
2: അങ്ങുന്നേ, എന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കാൻ ഒരിക്കലും എനിക്കാവില്ല.
0: ഗവർണർ ആനക്കൊമ്പുകൊണ്ടുള്ള ചുറ്റിക മേശമേൽ മുട്ടി. ഒരു ഭടൻ വന്ന് സഹാക്കിനെ പിടിച്ചുകൊണ്ടു പോകുന്നു. പോകുന്നതിന് മുമ്പ് സഹാക്ക് ഒരിക്കലൂടെ ബറാബാസിനെ ഒന്ന് നോക്കി. പൊള്ളിക്കുന്ന ഒരു നോട്ടം.

ശേഖരത്തിലേക്ക് അത് മുതൽക്കുട്ടിയിരിക്കുന്നു. അവനെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് വൈകിട്ട് പട്ടണത്തിന് വെളിയിലെ ആ കുന്നിന് പുറത്ത് ഭടന്മാർ സഹാക്കിനെ കുരിശിലേറ്റി. ബറബാസ് പിന്നെയും ജീവിച്ചു. അവസാനം തീവെപ്പുകുറ്റം ആരോപിച്ച് കുരിശിൽ തറച്ചു കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളോടൊപ്പം അവരിലൊരാളായി ബറബാസുമുണ്ടായിരുന്നു. സീസർ അവനെയും ബറബാസിനെയും കുരിശിൽ തറച്ചു കൊന്നു. പക്ഷെ അവന്റെ മനസ്സിൽ അവസാനം വരെയും ഉറ്റ സഖാവായ സഹാക്കുണ്ടായിരുന്നു. സഖാക്കിന്റെ ആ പൊള്ളിക്കുന്ന നോട്ടം.

ഭടന്മാർ ഇതാ സഖാക്കിനെ പിടിച്ചുകൊണ്ടുപോകുന്നു. അവന്റെ തല മൊട്ടയടിച്ചിരിക്കുന്നു, ശരീരമാകെ ക്രൂരമായി തല്ലിച്ചതച്ചിരിക്കുന്നു. ചുട്ടുപഴുത്ത ഇരുമ്പ് തട്ടുകൊണ്ട് സാമ്രാജ്യത്തിന്റെ ചിഹ്നം അവന്റെ മാർത്ത് പൊള്ളിച്ചു വച്ചിരിക്കുന്നു. അവന്റെ കഴുത്തിൽ അരിമത്താലി കാണാനില്ല. സാമ്രാജ്യത്തിന്റെ ലോഹ

0: കഥ അവസാനിക്കുന്നു. സഖാക്കും ബറാബാസും.
1: സഹാക്കും ബറാബാസും വിനോദ് ചമ്പക്കര അവതരിപ്പിച്ച കഥാപ്രസംഗം സമാപിക്കുന്നു. കൂടെ പങ്കെടുത്തവർ ശ്യാം മുത്തോലി, ബിജു നീലംപേരൂർ, ലാക്കാട്ടൂർ ഗോപാലകൃഷ്ണൻ, ബാബു പാത്താമുട്ടം, മധു പാത്താമുട്ടം.
2: ആകാശവാണി കൊച്ചി FM 102.3.
3: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താൽപ്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാലിതാ ഇവയെയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ ഫോണിൻ പരിപാടി നാളെ മുതൽ ആരംഭിക്കുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക. ഏറ്റവും ആദ്യം ശരിയുത്തരമയക്കുന്ന 6 ശ്രോതാക്കളുടെ പേരുകൾ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോഴിനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. പറയൂ, നിങ്ങൾക്കറിയാമോ?

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
1: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറി അപ്പവഴക്കിനൊരു. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
0: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
1: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്ത് രസമായിരുന്നു ആ കോളേജ് കാലം.
0: ഒരു കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് എവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് പേരെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ന്റെ ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ?

0: അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
1: ആ അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
2: എന്തിനും അടിക്കണം. നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മച്ചിന്തിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

നാടൻ ശീലുകൾ തേടി ഒരു യാത്ര. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രേക്ഷകരെ, ഇപ്പോൾ സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. സ്മൃതിരാഗത്തിൽ ഇന്നാദ്യം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു ഈ ചിത്രത്തിലെ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി, ആലാപനം KP ബ്രഹ്മാനന്ദൻ.

ചിത്രം സത്യവാൻ സാവിത്രി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജി ദേവരാജൻ. ഗായകൻ യേശുദാസ്.

വയലാർ രാമവർമ്മ, സലിൽ ചൗധരി കൂട്ടുകെട്ടിൽ പിറന്നൊരു ഗാനം. ചിത്രം രാഗം. ഗായിക പി. സുശീല.

സർപ്പം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും വാണി ജയറാമും ചേർന്ന് ലഭിച്ച ഗാനം സ്മൃതിരാഗത്തിൽ ഇനി കേൾക്കാം. ഗാനശില്പികൾ ബിച്ചു തിരുമല, കെ ജെ ജോയ്.

ചിത്രം ചാമരം. പോച്ചൽ ഖാദറിൻ്റെ രചന, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം. പാടിയത് എസ് ജാനകി.

തൃഷ്ണ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനമാണ് സ്മൃതിരാഗത്തിലടുത്തത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

നിണമണിഞ്ഞ കാൽപ്പാടുകൾ. ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം പകർന്ന്, പി ബി ശ്രീനിവാസ്, പി ലീല എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.

യൂസഫ് അലി കേച്ചേരി, കെ ജെ ജോയ് കൂട്ടുകെട്ടിൽ പിറന്നൊരു ഗാനം. ചിത്രം സായൂജ്യം. പാടിയത് വാണി ജയറാം.

മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് സലിൽ ചൗധരി. ഈ ഗാനം നയിച്ചത് എസ് ജാനകി.

ദൂരം അരികെ. ഈ ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പ് രചിച്ച, ഇളയരാജ സംഗീതം പകർന്ന, യേശുദാസ് പാടിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സ്മൃതിരാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.